ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹേർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷറഫുനിസ, പുളിയനക്കീൽ. ഇന്ന് ശകവർഷം 1948 ശ്രാവണം 7. മലയാള വർഷം 1201 കർക്കടകം 13. 2026 ജൂലൈ 29 ബുധനാഴ്ച. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20:59

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം എ ജി ഗീത തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം. മാപ്പിളപ്പാട്ടുകൾ. 7:20 ദീപ് വിശേഷം. 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും. 7:45 അമിനി ദീപ് സ്വദേശി ബുഹാരി മാസ്റ്റർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും. തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതബേരി തിരുവനന്തപുരം റിലേ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിനുള്ള പരിപാടി 6:55 തുടർന്ന് കേൾക്കാം.

0: ഹരിഹരൻ, വാസന്തി കൃഷ്ണറാവു എന്നിവർ പാടിയതാണ് ഇന്ന് ഉദയഗീതത്തിൽ കേട്ടത്. ആകാശവാണി. പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തത്തിലേക്ക്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കു നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ സ്വതന്ത്ര അന്വേഷണത്തിന് സുപ്രീംകോടതി. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും. അറസ്റ്റിലായ 18 വയസ്സിന് താഴെയുള്ള ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെ മോചിപ്പിക്കാനും സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ ഓഗസ്റ്റ് 13 ഓണപരീക്ഷ തുടങ്ങും. എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്ക് 13 ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്ക് 14 പരീക്ഷ ആരംഭിക്കുക. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരെ ജനകീയ പങ്കാളിത്തത്തോടെ വിജിലൻസ് വിസിൽ പദ്ധതിയുമായി ആഭ്യന്തരവകുപ്പ്. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കുകയാണ് ലക്ഷ്യം. സിക്കിമിലെ നാദുര അതിർത്തി വഴി ചൈനയുമായുള്ള വ്യാപാരം വീണ്ടും തുടങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. 6 ഇടവേളയ്ക്ക് ശേഷം ഓഗസ്റ്റ് 1 ചരക്കുനീക്കം പുനരാരംഭിക്കുക. കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഷർമിള ധൻകർ. ഷോട്ട്പുട്ട് F57 വിഭാഗത്തിൽ 9.81 മീറ്റർ എറിഞ്ഞാണ് ഷർമിള ഈ നേട്ടം സ്വന്തമാക്കിയത്.
1: യാത്രക്കാർക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കത്തക്കവണ്ണം പൊതുഗതാഗത സംവിധാനം പ്രയോജനപ്പെടുമ്പോഴാണ് KSRTC പോലുള്ള സംവിധാനങ്ങൾ കൂടുതൽ പ്രസക്തമാകുന്നത്. പ്രിയദർശിനി പദ്ധതി വന്നതോടെ KSRTCയിൽ കൂടുതൽ ജനപങ്കാളിത്തം ദൃശ്യമാണ്. എന്നാൽ അടുത്ത മാസങ്ങളിൽ 2000 ബസ്സുകളുടെ കാലാവധി അവസാനിക്കുന്നത് കാരണം അവയെ നിരത്തുകളിൽ നിന്ന് പിൻവലിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. കാലപ്പഴക്കമുള്ള ബസ്സുകൾ പിൻവലിക്കുകയും പകരം ബസ്സുകൾ എത്താതിരിക്കുകയും ചെയ്താൽ താങ്ങാനാവുന്ന നിരക്കിൽ ബദൽ ഗതാഗത മാർഗമില്ലാത്തവരുടെ ദൈനംദിന ജീവിതത്തെ ഇത് കീഴ്മേൽ മറിച്ചേക്കാം.
2: ഞാൻ KSRTC ബസ്സിലെ ഒരു സ്ഥിരം യാത്രക്കാരിയാണ്. കാരക്കോണത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഡെയിലി യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്.
1: ബസ് യാത്രക്കാരിയായ അരുണ ബെഞ്ചമിൻ.
2: ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിലെ വാർത്ത വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നായിരുന്നു. 2000 KSRTC ബസ്സുകൾ ഫിറ്റ്നസ് ഇല്ല എന്ന കാരണത്താൽ ഉടൻ തന്നെ ഇതിനെ നിർത്തൽ ചെയ്യുമെന്ന് അറിയുന്നത് ഒരു യാത്രക്കാരി എന്നുള്ള നിലയിൽ വളരെ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇപ്പൊ പ്രിയദർശിനി യാത്ര കൂടെ തുടങ്ങിയ സാഹചര്യത്തിൽ ബസ്സുകളിൽ വളരെയധികം യാത്രാ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഒരു മാക്സിമം സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 50 ഒരു KSRTC ബസ്സിൽ. പക്ഷേ അതിൽ ആളുകൾ കയറുന്നത് ഇരട്ടിയുടെ ഇരട്ടിയായിട്ടാണ്. അപ്പോൾ വളരെയധികം തിക്കും തിരക്കുമാണ് ബസ്സിൽ അനുഭവപ്പെടുന്നത്. ഇത്രത്തോളം ബസ്സുകൾ കൂടെ നിർത്തലാക്കുമ്പോൾ യാത്രാക്ലേശം കൂടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സർക്കാർ എത്രയും നല്ല രീതിയിൽ ഈ യാത്രാക്ലേശങ്ങൾ മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ബസ് സ്റ്റോപ്പിൽ ഒരു വ്യക്തി ഇറങ്ങുകയാണെങ്കിൽ അവിടെ കയറാനായിട്ട് 5 ആളുകളുണ്ട്. അപ്പൊ അത് യാത്രാക്ലേശത്തെ വളരെയധികം കൂട്ടുന്നുണ്ട്. യാത്രക്കാർ ഇപ്പോൾ കൂടുതൽ KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ബസ്സുകളുടെ എണ്ണം വീണ്ടും കുറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
1: സമയബന്ധിതമായി പകരം ബസ്സുകൾ എത്തിയില്ല എങ്കിൽ ഗ്രാമങ്ങൾ, തീരപ്രദേശങ്ങൾ, ഹൈറേഞ്ച് മേഖലകൾ എന്നിവയെ പട്ടണങ്ങളുമായും ജില്ലാ ആസ്ഥാനങ്ങളുമായും ബന്ധിപ്പിക്കുന്ന സർവീസുകളിലാണ് ആദ്യ ആഘാതം അനുഭവപ്പെടാൻ സാധ്യത.
3: എന്റെ പേര് രാജേഷ് എന്നാണ്. ഞാൻ ഒരു സർക്കാർ ജീവനക്കാരനാണ്. അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ തന്നെ ബസ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ പ്രിയദർശിനി ആയിട്ട് സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു അവസരം വന്നപ്പോൾ സ്ത്രീകളാണ് ഇപ്പം കൂടുതൽ ബസ്സുകളിൽ യാത്ര ചെയ്ത് വരുന്നത്. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ആവശ്യമായ ബസ്സുകൾ ഇല്ലാതെ വരുന്നൊരു സാഹചര്യം വരുമ്പോഴത്തേക്ക് മൊത്തം പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഒരു സംഗതിയായിട്ട് അത് മാറും. ഇപ്പം നമ്മളെപ്പോലുള്ള ജീവനക്കാരെ രാവിലെ നമുക്ക് ഓഫീസിൽ സമയത്ത് എത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഈ അതുപോലെ ഈ വളരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് സ്ത്രീകൾ ഒരുപാട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും കുട്ടികൾക്കും എല്ലാം വളരെയേറെ ബുദ്ധിമുട്ടായിരിക്കും ഈ ഇങ്ങനെ ബസ്സുകൾ പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും സംജാതമാകാൻ പോകുന്നത്. പിന്നെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇപ്പൊ തന്നെ നമുക്കറിയാം ഈ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തും പൊതുഗതാഗത സംവിധാനം എന്ന നിലയിൽ നിലനിൽക്കുന്നത് KSRTC ബസ്സുകളാണ്. അതായത് സ്വകാര്യ ബസ്സുകൾ വളരെ കുറവാണ്. അപ്പം KSRTC ബസ്സിനെ മാത്രം ആശ്രയിച്ചാണ് ഇത്തരം സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ യാത്ര ചെയ്യുന്നതും ജോലിക്ക് പോകുന്നതും കുട്ടികളെ സ്കൂളിൽ പോകുന്നതും മറ്റ് നമ്മുടെ ബന്ധുവീടുകളിലാണെങ്കിലും മറ്റ് തീർത്ഥാടനത്തിനായിരുന്നാലും എല്ലാത്തിനും ആശ്രയിക്കുന്ന ഒരു പ്രധാന ഉപാധി എന്ന് പറയുന്നത് KSRTC ബസ്സുകളാണ്. ഇത്തരം ബസ്സുകൾ ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെയേറെ ബുദ്ധിമുട്ട് എല്ലാ മേഖലയിലുള്ള മനുഷ്യർക്കും ഉണ്ടാക്കുന്നതായിരിക്കും. പുതിയ ബസ്സുകൾ ഇറക്കുന്ന ഉൾപ്പെടെയുള്ള ബദൽ മാർഗം ചെയ്യുകയോ ചെയ്തിട്ട് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും ഉചിതം.
1: അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ള പഴയ ബസ്സുകൾ അപകടങ്ങളായി മാറുന്നതിന് മുൻപ് അവയെ ഘട്ടംഘട്ടമായി ഒഴിവാക്കുന്നു എന്നത് ഉറപ്പാക്കാനാണ് വാഹന കാലാവധി മാനദണ്ഡങ്ങൾ ഉദ്ദേശിക്കുന്നത്. മതിയായ ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സുകളെ നിരത്തിലിറക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുകയും അറ്റകുറ്റപ്പണി ചെലവ് വർദ്ധിക്കുകയും ചെയ്യും.
4: കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പേജ് പോളിസി കർശനമായി നടപ്പിലാക്കുന്നതോടുകൂടി KSRTCയുടെ ഭാവി ഗുരുതരമായ അപകടത്തിലേക്കാണ് പോകുന്നത്.
1: KSRTC എംപ്ലോയീസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് CK ഹരികൃഷ്ണൻ:
4: നിലവിൽ തന്നെ വീണ്ടും വിചാരമില്ലാതെ സൗജന്യം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി സ്ത്രീ സൗജന്യ യാത്ര ആർക്കെങ്കിലും സൗജന്യം കൊടുക്കുന്നതിന് ഞാനെതിരാണെന്നല്ല പറയുന്നത്, പക്ഷേ അത് ഒരു ഹോംവർക്ക് ഇല്ലാതെ നടപ്പിലാക്കിയതിന്റെ ഒരു പ്രതിസന്ധി KSRTC അതുപോലെ തന്നെ സ്വകാര്യ ബസ് വ്യവസായത്തെയും നല്ല നിലയിൽ ഇപ്പോൾ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുഗതാഗത സംവിധാനത്തെ അപ്പാടെ കാർന്നു തിന്നുന്ന സൗജന്യ പ്രഖ്യാപനം ദൈനംദിന പ്രവർത്തനങ്ങളെ ഇപ്പോൾ തന്നെ KSRTCയിൽ അവതാളത്തിലായിരിക്കുകയാണ്. ഇന്നത്തെ കണക്കനുസരിച്ച് 800+ ബസ്സുകൾ ഡോക്കിലാണ്, സ്പെയർ പാർട്സുകളില്ലാതെ ടയറില്ലാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. June 26 മുതൽ July 16 വരെ ഉള്ള ജീവനക്കാരുടെ ഇൻസെന്റീവ് പോലും കൊടുക്കാൻ കഴിയാത്തത്ര സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇപ്പോൾ തന്നെ സ്ഥാപനം നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ 2500+ വരുന്ന ബസ്സുകൾ ഒറ്റയടിക്ക് നിർത്തേണ്ടി വരിക എന്ന് പറഞ്ഞ സ്ഥാപനം പൂട്ടുന്നതിന് തത്തുല്യമായ ഒരു നടപടിയിലേക്കായിരിക്കും പോവുക. സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ ഗൗരവത്തോടുകൂടിയുള്ള ഇടപെടൽ നടത്തേണ്ടതുണ്ട്. ഒന്ന്, കേന്ദ്ര നിയമത്തെ മറികടക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പോളിസി എന്ന് പറയുന്നത് തന്നെ ഈ മേഖലയിൽ വാഹന ഉടമകളുടെ വാഹന നിർമ്മാതാക്കളുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വ്യക്തിഗത വാഹനങ്ങൾ ഉൾപ്പെടെ 15 കർശനമായ നില സ്വീകരിക്കേണ്ടതില്ല. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി പൊതുമേഖലാ ട്രാൻസ്പോർട്ടിനെ സംരക്ഷിക്കുന്നതിനാവശ്യമായ പൊതുഗതാഗതത്തെ സംരക്ഷിക്കുന്നതിനാവശ്യമായ ജാഗ്രതയോടുകൂടിയുള്ള സമീപനം കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിച്ചിരുന്നു. ഓട്ടോറിക്ഷ മുതൽ ബസ് വരെ 15 എന്നുള്ളതിന് ഇളവ് നൽകി സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് നമുക്കതിനെ മറികടക്കാനായത്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ സാവകാശം വാങ്ങുന്നതിനും ബസ്സുകൾ മാറ്റി പുതിയ ബസ്സുകൾ വന്ന് ഇവ മാറ്റുന്നതിനാവശ്യമായ സാവകാശം വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കർശനമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം എന്നാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്.
1: വാണിജ്യ ലാഭത്തിന്റെ മാത്രം കണ്ണിലൂടെയല്ല, ആരോഗ്യവും വിദ്യാഭ്യാസവും പോലെ ഒരു അവശ്യ പൊതുസേവനമായി പൊതുഗതാഗതത്തെ കാണേണ്ടതുണ്ട്. നഷ്ടത്തിലായ ഗ്രാമീണ റൂട്ടുകൾ പോലും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് സഞ്ചാരം ഉറപ്പാക്കുന്നതിലൂടെ ഒരു പ്രധാന സാമൂഹിക ധർമ്മമാണ് നിർവഹിക്കുന്നത്.

0: ആർടിസി ബസ്സുകളുടെ ഒരു കുറവ് പൊതുവെ ഉണ്ട്.
1: KSRTC വർക്കേഴ്സ് യൂണിയൻ വർക്കിംഗ് പ്രസിഡന്റ് ഡി അജയകുമാർ.
0: കാരണം ഈ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ സർക്കാർ ഒരു ബസ് പോലും KSRTCക്ക് വാങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പോ അത് KSRTCയെ പൊതുവെ ബാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ വനിതാ യാത്രക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ ഏർപ്പെടുത്തിയത്. പക്ഷെ സർക്കാർ അതിനുള്ള സാമ്പത്തിക സഹായം KSRTCക്ക് കൊടുക്കും. KSRTCയും അതുപോലെ തൊഴിലാളികളുടെയും ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് ബാധിക്കില്ല എന്നുണ്ടെങ്കിലും പൊതുവെ ബസ്സുകളുടെ ഒരു കുറവുണ്ട്. ആ ബസ്സുകളുടെ കുറവ് എന്ന് പറയുന്നത് പൊതുവെ നമുക്കിപ്പോ 15 വർഷം കഴിഞ്ഞ ബസ്സുകൾ നമുക്ക് പിന്നെ CF ടെസ്റ്റ് നടത്താനോ അത് പൊതുവെ നിരത്തിലിറങ്ങി ഓടാനോ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മറ്റ് സ്റ്റേറ്റുകളിലും അതുപോലെ പ്രൈവറ്റിനുമൊക്കെ അതിന്റെ കാലാവധി കൂട്ടിക്കൊടുക്കുന്നുണ്ട്. KSRTCക്ക് അത്തരത്തിൽ അതിന്റെ ഒരു വാലിഡിറ്റി CF എടുക്കുന്നതിന് അല്ലെങ്കിൽ റോഡിലിറങ്ങി ഓടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനുള്ള അനുമതി തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാണ് തൽക്കാലം ഉടനെ തന്നെ നമുക്ക് സർക്കാരിന്റെ ഫണ്ട് വാങ്ങി വണ്ടി വാങ്ങി ബോഡി കെട്ടി ഇറങ്ങുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അതിന് പ്രൈവറ്റ് വണ്ടികൾ ലീസിനെടുത്ത് ഓടാം എന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. എന്തായാലും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ പ്രിയദർശിനിയുടെ കാര്യത്തിലായാലും തൊഴിലാളികളുടെ കാര്യത്തിലായാലും അതുപോലെ യാത്രക്കാരുടെ ഇടയിലും ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ അത് സർക്കാർ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. എന്തായാലും ഈ കാലാവധി കുറച്ചുകൂടെ നീട്ടിക്കിട്ടുന്നതിന് സർക്കാർ മിനിസ്റ്ററും ഒക്കെ അതിനുമായി ഇടപെടുന്നുണ്ട്. അതുമായിട്ടുള്ള കാര്യങ്ങളിലും ചർച്ചകളിലൊക്കെയാണ്. അതിന് ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ യൂണിയന്റെ ഒരു വിശ്വാസം.
1: പുതിയ ബസ്സുകൾ വാങ്ങുന്നതിന് ഗണ്യമായ മൂലധന നിക്ഷേപം ആവശ്യമാണ്. അതേസമയം ജീവനക്കാരുടെ ചെലവുകളും പ്രവർത്തന ചെലവുകളും മൂലമുണ്ടാകുന്ന സാമ്പത്തിക പരിമിതികളിലാണ് KSRTC. താങ്ങാനാവുന്ന തുകയ്ക്ക് പൊതുഗതാഗതം നൽകുന്നതിനുള്ള ഉത്തരവാദിത്തവുമായി സാമ്പത്തിക സുസ്ഥിരത സന്തുലിതമാക്കാൻ സർക്കാരും കോർപ്പറേഷനും ഏതെങ്കിലും മാന്ത്രിക വഴി ഉപയോഗിച്ചേ കഴിയൂ.
2: സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം സ്വകാര്യ ബസ്സുകൾക്ക് 22 വർഷം വരെ നിരത്തുകളിൽ ഓടാനുള്ള അനുവാദം നിയമം നൽകുന്നുമുണ്ട്.
1: KSRTC എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി MG രാഹുൽ.
2: അങ്ങനെ ഒരു പക്ഷപാതപരമായ ഒരു സമീപനം ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളും സ്വകാര്യ ബസ്സുകളുമായി ബന്ധപ്പെട്ടുണ്ട്. KSRTCക്ക് തനത് വരുമാനം കണ്ടെത്തി ബസ് വാങ്ങുന്നതിന് ഉള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. ആ പരിമിതിയുണ്ട്. അപ്പൊ സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ സഹായം ഉണ്ടാവുക അതല്ലെങ്കിൽ വായ്പ എടുത്ത് ബസ് വാങ്ങുക എന്നൊരു സാഹചര്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള കരണീയമായ മാർഗം. 15 വർഷം കഴിഞ്ഞ വണ്ടികൾ കൂട്ടത്തോടെ പിൻവലിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അത് യാത്രാ ക്ലേശം വളരെ വലുതായി മാറ്റും എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് 2-3 തവണയായി ഓരോ വർഷവും KSRTCക്ക് ഈ സ്ക്രാപ്പ് ചെയ്യപ്പെടേണ്ട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഉത്തരവ് ഗവൺമെന്റ് ഇറക്കിയത്. ഇപ്പോ ഏറെക്കുറെ 18 വർഷം കാലാവധി പൂർത്തിയായ 1000-ലധികം വണ്ടികൾ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെല്ലാം ഈ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളോടുകൂടി പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു വലിയ ഗുരുതരമായ യാത്രാ ക്ലേശം നമ്മൾ മുൻകൂട്ടി കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ എന്ന നിലയിൽ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നത് സ്വകാര്യ ബസ്സുകൾക്ക് നൽകിയിരിക്കുന്ന 22 വർഷ കാലാവധി പോലെ തന്നെ KSRTC ബസ്സുകൾക്കും കാലാവധി നീട്ടി നൽകാനുള്ള ഒരു അടിയന്തര നടപടി ഉണ്ടാകണം. ഒപ്പം ബസ് വാങ്ങുന്നതിനുള്ള മറ്റ് സാധ്യതകൾ വളരെ വേഗത്തിൽ തന്നെ ബസ് വാങ്ങുന്നതിനുള്ള മറ്റ് സാധ്യതകളെ കുറിച്ച് ആരായുകയും ബസ് നിരത്തിലിറക്കാനുള്ള സംവിധാനത്തിലേക്ക് വരികയും ചെയ്യുക എന്നതാണ് ഞങ്ങൾക്ക് അതിനകത്ത് അഭ്യർത്ഥിക്കാനുള്ളത്.
1: ആശങ്കയ്ക്ക് അടിയന്തര കാരണമില്ല എന്ന് സർക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബസ്സുകൾ പ്രവർത്തനം നിർത്തിയെങ്കിലല്ലേ ചർച്ചകളുടെ ആവശ്യമുള്ളൂ എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. പൊതുജനവിശ്വാസം നിലനിർത്തുന്നതിൽ അത്തരമൊരു ഉറപ്പ് പ്രധാനമാണ്. എന്നാൽ ഒരു പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം അത് പരിഹരിക്കുന്നതിലല്ല, മറിച്ച് സമയബന്ധിതമായ നടപടികളിലൂടെ അത് തടയുന്നതിലായിരിക്കും പൊതുഗതാഗതത്തിന്റെയും ജനങ്ങളുടെയും യഥാർത്ഥ വിജയം.

0: തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
3: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
4: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിജിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബിൽ 2026 ലോക്സഭയിൽ ഇന്ന് ചർച്ച പുനരാരംഭിക്കും. കേന്ദ്ര സഹമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ നിയമനിർമ്മാണം. പരീക്ഷാ ക്രമക്കേടുകളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബിൽ അനുശാസിക്കുന്നു. പോലീസ് സ്റ്റേഷനിൽ വിവരം രേഖപ്പെടുത്തുന്ന തീയതി മുതൽ 2 മാസത്തിനകം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെന്നും കുറ്റപത്രം സമർപ്പിച്ച് 3 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്രബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേർന്ന ഗവൺമെന്റ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണതലത്തിലെ ഓരോ തീരുമാനവും നയവും സാധാരണ പൌരന്റെ താൽപര്യങ്ങളും അഭിലാഷങ്ങളും മുൻനിർത്തിയായിരിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വകുപ്പുകൾ തമ്മിൽ ഏകോപനം മെച്ചപ്പെടുത്തുന്നതിനും ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനും ഭരണ സംവിധാനത്തിലെ തടസ്സങ്ങൾ ഒഴിവാക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയ്ക്ക് ഗവൺമെന്റ് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിദേശകാര്യ ഷിപ്പിംഗ് മന്ത്രാലയങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, ഉക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധികളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷാസാധ്യതാ മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത മേഖലയിൽ ലോകത്തിലെ 2-ാമത്തെ വലിയ നാവിക വിതരണക്കാരായി ഇന്ത്യ മാറിയതായി റിപ്പോർട്ട്. ആഗോള കപ്പൽ വ്യവസായ മേഖലയിലേക്ക് 3,11,936 നാവിക പ്രൊഫഷണലുകളെ സംഭാവന ചെയ്താണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത്. ബിംകോ ICS സീഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 ഈ വിവരങ്ങൾ ഉള്ളത്. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്തെ ദേശീയപാതകളിൽ 24 മണിക്കൂറും തുടർച്ചയായ എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതം 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയാക്കോട്.
5: അമിതവേഗം തടയൽ, അപകടങ്ങൾ കുറയ്ക്കൽ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തൽ,

0: ദേശീയപാതകളിലെ ദൃശ്യ സാന്നിധ്യം വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കിയാണ് ഗതാഗത വകുപ്പിന്റെ പുതിയ നടപടി. റോഡപകടങ്ങളിൽ പ്രധാന കാരണം അമിതവേഗമാണെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ദേശീയപാതയെ ദക്ഷിണം, മധ്യം, വടക്ക് തുടങ്ങി 6 പ്രവർത്തന മേഖലകളായാണ് വിഭജിക്കുന്നത്. ഓരോ മേഖലയിലും എൻഫോഴ്സ്മെന്റ് RTO ഓഫീസുകൾ, സബ് RTO ഓഫീസുകൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾ രൂപീകരിക്കും. അമിതവേഗം, അപകടകരമായ ഡ്രൈവിംഗ്, മദ്യപിച്ച് വാഹനമോടിക്കൽ, വാഹനം ഓടിക്കുന്നതിന് മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ, സീറ്റ് ബെൽറ്റും ഹെൽമറ്റും ഉപയോഗിക്കാത്തത്, അമിതഭാരം കയറ്റിയ ചരക്ക് വാഹനങ്ങൾ, അനധികൃത വാഹന രൂപമാറ്റം തുടങ്ങിയവ കണ്ടെത്തുന്നതിനാണ് പ്രധാന മുൻഗണന.
1: DRDOയിൽ സൈബർ സുരക്ഷാ ലംഘനം നടന്നെന്ന മാധ്യമ റിപ്പോർട്ടുകൾ വസ്തുതാവിരുദ്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. DRDOയുടെ സംവിധാനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ സജീവമായ സൈബർ ആക്രമണമോ അനധികൃത നെറ്റ്വർക്ക് നുഴഞ്ഞുകയറ്റമോ വിവരങ്ങൾ ചോർത്തലോ നടന്നതിന് യാതൊരു തെളിവുമില്ലെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കെ കരുണാകരൻ മെമ്മോറിയൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അടുത്ത അധ്യയന വർഷം 100 MBBS സീറ്റുകളിൽ പ്രവേശനം അനുവദിക്കാൻ കേന്ദ്രമന്ത്രി JP നദ്ദ തത്വത്തിൽ അംഗീകാരം നൽകി. മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിലെ സംഘവുമായി ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. കോടികൾ മുടക്കി 10 വർഷം മുമ്പ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടും MBBS പഠനം ആരംഭിക്കാൻ കഴിയാതെ പോയത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്കൂളുകളിലെയും കോളേജുകളിലെയും സോഷ്യൽ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കും ഗ്രേസ് മാർക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കേരള വനം വകുപ്പ് ഉത്തരമേഖലാ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ലിറ്റിൽ ഫ്ലവർ UP സ്കൂളിൽ വിദ്യാവനം ജൈവ വൈവിധ്യ പാർക്ക് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി. ടെക്സ്റ്റൈൽസ് മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിയമപരമായ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായിരുന്നു പരിശോധന. കണ്ടെത്തിയ നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ലോകത്തെ 80% കടുവകളും ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുക, കടുവ സംരക്ഷണത്തിനുള്ള അവബോധവും പിന്തുണയും വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായുള്ള ആഗോള കടുവാ ദിനത്തിന് നമ്മുടെ രാജ്യത്ത് ഏറെ പ്രസക്തിയാണുള്ളത്. ആഗോള കടുവാ ദിനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രദർശനം അടക്കമുള്ള നിരവധി പരിപാടികളാണ് ഇന്ന് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യൻ താരങ്ങൾ. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ 227 കിലോഗ്രാം ഉയർത്തി ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്ററിൽ ഗുൽവീർ സിംഗും ഇന്ത്യയ്ക്കായി ഇന്നലെ വെള്ളി മെഡലുകൾ നേടി. കൂടാതെ ബോക്സിംഗിൽ 3 ഇന്ത്യൻ താരങ്ങൾ സെമിഫൈനലിലും കടന്നു. ഇതോടെ രാജ്യത്തിന് കൂടുതൽ മെഡലുകൾ ഉറപ്പായി. പുരുഷന്മാരുടെ 400 മീറ്ററിൽ ദേശീയ റെക്കോർഡ് ഉടമയായ വിശാൽ TK ബോക്സിംഗിൽ പ്രിയ ഗംഗാസ്, പ്രീതി പവാർ, ജാദുമണി സിംഗ് എന്നിവരുമാണ് സെമിഫൈനലിൽ പ്രവേശിച്ചത്. വനിതകളുടെ 77 കിലോ ഭാരോദ്വഹനത്തിൽ സഞ്ജനയും പുരുഷ വിഭാഗം ലോങ് ജമ്പിൽ മലയാളി താരം എം ശ്രീശങ്കറും ഉൾപ്പെടെ താരങ്ങൾ ഇന്നിറങ്ങും. നിലവിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ ആകെ 12 മെഡലുകളോടെ മെഡൽ പട്ടികയിൽ 9ാം സ്ഥാനത്താണ് ഇന്ത്യ. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ട് F57 വിഭാഗം ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ശിൽപ കാഞ്ചുഗാര കൊപ്പലുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ശിൽപയുടെ മികച്ച ത്രോ നേട്ടം ശ്രദ്ധേയമാക്കിയെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ കുറിപ്പിൽ പറഞ്ഞു. ഗവൺമെന്റ് ലോക്കിയോളജികളിൽ നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമന ഉത്തരവ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 11 സെക്രട്ടേറിയറ്റിന്റെ ദർബാർ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി RoG M John അധ്യക്ഷനാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടത്തും. രാവിലെ 11 കോർപ്പറേഷൻ കൌൺസിൽ ഹാളിലാണ് തെരഞ്ഞെടുപ്പ്. വിവാഹബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമൂഹ്യ വിപത്തായി മാറുന്നുവെന്ന് വനിതാ കമ്മീഷൻ അംഗം P കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കലക്ടറേറ്റ് മെയിൻ കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാതല സിറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അവർ. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലെ വിദഗ്ധ സംഘം സന്ദർശിക്കാൻ തീരുമാനമായി. മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: നഗരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ യോഗം ചർച്ച ചെയ്തു. നിർദ്ദിഷ്ട കണ്ണൂർ സൌത്ത് ബസാർ കാൽടെക്സ് മേൽപ്പാലം സംബന്ധിച്ച് നിലവിലുള്ള അലൈൻമെന്റ് പര്യാപ്തമല്ലെന്നും പള്ളിക്കുന്ന് വനിതാ കോളേജ് മുതൽ കണ്ണോത്തുംചാൽ വരെ നീട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ടി ഒ മോഹനൻ എം എൽ എ അറിയിച്ചു. തീരദേശ റോഡ്, സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി എന്നിവ സംബന്ധിച്ച് നിലവിലെ അലൈൻമെന്റിലെ അപാകതകൾ പരിഹരിക്കുന്നതിന് തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും യോഗത്തിൽ എം എൽ എ ആവശ്യപ്പെട്ടു. നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എടക്കാട് അടിപ്പാത, മുണ്ടയാട് കീഴ്ത്തള്ളി സർവീസ് റോഡ് എന്നിവ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കാമെന്ന് മന്ത്രി അറിയിച്ചതായും എം എൽ എ പറഞ്ഞു.
1: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് 7 ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷാ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച ഇന്ന് പുനരാരംഭിക്കും. ജനങ്ങൾ ഭരണനിർവഹണത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ 24 മണിക്കൂറും എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി സി പി ജോൺ. അഴിമതിക്കെതിരായ പ്രൊജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ വെയ്റ്റ് ലിഫ്റ്റിംഗിലും പുരുഷന്മാരുടെ 10,000 മീറ്ററിലും വെള്ളി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സിൽ ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം എ ജി ഗീത തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപ് വിശേഷം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 അമിനിദീപ് സ്വദേശി ബുഹാരി മാസ്റ്റർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ ചലച്ചിത്രഗാനങ്ങളും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ഇന്നലെ കാലവർഷം ദുർബലമായിരുന്നു. ഇന്ന് കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. വിവിധ ദ്വീപുകളിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയ താപനില വിവരങ്ങൾ. അഗത്തി കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.9 ഡിഗ്രി സെൽഷ്യസ്. അമിനി കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്. മിനിക്കോയ് കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 28.1 ഡിഗ്രി സെൽഷ്യസ്. മത്സ്യത്തൊഴിലാളികൾക്കുള്ള പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 1 വരെയുള്ള തീയതികളിൽ ലക്ഷദ്വീപ് ഭാഗത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ മേൽപ്പറഞ്ഞ ദിവസങ്ങളിൽ കടലിൽ പോകരുതെന്ന് അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി കവരത്തി സുഭാഷിതം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ ജി ഗീത.
1: നമുക്ക് ചുറ്റും എല്ലാം ദിനം പ്രതി നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെല്ലാം അന്തർധാരയായി മാറ്റമില്ലാത്ത, നാശമില്ലാത്ത ഒരു സജീവ ശക്തിയുണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് കാണാൻ കഴിയും. എല്ലാറ്റിനും രൂപം നൽകുന്ന അനിർവചനീയമായ അവർണനീയമായ

0: യായ ചൈതന്യത്തെ നാം ദൈവം എന്ന് വിളിച്ചു പോരുന്നു. ദിവ് എന്നാൽ പ്രകാശം. ആ ചൈതന്യം സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നു, സ്വതവേ അറിവായിരിക്കുന്നു, അതോടൊപ്പം അറിവ് പകർന്നു കൊടുക്കുന്നു. ദൈവം സ്നേഹമാണ്, അറിവാണ്, ധർമ്മമാണ്, കരുണയാണ്, നിർഭയത്വമാണ്, മനസാക്ഷിയാണ് എന്നെല്ലാം പറയാറുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ദൈവം സത്യമായിരുന്നു. സത്യത്തോടുള്ള കൂറായിരുന്നു അദ്ദേഹത്തിന്റെ ഭക്തി. സത്യമുള്ളിടത്ത് യഥാർത്ഥമായ അറിവുണ്ട്, അറിവുള്ളിടത്ത് വിനയമുണ്ട്. പർവ്വതം പോലെ പഴക്കമുള്ളതാണ് സത്യം. കേവലം വിനയാന്യതനായ സത്യാന്വേഷകനാണ് താൻ എന്ന് ഗാന്ധിജി സ്വയം സാക്ഷ്യപ്പെടുത്തി. സത്യത്തിലല്ലാതെ മറ്റൊന്നിലും ഞാൻ വിശ്വാസമർപ്പിക്കുന്നില്ല, സത്യമല്ലാത്ത ഒന്നിന്റെയും അച്ചടക്കത്തിന് ഞാൻ വിധേയനുമില്ല, അദ്ദേഹം പറഞ്ഞു. സത്യത്തെ ദൈവമായി കാണണമെങ്കിൽ അതിനുള്ള ഉപാധിയാണ് സ്നേഹം. സ്നേഹിക്കുക, ഈ സ്നേഹം ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. സത്യത്തിന്റെ അന്തസ്സത്തെ നേർക്കുനേർ കാണണമെങ്കിൽ അങ്ങേയറ്റത്തുള്ള സൃഷ്ടിയെപ്പോലും തന്നോടൊപ്പം കാണാൻ കഴിയണം. സർവരും ഈശ്വര സന്താനങ്ങൾ, പിന്നെ ആരെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ജീവിതത്തിലെ അന്ധകാരം നിറഞ്ഞ നാളുകളിൽ പോലും ദൈവം തന്നെ കൈവടിഞ്ഞിട്ടില്ല എന്ന് ഗാന്ധിജി എഴുതിയിട്ടുണ്ട്. ഈശ്വരന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ കേൾക്കുന്നവന് അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. നിരന്തരമായ പരിശ്രമവും ക്ഷമാപൂർവമായ കാത്തുനിൽപ്പും കൊണ്ടുവേണം ഈ യോഗ്യത കൈവരിക്കാൻ. കുശാഗ്രം പോലെ ചെറുതായ തവി കൊണ്ട് കടൽ തേവി വറ്റിക്കാനുള്ള പരിശ്രമമായിട്ടാണ് ശങ്കരാചാര്യർ ഈ പ്രക്രിയയെ വർണ്ണിച്ചത്. ഈ പരിശ്രമം ശ്വാസോച്ഛാസം പോലെ, കണ്ണിമ പൂട്ടൽ പോലെ സ്വാഭാവികമായിരിക്കണം. ദൈവത്തിന്റെ ശബ്ദം ഒരിക്കൽ കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്നും കൂടെയുണ്ടാകും. നീന്താൻ പഠിച്ച ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ അത് മറക്കാൻ കഴിയാത്തതുപോലെയാണത്. നാം എന്തെങ്കിലും ആണെന്ന തോന്നൽ അവസാനിക്കുമ്പോഴാണ് ദൈവത്തോട് ചേരുന്നത്. ഉപ്പുപാവ സമുദ്രത്തിന്റെ ആഴം അളക്കാൻ പോയാൽ കടലിൽ അലിഞ്ഞു ചേരുകയേയുള്ളൂ. ഒരു പുൽക്കൊടി പോലും ഭഗവാന്റെ ഇച്ഛാനുസാരമല്ലാതെ ചലിക്കുന്നില്ല എന്ന ചൊല്ലിൽ ഗാന്ധിജി എന്നും വിശ്വസിച്ചിരുന്നു. ഒരു നിമിഷം പോലും വിശ്രമിക്കാത്ത നിരന്തര പ്രവർത്തനമാണ് ദൈവത്തിൻ്റെത്. അദ്ദേഹവുമായി ഒന്നാകണമെങ്കിൽ അതുപോലെ കർമ്മനിരതനാകണം. അർജുന, ഈ മൂന്ന് ലോകത്തിലും എനിക്ക് നേടേണ്ടതായിട്ട് ഒന്നും തന്നെയില്ല, എന്നിട്ടും ഞാനിതാ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന ഗീതാവചനം അദ്ദേഹത്തിന് എന്നും മാർഗദീപമായിരുന്നു. പ്രാർത്ഥനയിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. നമ്മെ നാം തന്നെ ശരിക്കും മനസ്സിലാക്കുന്നതാണ് പ്രാർത്ഥന. ഒരു മനുഷ്യന് രാവും പകലും ദൈവസാന്നിധ്യം അനുഭവപ്പെടുന്നുവെങ്കിൽ പ്രാർത്ഥനയ്ക്കായി വേറെ സമയം നീക്കിവെക്കേണ്ട കാര്യമില്ല. അല്ലാത്തവർക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാനുള്ള ഒരേ ഒരു മാർഗം പ്രാർത്ഥനയാണ്. ഹൃദയത്തിലേറ്റ മുറിവുകൾ തുന്നിക്കൊട്ടാനും ഉണക്കാനും ഈ ദിവ്യൌഷധത്തിന് കഴിവുണ്ട്. പ്രാർത്ഥന പ്രഭാതത്തിലെ താക്കോലും രാത്രിയിലെ സാക്ഷിയുമാണ്, ഗാന്ധിജി പറയുന്നു. വേദപഠനവും വേദാന്തചർച്ചയുമല്ല ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മികത. ഹൃദയ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണത്. അത്യുത്കൃഷ്ടമായതിനെ സ്നേഹിക്കലാണ്. ഗാന്ധിജിയുടെ വാക്കുകളെക്കാളേറെ അദ്ദേഹം നയിച്ച ജീവിതമാണ് നമ്മോട് സംസാരിക്കുന്നത്. വെറുതെയല്ല അദ്ദേഹം അന്നും ഇന്നും മഹാത്മാവായിരിക്കുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് എ ജി ഗീത.
2: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ മാപ്പിള പാട്ടുകൾ കേൾക്കാം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

0: കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.
1: ഇമ്മിണി വല്ല ലോകം ഇത് ഞങ്ങളുടെ പരിപാടി.

0: പരിപാടിയിൽ പങ്കെടുക്കാനായി 9494282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9494282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.
1: ഇനി ദ്വീപ് വിശേഷം കേൾക്കാം.

അറിയിപ്പ്. ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം 2006 സെക്ഷൻ 31 പ്രകാരം ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപാദനം, സംഭരണം, വിതരണം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും നിയമാനുസൃത ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഹോട്ടൽ, റെസ്റ്റോറന്റുകൾ, ബേക്കറി, താൽക്കാലിക കച്ചവടക്കാർ, തട്ടുകടകൾ, വീടുകൾ കേന്ദ്രീകരിച്ച് പലഹാരങ്ങളും ഭക്ഷണങ്ങളും പാകം ചെയ്ത് വിൽപ്പന നടത്തുന്നവർ, തെരുവ് കച്ചവടക്കാർ, മത്സ്യം, മാംസം, പോളിട്ടറി മുതലായവ വിൽക്കുന്നവർ എല്ലാവരും തന്നെ നിയമാനുസൃതമായ ലൈസൻസോ അല്ലെങ്കിൽ രജിസ്ട്രേഷനോ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. പുതിയ നിയമപ്രകാരം 1.5 കോടി വാർഷിക വരുമാനമുള്ളവർ ഭക്ഷ്യസുരക്ഷാ രജിസ്ട്രേഷനും 1.5 കോടി മുതൽ 50 കോടി വരെ വിറ്റുവരവുള്ളവയ്ക്ക് ഭക്ഷ്യസുരക്ഷാ ലൈസൻസും 50 കോടിയിൽ കൂടുതൽ വിറ്റുവരവുള്ളവയ്ക്ക് സെൻട്രൽ ലൈസൻസും നിർബന്ധമാണ്. കൂടാതെ എത്ര വർഷത്തേക്ക് വേണമെങ്കിലും ഒരേ സമയത്ത് തന്നെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ലഭ്യമാക്കാവുന്നതാണ്. ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ FOSCOS.FSSAI.GOV.IN എന്ന പോർട്ടലിലൂടെയോ അടുത്തുള്ള ആശ്രാ സെന്ററിലൂടെ മുഖേനയോ ലഭ്യമാണ്. ആയതിനാൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും 31 August 2026 മുമ്പായി ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. കൂടാതെ കാലാവധി കഴിഞ്ഞ ഫുഡ് സ്ഥാപനങ്ങൾ അവരവരുടെ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ കൃത്യമായി പുതുക്കേണ്ടതും അതോടൊപ്പം ബിസിനസ് പൂർണ്ണമായും നിർത്തിവച്ചവർ ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി FOSCOS ഹെൽപ്പ് ഡെസ്കുമായി നേരിട്ടോ അല്ലെങ്കിൽ 8042251830 എന്ന ടോൾ ഫ്രീ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്.

0: അറിയിപ്പ്. നിഷാമുക്ത് അഭിയാന്റെ ഭാഗമായി ഓഗസ്റ്റ് 3 വരെ കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ഡിജിറ്റൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പ്രചാരണം സംഘടിപ്പിക്കുന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളിലും യുവാക്കളിലും ലഹരിവിരുദ്ധ സന്ദേശമെത്തിക്കാനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കാനുമാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ലക്ഷദ്വീപ് നിവാസികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. AI പോസ്റ്റർ നിർമ്മാണം, AI സാങ്കേതികവിദ്യയോ ഡിസൈൻ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ലഹരിമുക്ത ലക്ഷദ്വീപ് എന്ന പ്രമേയത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാം. റീൽസ് മത്സരം, 60 സെക്കൻഡിൽ കവിയാത്ത ലഹരിവിരുദ്ധ സന്ദേശമടങ്ങിയ ഹ്രസ്വ വീഡിയോകൾ നിർമ്മിച്ചയക്കാം. പെയിന്റിംഗ് മത്സരം, A4 അല്ലെങ്കിൽ A3 പേപ്പറിൽ വരച്ച് പെയിന്റിംഗുകൾ കവരത്തി ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ ക്വിസ്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി ദിവസേനെ നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്വിസ് മത്സരങ്ങൾ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പോസ്റ്ററുകളും റീലുകളും lag-sdo@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക. എൻട്രികളോടൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അയക്കേണ്ടതാണ്. എൻട്രികൾ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 3 വൈകുന്നേരം 5 മണിവരെ. മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുമായി ബന്ധപ്പെടുക. അറിയിപ്പ്. കവരത്തി PM ശ്രീ കേന്ദ്ര വിദ്യാലയത്തിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള പ്രവേശന നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധ ക്ലാസുകളിലേക്കായുള്ള ഒഴിവുകൾ, സീറ്റുകൾ, വിവരങ്ങൾ ഇനി പറയുന്നു. ബാലവാടിക 3 18 സീറ്റുകൾ, ക്ലാസ് 3 5 സീറ്റുകൾ, ക്ലാസ് 5 17 സീറ്റുകൾ, ക്ലാസ് 7 2 സീറ്റുകൾ, ക്ലാസ് 8 2 സീറ്റുകൾ, ക്ലാസ് 9 8 സീറ്റുകൾ, ക്ലാസ് 10 12 സീറ്റുകൾ, ക്ലാസ് 11 22 സീറ്റുകൾ, ക്ലാസ് 12 29 സീറ്റുകൾ. പ്രവേശത്തിനായി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്കുശേഷം കവരത്തി ആകാശവാണി നിലയത്തിനുള്ള പരിപാടി തുടർന്ന് കേൾക്കാം.
1: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലക്കോട്ടയിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാർക്ക് 10 വർഷം തടവ്, 10 കോടി രൂപ വരെ പിഴ, സ്വത്ത് കണ്ടുകെട്ടൽ എന്നിങ്ങനെ കർക്കശ ശിക്ഷ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അതിവേഗ കോടതി സ്ഥാപിക്കുക, 2 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കുക, വിചാരണ 3 മാസത്തിനുള്ളിൽ തീർക്കുക എന്നീ വ്യവസ്ഥകളും ബില്ലിലുണ്ട്. വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയാണ് പൊതുപരീക്ഷകളിലെ ക്രമക്കേട് തടയൽ ഭേദഗതി ബില്ലിലൂടെ വ്യക്തമാകുന്നതെന്ന് കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. അതേസമയം വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടതായി കോൺഗ്രസ് MP പ്രിയങ്കാഗാന്ധി കുറ്റപ്പെടുത്തി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ഏകോപനം ശക്തമാക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സർക്കാർ സെക്രട്ടറിമാരുമായുള്ള രണ്ടാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നലെ നടന്ന യോഗത്തിൽ ധനകാര്യം, സാമ്പത്തികം, വാണിജ്യ വ്യവസായം, സാങ്കേതിക വിദ്യ എന്നീ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും ഭാവി പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്തു. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമായ ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് ബിംകോ ICS സീ ഫെയർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് 2026 കണക്കാക്കുന്നു. ഫിലിപ്പീൻസാണ് ഒന്നാം സ്ഥാനത്ത്. 2015 ആഗോള നാവികരിൽ 5.2% മാത്രമായിരുന്നു ഇന്ത്യയുടെ സംഭാവന. രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദനം ഈ വർഷം ജൂണിൽ 7.3% വർദ്ധിച്ചതായി വ്യവസായ ഉൽപ്പാദന സൂചിക. കഴിഞ്ഞ 23 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. ഉൽപ്പാദന മേഖല 7.8% വൈദ്യുതി ഗ്യാസ് വിതരണ മേഖല 10.6% വളർച്ച കൈവരിച്ചു. ഒഡേസ തുറമുഖത്ത് വെച്ച് MV AGN റാറ്റ്നാർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ രണ്ട് ഇന്ത്യൻ പൌരന്മാർക്കായുള്ള തിരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് രണ്ട് ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാകിസ്ഥാൻ കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകാശ്മീർ മേഖലയിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കം അധിനിവേശം മറച്ചുവെക്കാനുള്ള ശ്രമമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിൽ മോശം പശ്ചാത്തലമുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾ വ്യാജവും അർത്ഥശൂന്യവുമാണെന്നും ശ്രീ ജയ്സ്വാൾ കുറ്റപ്പെടുത്തി.
2: A country which has been promoting cross-border terrorism, religious fundamentalism and violence for decades cannot have any claim to any pluralistic cultural legacy. Their abysmal track record on the protection of minorities and their cultural rights make such desperate attempts look even more phony.
1: പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്കു നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമസംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരകായുധങ്ങൾ ഉപയോഗിച്ചെന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനസ്റ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. മേഖലയിലെ മൊബൈൽ ഇന്റർനെറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉടൻ പുനഃസ്ഥാപിക്കണമെന്നും മാധ്യമങ്ങൾക്കും സ്വതന്ത്ര നിരീക്ഷകർക്കും പ്രവേശനം അനുവദിക്കണമെന്നും സംഘടന പാക് ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടു. DRDO സംവിധാനങ്ങൾക്ക് നേരെ സൈബർ ആക്രമണം നടന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ തള്ളി പ്രതിരോധ മന്ത്രാലയം. വിവരങ്ങൾ ചോർന്നുവെന്ന തരത്തിലുള്ള മാധ്യമ റിപ്പോർട്ടുകൾ തെറ്റായതും അടിസ്ഥാനരഹിതവുമാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ആരോപണങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ഏജൻസികൾ സമഗ്രമായ അന്വേഷണം നടത്തിയതായും പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ അമിതവേഗവും അപകടങ്ങളും നിയന്ത്രിക്കാൻ സംസ്ഥാനത്ത് ദേശീയപാതകളിൽ എല്ലാ ദിവസവും 24 മണിക്കൂറും തുടർച്ചയായി എൻഫോഴ്സ്മെന്റ് സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ഗതാഗതമന്ത്രി CP ജോൺ. ഇതിനായി കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയെ ഏകദേശം 100 കിലോമീറ്റർ വീതമുള്ള 6 എൻഫോഴ്സ്മെന്റ് മേഖലകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക എൻഫോഴ്സ്മെന്റ് സംഘങ്ങളെ വിന്യസിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ ഒഡീഷയിലെ പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയർന്നു. മഹാനദിയിലും ബൈതരണിയിലും ജലനിരപ്പ് ഉയരുകയാണെന്നാണ് റിപ്പോർട്ട്. അതേസമയം അസമിലെ പ്രളയ സാഹചര്യം മെച്ചപ്പെട്ടിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, കിഴക്കൻ മധ്യപ്രദേശ്, വിദർഭ എന്നിവിടങ്ങളിൽ അടുത്ത 2 ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ ഈ മാസം 31 വരെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ തുടരും എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഇന്ന് രാവിലെ ബേക്കൽ, കണ്ണൂർ, മൂന്നാർ, പാലക്കാട്, പുനലൂർ, കുമരകം, കാക്കനാട് തുടങ്ങി വിവിധ ഇടങ്ങളിൽ 5 മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
1: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ചൈനയിൽ നടക്കുന്ന ISSF ഷൂട്ടിംഗ് ലോകകപ്പ് മത്സരത്തിൽ 10 മീറ്റർ എയർ റൈഫിൾസ് മിക്സഡ് ടീമിനത്തിൽ ഇന്ത്യയുടെ സോനമുത്തം മസ്കറും ഹിമാൻഷു ധില്ലനും വെങ്കലം. ചൈനയുടെ 1-ഉം 2-ഉം ടീമുകൾ സ്വർണവും വെള്ളിയും നേടി. ഇതോടെ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് 1 സ്വർണം ഉൾപ്പെടെ 4 മെഡലുകൾ ലഭിച്ചു. US സേനയ്ക്ക് നേരെ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടന്നതായി US. പടിഞ്ഞാറൻ ഏഷ്യൻ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള സേനയ്ക്ക് നേരെയാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെ നടന്നതെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം. യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു എന്നിവരുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ഇറാനെതിരെയുള്ള സംയുക്ത സൈനിക നടപടി ആരംഭിച്ച ശേഷം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്ന ആദ്യ കൂടിക്കാഴ്ചയാണിത്. യുക്രൈനെ സഹായിക്കാനുള്ള ശ്രമങ്ങൾക്കും അനുകൂലമായ കൂടിക്കാഴ്ചയ്ക്കും സെലൻസ്കി പ്രസിഡന്റ് ട്രംപിന് നന്ദി അറിയിച്ചു. കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിനായി ഫിഷറീസ് വകുപ്പ് നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നതായി കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കർഷകർക്കും വേണ്ടിയുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ്, പ്രധാനമന്ത്രി മത്സ്യ സമ്പദ യോജന തുടങ്ങിയവ ഇതിലുൾപ്പെടുന്നു. മേഖലയുടെ ഉപജീവനമാർഗ്ഗവും അടിസ്ഥാന സൌകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നതാണ് സംരംഭങ്ങളുടെ ലക്ഷ്യമെന്നും സർക്കാർ വ്യക്തമാക്കി. സംഘർഷ സാധ്യതയുള്ള മേഖലകളിലെ വാണിജ്യ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും അവലോകനം ചെയ്ത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രി സർബാനന്ദ സോനോവാൾ. വിദേശകാര്യ മന്ത്രാലയം, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് എന്നിവയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒമാൻ, സൌദി അറേബ്യ, ഇറാൻ, റഷ്യ, യുക്രൈൻ രാജ്യങ്ങളിലെ ഇന്ത്യൻ മിഷൻ തലവന്മാരുമായും കേന്ദ്രമന്ത്രി ചർച്ച നടത്തി. ഗണേശോത്സവത്തോടനുബന്ധിച്ച് ഭക്തരുടെ തിരക്ക് പരിഹരിക്കുന്നതിനായി 246 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് സെൻട്രൽ റെയിൽവേ അറിയിച്ചു. സെപ്റ്റംബർ 11 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. മുംബൈ, പൂനെ എന്നിവിടങ്ങളിൽ നിന്ന് സാവന്ത്വാടി റോഡ്, രത്നഗിരി, മഡ്ഗാവ് എന്നിവിടങ്ങളിലേക്ക് 184 റിസർവ്ഡ് സർവീസുകളും ദിവാഖേഡ് റൂട്ടിൽ 62 അൺറിസർവ്ഡ് സർവീസുകളുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. റിസർവ്ഡ് ടിക്കറ്റുകളുടെ ബുക്കിംഗ് ഓഗസ്റ്റ് 1 മുതൽ ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ ഇന്ന് പുനരാരംഭിക്കും. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മന്ത്രാലയങ്ങളും വകുപ്പുകളും തമ്മിൽ ശക്തമായ ഏകോപനത്തിനും ആഹ്വാനം. ഇന്ത്യൻ വ്യവസായ രംഗത്തിന് ശക്തമായ മുന്നേറ്റം. ജൂൺ മാസത്തിൽ രാജ്യത്തിന്റെ വ്യവസായ ഉൽപ്പാദന സൂചിക 7.3% വളർച്ച രേഖപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. ഭാരോദ്ധഹനത്തിൽ ഹർജീന്ദർ കൌറിനും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗിനും വെള്ളി. പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ റാവലക്കോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 22 സെക്കൻഡ്.
5: ആകാശവാണി കവരത്തിയുടെ പാട്ട് പറ്റുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് മദീന പള്ളിയുടെ അടുത്താണ്. അവിടെ നിന്ന് ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അയാളൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
6: ലിറാർ ചണ്ടിപ്പുര.
5: ആ ലിറാർ എന്താ ചെയ്യുന്നത്?
6: നമ്മൾ സ്വന്തം തൊഴിൽ ചെയ്തു.
5: സ്വയം തൊഴിലാണല്ലേ?
6: സ്വയം തൊഴിൽ.
5: തുടങ്ങിയിട്ട് എത്ര വർഷമായി? കുറെ വർഷമായി.
6: കുറെ വർഷമായി. ചെറിയ ചെറിയ കത്തിയൊക്കെ, ചൂലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
5: ചെറിയ ചെറിയ കത്തിയൊക്കെ അല്ലേ?
6: ആ കത്തിയൊക്കെ ഉണ്ടാക്കും, പിന്നെ ചൂലൊക്കെ ഉണ്ടാക്കും.
5: ചൂല്, കത്തി, അങ്ങനെയൊക്കെ അതൊക്കെ എന്നിട്ട് വിൽക്കാണല്ലേ?
6: വിൽക്കാണ്.
5: കവരത്തി ഒന്നുമില്ലേ സ്ഥലം?
6: ആ കവരത്തി ഒന്ന്.
5: വീട്ടിൽ ആരൊക്കെയുണ്ട്?
6: വീട്ടില് ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, 3 ജ്യേഷ്ഠന്മാരുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. സെമസ്റ്റർ കുടുംബമാണ്.
5: കുട്ടികള് പഠിക്കാണോ? ഒരു കുട്ടിയാണോ ഉള്ളത്?
6: ആ ഒരു കുട്ടിയാണുള്ളത്, പഠിക്കാണ്. വേറെ ജോലി ഇരിക്കുകയാണ്.
5: പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയില്ലേ?
6: ജോലി ഗവൺമെന്റ് ഇല്ല, മറ്റേണം.
5: ആ നമ്മുടെ ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് ജോലി തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചാൽ വീട്ടിലെത്തേ ഉള്ളൂ. ലിതാറിപ്പോ ഇവിടെ നിന്നാണോ നിസ്കരിക്കാറ്?
6: ഇല്ല, ഞാൻ അങ്ങോട്ട് തെക്കോട്ട് പോയപ്പോ മദീന പള്ളി കയറി നിസ്കരിക്കണം. ഇങ്ങോട്ട് പോകുന്ന ചായ എടുക്കണം, ചായ എടുക്കാനായിട്ട് കിടക്കേറാണ്.
5: അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലോട്ടാണോ അതോ?
6: വീട്ടിലോട്ട്
5: തന്നെയാണല്ലേ. ഈ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ട്?
6: രാവിലെ കേൾക്കാറുണ്ട്,
5: രാവിലെ പാട്ടുപെട്ടിയൊക്കെ കേൾക്കാറുണ്ട്. അപ്പോ നമ്മുടെ ഈ പരിപാടിയിൽ ലിറാറ് ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
6: നമ്മുടെ പഴയ ഗാനം മമ്മൂട്ടിയുടെ നിറക്കൂടിലെത്തിയ
5: നല്ലൊരു പാട്ടില്ലേ? തീർച്ചയായിട്ടും വേറാറ പറഞ്ഞതുപോലെ നിറക്കൂട് എന്ന സിനിമയിലത്തെ ഒരു നല്ല പാട്ട്. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
6: ഇത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി,
5: സുഹൃത്തുക്കൾ എല്ലാവർക്കും വേണ്ടി വേറാറ് പറഞ്ഞതുപോലെ നിറക്കൂടിയിട്ട് ഒരു നല്ല പാട്ട് വെച്ചുതരാം. ഏതായാലും ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു, വെൽക്കം.

0: ഇന്നത്തെ പാട്ടുപെട്ടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
1: ഇനിയൊരു മലയാളം ആൽബം പാട്ട് കേൾക്കാം.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 4 സെക്കൻഡ്.
1: കെടാത്ത കനലുകൾ. ആകാശവാണി കവരത്തി നിലയത്തിന്റെ കെടാത്ത കനലുകൾ എന്ന പരിപാടിയാണ്. ലക്ഷദ്വീപിലെ മുതിർന്ന പൌരന്മാർ മനസ്സ് തുറക്കുന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥി അമിനി ദ്വീപിൽ നിന്നുള്ള ബുഹാരി മാസ്റ്ററാണ്. ബുഹാരി മാസ്റ്ററിനെ പ്രത്യേകിച്ച് നിങ്ങൾക്കെല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആകാശവാണിയുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തുന്ന ആളാണ്. നമ്മുടെ ഫാട്ടുപെട്ടികളൊക്കെ എപ്പോഴും വിളിക്കുന്ന, ആകാശവാണിയുടെ പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിന് ഏകദേശം 77 വയസ്സോളം പ്രായമുണ്ട്. അധ്യാപകനായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ആളാണ്. അദ്ദേഹം തന്റെ 74-ാമത്തെ വയസ്സിൽ അക്യുപങ്ക്ചർ പഠിച്ച ആളുകൂടിയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കായി നമുക്കിന്ന് കാത്തോർക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: എല്ലാ ദിവസവും ഇങ്ങനെ കേട്ട് പരിചയമുണ്ട് ഫാട്ടുപെട്ടിയിലൂടെ, അങ്ങനെ ആകാശവാണിയുമായിട്ട് നിരന്തരമായിട്ട് ബന്ധം പുലർത്തുന്ന ആളാണ്. എന്നാലും സാറിന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ?
2: ഞാൻ ജനിച്ചത് വളരെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്. വീട്ടുപേര് കല്ലക്കേക്കൽ എന്നാണ്. അപ്പോ വളരെ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടോടുകൂടി ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ആ കഷ്ടപ്പാടുകളെല്ലാം വളരെ നല്ല നിലയിൽ അതിനെ നമ്മുടെ പഠനത്തിലൂടെ ഉദ്യോഗമൊക്കെ വരിച്ചുകൊണ്ട് അതിനെയൊക്കെ ഇല്ലാണ്ടാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ അമേനിയിലെ അടുക്കാൻ, മറ്റു ദ്വീപിലെ എനിക്കറിയില്ല, അമേനിയിലെ അടുക്കാൻ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള കുടുംബമാണ് കല്ലക്കേക്കൽ എന്ന വീട്. ഞാൻ കല്ലക്കേക്കലില് പുറാക്കര എന്നുള്ള ചേരിയില് കല്ലക്കേക്കൽ എന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചത്.
1: ആരൊക്കെയുണ്ട് വീട്ടില്?
2: വീട്ടിൽ ഇപ്പോ ഉള്ളത് എന്റെ പെങ്ങളും അവരുടെ മക്കളും ഉണ്ട്. എന്റെ കുടുംബമാണെങ്കിൽ എനിക്ക് വൈഫ് മാത്രമേ ഉള്ളൂ, കുട്ടികളാരും ഇല്ല.
1: പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് അധ്യാപകന്മാരുള്ള കുടുംബമാണ്. അധ്യാപക ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സാറിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടങ്ങാം.
2: വിദ്യാഭ്യാസത്തിന്റെ തുടക്കം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ വളരെ കഷ്ടപ്പാടുള്ള ഒരു കുടുംബമായിരുന്നു എന്റേത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളില് വേണ്ടത്ര എനിക്ക് ശ്രദ്ധ ചെലുത്തി പഠിക്കുവാൻ കഴിഞ്ഞത് ചെറുപ്പത്തില്. കാരണം രാവിലെ അതിരാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മള് ഒന്നുകിൽ പാരം പൂത്തുക, അല്ലെങ്കിൽ പോയി ശബരിക്കുളത്തു നിന്ന് ശകരി കയറ്റി കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് ചിലപ്പോൾ വളരെ ചിലപ്പോൾ ലേറ്റ് ആയി പോകും. അങ്ങനെയുള്ള വളർന്നത് കൊണ്ട് വലിയ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പിന്നെ പാപ്പയും ഉമ്മയൊന്നും അത്ര വിദ്യാഭ്യാസമുള്ള ആളുകളില്ല. വീട്ടിൽ അന്തരീക്ഷവും ഇല്ല. പഠിക്കാനായിട്ട് മാത്രം നമുക്ക് വീട്ടിലെ തൊഴിൽ ചെയ്യാൻ, രാവിലെ എണീറ്റ് ചെയ്യാൻ തന്നെ നേരത്തെ പറഞ്ഞ് ഈ പണിക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞ് വല്ല ചകിരി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കടലിൽ കൊണ്ടു കഴുകണം, അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വരുത്തിയിട്ടാണ് പിന്നെയാണ് സ്കൂളിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസത്തിന് അതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ വീട്ടിൽ അതിന്റെ സാഹചര്യം ഉണ്ടായിരുന്നില്ല.
1: ഇടക്കൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഈ ചകിരി പൂത്ത് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, കേട്ടറിവുണ്ട് ഒരുപാട്. അപ്പൊ ഇതൊക്കെ എങ്ങനെ കൂട്ടമായിട്ട് ചെയ്യായിരുന്നു, അതോ എങ്ങനെ ഒറ്റക്കൊറ്റക്കാണോ എങ്ങനെയാ ചെയ്യുന്നത്?
2: കൂട്ടമായിട്ടില്ല. ഇപ്പൊ ഓരോ കുടുംബത്തിൽ ഞങ്ങളെ കല്ലക്കേക്കൽ വീട്ടിന് തന്നെ കുറെ പാര എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഷോറിനടുത്ത് തന്നെ കുറച്ച് ലേശം ഒരു 10-15 മീറ്റർ അകലെയായിട്ട് കല്ല് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അതിനകത്ത് തോടി കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് കുഴി പോലെ ആക്കി അതിന് തോടി ഇട്ടിട്ട് പിന്നെ മുകളിൽ വീണ്ടും കല്ല് വെച്ച് അത് കുറച്ച് മാസം കഴിയുമ്പോൾ അത് നല്ല പോലെ പാകം എടുക്കാം. നമുക്ക് എടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ചകിരി വിട്ടു. അപ്പോൾ ഞാനും എന്റെ ബാപ്പയും പിന്നെ എന്റെ അനിയനുണ്ടായിരുന്നു, കിടാവ് മരിച്ചു പോയപ്പോ ഞങ്ങൾ ബാപ്പ പാരം പൂത്തും ഞങ്ങളുടെ ചകിരി കൊണ്ടുവന്ന് കിരക്ക് കൊണ്ടുവരും.
1: പാരം എന്ന് പറയുന്നത് പണ്ടുള്ള ആൾക്കാരുടെ ഈ പ്രൗഢിയുടെ അടയാളമായിരുന്നു.
2: അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മള് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൗഢിയുള്ള കുടുംബമൊന്നുമില്ല ഞങ്ങളുടേത്. അത് കൂടുതലും ഉണ്ടാകുന്നത് ഈ അധ്വാനിക്കുന്ന ജനങ്ങൾക്കാണ് ഈ പാരമുള്ളത്. പിന്നെ ഈ പാരം എന്ന് പറയുന്ന വേറെ അർത്ഥത്തിൽ എന്തുകൊണ്ട് എനിക്കതറിയില്ല. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാരം എന്ന് പറയുന്നത് സാധാരണ അധ്വാനിക്കുന്നവരാണ്, ചകിരിയൊക്കെ കൊട്ടുന്ന ആളുകൾക്കാണ് പാരമുള്ളത്.
1: ഓക്കെ, ഈ പാരം എന്തെങ്കിലും പ്രത്യേക പേരുകളിലോ എന്തെങ്കിലും കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ പ്രത്യേക ആറുകളുടെയൊക്കെ

0: അറിയപ്പെടുന്ന പാരങ്ങളുണ്ടോ അവിടെ?
1: ഇല്ല ഇല്ല, അതിപ്പോ കല്ലക്കേക്കലുള്ള പാരം,
0: ആ
1: കപ്പാട്ടിച്ചിട്ടുള്ള പാരം, കിളാളച്ചിട്ടുള്ള പാരം, അങ്ങനെ പാരങ്ങൾ.
0: അതൊരു വീട്ടുപേരിന്റെ പേരിലല്ലേ ആ പേര് പാരങ്ങളൊക്കെ അറിയപ്പെടുന്നത്?
1: വീട്ടുപേരിലാണ് ഞങ്ങളുടെ പാരം. എന്റെ വീട്ടുകാർക്കുള്ള പാരം ഇനിയും അത്, അത് ഞാൻ മിനിയാന്നും പോയി നോക്കിയിരുന്നത്, ഒന്നും ഡാമേജ് ഒന്നും ആട്ട അങ്ങനെ തന്നെ ഉണ്ട്.
0: ഏതായാലും നമുക്ക് തുടങ്ങാം, വിദ്യാഭ്യാസ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. സാറിന് വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു?
1: വിദ്യാഭ്യാസ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം അമേനിയിൽ പഠിച്ചതാണ്. ഒരുപാട് കഷ്ടപ്പാടുണ്ടായി. അപ്പൊ വീട്ടിലെ കഷ്ടപ്പാടുകൾ, പലപ്പോഴും ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടൂല. അങ്ങനെയാവുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിൽ വലിയ താല്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു പ്രാവശ്യം ഗവർണത്തി 1966-67 തോന്നുന്നു. അപ്പോ നമ്മള് ദീക്ഷിത് എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു ഗവർണത്തി ഹയർ സെക്കൻഡറി സ്കൂളില്, സോം ജി ദീക്ഷിത് എന്ന്
0: പറയുന്നത്.
1: അദ്ദേഹം വന്ന് അമേനിയിൽ വന്നപ്പോ ടെസ്റ്റ് പേപ്പർ ടെസ്റ്റ് നടത്തി, അങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. 1967 ഞാൻ ഗവർണത്തി ഹയർ സെക്കൻഡറി സ്കൂൾ ചേർന്നു. പഠിക്കാനുള്ള ഒരു ഒരു സൗകര്യം കിട്ടും, മാത്രമല്ല ഭക്ഷണം കിട്ടുമല്ലോ. വീട്ടിൽ പലപ്പോഴും അർദ്ധ പട്ടിണിയും പട്ടിണിയുമാണ്. അവിടെ ചേർന്ന് പഠിച്ചതുകൊണ്ട് എന്റെ ജീവിതം മുഴുവനും എനിക്ക് ഇത്ര വരെ എന്റെ ആ സ്കൂളിനോടാണ്, എന്റെ സ്കൂളിനോടും ഞാൻ പഠിച്ച ഗവർണത്തി ഹയർ സെക്കൻഡറി സ്കൂളിനോടും അതേപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിനോടും ആ നാട്ടുകാരോടും കടപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാരോട് കടപ്പെടാൻ കാരണം പലപ്പോഴും പല ആൾക്കാരും, പോരാളെ മമ്പനെ പോലെയുള്ളവർ, അതേപോലെ പെണ്ടക്കാക്കാല മുത്തുവാസാറിനെ പോലെയുള്ളവർ, അവരെല്ലാം പലപ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ട് ജുമാന്റെ സമയത്തൊക്കെ വിളിച്ചു അവരുടെ വീട്ടിൽ കൊണ്ട് ഭക്ഷണമൊക്കെ തരുമായിരുന്നു, ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ഹോസ്റ്റലുമായിട്ട് സ്കൂളുമായിട്ടൊക്കെ നല്ല സഹകരണമായിരുന്നു കവരത്തിയിലെ ആളുകൾ.
0: വീടുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഇപ്പൊ കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത സമയത്ത് ഫോണോ അങ്ങനത്തെ സമയം?
1: കണക്ടിവിറ്റി ഇല്ലാത്ത സമയം അതിനെപ്പറ്റി പറഞ്ഞാൽ വളരെയധികം ഖേദകരമായ പല കാര്യങ്ങളും പറയാനുണ്ട്. കാരണം എന്റെ സിസ്റ്റർ 1970-ൽ തോന്നുന്നു എന്റെ സിസ്റ്റർ മരിച്ചപ്പോൾ എനിക്ക് ആ മരിച്ച വിവരം അറിയുന്നത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാല് അന്ന് ഈ സമയത്ത് കമ്പിയില്ലാ കമ്പിയാണ്, വയർലെസ് ടെലഗ്രാമാണ്. അതിവിടുത്തെ ഈ ടെലഗ്രാം എന്തോ മോശമായിരുന്നു. അത് മാത്രമല്ല, ഓപ്പറേറ്റർ കരയിലായിരുന്നു. പിന്നെ അയാൾക്ക് കപ്പൽ കിട്ടി വന്നതിന് ശേഷം അയാൾക്ക് ശരിയാക്കി വരുമ്പോഴേക്കും 2-3 മാസം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് എന്റെ സിസ്റ്റർ എന്റെ നേരെ തൊട്ട് മൂത്ത സിസ്റ്റർ ബി എലിമാൻ എന്ന് പറയുന്ന സിസ്റ്റർ മരിച്ച വിവരം എനിക്ക് അറിയുന്നത് ഗവർണത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുമ്പോഴാണ്, 1970-ൽ. ഈ 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ വിവരം എനിക്ക് കിട്ടിയത്.
0: അമിനിയിലുള്ള വിവരം കവരത്തിയിലെത്താൻ 3 മാസം എടുത്തു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതിനുശേഷം ഈ കവരത്തിയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എങ്ങനെയായിരുന്നു?
1: കവരത്തിയിലെ വിദ്യാഭ്യാസം, കവരത്തി സ്കൂളിൽ തന്നെ പഠിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ദാരിദ്ര്യവും പഠിക്കാനുള്ള ആഗ്രഹവും എല്ലാം കൊണ്ടാണ് ഞാൻ പോയതെങ്കിലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഒഴിത്തിരിവാണ് അന്ന് ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠിക്കാൻ 1967 പോയത്. അപ്പൊ പോയപ്പോഴെന്ന് പറഞ്ഞാൽ അവിടുത്തെ പഠിപ്പിന്റെ ഗുണം 1, 2 അവിടുത്തെ കൃത്യനിഷ്ഠത, മാത്രമല്ല ഏറ്റവും വലിയ അച്ചടക്കം, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു വിദ്യാലയമായിരുന്നു ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ കവരത്തി. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് എനിക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകാൻ പറ്റിയത്. ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും എന്തോ അവരുടെ കുട്ടികളെ പോലെയാണ്. സി എം രാമേന്ദ്ര മാഷ് സാറ് മരിച്ചുപോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താ മേരി ടീച്ചർ, എക്കണോമിക്സ് എടുത്തിരുന്ന മേരി ടീച്ചർ, പിന്നെ അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷ് എന്നൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ എനിക്ക് വളരെയധികം കൂടുതൽ പറയാനുണ്ട്. കാരണം നല്ല പോലെ സഹകരിക്കുന്ന സാറാണ്. എല്ലാവർക്കും ഭയങ്കര പേടിയാണെങ്കിലും മക്കളോട് നല്ല സ്നേഹമുള്ള അധ്യാപകനായിരുന്നു രവീന്ദ്രൻ സാർ. അപ്പൊ ഞാൻ ഈ കണക്കിൽ മാത്രം ഇങ്ങനെ മോശമായി, മറ്റുള്ള വിഷയങ്ങൾക്കെല്ലാം നല്ല മാർക്കും കാര്യമുണ്ട്. അങ്ങനെ ഞാൻ ഈ കണക്കിൽ മോശമായതുകൊണ്ട് പലപ്പോഴും സ്കൂൾ വിടാൻ തയ്യാറായി. അങ്ങനെ ആ അവസരത്തിൽ എനിക്കൊരു ബൂസ്റ്റപ്പ് തന്ന രവീന്ദ്രൻ മാഷാണ്. സാറ് വീട്ടിൽ കൊണ്ടുപോയി ട്യൂഷനൊക്കെ എടുത്ത് എന്നെ ശരിയാക്കിയെടുത്തു. എനിക്ക് പിന്നെ അധികം ഡിഗ്രിക്കും MA ഒന്നും കൂടുതൽ പഠിക്കേണ്ടി വന്നു. കാരണം ബേസ് എനിക്ക് കിട്ടിപ്പോയി. നല്ല ഒരു പാഠ്യപദ്ധതിയും നല്ല ടീച്ചേഴ്സും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനും നല്ല നാട്ടുകാരും.
0: അത് അടിസ്ഥാനപരമായിട്ട് സാറ് പറഞ്ഞത് ഇവിടുത്തെ ഒരു അച്ചടക്കം ഡിസിപ്ലിൻ ഒക്കെ പഠിച്ചു. എന്നാലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ആരെങ്കിലും ഒരു സ്വാധീനം ചെലുത്തും, പ്രത്യേക ഒരു വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ. അങ്ങനെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരായിരുന്നു?
1: സ്വാധീനം ചെലുത്തിയ വ്യക്തികളെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ 11-ാം ക്ലാസ് 1972-ലാണ് പഠിച്ചത്. അന്ന് എനിക്കൊരു ടെലഗ്രാം കിട്ടി, നിങ്ങൾക്ക് ഡിഗ്രിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അടുത്ത കപ്പലിൽ കയറി പോകണം, ഇല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ സീറ്റ് സറണ്ടർ ചെയ്യണം. അപ്പൊ എന്നെ വാപ്പ പറഞ്ഞു, മോനെ എനിക്ക് പഠിപ്പിക്കാനൊന്നും നിവൃത്തിയില്ല, നീ പോയി വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത്. അങ്ങനെ ഞാൻ ദാസ്താണ്ട് പോയി ഞാൻ തന്നെ എഴുതി ഞാൻ ഈ സീറ്റ് സർവേ ചെയ്ത് വീട്ടില് പഠിപ്പിക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ല. അതിനാൽ ഞാൻ എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഈ സീറ്റ് സറണ്ടർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് ഞാൻ തന്നെ എഴുതിക്കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി ദാസ്താന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയി ഞാൻ അവിടെ പോയി വാതിൽ അതിന് കടക്കുന്നതിന് മുമ്പ് എന്നെ വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മക്കോടെ ചേട്ട അംസൻ, ഞങ്ങളെല്ലാം ബഹുമാനത്തോടുകൂടി വിളിച്ചിരുന്ന ഇക്കാക്ക എന്നാണ്. ഇക്കാക്ക അവിടെ വാതിൽക്കൽ നിന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താടാ ഈ കയ്യിലുള്ള കടലാസ്? ഞാൻ അവിടെ ഇക്കാക്ക ഇങ്ങനെ ഡിഗ്രിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, വിക്ടോറിയ കോളേജിലാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്, പക്ഷേ എന്നെ പഠിപ്പിക്കാൻ വീട്ടിൽ ആരുമില്ല, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് എനിക്ക് ഈ സീറ്റ് വേണ്ട, ഞാൻ ഈ സീറ്റ് സറണ്ടർ ചെയ്യുകയാണ് എന്ന് എഴുതി ദാസ്താർ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അയാൾ പറഞ്ഞു കൊണ്ടല്ല ഞാൻ കൊടുത്തിട്ട്. ഞാൻ പിന്നെ വിചാരിച്ച ഇക്കാക്ക കൊടുക്കാൻ പോകുന്ന, ഇക്കാക്ക അവിടെ നിന്ന് വാങ്ങിയിട്ട് ഒരു 100 കഷ്ണമാക്കി കീറി ഇറങ്ങി എന്നോട്, നീ പോയി പഠിത്തം നടത്തുന്നത്, നീ പോയി നിന്നെ വീട് വിറ്റിട്ടെങ്കിൽ പഠിക്കും. അങ്ങനെ അത് എന്റെ എനിക്കൊരു ഇതായി, എന്റെ മനസ്സിലേക്ക് വന്ന്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയി. പിന്നെ അങ്ങനെ വീട്ടിലെ എന്ന് പറഞ്ഞാല് തരാൻ എന്റെ അവർക്ക് വീട്ടുകാരുടെ കയ്യിൽ ഒന്നുമില്ല. എന്നെ എന്നെ ഏതായാലും കോളേജിൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. കാരണം എല്ലാ വിഷയങ്ങളും നല്ല മാർക്ക് കിട്ടിയാണ്, ഹയർ സെക്കൻഡറി ഡിസ്റ്റിങ്ഷൻ ഒക്കെ കൂടി പാസ്സായത്. അപ്പൊ ഇത് അപ്പോ ഏത് സമയത്തും കടപ്പുറത്തിലും അവിടെ ഇവിടെ എനിക്കുള്ള ജോലി കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അങ്ങനെ പാപ്പയ്ക്ക് ഒരു സ്ട്രൈക്കായ പാപ്പ പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്റെ ഒരു ലാൻഡിന്റെ ഒരു പകുതി ഞാൻ വിൽക്കാം. അങ്ങനെ പാപ്പ തന്റെ ലാൻഡിന്റെ ഒരു പകുതി വിറ്റ് എന്നെ പഠിപ്പിച്ചു. പിന്നെ അങ്ങനെ ഞാൻ ഡിഗ്രി ബി എഡ് എം എ പിന്നെ ഒക്കെ പഠിച്ചു. ഞാന് ഹയർ സെക്കൻഡറി പാസ്സായതിനു ശേഷം ഡിഗ്രിക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്കാണ്. 1972 മുതൽ 75 വരെയാണ് ഞാൻ ആ സ്ഥാപനത്തിൽ പഠിച്ചത്. പിന്നെ 75 to 76 എനിക്ക് അൺട്രെയിൻഡ് ടീച്ചറായിട്ട് അമേരിക്കയിൽ ജോലി കിട്ടി. അൺട്രെയിൻഡ് ടീച്ചറായിട്ട് ജോലി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ബി എഡിന് പോകാനുള്ള പൈസ അതിൽ നിന്ന് ആർജിച്ചു. അങ്ങനെ ഞാൻ വെച്ച് വെച്ച് ബി എഡിന് പോകാനുള്ള സാഹചര്യം ഒരുക്കി. പിന്നെ ബി എഡ് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് കാലിക്കറ്റില് 76-77 ഞാൻ ബി എഡ് കഴിഞ്ഞു. 78 എനിക്ക് പ്രൈമറി ടീച്ചറായിട്ട് അമേനി ജെ ബി സ്കൂൾ സെന്ററിൽ എനിക്ക് പ്രൈമറി ടീച്ചറായിട്ട് ജോലി കിട്ടി. പിന്നെ അതിനുശേഷമാണ് 1980 ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് മിനിക്കോയിൽ എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത്.
0: അങ്ങനെ ദീർഘകാലം ഒരു അധ്യാപകനായൊക്കെ ജോലി ചെയ്ത ആളാണ്. ഒരുപാട് വിദ്യാർത്ഥികളെ, ഒരുപാട് സുമനസ്സുകളെ പഠിപ്പിച്ച് ആഗ്രഹങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. അധ്യാപന ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായി തോന്നുന്നത് എന്താണ്?
1: ശരിക്കും പറഞ്ഞാൽ അധ്യാപകനാവുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് ഡോക്ടർ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുമ്പോൾ ഞാൻ ഈ കുട്ടികളെ കൂടെ, ബയോളജി കുട്ടികളുടെ കൂടെ ഒക്കെ നടക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഗ്രൂപ്പ് എടുത്തപ്പോൾ എനിക്ക് ഹിസ്റ്ററിയിൽ മാർക്ക് കൂടുതലുണ്ട്. എന്നെ ഹിസ്റ്ററി സാറ് ഹ്യൂമാനിറ്റി ഗ്രൂപ്പിലേക്കാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ പിന്നെ അങ്ങനെ അത് ഹ്യൂമാനിറ്റി പഠിക്കാനിടയായി. എന്നിരുന്നാൽ ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് മനസ്സിൽ വെച്ചോണ്ടിരുന്നു ഞാൻ. പറ്റിയില്ലെന്ന് മാത്രം. അധ്യാപകനാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്ലെസ്സിംഗ് ആണ് അത്. കാരണം എന്താ, നമുക്കിപ്പോ നമ്മുടെ മറ്റുള്ളവരൊക്കെ ഇപ്പൊ ബാങ്കിലെ സമ്പാദ്യങ്ങളാണ് നോക്കുക. ഞങ്ങളുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ബാങ്കിൽ മാത്രമല്ല, അവരുടെ സമ്പാദ്യം ഏറ്റവും വലിയ സമ്പാദ്യം അവർ കിടക്കുന്ന അവരെ പഠിപ്പിച്ച കുട്ടികളാണ്. ഞാൻ ഇന്ന് പഠിപ്പിച്ച കുട്ടികൾ പലരും എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെ പല ഫീൽഡിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് കാണിക്കുന്ന സ്നേഹമൊക്കെ നമ്മൾ കാണുമ്പോൾ ഈ ജോലിയോട് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയാ, ഈ ജോലി കിട്ടിയത് നന്നായി പോയി, നല്ല ജോലിയാണെന്ന് തോന്നിപ്പോകുന്നു. അതായത് ഒരു പ്രാവശ്യം ഞാൻ കൊച്ചിയില് ഒരു യാത്രക്ക് ഇങ്ങനെ അവസാനം സാധനമൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടെ വെച്ച് സ്കാനിങ് സെന്ററിൽ വെച്ച് എന്റെ ഒരു 2-3 കാർബോർഡ് പെട്ടി അതിന് ഷിപ്പിംഗ് ബിൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. എന്റെ പെട്ടിയും ബാഗുകളൊക്കെ ഇപ്പുറത്ത് വെച്ചിട്ട് പോയത്. ഞാൻ വരുമ്പോഴേക്കും ഇതൊന്നും കാണുന്നില്ല. ഞാൻ ഷിപ്പിംഗ് ബില്ലും എടുത്ത് പോയപ്പോഴേക്കും എന്റെ ബാഗും പെട്ടിയും ഒക്കെ ഒന്നും കാണുന്നില്ല. നോക്കും, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കി നോക്കുമ്പോഴേക്കും ഞാൻ മീക്കുന്ന പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി വണ്ടിയിൽ വെച്ച് വരിയിൽ നിൽക്കാണ്. എന്നെ കണ്ടപ്പോ സാർ അവിടെ ഇരുന്നോ, ഞാനിത് കൊണ്ടുപോയി, ഞാൻ ചെക്കിങ്ങിന് മാത്രം സാർ വന്നാൽ മതി. അന്നൊരു ഹസൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഹസൻ എന്ന എന്റെ വിദ്യാർത്ഥി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കയറ്റി അങ്ങനെ വെച്ചിട്ട് പോയി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ ആ സ്നേഹം ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്.
0: കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ സംസാരിച്ചത് അമിനി ദ്വീപിൽ നിന്നുള്ള ബുഹാരി മാസ്റ്ററാണ്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സമയം കേൾക്കാം. ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.
2: ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ 8:30 മുതൽ കവരത്തി നിലയത്തിനുള്ള പരിപാടി തുടർന്ന് കേൾക്കാവുന്നതാണ്.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ.
0: നേട് ഉടനടി 20,000 ലോൺ.
1: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസ് ആയി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
1: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി വിവാഹിത എന്ന ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം പകർന്നിരിക്കുന്നത് ജി ദേവരാജൻ.

ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തതായി അമ്മയെ കാണാൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ് ആലപിച്ചൊരു ഗാനം കേൾക്കാം. സംഗീതം നിർവഹിച്ചിരിക്കുന്നത് കെ രാഘവൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തതായി പി ഭാസ്കരന്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം പകർന്ന് എച്ച് മെഹബൂബ് ആലപിച്ചൊരു ഗാനം കേൾക്കാം. ചിത്രം ഉണ്ണിയാർച്ച.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി നിലയത്തിനുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷറഫുന്നിസ പുളിയനക്കീൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.
1: ആകാശവാണി അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
2: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
1: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറു കളങ്ങളാക്കി തിരിക്കുക.
2: ഏറ്റവും മുകളിൽ ഇടത്തു നിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
1: തൊട്ട് താഴെ ഇടത്തു നിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
2: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
1: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
2: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അക്ഷരകളത്തിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. കളങ്ങളെല്ലാം വരച്ച് പാട്ടിലൊളിഞ്ഞിരിക്കുന്ന വാക്കുകൾ കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുവാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണ്.
1: അതെ,
0: അങ്ങനെ തയ്യാറായിരിക്കുന്ന ശ്രോതാക്കളെ നമ്മൾ നിരാശരാക്കേണ്ട കാര്യമില്ല. പതിവ് പോലെ തന്നെ ഇടത്തുനിന്നും വലത്തോട്ടാണ് നമ്മുടെ വാക്കുകൾ ആരംഭിക്കുന്നത്. റെഡിയല്ലേ?
1: റെഡിയാണ്.
0: ഇടത്തുനിന്നും വലത്തോട്ട് 12, 13, 14 കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 12, 13, 14.
0: ഈ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള വാക്ക് കണ്ടുപിടിക്കാൻ സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചെരുപ്പ്, മെതിയടി എന്നൊക്കെയാണ്. പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ വാക്ക് കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചെരുപ്പ്, മെതിയടി എന്നൊക്കെയാണ്. പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെയാണ് ഈ വാക്ക് കൂടുതലായും പരാമർശിച്ചിട്ടുള്ളത്.
0: ഇപ്പോൾ രാമായണ മാസമാണല്ലോ.
1: അതെ,
0: രാമായണത്തിലെ വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗമുണ്ട്. വനവാസത്തിനായി ശ്രീരാമനും സീതാദേവിയും ലക്ഷ്മണനും പോകുമ്പോൾ ഭരണം ഏറ്റെടുക്കാൻ ഉത്തരവാദപ്പെട്ട ഭരതൻ എന്താണ് ചെയ്തത്? ഈ പറയുന്ന വസ്തു ഉപയോഗിച്ച് രാമന്റെ സാന്നിധ്യം ആ സിംഹാസനത്തിൽ ഉള്ളതായി സങ്കല്പിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചു എന്നാണ് രാമായണത്തിലെ വളരെ ഹൃദയസ്പർശിയായ ഒരു ഭാഗം.
1: ഈ വാക്ക് എന്താണെന്ന് അവരിപ്പോൾ തന്നെ അത് പൂരിപ്പിച്ചിട്ടുണ്ട്.
0: ഈ പാട്ട് കേൾക്കുമ്പോൾ അറിയാം എന്താണ് അക്ഷരച്ചപ്പിൽ ഉദ്ദേശിച്ചത് എന്ന്.

0: ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. 22, 23, 24, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട നാലക്ഷരമുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ടാണ്. ഇടത്തു നിന്നും വലത്തോട്ട് 22, 23, 24, 25 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൺമഷി എന്നാണ്. ഇതിന് മൈ എന്ന ഒരർത്ഥവുമുണ്ട്. പ്രധാനമായും കറുത്ത അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഇതേ വാക്കിൽ തുടങ്ങുന്ന ഒരു ചലച്ചിത്ര ഗാനമുണ്ട് അല്ലേ?
0: അതെ.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം കൺമഷി എന്നാണ്. ഇതിന് മൈ എന്ന അർത്ഥവുമുണ്ട്. പ്രധാനമായും കറുത്ത അല്ലെങ്കിൽ കറുപ്പ് നിറത്തിലുള്ള എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാട്ടിൽ ആ വാക്കുണ്ട്. വാക്ക് കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, പാട്ട് ആസ്വദിക്കുകയും വേണം.

0: നാല് മൂന്ന് രണ്ട് എന്നീ നാല് കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. അഞ്ച് നാല് മൂന്ന് രണ്ട് എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് പൂരിപ്പിക്കേണ്ടത്.
0: ഈ വാക്ക് പൂരിപ്പിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന് തട്ടി വീഴുക, വഴുതി വീഴുക, പതറുക, അടിതെറ്റുക, പിഴവ് സംഭവിക്കുക എന്നിങ്ങനെയൊക്കെയാണ് അർത്ഥങ്ങൾ.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന് തട്ടി വീഴുക, വഴുതി വീഴുക, പതറുക, അടിതെറ്റുക, പിഴവ് സംഭവിക്കുക എന്നൊക്കെയാണ്.
0: യാതൊരു പിഴവും സംഭവിക്കാതെ ഈ പാട്ടിനുള്ളിലെ വാക്ക് കണ്ടുപിടിച്ച് ശ്രോതാക്കൾക്ക് കളങ്ങളിൽ എഴുതാൻ സാധിക്കട്ടെ അല്ലേ?
1: അതെ.

0: വലത്തുനിന്നും ഇടത്തോട്ടുള്ള ആദ്യത്തെ വാക്ക് പൂരിപ്പിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വാക്ക് വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ്. 20, 19, 18, 17 കളങ്ങളിലാണ് പൂരിപ്പിക്കേണ്ടത്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
0: സൂചനകൾ പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി പരാമർശിക്കാമെന്ന് തോന്നുന്നു.
1: എന്താണത്?
0: വനിതകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പഴയ കാലങ്ങളിൽ പ്രയോഗിച്ചിരുന്നൊരു വാക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു രചനയാണ്. ഈ പൂരിപ്പിക്കേണ്ട വാക്ക് കൂടി ചേർത്തിട്ടാണ് മഹാനരകം എന്ന് ആ ശീർഷകം പൂരിപ്പിച്ചിരിക്കുന്നത്. സൂചനകൾ പറയാം അല്ലേ?
1: അതെ.
0: പഴയ കാലത്ത് അന്തർജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുഖമോ അല്ലെങ്കിൽ ശരീരമോ മറയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം ഓലക്കുടയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് പിടികിട്ടി കാണുമെന്ന് തോന്നുന്നു. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
1: പഴയ കാലത്ത് അന്തർജനങ്ങൾ പുറത്തിറങ്ങുമ്പോൾ മുഖമോ അല്ലെങ്കിൽ ശരീരമോ മറയ്ക്കാനായി ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം ഓലക്കുടയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാട്ട് കേൾക്കുക, വാക്ക് കൃത്യമായി കണ്ടുപിടിച്ച് കളങ്ങളിൽ പൂരിപ്പിക്കുക.
0: ശരി.

0: വലത്തുനിന്നും ഇടത്തോട്ടുള്ള രണ്ട് പദങ്ങളും നാം പൂരിപ്പിച്ചു കഴിഞ്ഞു.
1: ഇനി പൂരിപ്പിക്കേണ്ടതും വലത്തുനിന്നും ഇടത്തോട്ട് തന്നെയാണ് 10, 9, 8 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്ക് തന്നെയാണ് അടുത്തതും. 10, 9, 8 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: വളരെ എളുപ്പമുള്ള ഒരു വാക്കാണ്.
0: അതെ, സ്നേഹമുള്ളൊരു വാക്കുകൂടിയാണ് കേട്ടോ ഇത്.
1: അതെ, സൂചനകൾ പറയാം.
0: ഈ വാക്കിന്റെ അർത്ഥം അച്ഛൻ, പിതാവ് എന്നൊക്കെയാണ്. സൂചനകൾ ഒരിക്കൽ കൂടി പറയാം.
1: ഈ വാക്കിന്റെ അർത്ഥം അച്ഛൻ, പിതാവ് എന്നൊക്കെയാണ്.
0: അച്ഛന്റെ സ്നേഹവും അച്ഛന്റെ വാത്സല്യവും അച്ഛന്റെ കരുതലും പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്നു എന്നുള്ളൊരു വാസ്തവമാണ് അല്ലേ?
1: അത് ചിലപ്പോൾ പ്രകടിപ്പിക്കാത്തത് കൊണ്ടായിരിക്കുമോ?
0: തീർച്ചയായിട്ടും
1: പലരും അത് ഉള്ളിൽ കൊണ്ട് നടക്കും.
0: അതെ, ഉള്ളിലുള്ള സ്നേഹം മനസ്സിലാക്കണം അല്ലേ?
1: അതെ.
0: കാട്ടിലേക്ക് പോയ രാമൻ അച്ഛന്റെ വാക്കുകൾ ശിരസാവഹിച്ചതാണ്. അവിടെ ഉപയോഗിക്കുന്നതും ഈ പദം തന്നെയാണ്.

0: വലത്തുനിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള മൂന്ന് വാക്കുകൾ കഴിഞ്ഞു. ഇനി പതിവ് പോലെ മുകളിൽ നിന്നും താഴേക്കുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11 എന്നീ മൂന്ന് കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട്.
0: കുറച്ചു മുമ്പേ നാം സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു അല്ലേ? അതുപോലെ വളരെ മനോഹരമായ ഒരു വാക്കുകൂടിയാണ് ഇത്. ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ശോഭയുള്ളത്, മൃദുവായത്, ഇളം പ്രായത്തിലുള്ളത് എന്നൊക്കെയാണ്. പ്രധാനമായും പൂങ്കുലകൾ, ഇലകൾ തുടങ്ങിയവയൊക്കെ വർണ്ണിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം ശോഭയുള്ളത്, മൃദുവായത്, ഇളം പ്രായത്തിലുള്ളത് എന്നൊക്കെയാണ്. പ്രധാനമായും പൂങ്കുലകൾ, ഇലകൾ തുടങ്ങിയവയൊക്കെ വർണ്ണിക്കുമ്പോഴാണ് ഈ വാക്ക് ഉപയോഗിക്കാറുള്ളത്.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ താമസിക്കേണ്ട, പാട്ട് കേട്ടാൽ മാത്രം മതി. പാട്ടിൽ ആ വാക്കുണ്ട്.

0: ഭൂമി പൂരിപ്പിക്കേണ്ട രണ്ടാമത്തെ വാക്കാണ് പൂരിപ്പിക്കേണ്ട കളങ്ങൾ. 10, 15, 20, 25 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് 4 അക്ഷരങ്ങളുണ്ട്.
1: 4 അക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴേക്കാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 10, 15, 20, 25. ഈ വാക്ക് കണ്ടെത്താനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അമ്മ മനസ്സ്, മാതൃഹൃദയം, അമ്മയുടെ മനം എന്നൊക്കെയാണ്.
0: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അമ്മ മനസ്സ്, മാതൃഹൃദയം, അമ്മയുടെ മനം എന്നൊക്കെയാണ്.
1: ജീവിതത്തിൽ നമ്മൾ ഓരോ പടികൾ കയറുമ്പോഴും ഈ രണ്ടു വാക്കൊരിക്കലും മറക്കാൻ പാടില്ല, അല്ലേ?
0: അതെ,
1: അമ്മയും അച്ഛനും. വാക്ക് കണ്ടുപിടിച്ചോളൂ.

0: മുകളിൽ നിന്നും താഴേക്കുള്ള രണ്ട് വാക്കുകൾ പൂരിപ്പിച്ചു കഴിഞ്ഞു. ഇനി താഴെ നിന്നും മുകളിലേക്ക് എഴുതാനുള്ള വാക്കുകളാണ്.
1: താഴെ നിന്നും മുകളിലേക്ക് 12, 7, 2 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: താഴെ നിന്നും മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് ഇത്. 3 അക്ഷരങ്ങളുണ്ട്, പൂരിപ്പിക്കേണ്ട കളങ്ങൾ 12, 7, 2 എന്നിവ.
1: സൂചനകൾ കൂടി കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം വേഗത്തിൽ ഓടുക, ദ്രുതഗതിയിൽ ഓടുക എന്നൊക്കെയാണ്. ശക്തിയായി മുന്നോട്ട് നീങ്ങുക, നിന്നിടത്തു നിന്നും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കുക എന്നൊക്കെ അർത്ഥങ്ങളുള്ള ഒരു വാക്കാണിത്.
0: സൂചനകൾ ഒരിക്കലും കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം വേഗത്തിൽ ഓടുക, ദ്രുതഗതിയിൽ ഓടുക എന്നൊക്കെയാണ്. ശക്തിയായി മുന്നോട്ട് നീങ്ങുക, നിന്നിടത്തു നിന്നും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കുക എന്നൊക്കെ ഈ വാക്കിന് അർത്ഥമുണ്ട്.
1: നമ്മുടെ അക്ഷരച്ചെപ്പും വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണല്ലേ?
0: അതെ, പക്ഷേ സ്ഥലം കാലിയാക്കുന്നില്ല കേട്ടോ.
1: ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട് വാക്കുകളും പാട്ടുകളും ഒക്കെയായിട്ട്.
0: അവർക്ക് ആസ്വാദ്യകരമായ പാട്ടുകളും കൂടി ചേർത്ത് നല്ല വിരുന്നാണ് ഒരുക്കുന്നത്.

0: താഴെ നിന്ന് മുകളിലേക്ക് ഇനി ഒരു വാക്കുകൂടി ഉണ്ട്. 21, 16, 11 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
1: താഴെ നിന്ന് മുകളിലേക്ക് 21, 16, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചന പറയാം. ജലാശയങ്ങളിലെ ചെറിയ ഓളങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചന കേട്ടോളൂ. ജലാശയങ്ങളിലെ ചെറിയ ഓളങ്ങളെയാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്.
0: വാക്കുകളുടെ ഒഴുക്കിൽപ്പെട്ട് ഒഴുകി മറയാനല്ല, ആ വാക്കുകൾ ശേഖരിച്ച്
1: കളത്തിലാക്കി
0: ഞങ്ങൾക്ക് അയച്ചു തരിക.
1: അപ്പോൾ ഞങ്ങൾ അതിൽ നിന്നും വിജയിയെയും കണ്ടെത്തും.
0: അപ്പോൾ മനസ്സിൽ ചെറിയ ഓളങ്ങൾ ഉണ്ടാകും, സന്തോഷത്തിന്റെ ഓളങ്ങൾ, അല്ലേ?
1: ആ വാക്ക് തന്നെയാണ് ഈ കളങ്ങളിലും പൂരിപ്പിക്കേണ്ടത്.
0: അങ്ങനെ ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ വാക്കുകളെല്ലാം പൂർണ്ണമായിരിക്കുന്നു.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചെപ്പ് കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലേ. ഇനി കഴിഞ്ഞ ചെപ്പ് തുറക്കാനുള്ള സമയമായി. കഴിഞ്ഞ ചെപ്പിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ശരി ഉത്തരങ്ങൾ എന്താണെന്ന് കൂടി കണ്ടെത്താം.
0: ഇടത്തുനിന്നും വലത്തോട്ട് 3, 4, 5 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആരണ്യം.
1: ഇടത്തുനിന്നും വലത്തോട്ട് 21, 22, 23, 24 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അളകനന്ദ.
0: ഇടത്തുനിന്നും വലത്തോട്ട് തന്നെയായിരുന്നു അടുത്ത വാക്കും. 16, 17, 18, 19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വിസ്മൃതി.
1: ഇടത്തുനിന്നും വലത്തോട്ട് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു. 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പ്രേയസി.
0: വലത്തുനിന്നും ഇടത്തോട്ട് 3, 2, 1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആലംബം.
1: വലത്തുനിന്നും ഇടത്തോട്ട് 10, 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാന്ദ്രലയം.
0: മുകളിൽ നിന്നും താഴോട്ട് 10, 15, 20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സാരല്യം.
1: താഴെ നിന്നും മുകളിലേക്ക് 21, 16, 11, 6 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അവിരാമം.
0: പതിവ് പോലെ ഒരുപാട് ശരിയുത്തരങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഒരു വിജയിയുടെ പേരാണ് ഇവിടെ പറയാൻ പോകുന്നത്. വിജയി നാൻസി റോയ്. പോത്തൻകോടുള്ള നാൻസി റോയാണ് കഴിഞ്ഞ ചെപ്പിലെ വിജയി.
1: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ എല്ലാവിധ ആശംസകളും.
0: നാൻസി, ആകാശവാണിയോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാം.
2: ഞാൻ നാൻസി റോയ്, റിട്ടയർഡ് ടീച്ചറാണ്. എന്റെ വീട് തൃശ്ശൂരാണ്. ഇപ്പോൾ ഞാൻ പോത്തൻകോട് താമസിക്കുന്നു. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. പഠിക്കുന്ന കാലം മുതൽക്കേ റേഡിയോ എന്റെ കൂട്ടായിരുന്നു. പത്തരയ്ക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. എനിക്ക് 2 ആൺമക്കളാണ് ഉള്ളത്, റോഷിൻ, റിമിൻ. പിന്നെ എന്റെ വീട്ടില് എന്റെ ഹസ്ബൻഡ് 5 പേര് കൊച്ചുമക്കളുണ്ട്. എന്റെ ഹസ്ബൻഡ് 4 വർഷം മുമ്പ് കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹവും ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. അക്ഷരച്ചപ്പിൽ വിജയായി തെരഞ്ഞെടുത്തതിന് വളരെയധികം സന്തോഷമുണ്ട്. രാവിലെ എണീറ്റ് പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ റേഡിയോ ഓണാക്കും. എല്ലാ പരിപാടികളും ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേൾക്കാറുള്ളത്. ചലച്ചിത്ര ഗാനങ്ങള്, ഹലോ സന്ദേശഗാനം, അക്ഷരച്ചെപ്പ്, ചോദ്യോത്തര പരിപാടി, ക്യാമ്പസ് കളേഴ്സ്, എല്ലാ പരിപാടികളും, റേഡിയോ ഹെൽത്ത്, എല്ലാ പരിപാടികളും ഞങ്ങൾ വളരെയധികം ആസ്വദിച്ച് കേൾക്കാറുണ്ട്. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള എല്ലാ പരിപാടികളുമാണ് ആകാശവാണിയിൽ. ആകാശവാണിയിൽ കൂടി കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന പാട്ട് നീ മധുപകരൂ മലർച്ചൊരിയൂ.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ ജെ ജോഷിലാൽ,
1: മിനി അജു,
0: അഭിലാഷ്. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണിക്ക്.

രാവിലെ 11:00 മുതൽ 12 മണിവരെ ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 9691 9496 5531 9496 5931. ആഹാരരീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ. ഇനിയൊരു ചലച്ചിത്രഗാനം. പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ആർ കെ ദാമോദരൻ, സംഗീതം ആലപ്പി രംഗനാഥ്.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ആകാശവാണി ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 29 വേൾഡ് ORS ഡേ ആയി നാം ആചരിക്കുകയാണ്. എന്താണ് ORS, ഇതിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച്

0: ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
1: നമസ്കാരം. വയറിളക്കം എന്നുള്ള രോഗം എപ്പോഴും മനുഷ്യന്റെ കൂടെ കണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ചും ഇത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് മാരകമായിട്ട് ബാധിക്കുന്നത് കുട്ടികളിലാണ്. അതിന്റെ പ്രധാന കാരണം കുട്ടികളുടെ ബോഡി സർഫസ് ഏരിയ എന്ന് പറയുന്നത് കൂടുതലാണ്. അവരുടെ പല കാര്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും, പ്രത്യേകിച്ചും അവരുടെ വയസ്സുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ. നിർജ്ജലീകരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ പ്രശ്നം. കാരണം വയറിളക്കം എന്ന് പറയുമ്പോൾ ജലവും ലവണങ്ങളും നഷ്ടമാകുന്ന ഒരവസ്ഥയാണ്. അതിന്റെ കൂടപ്പിറപ്പ് തന്നെയാണ് നിർജ്ജലീകരണവും. നിർജ്ജലീകരണത്തിന്റെ കഠിനത അനുസരിച്ചിട്ടാണ് ഒരു കുഞ്ഞ് മരണത്തിലോട്ട് പോകുന്നുണ്ടോ അതോ യാതൊരു കുഴപ്പമില്ലാതെ വീണ്ടും സാധാരണഗതിയിൽ തന്നെ ജീവിക്കാൻ സാധിക്കുമോ എന്ന് നിശ്ചയിക്കുന്നത്. നിർജ്ജലീകരണം പല വിധത്തിലുണ്ട്. ഒന്ന്, നോ ഡീഹൈഡ്രേഷൻ, അതായത് നിർജ്ജലീകരണത്തിന്റെ അവസ്ഥകളൊന്നും കാണുകയില്ല. സം ഡീഹൈഡ്രേഷൻ, കുറച്ച് നിർജ്ജലീകരണം കാണും. സിവിയർ ഡീഹൈഡ്രേഷൻ, വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലും മരണത്തിൽ വരെ എത്തുന്ന രീതിയിലുമുള്ള നിർജ്ജലീകരണം. ഈ മൂന്ന് അവസ്ഥയിലും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും ഗുണകരമായ ഒരു മെഡിസിനാണ് ORS. ORS എന്ന് പറഞ്ഞാൽ ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ എന്നും പറയാം. സോൾട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പേ ഉള്ള അവസ്ഥയാണ്. അത് ജലത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ അത് ORS അഥവാ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് മാറുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഈ ചർച്ചയിലെ പ്രധാന ദിവസവും കൂടെ നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതായത് 29 ജൂലൈ 2026 ORS ദിനമായിട്ട് നാം ആചരിക്കുന്നു. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ടതാണ് ORS വീക്ക് എന്ന് പറയുന്നത്. 25 മുതൽ 31 വരെയാണ് ORS വീക്കായിട്ട് നാം ആചരിക്കുന്നത്. വയറിളക്കം എന്ന് പറയുമ്പോൾ ലവണങ്ങളും ജലവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. ഈ രണ്ടും കിട്ടുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയാണ് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വയറിളക്കം വരുന്ന ഒരു കുഞ്ഞിന് ജലം നഷ്ടപ്പെടുന്നതിനോടൊപ്പം തന്നെ ലവണങ്ങൾ നഷ്ടപ്പെടുന്നു. അതിൽ പ്രധാനമായിട്ട് ഉള്ള ലവണമാണ് സോഡിയം എന്ന് പറയുന്നത്. സോഡിയം മാത്രമല്ല, പൊട്ടാസ്യവും നഷ്ടപ്പെടുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ക്ലോറൈഡ് എന്നുള്ള ഒരു പദാർത്ഥവും നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ലവണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് വളരെ ഏറ്റവും സിമ്പിളായിട്ട് ഉള്ള ഒരു സോൾട്ട് അല്ലെങ്കിൽ ഒരുതരം ഉപ്പാണ് ഓറൽ റീഹൈഡ്രേഷൻ സോൾട്ട് എന്ന് പറയുന്നത്. ഇതിലടങ്ങിയിരിക്കുന്നത് സോഡിയമുണ്ട്, ക്ലോറൈഡുണ്ട്, പൊട്ടാസ്യമുണ്ട്, പിന്നെ സിട്രേറ്റ് എന്നുള്ളൊരു ഒരു പദാർത്ഥം കൂടെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇവയുടെ നഷ്ടം വരുമ്പോൾ അതിനെ പുറത്തുനിന്ന് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷനായിട്ട് നൽകി നമ്മുടെ അസുഖങ്ങളെ മാറ്റാനായിട്ട് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഇനി വയറിളക്കത്തെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പ്രത്യേകിച്ചും നിലവില് നമുക്കറിയാം, ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് കേട്ട കാര്യങ്ങളാണ് ഷിഗെല്ല എന്നുള്ള രോഗത്തെപ്പറ്റി. വയറിളക്കം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടെങ്കിൽ അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇത് സാധാരണഗതിയിൽ വൈറസ് മൂലമോ ബാക്ടീരിയ മൂലമോ ആകാം. വൈറസ് മൂലമുള്ള വയറിളക്കത്തിൽ ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം ഇല്ല. എന്നാൽ ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിൽ മിക്കവാറും ആന്റിബയോട്ടിക്സ് ആവശ്യമാണ്. അതിൽ ഒരു പ്രധാന ബാക്ടീരിയയാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഷിഗെല്ല മാത്രമല്ല, ഈക്കുളൈ എന്നുള്ള ഒരു അണുക്കളും ബാക്ടീരിയ കൊണ്ടുള്ള വയറിളക്കത്തിന് കാരണമാകാറുണ്ട്. ഇവിടെയെല്ലാം മനസ്സിലാക്കേണ്ടത് മിക്കവാറും സാധാരണ വയറിളക്കം ആയിട്ടല്ല പുറത്ത് കാണപ്പെടുന്നത്. ആദ്യം ഒരു ചെറിയ വയറിളക്കം വരികയും അതിനുശേഷം പോകുന്ന മലത്തിൽ കൂടെ രക്തവും കൂടെ കണ്ടാൽ മിക്കവാറും നമുക്ക് അതൊരു ഡിസെൻട്രി എന്ന് പറയും. അതായത് മലത്തിൽ രക്തം എപ്പോഴാണോ നമ്മൾ കാണുന്നത് ആ സമയം മുതൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്നുള്ള ആ വാചകം അല്ലെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുകയില്ല. നേരെ മറിച്ച് അതിനെ ഡിസെൻട്രി എന്നാണ് പറയുന്നത്. കാരണം മലത്തിൽ രക്തം ഉണ്ട്. ഡിസെൻട്രിയുടെ കാരണമാണ് പ്രധാനമായിട്ടും ബാക്ടീരിയ എന്ന് പറയുന്നത്. വൈറസും പല അണുക്കളുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു അണുവാണ് റോട്ടാ വൈറസ് എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ കേന്ദ്രത്തിന്റെയും കേരളത്തിന്റെയും ഇടപഴകൽ മൂലം നമുക്കൊരു വാക്സിനേഷൻ ഉണ്ട്. റോട്ടാ വൈറസ് വാക്സിനേഷൻ നമ്മുടെ മറ്റു വാക്സിനേഷന്റെ

0: ഗണത്തിൽപ്പെടുത്തി തന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതുകൊണ്ട് റോട്ടാ വൈറൽ ഡയറിയ ഇപ്പോൾ വളരെ കുറവാണ്. പക്ഷേ വേറെ തന്നെ അണുക്കളുണ്ട്. അഡിനോ വൈറസ് എന്നും ആസ്ട്രോ വൈറസ് എന്നും പറഞ്ഞിട്ട് പല വൈറസ് രോഗങ്ങളും ഇപ്പോഴുമുണ്ട്. അത് വയറിളക്കം ഉണ്ടാക്കുന്നുമുണ്ട്. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വയറിളക്ക രോഗം വരുമ്പോൾ രണ്ട് മെഡിസിൻ മാത്രമേ ആവശ്യമുള്ളൂ. അതായത് ഒന്ന് ഒ അല്ലെങ്കിൽ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, രണ്ട് സിങ്ക് എന്നുള്ള മരുന്നുമാണ്. സിങ്ക് 14 ദിവസമാണ് കൊടുക്കുന്നത്. പ്രായത്തിന് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ഡോസ് മാറ്റം വരാറുണ്ട്. ഏറ്റവും നല്ലത് ഒരു ഡോക്ടറെ കണ്ടിട്ട് പരിശോധനയ്ക്ക് ശേഷം മരുന്ന് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ ORS കൊടുക്കാനായിട്ട് ഒരു ഡോക്ടറെയും കാണേണ്ട ആവശ്യമില്ല. എല്ലാ വീടുകളിലും ORS കരുതിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാരണം വയറിളക്കത്തിന്റെ തുടക്കത്തിൽ തന്നെ ORS കൊടുക്കുന്നത് കുഞ്ഞിന് ക്ഷീണം വരാതിരിക്കാനും നിർജ്ജലീകരണം തടയാനും ഉപകരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കുഞ്ഞിന് എത്ര തന്നെ വയറിളക്കം വന്നാലും സാധാരണ ഭക്ഷണം കഴിക്കുന്നുണ്ട് എങ്കിലും, സാധാരണ രീതിയിൽ വെള്ളം കുടിക്കുന്നുണ്ട് എങ്കിലും ORS നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യം ഇല്ല. കാരണം കുഞ്ഞിന് ഡീഹൈഡ്രേഷന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലെങ്കിൽ ORSന്റെ അത്യാവശ്യം ഇല്ല. പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ORSന്റെ രുചി ഇഷ്ടപ്പെടാതെ കാണാറുണ്ട്. അത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പുകൾക്കാണ്. അതായത് വയറിളക്കമുണ്ട് എന്നാൽ ഡീഹൈഡ്രേഷൻ ഇല്ല. അതിനെയാണ് ആദ്യമേ പറഞ്ഞു നോ ഡീഹൈഡ്രേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവരെ നിർബന്ധിച്ച് ORS ലായനി കുടിപ്പിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഭക്ഷണവും വെള്ളവും മതിയാകും. സം ഡീഹൈഡ്രേഷനുള്ള കുഞ്ഞുങ്ങൾക്ക് ORS വളരെ ഗുണമാണ്. അത്തരം കുഞ്ഞുങ്ങൾ ORS ലായനി കുടിക്കുന്നതാണ് കണ്ടുവരുന്നത്. കാരണം അവർക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും. അങ്ങനെ ദാഹം കൂടുതലായിരിക്കുമ്പോൾ നമ്മൾ ORS കൊടുത്ത് അവരുടെ നിർജ്ജലീകരണം തടയുന്നതാണ് ഏറ്റവും നല്ലത്. നിർജ്ജലീകരണം തടഞ്ഞില്ല എങ്കിൽ മിക്കവാറും അത്തരം കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മിക്കവാറും IV ഫ്ലൂയിഡ് അല്ലെങ്കിൽ ട്രിപ്പിടുകയും മാത്രമല്ല എക്സ്ട്രാ മെഡിക്കൽ കെയർ കൊടുക്കേണ്ടതും ആവശ്യമായിട്ടും വരാറുണ്ട്. ഇതൊഴിവാക്കാനായിട്ട് സം ഡീഹൈഡ്രേഷൻ ആയിരിക്കുമ്പോൾ തന്നെ ORS ലായനി നൽകുന്നതാണ് ഏറ്റവും ഉചിതം. ഡയറിയ അല്ലെങ്കിൽ വയറ്റിളക്കം, പ്രത്യേകിച്ചും അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഡയറിയാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. ഒരാഴ്ച കഴിഞ്ഞ് രണ്ടാഴ്ചയായി കഴിഞ്ഞാൽ അതിനെ പെർസിസ്റ്റന്റ് ഡയറിയ എന്നാണ് പറയുന്നത്. അതിലും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, രണ്ടാഴ്ച മുതലുള്ള അവസ്ഥയിൽ പോവുകയാണെങ്കിൽ അതിനെ ക്രോണിക് ഡയറിയ എന്ന് പറയും. അക്യൂട്ട് ഡയറിയയ്ക്കാണ് ഈ ORS ലായനിയുടെ ഉപയോഗം കൂടുതലായിട്ടുള്ളത്. ഡയറിയ എന്ന് പറയുമ്പോൾ സാധാരണ പോകുന്ന മലത്തെക്കാട്ടിലും കൂടുതൽ അളവിൽ പോവുകയാണെങ്കിലോ, പ്രത്യേകിച്ചും വെള്ളം പോലെ പോവുകയാണെങ്കിലോ, കൺസിസ്റ്റൻസിയിൽ അതിന്റെ ഘടനയിൽ വ്യത്യാസം വരികയാണെങ്കിലോ, സാധാരണ ഒരു പ്രാവശ്യം മാത്രം പോകുന്ന ഒരു കുഞ്ഞ് 3 പ്രാവശ്യത്തിൽ കൂടുതൽ പോവുകയാണെങ്കിലോ നാം അതിനെ അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറയാറുണ്ട്. ഇനി ഇതിൽ ഡീഹൈഡ്രേഷനെ പറ്റി പറഞ്ഞു. പ്രത്യേകിച്ചും ORSമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഡീഹൈഡ്രേഷനാണ്. ഡീഹൈഡ്രേഷന്റെ പ്രധാന കാരണം ഒരു കുഞ്ഞിന്റെ 60% വരുന്ന തൂക്കം എന്ന് പറയുന്നത് ജലമാണ്. അപ്പം 60% ഓഫ് ബോഡി വെയിറ്റ് ഈസ് വാട്ടർ. ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രാവശ്യം വയറിളക്കം വരുമ്പോൾ, സപ്പോസ് ഇപ്പോൾ 1 ലിറ്റർ വെള്ളം മലത്തിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ, അപ്പോഴപ്പോഴായിട്ട് മലം പോകുന്ന അവസ്ഥ, 3 പ്രാവശ്യത്തിൽ കൂടുതൽ 1 മണിക്കൂറിൽ മലം പോകുന്ന ഒരു അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനിലോട്ട് കുഞ്ഞെത്താം, മരണം വരെ എത്തിക്കാം. അത് വരാതിരിക്കാനായിട്ട് ആദ്യമേ തന്നെ ORS ലായനി നൽകേണ്ടതാണ്. ഇനി എങ്ങനെ നൽകണം? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ പാക്കറ്റിലും ORSന്റെ പാക്കറ്റിൽ എത്ര വെള്ളത്തിൽ കലക്കണം എന്നുള്ളത് നിശ്ചിതമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണം, ചില പാക്കറ്റുകളിൽ 200 ml വെള്ളത്തിലായിരിക്കും, എന്നാൽ മറ്റു ചില പാക്കറ്റുകളിൽ 1 ലിറ്റർ വെള്ളത്തിലായിരിക്കും. ഏത് പാക്കറ്റും ആയിക്കോട്ടെ, അവർ പറഞ്ഞിരിക്കുന്ന നിശ്ചിത വെള്ളം പൂർണ്ണമായിട്ടും കലക്കാനായിട്ട് ഉപയോഗിക്കുക. വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ORS ഗുണകരം എന്ന് വിചാരിച്ചിട്ട് കട്ടി കൂട്ടി, അതായത് വെള്ളത്തിന്റെ അളവ് കുറച്ച് ഒരു കാരണവശാലും നൽകാൻ പാടില്ല. ആ കറക്റ്റ് പ്രൊപ്പോർഷനിലേ കലക്കാൻ പാടുള്ളൂ. വേറെ ചില ഉദാഹരണങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. അതായത് ഇപ്പം ORS ലായനി ഇല്ല, അങ്ങനെയുള്ള ഒരു എമർജൻസി സ്റ്റേജിൽ എന്ത് ചെയ്യാം? നമുക്ക് എമർജൻസി സ്റ്റേജിൽ ഉപ്പും, ഉദാഹരണം ഒരു ഉപ്പും പഞ്ചസാരയും ഇട്ട ലായനി വരെ കൊടുക്കാൻ സാധിക്കും. പക്ഷെ അത് വളരെ എമർജൻസി സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കണം. കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതിയില്ല. കാരണം എല്ലാ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സിലും ഓറസിന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്, അത് ഫ്രീയുമാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെ പഞ്ചസാര ഉപ്പിന്റെ പാക്കറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് ഒരു ലായനി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വീട്ടിലാണെങ്കിൽ നമുക്ക് ഒ ആർ എസിന്റെ പാക്കറ്റ് ഇല്ല എങ്കിൽ നമുക്ക് തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുന്നത് ഉചിതമാണ്. എന്നാൽ കട്ടിക്കഞ്ഞിവെള്ളം ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കട്ടിക്കഞ്ഞിവെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കോൺസെൻട്രേറ്റഡ് ഒ ആർ എസിന്റെ അതേ ഘടനയിൽ എത്തുകയും ഗുണകരമല്ലാതെയായി മാറുകയും ചെയ്യും. ഇതുപോലെ ചിന്തിക്കേണ്ടതാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കുഞ്ഞിനെ ഗ്ലൂക്കോസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാലും കട്ടിക്കഞ്ഞിവെള്ളം കൊടുത്താലും കോൺസെൻട്രേറ്റഡ് ഒ ആർ എസ് ലായനി കൊടുത്താലും ഒരേ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അതായത് ആമാശയത്തിലും കുടലിലും പോകുന്ന ഈ ദ്രാവകം എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ കട്ടി കൂടുതലായതുകൊണ്ട് ശരീരത്തിലെ തന്നെ ജലമെല്ലാം കുടലിലോട്ട് വലിച്ചെടുക്കുകയും മലത്തിന്റെ അളവ് കൂട്ടുകയുമാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഗുണകരമല്ല. അതുകൊണ്ട് കറക്റ്റ് പ്രൊപ്പോർഷനിലായിട്ടുള്ള അളവിൽ മാത്രമേ ഒ ആർ എസ് ലായനി ഉണ്ടാക്കാൻ പാടുള്ളൂ. പല അമ്മമാരും വയറിളക്കം വന്ന കുട്ടിക്ക് ചെയ്യുന്നൊരു കാര്യമാണ് കട്ടൻ ചായ കൊടുക്കുക എന്നുള്ളത്. ഒരു കാരണവശാലും വയറിളക്ക രോഗത്തിന് കട്ടൻ ചായ നല്ലതല്ല. കാരണം അതൊരു ഗ്യാസ്ട്രിക് ഇറിറ്റന്റ് എന്ന് പറയും, നമ്മുടെ ആമാശയത്തിന് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന ഒരു സാധനമാണ് കട്ടൻ ചായ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതൊരിക്കലും ഗുണകരമല്ല. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ തെളിഞ്ഞ കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുന്നതോ കരിക്കുവെള്ളം കൊടുക്കുന്നതോ നല്ലതാണ്. പ്രത്യേകിച്ചും ക്ഷീണം കൂടുതലാകുമ്പോൾ കരിക്കിന്റെ വെള്ളം വളരെ ഉചിതമായിരിക്കും. കരിക്കുവെള്ളത്തിൽ കൂടെ കിട്ടുന്നത് പൊട്ടാസ്യം എന്നുള്ള ഒരു ലവണമാണ്. അതും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ്. അങ്ങനെ ഹോം റെമഡി ആയിട്ട് കഞ്ഞിവെള്ളം, കരിക്കുവെള്ളം, അത്യാവശ്യത്തിന് നാരങ്ങാവെള്ളം, മോരുവെള്ളം, ഇങ്ങനെ പല വെള്ളവും നമുക്ക് കൊടുക്കാൻ സാധിക്കും. കട്ടൻ ചായ കഴിയുന്നതും നല്ലതല്ല. മാത്രമല്ല ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല. അതും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒ ആർ എസ് പോലെ കാണേണ്ടതാണ്. ഫ്രൂട്ട് ജ്യൂസും നല്ലതല്ല, പക്ഷെ നോർമൽ ഭക്ഷണം നല്ലതാണ്. കുഞ്ഞിന് കഴിക്കാൻ സാധിക്കുമെങ്കിൽ വയറിളക്ക രോഗം വരുന്ന ഒരു കുട്ടിക്ക് എല്ലാ ഭക്ഷണവും നൽകാം. ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണമായിരിക്കും. ഇതൊരു അസുഖമായതുകൊണ്ട് പനിയുടെ സാധ്യതയും വളരെ കൂടുതലാണ്. വയറിളക്ക രോഗം വരുമ്പോൾ പനി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന ചൂട് പോലെ തന്നെ നമ്മുടെ ഉടലിലും ചൂടുണ്ട്. അവിടെയും നോർമൽ ഉള്ള പ്രവർത്തനത്തിന് കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം, അത് നമ്മുടെ പാരമ്പര്യമായിട്ട് തന്നെ വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി കൊടുക്കാറുണ്ട്. അതുപോലെ ഇഡ്ഡലി നല്ലതാണ്, ദോശ നല്ലതാണ്. അല്ലാതെ ഇപ്പൊ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളല്ല ഒരിക്കലും നല്ലത്. പക്ഷെ എപ്പോഴും ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടത് കുഞ്ഞിന് കൂടുതൽ താല്പര്യം ഏതിന് കാണിക്കുന്നോ അത് തീർച്ചയായിട്ടും നമുക്ക് നൽകുന്നതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാകുകയില്ല. ഇനി വയറിളക്കം വരുന്ന കുട്ടികൾ എല്ലാവരും പാരന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വൃത്തി എന്നുള്ളത്. ഒരു വീട്ടിൽ ഒരാൾക്ക് വയറിളക്കം വന്നാൽ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് വേറെ ആർക്കും ആ രോഗം വരരുത് എന്നുള്ള രീതിയിൽ ഉള്ള ക്ലീൻനെസ്, അതായത് എപ്പോഴും സോപ്പ് വെള്ളമിട്ട് കൈ കഴുകുക. മാത്രമല്ല എല്ലാ ദിവസവും വയറിളക്കം വന്ന കുട്ടിയെ കുളിപ്പിക്കുക. ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ആവശ്യമെന്ന് കണ്ടാൽ പനി ഉണ്ടെങ്കിൽ പോലും കുളിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു രീതിയിലെ കെയർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വയറിളക്കം എന്നുള്ള രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി നേടാനും സാധിക്കും. ഒ ആർ എസിന്റെ ഉപയോഗം കൂട്ടുന്നതും വളരെ ഉചിതമായിരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ഇന്നത്തെ രാഗാമൃതത്തിൽ എൻ രമണി പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ കേൾക്കാം. കെ വിശ്വനാഥൻ വയലിൻ, മാവേലിക്കര വേലുക്കുട്ടി നായർ മൃദംഗം, ദേവദേവ കലയാമിതേ മായാമാളവ ഗൗളരാഗം, രൂപകതാളം, സ്വാതിതിരുനാൾ കൃതി

നിങ്ങൾ ഇതുവരെ കേട്ടത് എൻ രമണി പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ. കെ വിശ്വനാഥൻ വയലിൻ, മാവേലിക്കര വേലുക്കുട്ടി നായർ മൃദംഗം.

0: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ മാറുന്ന ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുൻ സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 ഒരു നമ്പർ കൂടി 9496596321. മാറുന്ന ആഹാര രീതികളും ആരോഗ്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: പ്രിയ ശ്രോതാക്കളെ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നത്തെ വിഷയം മാറുന്ന ആഹാര രീതികളും ആരോഗ്യവും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിതാ മോഹൻ. ഇപ്പോൾ മുതൽ 12 മണിവരെ ശ്രോതാക്കൾക്ക് പരിപാടിയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495 9 6 4 3 2 1 9 9 6 5 5 6 3 2 1 9 9 6 5 9 6 3 2 1. സ്റ്റുഡിയോയിൽ ഡോക്ടർ അനിത മോഹനോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹനാണ്. സ്വാഗതം. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9 4 9 5 9 6 4 3 2 1, മറ്റൊരു നമ്പർ 9 4 9 6 9 5 5 6 3 2 1. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. മാഡം, നമ്മുടെ മലയാളികളുടെ പരമ്പരാഗത ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചിരിക്കുന്നത്?
2: വളരെ നല്ലൊരു ചോദ്യമാണ്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മുടെ ആഹാര രീതി പാടെ മാറിപ്പോയിരിക്കുന്നു. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് പുതിയ ടെക്നോളജി വന്നു, ഒരു ഗ്ലോബലൈസേഷൻ വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോൾ ആഹാരത്തിന്റെ ലഭ്യത വളരെയധികം കൂടി. അതേസമയം പരമ്പരാഗതമായ നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും നമ്മളാകെ മാറുകയും ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ വ്യായാമ കുറവ്, ഇത് രണ്ടും കൂടെ വന്നപ്പോഴത്തേക്കും നമുക്ക് ആഹാര സംബന്ധമായ അല്ലെങ്കിൽ ജീവിതശൈലീ രോഗങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണമാണ്.
1: ഇപ്പോൾ പണ്ട് നമ്മൾ കഞ്ഞി, പയർ അങ്ങനെ തുടങ്ങിയ പരമ്പരാഗത ഭക്ഷണങ്ങളാണല്ലോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ അത് ഫാസ്റ്റ് ഫുഡിലോട്ടും പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളിലേക്കുമൊക്കെ മാറിയിട്ടുണ്ട്. കുട്ടികളുടെയും യുവാക്കളുടെയും ഡെയിലിയുള്ള ഒരു ആഹാര രീതിയിൽ തന്നെ ഇത്തരം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
2: പ്രധാനമായിട്ടും സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ പരമ്പരാഗത ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പോഷക സമ്പന്നമായിരുന്നു. ഇപ്പോൾ കഞ്ഞിയും പയറും അല്ലെങ്കിലും അവിടെ ഒരു നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിന് വേണ്ട ഊർജവും അതുപോലെ തന്നെ പയറിൽ നിന്ന് നമുക്ക് പ്രോട്ടീനും കിട്ടിയിരുന്നു. അതുപോലെ ഇപ്പോൾ ദോശ, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായ പ്രാതൽ ഭക്ഷണങ്ങളായ ഇഡ്ഡലി, ദോശ, പുട്ട് ഇങ്ങനെയുള്ളത്, അതിന്റെ കോമ്പിനേഷൻ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഊർജവും അതുപോലെ തന്നെ പ്രോട്ടീനും കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്ന് മാത്രം കൂടുതൽ കിട്ടുന്നതാണ്. പലരും ഇപ്പൊ ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ് കഴിയുന്നതും കുറയ്ക്കുക, പകരം പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അമിതമായിട്ട് കൊഴുപ്പും അവിടെ കൂടുതലായിട്ട് വരുന്നു. അതിനോടൊപ്പം നമ്മുടെ വ്യായാമമില്ലാത്ത ജീവിത രീതിയും കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും അത് ചെറുപ്പക്കാർക്കാണെങ്കിലും, ഇന്ന് പണ്ടെല്ലാം 40-ലും 50 വയസ്സിലുമൊക്കെ കണ്ടിരുന്ന പല രോഗങ്ങളും ഇന്ന് 25-ലും 30-ലുമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. മുമ്പെല്ലാം 30 വയസ്സിന് ശേഷമാണ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിരുന്നത്. ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് 10

0: 25 വയസ്സായി. ഇപ്പൊ 20 വയസ്സ് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അതിന് പാരമ്പര്യം ഒരു വസ്തുതയുണ്ട് എങ്കിലും നമ്മുടെ ആഹാര രീതിയും അതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്.
1: നമ്മുടെ ഈ കുക്കിംഗ് രീതികളാണോ, അതായത് മുന്നേ നമ്മൾ ആവിയിൽ വേവിച്ചതൊക്കെ ആയിരുന്നു കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്, പക്ഷെ ഇപ്പൊ എല്ലാം ഗ്രിൽഡാണ് അല്ലെങ്കിൽ അവനിൽ ഉണ്ടാക്കിയതാണ്, അങ്ങനെയൊക്കെ പല രീതികളിൽ നമ്മുടെ കുക്കിംഗ് പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ ആ രീതികൾ കൊണ്ട് പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്?
0: പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ല, അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇതിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു അനുപാതമുണ്ട്. അപ്പം നമുക്ക് എത്ര ഊർജം നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്, എത്ര പ്രോട്ടീൻ മാംസ്യം നമുക്ക് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എത്ര കൊഴുപ്പ് നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. ഇവിടെ കൊഴുപ്പിന്റെ അളവ് വളരെയധികം കൂടുന്നു, അതിനോടൊപ്പം കുറച്ച് പ്രോട്ടീനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മാംസം കൂടുതൽ കഴിക്കുകയാണെങ്കിൽ ഗ്രിൽഡ് ആണെങ്കിലും എന്താണെങ്കിലും കിട്ടുന്നുണ്ട്. ഗ്രിൽഡിൽ പക്ഷെ അധികം എണ്ണ അധികം വരുന്നില്ല, പക്ഷെ അത് ഉയർന്ന ചൂടിൽ പാചകം ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ, ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷെ സ്ഥിരമായി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
1: നമുക്ക് ആദ്യത്തെ കോളറിലേക്ക് പോകാം, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
1: ആരാണ്? സ്വാഗതം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആദ്യമായിട്ടാണ്, ആരാണ് വിളിച്ചിരിക്കുന്നത്?
2: ഞാൻ ശാസ്താംകോട്ട മുഴുവിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ്.
1: സംസാരിച്ചോളൂ, ഡോക്ടർ അനിതാ മോഹൻ ഉണ്ട്, സംസാരിച്ചോളൂ, ചോദിച്ചോളൂ.
2: അല്ല, ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നവര് ഏറ്റവും കൂടുതലായിട്ട് മുട്ട കഴിക്കണം, അത് മുട്ടയുടെ വെള്ളത്തിൽ കഴിക്കണം, കോഴിയിറച്ചി കഴിക്കണം എന്ന് പറയുന്നു. ഇപ്പൊ ഈ ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ വിപണിയിൽ കിട്ടുന്ന കോഴിയിറച്ചി, ഈ പ്രോട്ടീൻ കിട്ടുന്ന ഇഷ്ടമൊക്കെ കിട്ടുന്നതാണ്, അതേക്കുറിച്ച് ഡോക്ടർ അഭിപ്രായം എന്താണ്?
0: ജിമ്മില് നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ കായികമായി അല്ലെങ്കിൽ ശാരീരികമായി നമ്മുടെ ശരീരത്തിലെ മസിൽ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. കുട്ടികൾ, ചെറുപ്പക്കാരായ കുട്ടികളെല്ലാം യുവാക്കളും പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മസിൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം മസിൽ ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷെ ശാസ്ത്രീയമായ വസ്തുതകളൊന്നും അറിയാതെ ഇപ്പം 20 മുട്ട കഴിക്കൂ, 15 മുട്ട കഴിച്ചോളൂ എന്നൊക്കെ പറയുന്നത് തെറ്റായ രീതിയാണ്. പക്ഷെ ഈ മുട്ട കഴിച്ചതുകൊണ്ട്, പ്രോട്ടീൻ കൂടുതൽ കഴിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, ആ കഴിക്കുന്നതിനനുസരിച്ച് എക്സസൈസും കൂടെ ചെയ്താൽ മാത്രമേ അത് നമ്മുടെ ശരീരത്തിൽ ഫലപ്രദമായി കാണുന്നുള്ളൂ, മസിൽ ഡെവലപ്മെന്റ് ശരിക്കും ഉണ്ടാവുന്നുള്ളൂ. പിന്നെ മുട്ടയുടെ വെള്ള എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അധികമായി മുട്ടയുടെ മഞ്ഞ കൂടുതലായി കഴിക്കുന്നത് തീർച്ചയായും അപകടകരമാണ്. ഇപ്പോൾ 15 മുട്ടയോ 10 മുട്ടയോ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ അത്രയും മഞ്ഞ കഴിക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. പിന്നെ മുട്ടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഹോർമോൺസ് കുത്തിവെക്കുന്നു എന്നുള്ളതിനൊന്നും അങ്ങനെ ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തെളിവൊന്നും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അത് നമ്മുടെ വൈറ്റ് ലോഗോൺ അല്ലെങ്കിൽ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുന്നത് അധികമായി കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡറും, പ്രോട്ടീൻ ആവശ്യമാണ്, പക്ഷെ അത് അധികമാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് എന്തെങ്കിലും ഒരു ശാസ്ത്രീയ വശം ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്യുക. ചിലപ്പോൾ പല ട്രെയിനേഴ്സിനും ഇതിനെക്കുറിച്ച്, ന്യൂട്രിഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും എത്രമാത്രം കഴിക്കണം, എന്ത് എക്സസൈസ് ചെയ്യുന്നു, അതനുസരിച്ച് നമുക്ക് ആഹാരത്തിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും ജിമ്മിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എനർജി വേണം, ഊർജം വേണം, അതിന് തക്കെയുള്ള ഒരു ഭക്ഷണം കഴിച്ച് ഒരു കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം ജിമ്മിൽ പോവുക. അവിടുത്തെ എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഉടനെ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അതെല്ലാം വ്യക്തിഗതമാണ്, പേഴ്സണലൈസ്ഡ് ആണ്. എന്ത് എക്സസൈസ് ചെയ്യുന്നു, നമ്മുടെ ഫോക്കസ് എന്താണ് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലെ

0: കുട്ടികളൊക്കെ മാറിയിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഓട്സ് ആക്കിയിട്ടുണ്ട്, ക്യുനോവ, മ്യൂസ്ലി, അങ്ങനെ പല പല ഓപ്ഷൻസ് ആണ് ആൾക്കാർക്ക് ഇപ്പോൾ. അപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ ഈ വിദേശ ഭക്ഷണ രീതികൾക്ക്? നമ്മുടെ ഇഡ്ഡലിയും ദോശയും അതിനെയൊക്കെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ അത്തരം ഒരു രീതിയിലേക്ക് പോകേണ്ടതിന്റെ ആവശ്യമുണ്ടോ?
1: അവിടെ നമുക്ക് സമയത്തിന്റെ ലഭ്യത കുറവാണ്. ഇപ്പോൾ എല്ലാരോടും നമുക്ക് ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും കഴിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ ലേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. രാവിലെ അവർക്ക് ചിലപ്പോൾ 7 മണിക്ക് അല്ലെങ്കിൽ 7:30 മണിക്ക് പോകണം എന്നുള്ളപ്പോൾ കുഞ്ഞുങ്ങളെയും നോക്കി, കുഞ്ഞുങ്ങളുടെ കാര്യവും നോക്കി ഇത്രയും കുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്സോ അല്ലെങ്കിൽ ക്യുനോവ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് പക്ഷേ ആരോഗ്യകരമായി കഴിക്കുക എന്നുള്ളതാണ്. മ്യുസ്ലി പലപ്പോഴും ഷുഗർ കോട്ടഡ് ആണ്, അപ്പോൾ അതിനകത്ത് പഞ്ചസാരയുടെ അളവ് കൂടുതലാണ്. നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു എനർജി വരും, പക്ഷെ അത് അതുപോലെ തന്നെ താഴുകയും ചെയ്യും. നമുക്കവിടെ വേണ്ടത് സങ്കീർണമായ അന്നജം. ഇപ്പോൾ ഓട്സ് കഴിക്കുന്നവരുണ്ട്, പക്ഷേ നമ്മുടെ വൈറ്റ് ഓട്സ് അല്ല, റോൾഡ് ഓട്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ്, അതൊക്കെ നമ്മുടെ നുറുക്കു ഗോതമ്പ് പോലെ ഇരിക്കുന്നതാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് ഹെൽത്തി ആയിട്ട് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഉണ്ടാക്കി ബോയിൽ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ ഓവർനൈറ്റ് ഓട്സ് ഇപ്പം പലരും പരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ഓവർനൈറ്റ് ഓട്സിനകത്ത് പാലിലോ തൈരിലോ ഓട്സ് ഇട്ട് വെച്ചതിന് ശേഷം പോകുന്നതിന് മുമ്പ് കുറച്ച് ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്തിട്ടിട്ട് പോകും. അത് ഒരുവിധം ബാലൻസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാം. പാലോ തൈരോ ആകുമ്പോൾ പ്രോട്ടീൻ കിട്ടുന്നുണ്ട്, ഓട്സിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഒരു ഗ്രൂപ്പാണ്, അത് കിട്ടുന്നുണ്ട് എന്ന് പറയാം. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ചെയ്യാനുള്ള സമയക്കുറവും, പിന്നെ നമ്മൾ ഇത്രയും വളരെ ലേറ്റ് ആയിട്ട് വരുമ്പോൾ ശാരീരികമായ ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ടല്ലോ.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, നമസ്കാരം. ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന് ഗോപാലകൃഷ്ണൻ.
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് നിന്ന്
0: ഗോപാലകൃഷ്ണൻ.
2: ഞാൻ 64 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്. 22 വർഷമായിട്ട് അസുഖമുണ്ട്, മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. 4 മാസം ബ്ലഡ് ഷുഗർ പരിശോധിച്ചപ്പോൾ വളരെ ഉയർന്ന നിലയിലായിരുന്നു. HbA1c 11, SBS
0: 190.
2: അപ്പം ബ്ലഡ് ഷുഗർ നില കൂടുന്നതിന്റെ ഒരു പ്രധാന കാരണം ചോറിന്റെ ഉപയോഗമാണെന്ന് മനസ്സിലാക്കി. ഞാൻ അതുകൊണ്ട് എന്റെ ആ ചോറിന്റെ ആഹാര രീതിയിൽ മാറ്റം വരും. ഡോക്ടറുടെ ഉപദേശം ഒന്നും കൂടാതെയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ വിഷയം. അത് തന്നെ ആയതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ മാർലി, ചെറുപയർ, പിന്നെ ചാമ, റാഗി, നവര, പിന്നെ പരിപ്പ് ഇതെല്ലാം ചേർക്കുന്ന ചോറാണ് വൈകിട്ട് കഴിക്കുന്നത്. അതില് ബാർലിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതേ സാധനങ്ങൾ ഉഴുന്നും കുറച്ച് ഇലുവയും ചേർത്ത് കുതിർത്ത് വെച്ച് നരച്ച് ദോശ ഉണ്ടാക്കി കഴിക്കുന്നു. ഇത് കഴിക്കാത്ത നേരങ്ങളിൽ വീട്ടിലെ സാധാരണ ആഹാരമാണ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്, വീട്ടിൽ ഉപയോഗിക്കുന്നത് തന്നെ. ആഴ്ചകൾ ഒരു ദിവസം മുട്ടയും, മാസത്തിൽ ഒരു ദിവസം മീനും ഉപയോഗിക്കുന്നുണ്ട്. എന്റെ ഈ റീഡിങ് ഇത് കുറെ മാറിയിട്ടുണ്ട്. അതായത് ഇപ്പം ഫാസ്റ്റിംഗിൽ ഒരു 130 വന്ന് HbA1c 9 വന്നിട്ടുണ്ട്. പിന്നെ ഒരു വേറൊരു വിഷയമുള്ളത്തേക്ക് ഒരു നടുവേദന ഉണ്ട്. ഞാൻ അതിന് ആയുർവേദ മരുന്ന് ഉപയോഗിച്ചെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എങ്കിലും ഞാൻ അത് കൃഷിപ്പണിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഈ ആഹാര രീതി ഞാൻ ഡോക്ടറോട് ചോദിക്കാതെയാണ് ചെയ്തത്. പക്ഷെ എനിക്ക് അതിനകത്ത് നല്ലൊരു ഫലം വരുന്നതായിട്ട് കാണുന്നുണ്ട്.
1: നമ്മൾ എപ്പോഴും ചോറിന്റെ അളവാണ് കുറയ്ക്കേണ്ടത്. ചോറിന്റെ അളവ് കുറയ്ക്കുക. ഇവിടെ ഇപ്പൊ ചോറ് കഴിക്കാൻ
2: ഇൻഡെക്സ് കുറഞ്ഞതല്ലേ ഈ ബാർലി എല്ലാം?
1: അതെ അതെ,
2: ഞാൻ സാധനമല്ല.
1: അതെ, അതിനോടൊപ്പം
2: ചോറ് ഞാൻ പൂർണ്ണമായിട്ടും
1: ഒഴിവാക്കി
2: കുറച്ചിട്ടുണ്ട്.
1: നമുക്ക് നമ്മളെപ്പോഴും ചെയ്യേണ്ട, നമുക്കൊരു ഹെൽത്തി പ്ലേറ്റ് ഡിസൈൻ, അങ്ങനെ ഒരു പ്ലേറ്റ് ഡിസൈൻ ഉണ്ട്. അത് മാത്രം ഓർത്താൽ മതി നമുക്ക് എന്ത് ഹെൽത്തി ആയിട്ട് കഴിക്കാമെന്നുള്ളത് മനസ്സിലാക്കാം. അതിനകത്ത് നമ്മളെപ്പോഴും വീട്ടിൽ കഴിക്കുന്ന ഒരു പ്ലേറ്റ് മനസ്സിൽ കാണുക. അതിന്റെ പകുതി പോർഷനും പച്ചക്കറികളായിരിക്കണം. വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കണം. അതായത് വെള്ളം കൂടുതലടങ്ങിയ പച്ചക്കറികൾ, വെള്ളരിക്ക, തടിയങ്ക, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് വിശപ്പ് കൂടുതലായിട്ട് തോന്നത്തില്ല. അത് അതിനോടൊപ്പം ബാക്കി പകുതി ഭാഗത്തിലെ കാൽ ഭാഗം മാത്രം നേരത്തെ പറഞ്ഞതുപോലെ ചോറോ അല്ലെങ്കിൽ
2: അല്ല, എനിക്ക് അതിലെ ഒരു സംശയം ഇതാ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചോറും ഇപ്പം ഞാൻ ഈ പറഞ്ഞ സാധനം ചോറ് തന്നെ എന്ന് പറയാമെങ്കിലും അത് ഒത്തിരി ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതുകൊണ്ട് ഒരു അഥവാ ഇച്ചിരി കൂടുതൽ ഉപയോഗിച്ചാലും കുഴപ്പമുണ്ട്.
1: കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, അത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു സാധനം കൂടുതൽ ഉപയോഗിച്ചാലും പഴയ എഫക്റ്റ് തന്നെ വരികയുള്ളൂ. ഇതിനകത്ത് അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അന്നജം കിട്ടുന്ന എന്ത് സാധനമാണെങ്കിലും അതിന്റെ അളവ് കുറച്ചിട്ട് നമുക്ക് രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കാൻ സഹായിക്കുന്നത് പച്ചക്കറികളാണ് കൂടുതൽ. പിന്നെ എല്ലാത്തിലും കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. പഴങ്ങൾ ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കണം, നല്ല മധുരമുള്ള പഴങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അധികം പഴുക്കാത്ത പേരയ്ക്ക, പച്ച നിറത്തിലെ ആപ്പിള്, അങ്ങനെയുള്ള സാധനങ്ങൾ, മധുരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കാം.
2: ഓറഞ്ച് ഉപയോഗിക്കുന്നുണ്ട്.
1: ആ, അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോറിന് പകരം മറ്റെന്ത് കഴിച്ചാലും അതാണല്ലോ എന്ന് വെച്ചിട്ട് അളവ് കൂട്ടാൻ പാടില്ല. ഇതിപ്പോ എന്താ ശരിയായ രീതിയിൽ
2: പോകും. എനിക്ക് വേറെ സംശയം, പ്രോട്ടീന്റെ അളവ് നമ്മൾ ഈ കഴിക്കുന്നതിൽ നിന്നെല്ലാം വരും? ഞാനൊരു മുട്ടയൊക്കെ, ഒന്നോ രണ്ടോ മുട്ട ഒരാഴ്ച ഉപയോഗിക്കുന്നു.
1: അല്ല, പയറ് പരിപ്പ് അങ്ങനെ
2: ഉണ്ട്.
1: അതെ, പയറ് പരിപ്പിലെല്ലാം പ്രോട്ടീൻ ഉണ്ട്. നമ്മൾ തൈരോ പാലോ കുടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് പ്രോട്ടീൻ ഉണ്ട്. ഈവൻ നമ്മൾ കഴിക്കുന്ന ഈ ഇതിൽ പോലും പ്രോട്ടീൻ ഉണ്ട്. മില്ലറ്റ്സ് പോലെ.
2: വേറെ തിരിച്ചൊരു സംശയം ചോദിക്കാം, എനിക്ക് 64 kilo വെയിറ്റ് ഉണ്ട്. അപ്പൊ 64 gram പ്രോട്ടീൻ വേണമെന്ന് ഞാൻ എടുത്ത് വായിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു 64 gram പ്രോട്ടീൻ കിട്ടുന്ന ഭക്ഷണം ഒരു ദിവസം കിട്ടുന്നുണ്ടോ?
1: 64 gram ഒന്നും ആവശ്യമില്ല, ഒരു 50-55 കിട്ടിയാൽ നല്ലത്.
2: ഓ ശരി ശരി. ആ, അതെ, അങ്ങനെ ഒരു കണക്ക് പോലെ, വെയിറ്റിനനുസരിച്ച് ഒരു കണക്ക് കണ്ടായിരുന്നു, അതാണ് ചോദിച്ചത്.
0: ഓക്കെ, വിളിച്ചതിന് നന്ദി. മാഡം, സ്റ്റേറ്റ് ന്യൂട്രീഷൻ ഓഫീസർ എന്ന നിലയിലുള്ള മാഡത്തിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളീയരുടെ ഭക്ഷണത്തിൽ ഏറ്റവും കുറവുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുള്ള പോഷകങ്ങൾ എന്തൊക്കെയാണ്?
1: ഏറ്റവും കുറവായിട്ട് കണ്ടിട്ടുള്ള പ്രധാന പോഷകങ്ങളിലൊന്ന് പ്രോട്ടീൻ തന്നെയാണ്. നമ്മൾ വീട്ടിൽ കഴിക്കുന്നത് തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ദോശ ചട്നിയാണ് അതിൻ്റെ കൂടെ കഴിക്കുന്നത്. അതിന് പകരം അതിൻ്റെ കൂടെ ഒരു സാമ്പാറോ കടലക്കറിയോ ആണെങ്കിൽ അതിൻ്റെ പോഷകമൂല്യം കുറച്ചുകൂടെ കൂടുന്നു. അതുപോലെ അയൺ എല്ലാ ഏജ് ഗ്രൂപ്പിലും വിളർച്ച വളരെ കൂടുതലാണ്. അത് പ്രത്യേകിച്ചും ചില ജില്ലകളിലെല്ലാം ആൺകുട്ടികൾക്കാണ് വിളർച്ച, മറ്റു ചില ജില്ലകളിൽ പെൺകുട്ടികൾക്കാണ് വിളർച്ച. നമ്മുടെ പല കൗമാരപ്രായക്കാരും ബ്ലഡ് ഡൊണേഷന്റെ ഒക്കെ സമയത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ അവർ വില്ലിങ്ങാണ്, പക്ഷേ ഹിമോഗ്ലോബിൻ നോക്കുമ്പോൾ 11 താഴെയാണ്. അത് അവരുടെ ആഹാര രീതിയുടെ ഇതുകൊണ്ട് തന്നെയാണ്. അതായത് പലപ്പോഴും പ്രഭാത ഭക്ഷണം അവർ കഴിക്കാറില്ല കോളേജിൽ പോകുന്ന ആ ഒരു സമയത്ത്. പിന്നെ ചിലപ്പോൾ രാവിലത്തെ പലഹാരം തന്നെ ആയിരിക്കും അവർ ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത്. അവിടെയും ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുന്നില്ല. വൈകുന്നേരം വരുമ്പോൾ പലപ്പോഴും ജങ്ക് ഫുഡിനോടായിരിക്കും അവർക്ക് താല്പര്യം. അപ്പോൾ നമുക്ക് പോഷകങ്ങൾ എപ്പോഴും കിട്ടുന്നത് നമ്മുടെ 3 പ്രധാന മീലുകളിൽ നിന്നാണ്, രാവിലെ ഉച്ചയ്ക്ക് രാത്രി. അപ്പോൾ അത് 3 പ്രോപ്പറായിട്ട് കഴിക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിളർച്ച പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുപോലെ കാൽഷ്യം അതും വളരെ കുറവാണ്. പിന്നെ ചെറിയ പോഷണങ്ങളായിട്ടുള്ള നമുക്ക് എപ്പോഴും വെജിറ്റബിൾസിൽ നിന്നും ഫ്രൂട്ട്സിൽ നിന്നുമാണ് നമുക്ക് ആവശ്യത്തിന് വേണ്ട വിറ്റാമിനുകളും ധാതുക്കളും ലഭിക്കുന്നത്. അപ്പോൾ അത് കഴിക്കാതിരിക്കുമ്പോൾ അതിന്റെ കുറവ് തീർച്ചയായിട്ടും കാണുന്നുണ്ട്.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അജയ് എന്നാണ്, കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്.
0: സംസാരിച്ചോളൂ.
3: വൈഫിന് വേണ്ടിയാണ്.
1: ചോദിച്ചോളൂ.
3: ഡോക്ടർ, ഇത് ശരിക്ക് വൈഫിന് ഷുഗർ ഉണ്ട്. അപ്പൊ നമ്മള് ഷുഗർ ഒരു 200-250 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഗുളിക കഴിച്ചിട്ട് അതിപ്പം കുറഞ്ഞിട്ടുണ്ട്, ഒരു 150-120 ഒക്കെ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ചോദിക്കേണ്ടത്, ഈ ഷുഗർ വരുന്നവരുടെ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് വീക്കായി പോകുന്നുണ്ടല്ലോ, അപ്പൊ അത് പ്രോട്ടീനായ മുട്ട അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാമോ? അത് എത്രത്തോളം കഴിക്കണം? അതേപോലെ റൈസ് കുറച്ചിട്ടുണ്ട്, ബാക്കിയുള്ള ആഹാരങ്ങളുടെ ക്രമം ഒന്ന് പറഞ്ഞു തരാമോ? അതൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു.
1: ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഡയബറ്റിക് ഡയറ്റ് എന്നൊരു ഡയറ്റ് ഇല്ല, അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആരോഗ്യകരമായ ഒരു ഭക്ഷണക്രമം, അതാണ് നമ്മൾ ശരിക്കും പ്രമേഹ രോഗികൾക്ക് വേണ്ടത്. അവിടെ നമ്മൾ രാവിലെ നമ്മളിപ്പോൾ കഴിക്കുന്ന അന്നജത്തിന്റെ അളവ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ പുട്ട് കൂടുതലെടുക്കും, അതിൻ്റെ കൂടെ പഴമായിരിക്കും കഴിക്കുന്നത്. അങ്ങനെയുള്ളതൊക്കെ മാറ്റണം, ചെറിയൊരു ചേഞ്ച് വരുത്തേണ്ടത്. ഇപ്പോൾ പുട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഒരു കാൽ ഭാഗം പുട്ടും ബാക്കി പയറോ കടലയോ എടുക്കുക.
3: ഓക്കെ ഓക്കെ
1: നമ്മളിപ്പോ ദോശയാണ്.

0: കഴിക്കുന്നതെങ്കിൽ ദോശയിൽ രണ്ട് ദോശ, അതിനോടൊപ്പം നിറച്ച് പച്ചക്കറികളിട്ട സാമ്പാർ, ഇഡ്ഡലിയാണെങ്കിലും അതുപോലെ. അതുപോലെ ദോശയിൽ കുറച്ച് റാഗി കോരക് കൂടെ, റാഗി കൂടെ ചേർത്താൽ അത് കുറച്ചുകൂടെ നല്ലതാണ്, ദഹനം വളരെ സാവധാനമേ നടക്കുള്ളൂ. അങ്ങനെ രാവിലെ കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ഏറ്റവും അത്യാവശ്യം. ചില ആൾക്കാർ കൂടുതൽ വേവിച്ച ഭക്ഷണം കഴിക്കും, അങ്ങനെ കൂടുതൽ വെന്ത ചോറ് അതൊക്കെ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂട്ടുന്നതാണ്. അതായത് ദഹനം പെട്ടെന്ന് നടക്കുന്നു, നമുക്ക് സാവധാനം ദഹിക്കുന്ന ഭക്ഷണങ്ങളാണ് വേണ്ടത്. അപ്പോൾ അതുപോലെ ഉച്ചയ്ക്കുള്ള ചോറിന്റെ അളവ് കുറയ്ക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക, മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറയ്ക്കുക, മറ്റ് ഇലക്കറികളും.
1: ഈ കുമ്പളങ്ങ ജ്യൂസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു.
0: അല്ല, അങ്ങനെ ജ്യൂസ് ആയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും നമുക്ക് എന്നും പ്രാവർത്തികമാക്കാൻ പറ്റുന്നതല്ലോ. നമുക്ക് സാധാരണ ആയിട്ട് കിട്ടുന്ന പച്ചക്കറികളെല്ലാം നമുക്ക് കഴിക്കാം, എന്നും രണ്ട് പച്ചക്കറികളെങ്കിലും നമ്മൾ കഴിച്ചിരിക്കണം, രണ്ട് തരത്തിലുള്ള പച്ചക്കറികൾ. അതൊരിക്കലും ഈ മെഴുക്ക് വരട്ടി പോലും.
1: ഒരു കാര്യം ചോദിച്ചിട്ട് വേണം, ഈ പച്ചക്കറികൾ കഴിക്കണമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ പച്ചക്കറികൾ കഴിക്കുമ്പോൾ ശരിക്ക് ആളുകള് നല്ല ബോഡി വീക്ക് ആവുന്നതായിട്ട് പറയുന്നുണ്ട്, ശരിക്കും പ്രോട്ടീൻ അങ്ങനെയാണോ?
0: ഇല്ല, ബോഡി വീക്ക് ആവുന്നത് ശരിക്കും പ്രോട്ടീനും ശരിയായ അന്നജവും കറക്റ്റ് പ്രൊപ്പോർഷനിൽ കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഡയബറ്റീസിന് പ്രമേഹം വരുമ്പോൾ കുറച്ച് ക്ഷീണം ശരീരത്തിന് ഉണ്ടാവും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. പക്ഷെ പയറ്, പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ പുട്ടിന്റെ കൂടെ കടലയോ അങ്ങനത്തെ കോമ്പിനേഷൻ കഴിക്കുക, ദോശയുടെ കൂടെ സാമ്പാർ, അപ്പൊ അതിൽ നിന്നുള്ള പരിപ്പ് കിട്ടുന്നു. അതുപോലെ തന്നെ കുറച്ച് ഒരു കപ്പ് മോരും വെള്ളമോ അല്ലെങ്കിൽ അരക്കപ്പ് തൈരോ ഉപയോഗിക്കാം, ഏതെങ്കിലും രണ്ട് തരത്തിലുള്ള പച്ചക്കറി കൊണ്ടുള്ള കറികൾ ഉപയോഗിക്കാം, രാത്രി ഗോതമ്പ് കൊണ്ടുള്ള എന്തെങ്കിലും കഴിക്കുക. ഇപ്പൊ ഗോതമ്പാണെന്നും പറഞ്ഞ അളവ് കൂടുതൽ കഴിച്ചാലും പ്രമേഹം കൺട്രോളിൽ വരത്തില്ല. മുട്ട കഴിക്കാം, രണ്ടോ മൂന്നോ മുട്ട ആഴ്ചയിൽ തീർച്ചയായിട്ടും കഴിക്കാം. മുട്ട, മത്സ്യം കഴിക്കാം, വറുത്തതല്ല, കറി വെച്ചത്.
2: വിളിച്ചതിന് നന്ദി. മാഡം, നേരത്തെ നമ്മൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം കേരളത്തിലെ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഇതൊക്കെ പരിഹരിക്കാനായിട്ട് ഇപ്പൊ ഫോർട്ടിഫൈഡ് അരിയൊക്കെ റേഷൻ കടയിലൂടെ കൊടുക്കുന്നുണ്ട്. പല ആൾക്കാരും അത് തെറ്റിദ്ധരിച്ച് കേടായ അരിയാണെന്ന് വിചാരിച്ചെടുത്ത് കളയുന്നുണ്ട്. ഇപ്പോൾ പാല്, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പാല് അവൈലബിൾ ആണ്. ഇത്തരം ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അല്ല, എല്ലാവർക്കും അത് വേണമോ, അത് ആവശ്യമില്ലയോ?
0: ആദ്യം നമുക്കിവിടെ ഇങ്ങനെ ഒരു ഫോർട്ടിഫിക്കേഷൻ നടത്തിയത് നമ്മുടെ ഉപ്പിലാണ്. ഉപ്പിൽ അയഡിൻ ചേർത്ത്, അതായത് പണ്ട് നമുക്കിവിടെ ഒത്തിരി ഗോയിറ്റർ മാതിരിയുള്ള അസുഖങ്ങൾ ഉണ്ടായിരുന്നു. അയഡിൻ എന്ന് പറയുമ്പോൾ അത് ഗ്ലോബൽ അയഡൈസേഷനാണ്, ലോകത്തുള്ള എല്ലാ സ്ഥലത്തും ഉപ്പ്, അതായത് നമ്മുടെ ഗോയിറ്റർ പോലുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പാലിലുണ്ട്, എണ്ണയിലുണ്ട്, റൈസിലും ഫോർട്ടിഫൈ ചെയ്യുന്നുണ്ട്. ആ ഫോർട്ടിഫിക്കേഷൻ എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുന്നത് അധികമായി ചേർക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിലുള്ളതിനേക്കാൾ കൂടുതൽ അധികമായിട്ട് നമ്മൾ ചേർക്കുന്നു. അപ്പോൾ അത്രമാത്രം ഡെഫിഷ്യൻസി പ്രിവെന്റ് ചെയ്യാനായിട്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലും സാധിക്കും. എന്തുകൊണ്ട് ഇത് ചേർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും ഇപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കത്തില്ല, നമ്മൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല. നമ്മുടെ ഈ സാമ്പത്തിക നിലയും ഇതിനൊരു പ്രധാന കാരണമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ളവരുടെ ഡെഫിഷ്യൻസി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ കൂടെ വരുന്ന ഗോതമ്പ് മാവിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് മാവിൽ അതിനകത്തും ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെയുള്ള ആൾക്കാരുടെ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നമുക്ക് കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അത് പലരും എടുത്ത് കളയുന്നൊക്കെയുണ്ട്, പക്ഷേ ഓരോ സ്ഥലത്തും നമുക്ക് നോക്കുമ്പോൾ അറിയാം അനീമിയ വളരെ കൂടുതലാണ്, കൗമാരക്കാരുടെ ഇടയിലും പ്രഗ്നന്റ് ആയിട്ടുള്ളവരുടെ ഇടയിലും കുഞ്ഞിന് പാല് കൊടുക്കുന്ന അവസ്ഥ, സ്ത്രീകളുടെ രണ്ട് സ്പെഷ്യൽ കണ്ടീഷനാണല്ലോ, ആ സമയത്തെല്ലാം വിളർച്ച ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിനും അതിനെ ശരിയാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
3: ഹലോ മാം,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: പേര് ഷീബ, സ്ഥലം ആറ്റിങ്ങൽ.
2: സംസാരിച്ചോളൂ.
3: മാം, എനിക്ക് മറ്റേ കണ്ണിന്റെ സൈഡിൽ കൊളസ്ട്രോൾ വരത്തില്ല, മറ്റേ ഡെപ്പോസിറ്റ് സാന്ദലാസ്മ എന്ന് പറയണ, അത് ഫുഡിന്റെ വരുന്നതിന്റെ കൊണ്ടാണ് ഇങ്ങനെ വരണത്?
0: അത് നമ്മുടെ രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത് സ്കിന്നിൽ കണ്ണിന്റെ അടുത്ത് തടിപ്പായിട്ട് കാണും. അങ്ങനെ ഉള്ളപ്പോ ഉടനെ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറയാറുണ്ട്.
3: എനിക്കിപ്പോ കൊളസ്ട്രോൾ നോക്കിയപ്പോ അത്ര വലിയ തോന്നില്ല, 176 അത്രയൊക്കെ റേഞ്ച് ഉള്ളു. പക്ഷെ ഇത് കുറെ നാളെ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് വന്ന് ഒന്ന് വന്ന് ഒന്ന് വന്ന് ഇങ്ങനെ ചുറ്റിലും വന്നു.
0: അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട്, ന്യൂട്രിഷന്റെ ഡെഫിഷ്യൻസി ഉണ്ടെന്നും ആയിരിക്കില്ല. പിന്നെ ഏത് എപ്പോഴെങ്കിലും ഡോക്ടറെ കാണിച്ചിട്ടുണ്ടോ?
3: കാണിച്ചിട്ടുണ്ട്, ഒരിക്കൽ പോയത് ചീണ്ട് കളഞ്ഞിട്ടുണ്ട് ആ കൊഴുപ്പേ. പക്ഷെ വീണ്ടും വീണ്ടും കണ്ടിന്യൂഷൻ ആയിട്ട് വീണ്ടും എത്ര നമ്മള് ആഹാരം കൺട്രോൾ ചെയ്താലും വീണ്ടും വീണ്ടും വന്നോണ്ട്.
0: അത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ നേരിട്ട് കണ്ട് ചികിത്സിപ്പിക്കേണ്ടതാണ്.
2: മാഡം, അതുപോലെ എണ്ണയുടെ ഉപയോഗത്തിൽ, നമ്മൾ പരമ്പരാഗതമായി വെളിച്ചെണ്ണയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ, റൈസ് ബ്രാൻ ഓയിൽ, പിന്നെ പല മിക്സഡ് സീഡ് ഓയിൽസും ഉണ്ട്. അപ്പോൾ അവയുടെ ഉപയോഗം കുറെ ആൾക്കാർ പറയുന്നത് നല്ലതാണെന്ന്, കുറെ ആൾക്കാർ പറയുന്നത് മോശമാണ്, നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്ന് പറയുന്നു, വെളിച്ചെണ്ണ ഉപയോഗിക്കരുതെന്ന് പറയുന്ന പല പല അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും നമ്മൾ ഫോളോ ചെയ്യേണ്ടത്?
0: ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്സി ഉള്ള ഒരു സംഗതിയാണ് ഏത് എണ്ണ ഉപയോഗിക്കണം എന്നുള്ളത്. ഇപ്പോൾ ശരിക്കും പറയുന്നത് ഏത് എണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കുക എന്നുള്ളത്. മുമ്പ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്, അത് കഴിഞ്ഞിട്ടാണ് ഒരു ന്യൂ ജനറേഷൻ ഓയിൽ, സൺഫ്ലവർ, സാൺഫ്ലവർ, അങ്ങനെ കുറേ എണ്ണകളൊക്കെ വന്നത്. പക്ഷെ ഇപ്പോൾ അത് കണ്ടി അതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറയുക, അതെല്ലാം റിഫൈൻ ചെയ്ത എണ്ണകളാണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, HDL കുറയും, അതായത് ചീത്ത കൊളസ്ട്രോൾ കുറയുന്നതിനോടൊപ്പം നല്ല കൊളസ്ട്രോളും കുറയുന്നതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അത് കഴിക്കുന്നവരിൽ ചില പഠനങ്ങളിൽ അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഏതെണ്ണയാണെങ്കിലും എണ്ണയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ 20 ഗ്രാം മാത്രം മതി ഒരാളിന്, പ്രായപൂർത്തിയായ ഒരാളിന്, അതായത് 4 ടീസ്പൂൺ. നമ്മളിങ്ങനെ ശരിക്കും അളന്നിട്ടല്ല ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് കൂടുതൽ വേണം, ഗർഭിണികൾക്ക് കൂടുതൽ വേണം, പക്ഷേ പ്രായമായ ആൾക്കാർക്ക് അതിൽ കുറച്ച് മതി. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏതെണ്ണയാണെങ്കിലും. പിന്നെ ഒന്ന്, ഇപ്പം ന്യൂ ജനറേഷനിൽ നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറയുന്നതൊക്കെ, അതിനകത്ത് ഓറസിനോൾ എന്ന് പറയുന്ന ഒരു വസ്തുവുണ്ട്, അത് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. റൊട്ടേഷൻ, ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മളും പല കറികൾക്കും പല മസാല ഉപയോഗിക്കുന്നത് പോലെ, ഇപ്പം 500 ഗ്രാമിൻ്റെയൊക്കെ പാക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ 2-3 എണ്ണ വാങ്ങിച്ചു വയ്ക്കുക, സാലഡ് ഉണ്ടാക്കുമ്പോൾ ഒളിവ് ഓയിൽ ഉപയോഗിക്കുക, വറക്ക് നമ്മുടെ നാടൻ കേരള ഭക്ഷണം അവിയലോ ഫിഷോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ബാക്കി നമുക്ക് കടലെണ്ണയോ റൈസ് ബ്രാൻ ഓയിലോ, അങ്ങനെ നമ്മൾ മാറി മാറി ഉപയോഗിക്കുമ്പോൾ എല്ലാ എണ്ണയുടെയും ഗുണം നമുക്ക് ലഭിക്കുന്നു. ഏതെണ്ണയാണെങ്കിലും അളവ് കൂടാൻ പാടില്ല എന്നുള്ളതാണ്.
2: അതുപോലെ ഈ റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അത് വളരെ കെമിക്കൽ പ്രോസസ്സിൽ കൂടെയാണ്.
0: കെമിക്കൽ പ്രോസസ്സിൽ കൂടെയാണ്. ഇപ്പോൾ നമുക്ക് റൈസ് ബ്രാൻ എന്ന് പറഞ്ഞാൽ അരിയുടെ തവിടിൽ നിന്ന് എണ്ണ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു സോൾവെന്റ് ഇടണം, അതിൽ നിന്ന് അത് എക്സ്ട്രാക്ട് ചെയ്യണം, അപ്പോൾ അത് വീണ്ടും നമുക്ക് റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മണം പോവും, ചിലപ്പോൾ രുചി പോവും, അപ്പോൾ അത് കൂടുതലായിട്ട് ആഡ് ചെയ്യണം. അങ്ങനെയാണ് ഈ റിഫൈൻഡ് ഓയിൽ എല്ലാം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളിനേക്കാളും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ പഴയ എണ്ണ തന്നെയാണ്. പക്ഷേ ഈ എണ്ണകൾക്കുള്ള ഒരു ഗുണം, പെട്ടെന്ന് കേടാവത്തില്ല. റിഫൈൻ ചെയ്ത എണ്ണകൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് നാൾ ഇരിക്കുമ്പോൾ കേടാവുന്നു എന്നുള്ളത്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏതെണ്ണയാണെങ്കിലും അളവ് കുറയ്ക്കും.
2: ചില ആൾക്കാർ കംപ്ലീറ്റ്ലി എണ്ണ നെയ്യ് അത്ര ഉപയോഗം കട്ട് ചെയ്യുമല്ലോ?
0: ഇല്ല, അത് ഒരു ഒട്ടും അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ നെയ്യാണെങ്കിൽ പോലും അല്പം, ഒരു 1/4 ടീസ്പൂൺ ദിവസം ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമുക്ക് സാച്ചുറേറ്റഡ് ഫാറ്റാണ്, പൂരിത കൊഴുപ്പാണ് എന്ന് പറഞ്ഞിട്ടാണ് പലരും ഒഴിവാക്കുന്നത്. പണ്ടുള്ള ആൾക്കാരെല്ലാം രാവിലെ നെയ്ക്കാപ്പിയാണ് കുടിച്ചുകൊണ്ടിരുന്നത്, കോഫിയിൽ കുറച്ച് നെയ്യിട്ട് കഴിക്കുമായിരുന്നു. അതിൻ്റേതായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ആൾസിമേഴ്സ് പോലുള്ളതൊക്കെ തടയാൻ തീർച്ചയായിട്ടും ഈ നെയ്യ് സഹായിക്കുന്നു എന്ന് പല പഠനങ്ങളിലും പറയുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും കുട്ടികളുടെ ബ്രെയിൻ ഗ്രോത്തിന് നെയ്യ് ഏറ്റവും അത്യാവശ്യമാണ്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡാണ്, പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണെങ്കിലും നല്ല ഒരു സാധനമാണെന്ന് പറഞ്ഞ് കൂടുതൽ കഴിക്കാതെ എല്ലാം മോഡറേഷൻ, മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ അതൊരിക്കലും ദോഷം ചെയ്യില്ല.
2: നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
4: ഹലോ, നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം, പേര് പറയാമോ? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ. നമ്മുടെ ഇപ്പൊ വനിത മോഹൻ മാഡം ഉണ്ട്, സംസാരിച്ചു.
4: ഷുഗറ് നിങ്ങൾക്ക് ബിസ്ക്കറ്റ് രാവിലെ ചായക്ക് കഴിക്കാൻ പാടുന്നുള്ളതാണ്. വെറുമേറ്റില്
0: ബിസ്ക്കറ്റ് എന്ന് പറയുമ്പോ അതിനകത്ത് മൈദയും പഞ്ചസാരയും കുറച്ച് എണ്ണയും മാത്രമേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും അത് ഒഴിവാക്കണം. പിന്നെ ഒരു ഒന്നോ രണ്ടോ ആരോറൂട്ട് ബിസ്ക്കറ്റ്, ആരോറൂട്ടിൽ മധുരം കുറവാണ്, ആരോറൂട്ട് എന്ന് പേരേ ഉള്ളൂ, അതിനകത്ത് ആരോറൂട്ടിന്റെ അളവും കുറവാണ്. എങ്കിലും രാവിലെ എണീക്കുമ്പോൾ വിശപ്പ് സഹിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ആരോറൂട്ട് ബിസ്ക്കറ്റ് കഴിക്കുക, അത്രയേ ഉള്ളൂ.
4: അല്ല, രാവിലെ സാധാരണ ഇപ്പൊ എല്ലാവരും ഒരു 9 മണിക്കുള്ളില് രാവിലത്തെ പ്രഭാത ഭക്ഷണം എന്തായാലും കഴിക്കുക എന്നുള്ളത്. അതിന്റെ മുമ്പേ ചിലർക്ക് ഈ ഗ്യാസിന്റെ ഗുളികയൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബിസ്ക്കറ്റും ചായയും പാടും എന്നുള്ളതാണ് ചോദ്യം. ബിസ്ക്കറ്റ് കഴിക്കുന്ന ആൾക്കാരും
0: ബിസ്ക്കറ്റിൽ നിന്ന് പ്രത്യേകിച്ച് ഗുണങ്ങൾ ഒന്നും കിട്ടാനില്ല, അത്രമാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അത് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒന്നും ബിസ്ക്കറ്റിനകത്തില്ല.
4: പിന്നെ അതുപോലെ ഉലുവ, ജീരകം ഇതൊക്കെ ഉപയോഗിക്കാലോ?
0: ആ, ഉലുവ നല്ലതാണ്. ഉലുവ നമ്മുടെ ദോഷമാവിക്കൂടെ ഉലുവ ഇടുക, മീൻ വെക്കുമ്പോ മത്സ്യം വെക്കുമ്പോ അതിനകത്ത് ഉലുവ ഇടുക, അതിനെല്ലാം നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ടെന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ളതാണ്.
4: അല്ല, ഈ കർക്കിടക മാസമാണോ? കർക്കിടക മാസം ഈ കർക്കിടക കഞ്ഞി വെക്കുമ്പോ അതിൽ ചെറുപയർ, ഉലുവ, ജീരകം ഇതൊക്കെ ചേർത്ത് നമ്മൾ കഴിക്കില്ല, അതിനൊന്നും ദോഷമില്ലല്ലോ?
0: ഇല്ല ഇല്ല, നമ്മുടെ ഗോതമ്പ് കഞ്ഞി വെക്കുമ്പോഴും അല്ല, ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കി പയറും കഞ്ഞി വെക്കുമ്പോഴും അതിനകത്ത് അല്പം ഉലുവ ഇടാം.
4: അല്ല, തവിട് കളയാത്ത അരി വെക്കില്ല നമ്മളിപ്പൊ പറയണ്ടേ? വര ഈ മറ്റേ വാങ്ങണ അരികളുണ്ടല്ലോ, തവിട് കളയാതെ പലതും കിട്ടുമല്ലോ, അങ്ങനത്തെ അരികൾ വെച്ച് കഴിക്കാൻ ഷുഗർ പേഷ്യന്റുകൾക്ക് പറയാ ചെയ്യാലോ?
0: അതെ, പക്ഷെ എന്ന് വെച്ചിട്ട് അളവ് കൂടുതൽ കഴിക്കരുത്, അളവാണ് പ്രധാനം. ഏതരിയാണെങ്കിൽ ചോറാണെങ്കിലും അളവ് കൂട്ടുക, അതുപോലെ വെള്ളം കൂട്ടുക, ചോറിന്റെ അളവ് കുറയ്ക്കുക. കഞ്ഞി എന്ന് പറയുമ്പോൾ അതിന്റെ കട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ ആസ്പദമാക്കിയിരിക്കും. കൂടുതൽ വേകാനും പാടില്ല, നന്നായിട്ട് വേകാനും പാടില്ല കഞ്ഞി. നല്ലതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി മാഡം. ഇപ്പോ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് നിങ്ങൾ അങ്ങനെ പല പർട്ടിക്കുലർ ഡയറ്റ് പ്ലാനും ആൾക്കാർ ശാസ്ത്രീയമായ ഒരു അഡ്വൈസ് ഇല്ലാതെ സ്വന്തമായിട്ട് എനിക്കിത് ആപ്റ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് എടുക്കുന്നുണ്ട്. അതും കണ്ടിന്യൂസ് ആയിട്ട് 6 മാസം 1 വർഷത്തോളമൊക്കെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ?
0: നമുക്ക് ഒത്തിരി ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. നമ്മൾ ആദ്യം ഇതെല്ലാം ഫാറ്റ് ഡയറ്റാണ്. ഈ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നമുക്ക് എന്നും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാനേ അല്ല. മാക്സിമം 5-6 മാസം അല്ലെങ്കിൽ എത്ര കൂടിയാലും 1 വർഷം, അതിനേക്കാളും കൂടുതൽ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാനേ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങ് ബോറിംഗ് ആയി തുടങ്ങും അവസാനം. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്നല്ലേ പറയുന്നത്, നമ്മുടെ ആഹാരം എപ്പോഴും സന്തോഷമായിട്ട് കഴിക്കുക എന്നുള്ളത്. മരുന്ന് കഴിക്കുന്ന പോലെ നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇപ്പം അത്കിൻസ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ്. കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫാറ്റ് കൂടുതൽ കഴിച്ചിട്ട് ബാക്കിയെല്ലാം കുറയ്ക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും ഒന്ന് മാത്രം കുറച്ച് ഉള്ള ഒരു ഡയറ്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ശരീരത്തിന് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ഇമീഡിയറ്റ് റിസൾട്ട് വരും. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ് കുറച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കത് ശരീരത്തിൽ അപ്പം തന്നെ അതിൻ്റെ 1-5 കിലോ പെട്ടെന്ന് തന്നെ കുറയും. അത് പലപ്പോഴും കൊഴുപ്പായിരിക്കില്ല, വെള്ളം വാട്ടർ ലോസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം പെട്ടെന്ന് എല്ലാവർക്കും റിസൾട്ട് പെട്ടെന്ന് വേണം. റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഇവരത് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഡയറ്റ് ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പഴയപോലെ വെയിറ്റ് തിരിച്ചു വരും. നമ്മളെപ്പോൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ തുടങ്ങുന്നോ അപ്പോൾ ഈ വെയിറ്റ് തിരിച്ചു വരും. കീറ്റോ ഡയറ്റിലാണെങ്കിലും അതെ, കീറ്റോ ഡയറ്റിൽ 70% കൊഴുപ്പ് കഴിക്കാം എന്നുള്ളതാണ്. ഇന്റർമീറ്റന്റ് ഫാസ്റ്റിംഗ് ആണെങ്കിൽ ഒരു 16 hours നമ്മുടെ ബോഡി ഒരു സ്റ്റാർവേഷൻ മോഡിലിട്ടിട്ട് 8 മണിക്കൂർ മാത്രം ഒരു ഇന്റർവെല്ലിൽ നമ്മൾ കഴിക്കുക. ഇപ്പോൾ 7 മണിക്ക് കഴിച്ചാൽ അടുത്തത് 8 മണിക്കൂർ കഴിയുമ്പം വൈകുന്നേരം 3 മണിക്കോ 4 മണിക്കോ കഴിക്കുക എന്നുള്ളതാണ്. അതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് പല ദോഷങ്ങളും ഉണ്ടാവും. ശരിക്കും ഡയറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക. അളവ് കുറയ്ക്കുമ്പോൾ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും കിട്ടും. അവിടെ കാർബോഹൈഡ്രേറ്റ് മാത്രമേ കുറയ്ക്കുന്നുള്ളൂ. അത് നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ്, എന്നും കൊണ്ടുപോകാൻ ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതാണ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? എവിടെ നിന്നാണ്? സംസാരിച്ചോളൂ,
0: ചോദിച്ചോളൂ രേഷ്മ.
5: ഹലോ ഹലോ ഹലോ ഡോക്ടർ, എനിക്ക് 30 വയസ്സാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ രാവിലെ മോളുണ്ട് 10 വയസ്സായി. മോള് സ്കൂളിൽ വിടുന്ന ടൈമിൽ ഞാന് മോളെ കൂടെ ഫുഡ് കഴിക്കും. രാവിലെ കാപ്പി, എന്തെങ്കിലും ഇഡ്ഡലി ദോശ അങ്ങനെയുള്ള എന്തെങ്കിലും, അതിന് പിന്നെ സാമ്പാറോ കടലക്കറി എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒട്ടും, ഞാനങ്ങ് താർന്ന് താഴെ വീഴുന്നത് പോലൊരു വല്ലാത്തൊരു അന്തരീക്ഷമാണ്. രാവിലെ മാത്രമേ ഉള്ളൂ ഈ ഒരു ശാരീരിക ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ഷുഗറിന്റെ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടാണോ?
0: അതെന്തായാലും ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കൂ. പിന്നെ ഒരു കാര്യമുള്ളത്, അത്രമാത്രം നമ്മള് ഫാസ്റ്റ്, രാത്രി എത്ര മണിക്കാ ഭക്ഷണം കഴിക്കുന്നത്? തലേ ദിവസം
5: രാവിലെ അല്ല, രാത്രി 8 മണിക്ക്.
0: രാത്രി 8 മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 12-13 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ ലെവൽ അങ്ങ് ഭയങ്കരമായിട്ട് താഴും ബ്ലഡില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഈ ഫുഡ് കഴിക്കുമ്പം ഉണ്ടാകുന്ന ഒരു ചേഞ്ച് ആയിരിക്കും. എന്തായാലും ഡോക്ടറെ ഒന്ന് കണ്ട് രക്തം ഒന്ന് പരിശോധിച്ചു നോക്കൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന്, അല്ലെങ്കിൽ ഹിമോ വിളർച്ച ഉണ്ടോ എന്നുള്ളതും ഒന്ന് നോക്ക്.
2: നന്ദി മാഡം. കൊളസ്ട്രോളോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഒക്കെ ഉള്ളവർ മൊത്തത്തില് ഓയിലും എണ്ണയും നോൺ വെജ് ഫുഡും ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടോ?
0: ഇല്ല, മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ പലരും ദിവസം ഒരു വറുത്ത സാധനം കഴിക്കുന്ന ആൾക്കാരാണ്. അത് മാത്രം കുറച്ചാൽ തന്നെ വ്യത്യാസം വരും. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു 5% കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ലിവറിൽ ശേഖരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ചെറിയ സ്നാക്സ് ഒക്കെ ഇല്ലേ, മുറുക്ക് അങ്ങനെയുള്ളതിലൊക്കെയാണ് ധാരാളം എണ്ണയുള്ളത്. അച്ചപ്പം, മുറുക്ക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ, ചായയുടെ കൂടെ കഴിക്കുന്ന സാധനങ്ങൾ, പിന്നെ വൈകുന്നേരങ്ങളിൽ കഴിക്കുന്ന സാധനങ്ങൾ. എല്ലാവർക്കും വൈകുന്നേരം ഒരു ഭയങ്കര ഒരു വിശപ്പ് ഉണ്ടാവാറുണ്ട്. ആ സമയത്താണ് ഇങ്ങനെയുള്ള ഒരു ക്രേവിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. അതെപ്പോഴും പലരും കഴിക്കുന്നത് ഇതുപോലത്തെ അൺഹെൽത്തി സാധനങ്ങളായിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക എന്നുള്ളതാണ്. അതുപോലെ 2-3 നേരം ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ 2-3 കപ്പ് മധുരമില്ലാത്ത ലൈറ്റ് കോഫി കുടിക്കുന്നതും കുറയ്ക്കാനായിട്ട് നല്ലതാണ്. എന്തുകൊണ്ടാണ് എന്നറിയില്ല, പക്ഷെ ഫാറ്റി ലിവർ കുറയുന്നതായിട്ട് പല പഠനങ്ങളിലും കാണിക്കുന്നു. 2-3 കപ്പ്.
2: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
6: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, പേര് പറയാമോ?
6: എന്റെ പേര് കാർത്തിക, സ്ഥലം കണ്ണൂർ ജില്ലയിലാണ്.
2: ആ, സംസാരിച്ചോളൂ.
6: എനിക്ക് സംസാരിക്കാനുള്ളത് ഈ ആഹാരത്തിൽ നല്ല വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതല്ലേ നല്ലത്?
0: വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പണ്ട് നമ്മൾ വെളിച്ചെണ്ണയും വേറെ ഏതെങ്കിലും നല്ലെണ്ണയും കൂടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു.
6: എന്റെ വീട്ടില് വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ആദ്യ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്.
0: അതെ, വെളിച്ചെണ്ണ നല്ലത് തന്നെയാണ്, പക്ഷെ അളവ് കൂടരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വെളിച്ചെണ്ണ നമ്മൾ പ്രത്യേകിച്ചും ആട്ടി വെക്കുമ്പോൾ ഒരു ദിവസം എത്ര ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു അളവില്ലല്ലോ. എണ്ണ തീരാറാവുമ്പോൾ വീണ്ടും ആട്ടി വെക്കുന്നു എന്നുള്ളതല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തില് നമ്മുടെ അധ്വാനമൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് എണ്ണ കൂടുതലുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോളും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് നിയന്ത്രിക്കണം എന്ന് പറയുന്നത്.
2: ഓക്കേ, വിളിച്ചതിന് നന്ദി. മാഡം, ചില ഫുഡ് റീഹീറ്റ് ചെയ്യരുതെന്ന് പറയുമല്ലോ. ചില ആൾക്കാർ വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം ചോറുണ്ടാക്കി വെക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും രാവിലത്തെ ഫുഡ് ഉണ്ടാക്കി വെക്കും, പിന്നെ അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പിന്നെയും പിന്നെയും ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ റീഹീറ്റ് ചെയ്യാൻ പാടില്ലാത്ത ഫുഡുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമുക്ക് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ സാധിക്കുന്നത്?
0: ഫ്രിഡ്ജിൽ നമ്മൾ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോ ഒരു ദിവസം ഉണ്ടാക്കുന്ന സാധനം അടുത്ത ഒന്നോ രണ്ടോ ദിവസം

0: കൂടെ നമുക്ക് ഉപയോഗിക്കാം. അതിന് നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം, ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് എക്സസ് വരും എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കി ഒരു മണിക്കൂറിനകം തന്നെ തണുപ്പിച്ച് പ്രത്യേകം ചെറിയ പാത്രങ്ങളിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഓരോ ദിവസവും ആ പാത്രം എടുത്ത് അത് ഉപയോഗിച്ച് തീർക്കുക. സാധാരണ ചെയ്യുന്നത് അത് എടുത്ത് ചൂടാക്കും, അതിൽ നിന്ന് കഴിക്കും, വീണ്ടും അതിനെ ചൂടാക്കും. അങ്ങനെയുള്ളത് ഒരിക്കലും അഭിലഷണീയമല്ല, നല്ലതല്ല. പക്ഷെ ഫ്രിഡ്ജിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ചെറിയ ചെറിയ പെറ്റ് ബോക്സിൽ വെച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇലക്കറികൾ പലപ്പോഴും വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കാൻ പാടില്ല. ചീര പോലുള്ള സാധനങ്ങൾ, ഇപ്പോൾ മട്ടണൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ, ചിക്കൻ അങ്ങനെയുള്ളതൊക്കെ രണ്ടോ മൂന്നോ ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനേക്കാളും കൂടുതൽ ഉപയോഗിക്കാതിരിക്കും.
1: ഫ്രീസ് ചെയ്ത് ചിക്കനൊക്കെ ഫ്രീസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് തണുത്ത് വരാനായിട്ട് കുറെ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് അത് ഐസായിട്ടിരിക്കുമ്പോൾ തന്നെ വെള്ളത്തിലെടുത്തിട്ട് തിളപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അത് ശരിയാണ്?
0: അല്ല, നമ്മൾ തോയിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത് പുറത്ത് വയ്ക്കുക എന്നുള്ളതാണ്. നേരത്തെ പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളതാണ്.
1: അതുപോലെ വേറൊരു ശീലമാണ് അത് എടുത്ത് വെച്ച് തണുത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പിന്നെ അത് ഫ്രീസ് ചെയ്യുക, പിന്നെ ഫ്രീസറിൽ വെക്കുക.
0: അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് എപ്പോഴും മൈക്രോ വരാനുള്ള സാധ്യത. അതായത് നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ എന്തായാലും ബാക്ടീരിയാസ് ഉണ്ട്. അത് അതിനകത്തേക്ക് കയറി അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വരുമ്പോൾ അതിനകത്ത് കയറി ആക്ട് ചെയ്യും. അപ്പൊ ഈ റൂം ടെമ്പറേച്ചർ ആയിരിക്കും തണുത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് ആക്ഷൻ ഇല്ലാത്തത്. ആ റൂം ടെമ്പറേച്ചറിൽ വരുമ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് കേടാവും. അങ്ങനെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് കേടാവും, ക്രോസ് കണ്ടാമിനേഷനും വരും. അത് അടുത്തിരിക്കുന്ന വസ്തുവിനെ കൂടെ ചീത്തയാവും, ചീത്തയാക്കും, അത് ഫുഡ് പോയ്സൺ പോലുള്ളത് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ എടുത്ത സാധനം അന്ന് തന്നെ എടുത്ത് ഉപയോഗിച്ച് തീർക്കുക എന്നുള്ളതാണ്. റിപ്പീറ്റ് ഒരിക്കൽ ചൂടാക്കിയ സാധനം വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചു, വീണ്ടും ചൂടാക്കി, വീണ്ടും ഫ്രിഡ്ജ്, അങ്ങനെയുള്ളത് ഒട്ടും നല്ലതല്ല, ആരോഗ്യകരമല്ല.
1: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ഹലോ, ഞാൻ കോട്ടയത്ത് നിന്ന് സുജാതയാണ്.
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ.
2: ഹലോ.
0: ഹലോ, ചോദിച്ചോളൂ.
2: ആ ഡോക്ടർ നമസ്കാരം.
0: നമസ്കാരം.
2: ഞാൻ 3 വർഷമായിട്ട് ഷുഗറിന് മരുന്ന്, ഷുഗറിന് കൊളസ്ട്രോളിന് പ്രഷറിന് 3 മരുന്ന് കഴിക്കാം, 3 കൂടെ കണക്ഷൻ ആണെന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പം ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പം HbA1c നോക്കിയപ്പോ 6.3, ടോക്കിങ്ങില് ബ്ലഡിന്റെ അളവ് 114, അത് കഴിഞ്ഞ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ 173 കണ്ടത്. പിന്നെ കൊളസ്ട്രോൾ നോക്കുമ്പോ HDL 50, LDL 58, ഇങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അതിപ്പോ മരുന്ന് കഴിക്കാൻ പറഞ്ഞ് മരുന്ന് വന്നിരിക്കുക.
0: ഓക്കെ, മരുന്ന് കഴിച്ചിട്ടാണോ ഈ വാല്യൂ വന്നത്? മരുന്ന് അതോ അതിനു മുമ്പുള്ളതാണോ?
2: കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നല്ലപോലെ യോഗയൊക്കെ ചെയ്യുന്ന ആളാണ്. 2 മണിക്കൂർ ഫുഡ് കൺട്രോൾ. ഞാൻ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്തപ്പോഴാണ് ഷുഗർ ഒക്കെ വന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ഡ്യൂട്ടി ചെയ്ത ആളായിരുന്നു.
0: HbA1c 6.3 എന്ന് പറയുന്നത് വലിയ കുഴപ്പമൊന്നുള്ളതല്ല, കൺട്രോൾഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, റിസൾട്ട് ചെയ്യുന്നത്. അതെ, കൺട്രോൾഡ് ആയിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കണ്ടതിന് ശേഷം മരുന്ന് കൃത്യമായി കഴിക്കുക, ആഹാരവും അതുപോലെ നിഷ്ഠയായിട്ട് കഴിക്കുക. ഇപ്പൊ ഇത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത് നമ്മൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ, പ്രമേഹം ആദ്യം വന്നു കഴിഞ്ഞാൽ, പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ രക്തസമ്മർദ്ദത്തിലേക്ക് പോവും, പിന്നെ ചെറുതായിട്ട് കൊളസ്ട്രോൾ കൂടും. അതുകൊണ്ട് ഇത് 3 കണക്റ്റഡ് ആണ്.
1: വിളിച്ചതിന് നന്ദി മേഡം. നമ്മള് കടകളിൽ നിന്ന് ഫുഡ് ഐറ്റംസ് പാക്ക്ഡായിട്ടുള്ള പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങുമ്പോൾ അത് ഒരിക്കലും നമ്മൾ അതിൽ ന്യൂട്രീഷൻ ലേബൽ വായിക്കാറില്ല. അതിൽ എത്ര കാലറീസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പ്രോട്ടീൻ, എത്ര ഷുഗർ, ആഡഡ് ഷുഗർ എത്രയാണ് എന്നുള്ളത് സാധാരണഗതിയിൽ ആൾക്കാർ നോക്കാറില്ല. അപ്പം നമ്മൾ വളരെ പോഷക സമ്പുഷ്ടമാണ് എന്നൊക്കെ വിചാരിച്ച് വാങ്ങുന്നതിലെല്ലാം എണ്ണയും പഞ്ചസാരയും മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ പീനട്ട് ബട്ടർ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് പഞ്ചസാര എണ്ണ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം ഈ ലേബൽ നോക്കുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്?
0: അതെ, നമ്മുടെ ഈ പാക്ക്ഡ് ഫുഡിനെല്ലാം ലേബൽ ഇപ്പോൾ വളരെ കമ്പൽസറിയാണ്. അതിനകത്ത് ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ +F എന്നുള്ള ഒരു ലോഗോയാണ് കാണുന്നത്, വേറെ എന്തെങ്കിലും വിറ്റാമിനുകൾ ഫോർട്ടിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അത് വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു ഗ്രീൻ ഡോട്ടായിരിക്കും, നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ ഒരു റെഡ് ഡോട്ടായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഡയബറ്റീസിന്റെ ബിസ്ക്കറ്റ് വിത്തൌട്ട് ഷുഗർ എന്ന് പറഞ്ഞാലും പലപ്പോഴും അതിനകത്ത് ഉപ്പിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആ ലേബൽ തീർച്ചയായും

0: കലോറി പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ എത്രയോ ഇരട്ടി കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ലേബൽ തീർച്ചയായിട്ടും വായിച്ചു, അതുപോലെ എക്സ്പയറി ഡേറ്റ്, മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറി ഡേറ്റും, അല്ലെങ്കിൽ നമ്മുടെ പാലിനും ബ്രെഡിനുമൊക്കെ അതിനകത്തും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്
1: ഇത്ര ദിവസത്തിനുള്ളിൽ
0: ഉപയോഗിക്കണം എന്നുള്ളത്.
1: അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ റസ്കും ചായയും യൂസ് ചെയ്യുന്ന, റസ്കിൽ പഞ്ചസാര ഇല്ല എന്ന് ഉപയോഗിച്ചിട്ട്. പക്ഷെ എന്റെ ലേബൽ നോക്കിയാൽ മാഡം പറഞ്ഞ പോലെ ഷുഗറും ഉപ്പും ആണ്
0: കൂടുതലായിട്ടുള്ളത്. അതിനകത്ത് വെറും മൈദയും പഞ്ചസാരയും ഉപ്പും മാത്രം തന്നെയാണ്. നമ്മളിപ്പോ എല്ലാം സ്വീറ്റ് ബ്രെഡ് ആണ്. ആ ബ്രെഡിനെ തന്നെയാണ് അവർ റസ്കാക്കി മാറ്റുന്നത്. ഏത് കടയിൽ പോയാലും വൈറ്റ് ബ്രെഡ് എന്ന് നമുക്ക് കിട്ടാറേ ഇല്ല, എല്ലാം സ്വീറ്റ് ബ്രെഡാണ്. അപ്പൊ അതിനകത്തോട്ട് സ്വീറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ചിലപ്പോൾ വീറ്റ് ബ്രെഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിൽ പോലും പഞ്ചസാര കാരമലൈസ് ചെയ്ത് ആ വീറ്റിന്റെ കളറ് മാത്രമേ ഉള്ളൂ. അപ്പോ അതും നമുക്ക് ലേബൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും.
1: അടുത്ത കോളിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും
2: പറയാമോ? ഡോക്ടർ, എനിക്ക് സംശയം ഉണ്ട്. ഞാന് ഇച്ചിരി കുറെ ആയിട്ട് എനിക്ക് ഈ ഭക്ഷണം കഴിച്ചു കഴിയുമ്പം രണ്ട് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ എനിക്ക് വൈകിന്ന് പോകുന്നൊരു തോന്നലാ. ഞാൻ പോകും. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു കുറച്ച് നേരം ഞാൻ എന്തെങ്കിലും ഒക്കെ പണിയെടുത്ത് കഴിയുമ്പോൾ, കാരണം എനിക്ക് പശു ഒക്കെ ഉള്ളത്, കാരണം നല്ല ഫുൾ ടൈം പണിയുള്ള ആളാ. അപ്പൊ ഇത് കഴിയുമ്പോ പിന്നെ ഞാൻ കുറച്ചെന്തെങ്കിലും പണിയെടുത്ത് പിന്നെ നശിപ്പ. അപ്പൊ ഞാൻ ഈ സാധാരണ ഒരു മനുഷ്യൻ രണ്ടു മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നു. ഞാൻ ഒരു അഞ്ചു ആറും പ്രാവശ്യം ഭക്ഷണം കഴിക്കുന്നുണ്ട്. പക്ഷെ ഇത് കഴിച്ചു കഴിയുമ്പം എല്ലാ കൂട്ടം പണിയും ഞാൻ എടുക്കും. അപ്പൊ ഇതെടുത്ത് ഇത് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ഇങ്ങനെ വൈദ്യുതി പോക്ക് തന്നെ. അപ്പൊ ഇതുവരെ ഞാനിപ്പോ കൊറേ ഹോമിയോ മരുന്ന് ഈ കോഴിക്കോട് കാരപ്പറമ്പിൽ അവിടുന്ന് പോയി ഞാൻ കൊറേ ഹോമിയോ മരുന്ന് കഴിച്ചു. അപ്പൊ എനിക്ക് ചെറിയൊരു മാറ്റം വന്നായിരുന്നു. പിന്നെ എനിക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് വന്നായിരുന്നു, ഞാൻ പോക്ക് നിർത്തി. അപ്പൊ എനിക്ക് ഇപ്പോഴും പഴയ പോലെ എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പ്രഷറോ ഷുഗറോ ഒക്കെ അതൊക്കെ നോക്കി അടുത്തും നോക്കി. അപ്പൊ ഇതൊക്കെ എനിക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല, എല്ലാം നോർമൽ ആയിട്ട് ഇരിക്കില്ല. പിന്നെ ഒരു കൊളസ്ട്രോൾ ഒരു 218 ഉണ്ടെന്ന് പറഞ്ഞു. വേറെ ഷുഗർ ഇല്ല, ഷുഗർ 82 ഉള്ളൂ. പിന്നെ പ്രഷർ നോർമൽ ആയിരുന്നില്ല, പ്രഷർ താഴ്ന്നു വരിക. അങ്ങനെ പോണത്.
0: ഇതെന്തായാലും ഒരു ഡോക്ടറെ ഒന്ന് കൊണ്ട് പരിശോധിപ്പിക്കുക കേട്ടോ, എന്താണ് എന്ന് കണ്ടുപിടിക്കണമല്ലോ. പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാം. ചിലപ്പോൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. നമുക്ക് ഫുഡ് കഴിച്ചാൽ ഉടനെ നമുക്ക് ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുക, അതുപോലെ അങ്ങനെ എന്തെങ്കിലും ആണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് എന്താണ് എന്നുള്ളത് അറിഞ്ഞതിന് ശേഷം ആഹാര കാര്യത്തിലും മാറ്റം
1: വരുത്തുക. മാഡം, സ്ത്രീകളിൽ ഇപ്പോൾ പോസ്റ്റ് മെനോപോസ് ഉണ്ടാകുന്ന അസ്ഥിക്ഷയം തടയാനായിട്ട് കാൽഷ്യം അടങ്ങിയ ഭക്ഷണക്രമം നമുക്ക് എങ്ങനെ ക്രമീകരിക്കാനായിട്ട് സാധിക്കും?
0: തീർച്ചയായിട്ടും മെനോപോസ് സമയമാകുമ്പോഴത്തേക്കും പലർക്കും ഒരു കാൽഷ്യം ഡെഫിഷ്യൻസി കാണാറുണ്ട്. പക്ഷെ ഇതിന് അടിത്തറ ഇടുന്നത് ശരിക്കും കൗമാരപ്രായത്തിലാണ്. ആ സമയത്താണ് നമ്മുടെ മാക്സിമം ബോൺ മാസ് വരേണ്ടത്. അപ്പോൾ ആ സമയത്ത് ശരിക്കും പെൺകുട്ടികൾക്കാണെങ്കിലും കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. കാൽഷ്യം കൂടുതലുള്ളത് നമ്മളെ എല്ലാ പയർ പരിപ്പ് സാധനങ്ങളിലും ഒക്കെ ഉണ്ട്. മില്ലറ്റ്സിനകത്ത് ധാരാളം കാൽഷ്യം ഉണ്ട്, റാഗിയിൽ ധാരാളം കാൽഷ്യം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. സപ്ലിമെന്റ്സ് കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഡോക്ടർ കുറച്ച് നാളത്തേക്ക് കഴിക്കാൻ പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഡോസേജും എല്ലാം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് എല്ലാം നമ്മൾ കഴിച്ചാലും അത് നമ്മുടെ ബോഡി എത്രത്തോളം അബ്സോർബ് ചെയ്യുന്നു, എത്രത്തോളം അത് ഉപയോഗിക്കുന്നു, അത് ഡെപ്പോസിറ്റ് ആവുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. സപ്ലിമെന്റ്സ് എടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം.
1: ഓക്കെ, അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം മാഡം.
1: നമസ്കാരം. ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലം പറയാമോ?
3: ഞാൻ അൽഫോൺസ, കൊല്ലം ജില്ലയില് ശൂരനാട് വയ്യാങ്കര എന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ.
3: നമസ്കാരം മാഡം.
0: നമസ്കാരം.
3: ഞാനൊരു ഡയബറ്റിക് രോഗിയാണ്. അപ്പൊ എനിക്ക് അതിന്റെ ആഹാര രീതികളെ കുറിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്.
0: കൺട്രോൾഡ് ആണോ ഡയബറ്റീസ്? ഞാൻ ഇതിനു മുമ്പ് പല സംശയങ്ങൾ ചോദിച്ചപ്പോഴും അതിന്റെ ആഹാര രീതി പ്രത്യേകം പറഞ്ഞിരുന്നു, അത് കേട്ടോ?
3: ഇല്ല, ഞാൻ എനിക്ക് അവിടെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല.

0: വീടിന്റെ ഫ്രണ്ടില് പണി നടക്കുന്നു.
1: അപ്പോ
0: അതുകൊണ്ട്
1: ആദ്യം ശ്രദ്ധിക്കേണ്ട,
0: അതുകൊണ്ട് കേട്ടില്ലായിരുന്നു.
1: കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നേരത്തെ ഭക്ഷണവും കഴിക്കാതിരിക്കരുത്, കൃത്യസമയത്ത് കഴിക്കുക. നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ ഭക്ഷണവും കഴിക്കാം, പക്ഷെ അളവ് കുറയ്ക്കണം. കൂടുതലായിട്ട് അന്നജം ചെയ്തില്ല, അന്നജം എന്ന് പറയുമ്പോൾ നമ്മൾ ഇഡലിയോ ദോശയോ പുട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതലായിട്ട് കഴിക്കാൻ പാടില്ല, അളവ് കൂടാൻ പാടില്ല. ഇപ്പൊ നാലും അഞ്ചും ഒന്നും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. മാക്സിമം മൂന്ന്, രണ്ടോ മൂന്നോ. അതിനോടൊപ്പം കഴിക്കുന്നത് ഒരിക്കലും, ഇപ്പൊ ഇഡ്ഡലി ദോശയാകുമ്പോൾ ചട്നിയേക്കാളും കൂടുതൽ നല്ലത് സാമ്പാറോ കടലക്കറിയോ അങ്ങനെയുള്ള സാധനങ്ങളാണ്. പുട്ടാണെങ്കിൽ അതിനോടൊപ്പം പയറ്. അപ്പൊ ഒരു പുട്ടിന്റെ അളവ് കുറയ്ക്കുക, പയറ് കുറച്ച് കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ പുട്ട കടല അങ്ങനെയുള്ളതായിരിക്കണം. ഇടനേരങ്ങളിൽ വേണമെങ്കിൽ മോരും വെള്ളം കുടിക്കാം, 11 മണിയൊക്കെ ആകുമ്പോൾ മോരും വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ഒരു ടൊമാറ്റോയോ തക്കാളി അങ്ങനെയുള്ള എന്തെങ്കിലും കഴിക്കാം. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കും രണ്ട് തരം, നമ്മുടെ സാധാരണ നാടൻ രീതിയിൽ കിട്ടുന്ന, നമ്മുടെ ചുറ്റും കിട്ടുന്ന ഏതെങ്കിലും പച്ചക്കറികൾ കൊണ്ടുള്ള രണ്ട് കറികൾ, ഒരു ഇലക്കറിയും വേറൊരു കറിയും. തീർച്ചയായിട്ടും രണ്ട് പച്ചക്കറി കറികളെങ്കിലും കഴിച്ചിരിക്കണം. അത് കഴിക്കുന്നുണ്ടോ? ചോറായിരിക്കും കൂടുതൽ എല്ലാരും കഴിക്കുന്നത്, ചോറിന്റെ അളവാണ് കുറയ്ക്കേണ്ടത്.
0: ഉച്ചക്ക് ഞാൻ ഒരുപിടി ചോറ് കഴിക്കും. അത് നമുക്ക്, എനിക്ക് ഞാനൊരു പിന്നെ ബ്ലൈൻഡ് കൂടാ, അപ്പൊ നമുക്ക് തരുന്നതല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ.
1: അതിനോടൊപ്പം പച്ചക്കറികൾ കൂടുതൽ കഴിക്കണം. ഇപ്പൊ സാലഡ് ആയിട്ടും കഴിക്കാം, നമ്മുടെ വെള്ളരിക്കൊക്കെ അരിഞ്ഞത്,
0: സാമ്പാറോ അവിയലോ ഒക്കെ കാണും. പിന്നെ ബീറ്റ്റൂട്ടോ ഒക്കെ തോരൻ കാണും. പിന്നെ പയറരിഞ്ഞ് തോരൻ വെക്കുന്നത് കാണും.
1: അങ്ങനെയുള്ള കറികൾ കഴിക്കാം.
0: മീൻകറി കാണും, മീൻകറി കാണും. പിന്നെ രാത്രിയിലേ മേഡം നമുക്ക് ഈ ചുമന്നരി ഇട്ട് കഞ്ഞിയായിട്ട് കുടിക്കാം.
1: കഞ്ഞിയായിട്ട് കുടിക്കാം, പക്ഷെ അളവ് പ്രധാനം, കട്ടി കൂടാൻ പാടില്ല. അരിയും പയറും കൂടെ ഇട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
0: അതുപോലെ ഞാൻ മധുരം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഈ ബൂസ്റ്റ് കുടിക്കാൻ പറ്റുമോ?
1: ബൂസ്റ്റ് മുഴുവൻ പഞ്ചസാരയാണ്, പഞ്ചസാരയുടെ അളവ് വളരെ കൂടുതലാണ്. അതെ, നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഒക്കെ നല്ലതാണ്. കഞ്ഞി കഴിയുന്നതും കുറച്ചിട്ട് ഉപ്പുമാവ് പോലുള്ളത് കഴിക്കുക.
2: ഓക്കെ, താങ്ക് യു മാഡം. ഇമോഷണൽ ഈറ്റിംഗ് അല്ലെങ്കിൽ സ്ട്രെസ് ഈറ്റിംഗ് എന്നൊരു അവസ്ഥയുണ്ടല്ലോ, നമ്മുടെ ഭക്ഷണക്രമവും മാനസികാവസ്ഥയായിട്ട് ബന്ധമുണ്ടോ?
1: ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് സ്ട്രെസ് വരുമ്പോൾ ചില ആൾക്കാർ ഒന്നും കഴിക്കാതാവും, ചില ആൾക്കാർക്ക് ഫുഡിലോടായിരിക്കും ഒരു ക്രേവിങ്, ആ ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും അവർക്കൊരു സമാധാനം കിട്ടുന്നത്. സ്ട്രെസ് ഈറ്റിംഗ് എന്ന് തന്നെ പറയും. ഒബീസിറ്റിക്ക് ഒരു പ്രധാന കാരണം ഇന്നത്തെ സ്ട്രെസ് ഈറ്റിംഗ് ആണ്. ഓഫീസിലെ സ്ട്രെസ്, വീട്ടിലെ സ്ട്രെസ്, ഇതിലെല്ലാം അവർ പരിഹാരം കാണുന്നത് ഒരു ഫുഡിലാണ്.
2: ഐസ്ക്രീം,
1: മധുരം കൂടുതൽ കഴിക്കുക, മധുരം കഴിക്കുമ്പോൾ ഒരു സുഖം തോന്നുക, അങ്ങനെയുള്ള സ്ട്രെസ് ഈറ്റിംഗ്. നമ്മളത് മനസ്സിലാക്കണം, മനസ്സിലാക്കി അത് കൺട്രോൾ ചെയ്താലേ പറ്റൂ. അതുപോലെ നൈറ്റ് ഈറ്റിംഗ് സിൻഡ്രോം, രാത്രി ഉള്ള ഫുഡ് കഴിഞ്ഞിട്ട് അതിന്റെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഫുഡ് കഴിക്കുക. ഇപ്പൊ എല്ലാവരും ലേറ്റ് ആയിട്ടാണല്ലോ ഉറങ്ങുന്നത്, അപ്പൊ അതിന്റെ ഇടയ്ക്ക് വീണ്ടും ഒരു സ്നാക്ക്, സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് എന്തെങ്കിലും കഴിക്കുക. ഇതെല്ലാം ഓവർ വെയ്റ്റിന് ഒരു പ്രധാന കാരണമാണ്. പിന്നെ മൂഡ് മാറ്റുന്നത്, നമുക്കിപ്പോൾ ചോക്ലേറ്റ് ഒക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ അതൊരു മൂഡ് എലിവേറ്ററാണ്. ചില സാധനങ്ങൾ കഴിക്കുമ്പോഴത്തേക്ക് അതുപോലെ നമ്മൾ ഡള്ളാക്കുകയും ചെയ്യും. ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്.
2: അതുപോലെ നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിച്ചിട്ട് ഈ പരിപാടി അവസാനിപ്പിക്കാം. ചിലർക്ക് അലർജി, ചില ഫുഡ് ഐറ്റംസിനോട് അലർജി കാണും, ഗ്ലൂട്ടൻ അലർജി കാണും, ലാക്ടോസ് ഇൻടോളറൻസ് കാണും. അപ്പം ഇത്തരം ആൾക്കാർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ആ ഫുഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്.
1: അത് തന്നെയാണ്. ഇപ്പൊ ഗ്ലൂട്ടൻ അലർജി ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ഗ്ലൂട്ടൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആണ്, അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ചെയ്യാതെ നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ, ബ്ലോട്ടിംഗ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്നു. അത് ശരിക്കും പറഞ്ഞാൽ അത് എലിമിനേഷൻ ഡയറ്റ് എന്നാ പറയുന്നത്. ഗ്ലൂട്ടൻ ഉള്ള സാധനങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക എന്നുള്ളത്. ഗോതമ്പ്, നമ്മുടെ മൈദ, അങ്ങനെയുള്ള സാധനങ്ങൾ, റൈസ് ആൻഡ് റൈസ് പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. ഓട്സിനകത്ത് ഗ്ലൂട്ടൻ ഇല്ല, പക്ഷേ ഈ മാനുഫാക്ചറിങ് സമയത്ത് ചിലപ്പോൾ അതിനകത്ത് കുറച്ചെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബീഫ് അലർജി ഉണ്ടാക്കുന്നവരുണ്ട്, അത് ബീഫിലെ പ്രോട്ടീൻ ഡയറി പ്രോഡക്ട്സ്. ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുമ്പോൾ ആ ലാക്ടോസ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഉടനെ ലൂസ് മോഷനായിട്ട് പോവുക, അതെല്ലാം അവോയ്ഡ് ചെയ്യുക. എന്താണോ നമുക്ക് അങ്ങനെ ഒരു അലർജി പോലെ ഉണ്ടാക്കുന്നത് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.
2: പൊതുവിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കുറയ്ക്കുക, ഷുഗർ കുറയ്ക്കുക, എണ്ണ ഉപയോഗം മോഡറേറ്റ് ആയിട്ട് നിലനിർത്തുക, പ്രോപ്പർ എക്സസൈസ്.
1: അതെ, ഒരു ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് ആവശ്യത്തിനുള്ള, അതായത് നമ്മുടെ അധ്വാനമായിട്ട് നോക്കിയിട്ട് വേണം എത്ര കാർബോഹൈഡ്രേറ്റ് കഴിക്കാൻ. ഹാർഡ് വർക്കേഴ്സിന് കൂടുതൽ കഴിക്കാം, നമ്മളെല്ലാം സെഡൻറി ഇരുന്ന് ജോലി ചെയ്യുന്നവരാണ്, അവർക്കൊരു മിതമായ അളവിൽ കാർബോഹൈഡ്രേറ്റും ഉയർന്ന അളവിലെ പ്രോട്ടീനും മിതമായ അളവിൽ കൊഴുപ്പുമുള്ള ഒരു ഭക്ഷണ രീതി, അതിനോടൊപ്പം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വൈവിധ്യം എന്നുള്ളതാണ്, പല തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളതുണ്ട്. നമുക്ക് വേണ്ട ഒരു 44 ന്യൂട്രിയൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മാത്രം കഴിച്ചാൽ പോരാ, വൈഡ് വെറൈറ്റി പല തരം സാധനങ്ങൾ ഉപയോഗിക്കുക.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും സമയം മാറുന്ന ഭക്ഷണശീലങ്ങളും ആരോഗ്യവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സ്റ്റേറ്റ് മുൻ ന്യൂട്രീഷൻ ഓഫീസർ ഡോക്ടർ അനിത മോഹനാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് വളരെ വിശദമായി മറുപടി നൽകിയ ഡോക്ടർ അനിത മോഹനും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. സ്റ്റുഡിയോയിൽ ഡോക്ടർ അനിത മോഹനോട് സംസാരിച്ചത് MS ആശ. സാങ്കേതിക സഹായം ഡീപ് മനോജ്, ബിജു നെയ്യാറ്റിൻകര. സ്റ്റുഡിയോ സഹായം അരുണ ബേവി.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഇന്ന് പ്രകാശധാരയിൽ വ്രണങ്ങളും ഹോമിയോപ്പതിയും ഡോക്ടർ സീന ആർ വി സംസാരിക്കുന്നു. പ്രകാശധാര ഇന്ന് 12:40.
2: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
2: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12:00.
3: എനർജി ക്ലബിന്റെ ഈ അധ്യയന വർഷത്തിന്റെയും ഉണർവ് ക്യാമ്പയിന്റെ 4-ാം പതിപ്പിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം. റിപ്പോർട്ട്. എനർജി മാനേജ്മെന്റ് സെന്റർ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായിട്ടുള്ള ഊർജ്ജ സംരക്ഷണ അവബോധ പരിപാടിയായ ഉണർവ് 4-ാം പതിപ്പിന്റെ ഉദ്ഘാടനവും സംസ്ഥാനതല എനർജി ക്ലബിന്റെ പ്രോസ്പെക്ടസിന്റെ പ്രകാശനവും ഇന്നലെ തിരുവനന്തപുരത്ത് എനർജി മാനേജ്മെന്റ് സെന്ററിൽ നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗം.
4: നടക്കണമെങ്കിൽ, കളിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ മനുഷ്യന് വ്യക്തിപരമായിട്ട് ഊർജ്ജം ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ചലനങ്ങളെ, എല്ലാ ആവശ്യങ്ങളെയും ഇന്ന് നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഊർജ്ജം. വൈദ്യുതിയുടെ ഒരു ഓഫീസിൽ പോയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത്, നമ്മുടെ കേരളത്തിൽ തന്നെ വൈദ്യുതി ആദ്യം വന്ന് തിരുവനന്തപുരത്താണ്. ഒരു 100 ഉള്ളൂ, 100 തികയുന്നില്ല. 1929 ആദ്യമായിട്ട് അന്ന് രാജാക്കന്മാരെ മുൻകൈയെടുത്ത് ഒരു ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്ന് പിന്നീട് വൈദ്യുതി കൊണ്ടുവന്നത്. അതുവരെ നമ്മള് മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കുമൊക്കെ ആശ്രയിച്ചായിരുന്നു ഞങ്ങളെല്ലാവരും വെളിച്ചം കണ്ടു തുടങ്ങിയത്. ഫാൻ ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ഉണ്ടായിരുന്നില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല, ടി വി ഉണ്ടായിരുന്നില്ല. പിന്നീട് ശാസ്ത്രത്തിന്റെ വികസനം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികസനത്തിന്റെ ഫലങ്ങളാണ് ഇന്നത്തെ തലമുറ ഇന്ന് അനുഭവിക്കുന്നത്. നേരത്തെ നമ്മളൊക്കെ പഠിച്ച ഒരു കാര്യം, വാട്ട് ആർ ദ ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഒരു വ്യക്തിയുടെ ഏറ്റവും അത്യാവശ്യ കാര്യങ്ങൾ എന്തൊക്കെയാണ്. നേരത്തെ ഞങ്ങളൊക്കെ പഠിച്ചത് ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്, വസ്ത്രം വേണം, വീട് വേണം, ഭക്ഷണം വേണം. ഇപ്പൊ ഞാനിപ്പോൾ അതിന്റെ ആവശ്യകതയൊന്ന് മാറ്റി ചിന്തിക്കാൻ കഴിഞ്ഞു. ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഇപ്പോൾ തോന്നിയത്, വാട്ട് ആർ ദ ബേസിക് നീഡ്സ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഇറ്റ് ഈസ് എയർ, വാട്ടർ ആൻഡ് പവർ. നല്ല ശുദ്ധവായു കിട്ടണമല്ലോ, നമുക്ക് കേരളത്തിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കിട്ടുന്ന കാര്യം നമ്മൾ എന്തെന്നോ മനസ്സിലാക്കുന്നില്ല, അതിന്റെ വിലയൊരു പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല. എന്നാൽ ഡൽഹിയിൽ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് പോലും ഇടയ്ക്ക് അന്തരീക്ഷ മലിനീകരണം ഉണ്ടായിട്ട് ശുദ്ധവായു കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ട്. അവിടെ ചെല്ലുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുക. വെള്ളത്തിന്റെ പ്രാധാന്യം നമുക്ക് വലിയ പ്രയാസമില്ല, പക്ഷെ വെള്ളം കിട്ടാതെ വന്നാൽ അതിന്റെ പ്രാധാന്യം. അതേപോലെ തന്നെ ഇന്ന് പവർ, വൈദ്യുതിയും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ജീവിതത്തെ ചലിപ്പിക്കാൻ. നമ്മുടെ അമ്മമാരൊക്കെ വെള്ളം കോരുകയായിരുന്നു, ഞങ്ങളൊക്കെ അതിനെ സഹായിക്കായിരുന്നു. ഇപ്പൊ ആരെങ്കിലും വെള്ളം കോരിയിട്ടുണ്ടോ? അതിന്റെ കപ്പിയോ വെള്ളം കോരുന്ന സാമഗ്രികൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, നല്ല കാര്യം. എന്നാൽ അധികം പേരും പമ്പ് ഉപയോഗിച്ചാണ് വെള്ളം നമ്മൾ പമ്പ് ചെയ്തെടുക്കുന്നത്. ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ നമ്മുടെ ആവശ്യത്തിന്റെ 17-18% മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മൾ ഇടുക്കി പോലുള്ള ജലവൈദ്യുത പദ്ധതികളിൽ നിന്ന്, അതുപോലെ ഇപ്പോ സോളാറ്, കാറ്റിൽ നിന്ന് ഒക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് കേരളത്തിന്റെ ആവശ്യത്തിന്റെ 18% മാത്രമാണ്. ആവശ്യമാണെങ്കിലോ കൂടി വരികയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 1000 MW ഇപ്രാവശ്യം കേരളത്തിൽ ആവശ്യം കൂടി. കാരണം എന്താണ്? ഇലക്ട്രിക് വെഹിക്കിൾസ് ആളുകൾ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ ഒട്ടുമിക്ക വീടുകളിലും എല്ലാ മുറികളിലും എല്ലാം തന്നെ നമുക്കറിയാം എയർ കണ്ടീഷനുകളുണ്ട്. കാരണം മഴ കുറയുമ്പോൾ ചൂട് കൂടും. മഴ കുറയുന്ന കാലാവസ്ഥയിലുള്ള മാറ്റത്തിന്റെ പ്രത്യേകത 2 രൂപത്തിലാണ് അനുഭവിക്കുന്നത്. മഴ കുറയുമ്പോൾ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ജലവൈദ്യുത പദ്ധതിയിലെ ഡാമുകളിൽ, ജലസംഭരണികളിൽ നമുക്ക് വെള്ളം കുറയുന്നു. മഴ കുറയുമ്പോൾ ചൂട് കൂടുന്നതുകൊണ്ട് വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നു, ഉൽപ്പാദനം കുറയുന്നു, ഉപയോഗം കൂടുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ജലം അമൂല്യമാണ് എന്ന് പണ്ട് മുദ്രാവാക്യം വിളിച്ചതുപോലെ വൈദ്യുതിയും അമൂല്യമാണ് എന്ന് ജീവിതത്തിൽ മനസ്സിലാക്കി പാഠം ഉൾക്കൊള്ളാൻ സാധിക്കണം. ലോകരാഷ്ട്ര നായകന്മാർ പങ്കെടുത്ത കാലാവസ്ഥാ ഉച്ചകോടി സമ്മേളനങ്ങളിൽ ഗ്രേറ്റ തുൻബർഗ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ലോകരാഷ്ട്ര നായകന്മാരുടെ മുഖത്തു നോക്കി നിങ്ങളാണ് ഇതിൽ തെറ്റുകാർ എന്ന് ശക്തമായ ഭാഷയിൽ സംസാരിച്ചത്. ഇന്ത്യയിലുമുണ്ട്, ലിസിപ്രിയ എന്ന് പറയുന്ന ഒരു ആറാം ക്ലാസ്സുകാരിയാണ് സംസാരിച്ചത് എങ്കിൽ എനർജി മാനേജ്മെന്റിനെ കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ചും കുട്ടികളെ സ്വയം ബോധ്യമുള്ളവരാണ്. അവരെ ഈ കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിക്കാൻ, മുതിർന്നവരെ കൂടി പഠിപ്പിക്കാൻ അവരെ സഹായിക്കുന്ന തരത്തിൽ ഇന്നത്തെ പരിപാടികൾ എനർജി ക്ലബിന്റെ പ്രോസ്പെക്ടസ് പ്രകാശനം ചെയ്തു. ഉണർവ് നാലാം പതിപ്പ് അതിന്റെ പ്രസിദ്ധീകരണം നടത്തി. ഇതിനെല്ലാം നല്ല നേതൃത്വം നൽകുന്ന EMC പ്രത്യേകം നന്ദി പറഞ്ഞ് പങ്കാളിത്തത്തിന് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഭാരത്.
3: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് MLA ശ്രീ വി മുരളീധരൻ,
5: നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി പൂർണ്ണമായിട്ടും നമ്മൾ സ്വയം ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു സ്ഥിതിയിലല്ല, അങ്ങനെയുള്ളൊരു സ്റ്റേറ്റാണ് നമ്മൾ. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന വൈദ്യുതിയും എന്ന് പറഞ്ഞാൽ വൈദ്യുതിയുടെ ഉപയോഗത്തിന്റെ രീതികൾ, നമുക്ക് ഒരു നാഷണൽ ഗ്രിഡിൽ നിന്ന് കുറെ വൈദ്യുതി കിട്ടും, അങ്ങനെയൊക്കെ ആയിട്ട് ഇതൊക്കെ കൃത്യമായിട്ട് ശരിയായിട്ടുള്ള രീതിയിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള യൂസേജ് ഓഫ് ഇലക്ട്രിസിറ്റി പവർ, അത് വളരെ പ്രധാനമാണ്. ഉദാഹരണത്തിന് അതില് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന ആളുകളാണ് നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ. കാരണം നമ്മുടെ വീട്ടിൽ ഒരുപക്ഷെ അച്ഛനും അമ്മയും എത്ര താല്പര്യം എടുത്തു കഴിഞ്ഞാലും, എത്ര ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാലും, നമ്മൾ താല്പര്യം എടുത്തില്ലെങ്കിൽ ഇതൊന്നും ശരിയായിട്ടുള്ള രീതിയിൽ പോവില്ല. ഇപ്പൊ നമ്മളെല്ലാവരുടെയും വീട്ടിൽ സാധാരണ ചെയ്യുന്ന ഒരു രീതി, നമ്മൾ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് TV പ്രവർത്തിപ്പിക്കുന്നത്. പല വീടുകളിൽ പോയി കഴിഞ്ഞാൽ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ഫാൻ അടക്കം വർക്ക് ചെയ്യിപ്പിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് റിമോട്ട് ഉപയോഗിച്ചിട്ട് ഫാൻ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കാർക്കും അറിയില്ലായിരുന്നു. നമ്മൾ റെഗുലേറ്റർ തിരിച്ചിട്ടാണ് ഫാനിലെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. സ്വിച്ച് നമ്മൾ ഓഫാക്കില്ല. നമ്മൾ വിചാരിക്കുന്നത് എന്താ, എന്തായാലും TV ഓഫാക്കിയല്ലോ. പക്ഷേ സ്വിച്ച് ഓഫാക്കാത്തതിന്റെ ഫലമായിട്ട് വൈദ്യുതിയുടെ കൺസംപ്ഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതിൽ AC ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും ധാരാളം വീടുകളിൽ. ചില ആളുകൾക്കൊക്കെ 16 ഡിഗ്രി 18 ഡിഗ്രിയിൽ AC വെച്ച് എന്നിട്ട് കമ്പിളി പതിച്ചാലേ ആൾക്കാർ ഉറങ്ങുള്ളൂ. 24 ഡിഗ്രിയിൽ AC പ്രവർത്തിപ്പിച്ചാൽ 18 ലോ 20 ലോ ഒക്കെ AC പ്രവർത്തിപ്പിക്കുന്നതിലോ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25% എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ AC വർക്ക് ചെയ്യുമ്പോൾ 24 വേണോ 20 വേണോ 22 വേണോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്, നമുക്ക് നാളെ ഉപയോഗിക്കേണ്ട വൈദ്യുതി ഇന്ന് തന്നെ നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മളെപ്പോലെ വേറെ കുറെ ആളുകൾക്ക് കൂടി പ്രയോജനപ്പെടേണ്ട വൈദ്യുതി ഞാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്നതാണ് കേരളത്തിന്റെ ഉപയോഗത്തിന്റെ രീതി. കേരളത്തിൽ വൈദ്യുതി ഉപയോഗത്തിന്റെ 50% വീടുകളിലാണ്. അതിൽ തന്നെ വൈകുന്നേരം 6 മണി തൊട്ട് 11 മണി വരെയുള്ള സമയം, ആ സമയമാണ് ഈവനിങ് പീക്ക് അവർ. നമ്മൾ TV ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ലൈറ്റ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം ഒരേ സമയത്ത് വർക്ക് ചെയ്യും. ഫലം എന്താ, നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വൈദ്യുതി, ആ വൈദ്യുതിക്ക് വേണ്ടിയിട്ട് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ തുക കൊടുത്തുകൊണ്ട് തെർമൽ പവർ പ്ലാന്റുകളിൽ നിന്നടക്കമുള്ള വൈദ്യുതി നമുക്ക് വാങ്ങേണ്ടി വരും. അപ്പൊ ഈ ഒരു സാഹചര്യം, ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പണമാണ് ചിലവാകുന്നത്. അപ്പൊ ഇതിലൊക്കെ മിച്ചം വെക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് അറിയാം, നിങ്ങളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ അമ്മ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു, നിങ്ങൾ എന്താ ചെയ്യുക? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാനും ലൈറ്റും അവിടെ തന്നെ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോകും. എത്ര പേര് സ്വന്തം മുറിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുറിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഫാനും ലൈറ്റും ഓഫാക്കാൻ കർശനമായിട്ടും ഞാൻ ഫാൻ ലൈറ്റ് ഓഫ് ആക്കിയിട്ടേ പോകാറുള്ളൂ എന്ന് നിങ്ങൾ തന്നെ സ്വയം ആലോചിച്ച് നോക്കുക. കൺസർവേഷൻ എന്ന് പറയുന്നത് അതൊരു ശീലമാണ്. നമ്മളിപ്പോൾ ആഗോളതലത്തിൽ സുസ്ഥിര വികസനം, ആ സുസ്ഥിര വികസനത്തിനെ കുറിച്ച് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്താ, റെഡ്യൂസ് റീയൂസ് റീസൈക്കിൾ, ഏറ്റവും കൺസംപ്ഷൻ കുറയ്ക്കുക, പിന്നെ റീയൂസ് ചെയ്യുക.
3: EMC ഡയറക്ടർ ഡോക്ടർ R. ഹരികുമാർ സ്വാഗതം പറഞ്ഞു.
6: ഈ പരിപാടി എനർജി ക്ലബ്ബ് പ്രോഗ്രാം നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്നിട്ടാണ്. 1996 ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ഊർജ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന തലത്തിലൊരു ഏജൻസിയെ ഉണ്ടാക്കുന്നത്. കേരളത്തിലാണ് ഈ എനർജി മാനേജ്മെന്റ് സെന്റർ. 2001 ഇന്ത്യൻ പാർലമെന്റിൽ ഊർജ സംരക്ഷണ നിയമം നടപ്പിലാക്കി, അല്ലെങ്കിൽ അംഗീകരിച്ചു. അടുത്ത വർഷം ആ നിയമം നടപ്പിലാക്കാൻ വേണ്ടി എല്ലാ സംസ്ഥാനത്തും സംസ്ഥാന നിയുക്ത ഏജൻസികൾ, സ്റ്റേറ്റ് ഡെസിഗ്നേറ്റഡ് ഏജൻസി എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അതിൽ 2002 EMC ആണ് ആ നിയമം കേരളത്തിൽ നടപ്പിലാക്കാനായിട്ടുള്ള സ്റ്റേറ്റ് ഡെസിഗ്നേറ്റഡ് ഏജൻസിയായിട്ട് നിയമിതമായത്. ഞങ്ങളുടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഉണ്ട്. കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വിശദീകരിക്കാം. 1997 EMC എന്ത് ചെയ്യണം, കാരണം ഇന്ത്യ ആദ്യമായിട്ടാണ് തുടങ്ങിയത്, അപ്പൊ മറ്റ് നമുക്ക് സംസ്ഥാനത്ത് എന്ത് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊരു അറിവില്ല. ആദ്യം എന്ത് ചെയ്യണം എന്നുള്ള തോന്നിയപ്പോ, നമ്മളെ അടുത്ത തലമുറയാണ് ഊർജ പ്രതിസന്ധിയും കാലാവസ്ഥാ വ്യതിയാനവും ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളതൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരുന്ന, അപ്പൊ അവർക്ക് ഒരു എനർജി എഫിഷ്യൻസി കോൺഷ്യസ് സിറ്റിസൻസ് ആയിട്ട് അവരെ വാർത്തെടുക്കണം. അതിന് കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ല, കുട്ടികളെ ആയിരിക്കുമ്പോൾ തന്നെ അവരടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് 1997 തുടങ്ങിയതാണ് എനർജി ക്ലബ്ബ് പ്രവർത്തനം. അന്ന് 400 സ്കൂളിൽ നിന്ന് തുടങ്ങി ഇന്ന് ഏതാണ്ട് 10,000 മുകളിൽ സ്കൂളുകളിൽ എനർജി ക്ലബിന്റെ പ്രവർത്തനമുണ്ട്. ആ പ്രവർത്തനം ഇവിടെ ഇന്ന് ഈ അധ്യയന വർഷത്തിലെ പ്രവർത്തനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, യൂണിവേഴ്സിറ്റി തലം ഇവർക്കൊക്കെ പങ്കെടുക്കാൻ തക്കവണ്ണമുള്ള ഒട്ടേറെ പരിപാടികൾ, അത് പെയിന്റിംഗ് കോമ്പറ്റീഷൻ ആകാം, എലക്യൂഷൻ ആകാം, പ്രോജക്റ്റ് ആകാം, കാർട്ടൂൺ രചനയാകാം, ഈ മാധ്യമങ്ങളിൽ കൂടി, ഈ പരിപാടികളിൽ കൂടി കുട്ടികൾക്ക് ഒരു അവബോധം കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 1989-90 കാലഘട്ടത്തിൽ അന്ന് എന്റെ BTech ഫൈനൽ ഇയർ പ്രോജക്ട് എനർജി ഓഡിറ്റ് ആയിരുന്നു. സാങ്കേതിക വിദ്യ ഒരുപാട് വളർന്നു, പക്ഷേ ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്ക് നമ്മൾ അന്നും 37 മുമ്പും ഇന്നും 37 കഴിഞ്ഞിട്ടും നമ്മൾ പറയുന്നത് മിതമായി ഉപയോഗിക്കുക. വൈകുന്നേരം പവർ കട്ടും ലോഡ് ഷെഡിംഗും ഉണ്ടെങ്കിൽ ശക്തി കൂടിയ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് മാറ്റിവെക്കുക. സാങ്കേതികവിദ്യ ഒരുപാട് വളർന്നു, അപ്പം മിതമായിട്ടുള്ള ഉപയോഗം, റെസ്പെക്റ്റോടുകൂടി ഉള്ള ഉപയോഗം ഊർജത്തിൽ മാത്രമല്ല ജലത്തിലായാലും ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പം അങ്ങനെ ഒരു ബിഹേവിയർ, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അതോടൊപ്പം വർത്തമാനം പറയുന്ന ചില കാര്യങ്ങൾ പ്രാവർത്തികമാക്കി അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുകയും കൂടെ വേണം. എന്നാലേ നമുക്ക് വർത്തമാനം പറയാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. ഇന്ത്യയിൽ ഈ ഗ്രീൻ ബിൽഡിംഗ് റേറ്റിംഗ് നടത്തുന്ന ഒരു ഏജൻസി ഉണ്ട്, ഇന്ത്യ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ, IGBC. IGBC ഗ്രീൻ റേറ്റിംഗ് നടത്തി. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നൽകുന്നത് പ്ലാറ്റിനം റേറ്റിംഗ് ആണ്, അതിന്റെ തൊട്ട് താഴെ ഗോൾഡ്. ഗോൾഡ് റേറ്റിംഗ് കിട്ടിയ കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖലയിലുള്ള കെട്ടിടമാണ് EMC. ഇവിടെ ഓൾ LED ആണ്. വൈദ്യുതി, നമുക്ക് ആവശ്യമുള്ള വൈദ്യുതി, ഇവിടെ എയർ കണ്ടീഷണറുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഈ വൈദ്യുതി നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സൗരോർജ്ജം ഉപയോഗിച്ച്. ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്, സോളാർ വാട്ടർ ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്, ഇലക്ട്രിക് കുക്കിങ്ങിന്റെ സംവിധാനമുണ്ട്. ഇതൊക്കെ കുട്ടികൾക്കും കൂടി തുറന്നുകൊടുത്ത് കാണാനായിട്ടുള്ള ഒരു അവസരം. സോളാർ പാനലിൽ പോയി തൊട്ടു നോക്കാം, അതിന്റെ മുകളിൽ നിന്നാ പൊട്ടുമെന്ന് നോക്കാം, ഇതൊക്കെ കാണാനായിട്ടുള്ള ഒരു അവസരത്തിന് വേണ്ടി 3 മുമ്പ് ഈ ക്യാമ്പസ് നമ്മൾ കുട്ടികൾക്കും അധ്യാപകർക്കും തുറന്നു കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ ഉണർവ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1 ശരാശരി 60-70 സ്കൂളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. നമ്മൾ ആരിൽ നിന്നും ഫീസ് വാങ്ങുന്നില്ല. ഇവിടെ വരുന്നവർക്ക് ഉച്ചഭക്ഷണവും കൊടുത്ത് നല്ലൊരു ക്ലാസ്സും കൊടുത്ത് ഈ സ്ഥാപനം കംപ്ലീറ്റ് കണ്ടതിന് ശേഷമാണ് പോകുന്നത്.
3: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് വാർഡ് കൗൺസിലർ ശ്രീമതി KP ബിന്ദു.
7: ഞാൻ വളരെ അഭിമാനത്തോടുകൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം എന്റെ വാർഡിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഉള്ളതും ആ വാർഡിലെ സ്ഥാപനത്തിലെ കൗൺസിലർ എന്നുള്ള നിലയിലും ഞാൻ വളരെയേറെ അഭിമാനിക്കുന്നു. നമ്മുടെ കുട്ടികളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മുടെ വീടുകളിൽ തന്നെ വൈദ്യുതി വളരെ ഏറെ ഒതുക്കി ഉപയോഗിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. വെള്ളത്തിന്റെയും കറണ്ടിന്റെയും വില ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ ഞാൻ നല്ലവണ്ണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വീട്ടിലെ ഫാനും ലൈറ്റും മൊബൈൽ ഫോൺ ഇടുന്ന പ്ലഗും എല്ലാം ഓഫ് ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ശീലം ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
3: പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ ശ്രീ അബൂബക്കർ എ ആശംസകൾ അർപ്പിച്ചു.
8: എനർജി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ നിത്യജീവിതത്തിൽ പകർത്തേണ്ടതും പാലിക്കേണ്ടതുമായ ഒരുപാട് നല്ല കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമ്മുടെ കുട്ടികളാണെങ്കിലും എനർജി സംരക്ഷണത്തിന്റെ വളണ്ടിയർമാരാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള പ്രകടനമാണ് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും കാഴ്ചവെച്ചിട്ടുള്ളത്. CFL പൂർണ്ണ രൂപം ചോദിക്കുമ്പോഴും അതോടൊപ്പം തന്നെയാണ് LED ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവര് വളരെ ആവേശത്തോടുകൂടി കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്. അപ്പൊ ഈ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കാളികളായിട്ടുള്ള നിങ്ങൾ എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. 10,000-ഓളം സ്കൂളുകളിലാണ് നമുക്ക് എനർജി ക്ലബ്ബുകൾ ഉള്ളത്. എയ്ഡഡും ഗവൺമെന്റും CBSEയും ICSEയും ഉൾപ്പെടെ 16,000-ഓളം സ്കൂളുകളുണ്ട്. അപ്പൊ എല്ലാ സ്കൂളുകളിലേക്കും എനർജി ക്ലബ്ബുകൾ വ്യാപിപ്പിക്കാനും ഇതിനെ ചടുലമാക്കാനുള്ള പ്രവർത്തനങ്ങളും കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട്. അതിന് സബ് ജില്ലാ കോർഡിനേറ്റർമാരും ജില്ലാ കോർഡിനേറ്റർമാരൊക്കെ ചേർത്തുകൊണ്ടും അത് ഭംഗിയായിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്.
3: EMC രജിസ്ട്രാർ ശ്രീ സുഭാഷ് ബാബു നന്ദി പറഞ്ഞു. ചടങ്ങിന് മുന്നോടിയായി ഊർജ സംരക്ഷണ അവബോധ ക്ലാസ് നടന്നു. ചടങ്ങിൽ വിവിധ സ്കൂളുകളിലെ കുട്ടികളും അധ്യാപകരും പങ്കെടുത്തു. അധ്യാപകർക്കും കുട്ടികൾക്കും EMC ക്യാമ്പസ് സന്ദർശിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട്. എനർജി ക്ലബിന്റെ ഈ അധ്യയന വർഷത്തിന്റെയും ഉണർവ് ക്യാമ്പയിന്റെ 4-ാം പതിപ്പിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ഗാനം കേൾക്കാം. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്.

കോളേജുകൾക്ക് അംഗീകാരം നൽകുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരുന്ന വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025. ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന രീതിക്കു പകരം കോളേജുകൾ അവരുടെ ഫീസ്, സൌകര്യങ്ങൾ, അധ്യാപകരുടെ വിവരം എന്നിവ ഓൺലൈനായി പൊതുവായി വെളിപ്പെടുത്തണമെന്ന് ഈ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. അതിലൂടെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും കോളേജ് വിവരങ്ങൾ നേരിട്ട് ഇനി വിരൽത്തുമ്പിൽ ലഭ്യമാകും.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ലളിതഗാനങ്ങൾ കേൾക്കാം. എസ് ആർ ആനന്ദ് പാടിയത്. സംഗീതം വെൺമണി സി കെ പ്രകാശ് കുമാർ. ആദ്യം പുലരിയിൽ നീ എന്റെ സൂര്യകാന്തി എന്നാരംഭിക്കുന്നു. രചന മധുര ബാലചന്ദ്രൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ 12. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും 12 മണിവരെ നിർത്തിവച്ചു. രാജ്യസഭയിൽ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് 2 മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു. പരീക്ഷാ ക്രമക്കേടുകൾ തടയുന്നതിന് കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇതിനായി 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മന്ത്രിസഭാ

0: യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി.
1: ഒന്ന്, ഒരു അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മുഴുവൻ അസറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് സർക്കാരിന്റെ പോർട്ടലിലുണ്ടാവും. രണ്ട്, പ്ലാൻ സ്പേസ് 2, അതൊരു പ്രോജക്ട് രജിസ്റ്ററാണ്. എല്ലാ പ്രോജക്ടുകളും ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. 3, ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ സമഗ്രമായ ഒരു അസറ്റ് രജിസ്റ്റർ. 4, കാര്യം കാലഹരണപ്പെട്ടതും അനാവശ്യവും പരസ്പര വിരുദ്ധവുമായ നിയമങ്ങളുടെ സമഗ്രമായ അവലോകനവും അതിന്റെ ഭേദഗതിയും. 5, മികച്ച ജീവിത സൗകര്യത്തിനും ബിസിനസ് സുഗമമാക്കുന്നതിനുമുള്ള പ്രോസസ് പരിഷ്കാരങ്ങൾ.
0: രാജ്യത്ത് മറ്റൊരു തൊഴിൽ നിയമവും പ്രാബല്യത്തിലില്ലാത്തതിനാൽ തൊഴിലാളികൾക്ക് സംരക്ഷണമേകാൻ പുതിയ ലേബർ കോഡ് കേരളത്തിലും നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ കേരളത്തിലെടുത്ത കേസുകളിലെ നടപടികൾ ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾ അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞ അദ്ദേഹം, 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുമെന്നും അറിയിച്ചു. സർക്കാർ നിയമ കലാലയങ്ങളിലേക്ക് പുതുതായി നിയമിതരായ അസിസ്റ്റന്റ് പ്രൊഫസർമാർക്കുള്ള നിയമന ഉത്തരവ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈമാറി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ അധ്യക്ഷത വഹിച്ചു. 35 പേർക്കാണ് നിയമന ഉത്തരവ് കൈമാറിയത്. സർക്കാർ ഓഫീസിൽ അഭിമാനത്തോടെ വരാൻ ഓരോ പൌരനും കഴിയണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് 0 സംസ്ഥാനതല പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കെതിരെ പോരാടാൻ യുവജനങ്ങളെ വിജിലൻസ് കമാൻഡോകളായി അണിനിരത്തുകയും ആഭ്യന്തര വിജിലൻസ് ഓഫീസർമാർക്കായി വർക്ക് ഷോട്ടുകൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1 ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം പുത്തരിക്കണ്ടത്ത് കൊയ്ത്തുത്സവം നടന്നു. മന്ത്രി കെ മുരളീധരൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. മേയർ വി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: നിറപുത്തരി മഹോത്സവത്തോടനുബന്ധിച്ച് പുത്തരിക്കണ്ടത്ത് വിളയിച്ച നെൽക്കതിർ ഇന്ന് വൈകുന്നേരം സമർപ്പിക്കും. കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി കൊയ്തെടുത്ത നെൽക്കതിരുകൾ കെട്ടുകളായി മേയർ വി വി രാജേഷിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം പുത്തരിക്കണ്ടത്ത് നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിക്കും. പാലക്കാട് കൊല്ലങ്കോട് നിന്നുള്ള നെൽക്കതിരും ചടങ്ങിന്റെ ഭാഗമായി എത്തിക്കും. അടുത്ത മാസം 3 ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രശസ്തമായ നിറപുത്തരി ചടങ്ങ്.
0: 100 കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി മ്യൂസിയം ഓഡിറ്റോറിയത്തിൽ പുതിയതായി സ്ഥാപിച്ച സ്റ്റെയർ ലിഫ്റ്റിന്റെയും 3D തിയേറ്ററിൽ സ്ഥാപിച്ച റാമ്പിന്റെയും ഉദ്ഘാടനം മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് വൈകിട്ട് നിർവഹിക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ഭിന്നശേഷി സൌഹൃദവും സാമൂഹിക നീതിയും ഉറപ്പാക്കുന്ന സമഗ്രമായ പ്രവേശന സൌകര്യങ്ങളാണ് ഓഡിറ്റോറിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മലയോര മേഖലകളിൽ ശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. 2 പൂർത്തിയാകുമ്പോൾ ഉരുൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവ്വമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. ജില്ലാ ഭരണകൂടത്തിന്റെയും മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് ഹൃദയഭൂമിയിൽ അനുസ്മരണവും സർവ്വമത പ്രാർത്ഥനയും നടക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന ദുരന്ത ബാധിതരെയും കുടുംബാംഗങ്ങളെയും കൽപ്പറ്റയിൽ നിന്ന് പുത്തുമലയിലേക്കും തിരികെ കൽപ്പറ്റയിലേക്കും എത്തിക്കുന്നതിന് KSRTC പ്രത്യേക സർവ്വീസുകൾ നടത്തും. കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം മുങ്ങി മത്സ്യത്തൊഴിലാളിയെ കാണാതായി. ഒരാളെ രക്ഷപ്പെടുത്തി. പള്ളിത്തോട്ടം സ്വദേശി റോയ്സണിനായി തിരച്ചിൽ തുടരുകയാണ്. അത്ഭുത മാതാവ് എന്ന വള്ളമാണ് തങ്കശ്ശേരി പുലിമുട്ടിന് സമീപം രാവിലെ മുങ്ങിയത്. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9 സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. പുരുഷന്മാരുടെ 400 മീറ്റർ ഓട്ടത്തിൽ വിശാൽ ടി കെ മികച്ച പ്രകടനത്തോടെ സെമി ഫൈനലിലേക്ക് മുന്നേറി. ബോക്സിംഗിൽ പ്രിയ ഖംഗാസ്, പ്രീതി പവാർ, ജാദുമാനി സിംഗ് എന്നിവരും സെമിയിൽ കടന്നു. ഇന്ന് അന്താരാഷ്ട്ര കടുവ ദിനം. കടുവകളുടെ സംരക്ഷണം, അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണം, വനങ്ങളിൽ കഴിയുന്ന കടുവകളുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് എന്നിവയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. 2010 നവംബറിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഉച്ചകോടിയിലാണ് അന്താരാഷ്ട്ര കടുവ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആന്റ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. 1,00,000 രൂപ സമ്മാനത്തുകയുള്ള പുരസ്കാരം അന്താരാഷ്ട്ര കടുവ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവാണ് മുരുകേശന് സമ്മാനിച്ചത്. വിശദാംശങ്ങളുമായി പാലക്കാട് നിന്നും ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: 28 വർഷമായി പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ ഫോറസ്റ്റ് ഗൈഡായി പ്രവർത്തിച്ചു വരുന്ന മുരുകേശന് പറമ്പിക്കുളത്തിന്റെ വനമേഖലയെയും ജൈവ വൈവിധ്യത്തെയും കുറിച്ചുള്ള അറിവും സഞ്ചാരികൾക്ക് നൽകുന്ന സേവനങ്ങളും പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പൂർവികരിൽ നിന്ന് ലഭിച്ച കാട്ടറിവിലൂടെയാണ് വനത്തെ അടുത്തറിഞ്ഞതും സഞ്ചാരികൾക്ക് പകർന്ന് നൽകുന്നതും. കടുവാ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഫീൽഡ് ജീവനക്കാരെ ആദരിക്കുന്നതാണ് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ പുരസ്കാരം.
0: രാജ്യാന്തര കടുവാ ദിനത്തിന്റെ ഭാഗമായി വനം മ്യൂസിയം വകുപ്പുകളുടെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും പരിപാടികൾ സംഘടിപ്പിക്കും. ഇന്ന് വൈകിട്ട് മന്ത്രി ഒ ജെ ജനീഷ് കടുവാ ദിനാചരണം ഉദ്ഘാടനം ചെയ്യും. നാളെ നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്യും. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരിക്ക് നാടിന്റെ യാത്രാമൊഴി. മടപ്പള്ളി നാദാപുരം റോഡിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ അന്തിമോപചാരമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, എംഎൽഎമാരായ പി എ മുഹമ്മദ് റിയാസ്, കെ കെ രമ, മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. ചികിത്സയിലിരിക്കെ കോയമ്പത്തൂർ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു അന്ത്യം. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികഗോത്രവർഗ കമ്മീഷൻ അദാലത്ത് ഇന്നും നാളെയും തിരുവനന്തപുരം തൈക്കാട് PWD റെസ്റ്റ് ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടക്കും. കമ്മീഷൻ ചെയർപേഴ്സൺ ശേഖരൻ മിനിയോടൻ, കമ്മീഷൻ മെമ്പർമാരായ ടി കെ വാസു, സേതുനാരായണൻ എന്നിവർ നേതൃത്വം നൽകും. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പദ്ധതികൾ വൈകുന്നത് മൂലമുള്ള സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ സംസ്ഥാനതല പദ്ധതി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഭാരോദ്വഹനത്തിലും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിലും ഇന്ത്യയ്ക്ക് വെള്ളി. ആകെ മെഡൽ നേട്ടം 12. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി

0: വ്രണങ്ങളും ഹോമിയോപ്പതിയും. തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സീന ആർ വി സംസാരിക്കുന്നു.
1: വ്രണങ്ങൾ മനുഷ്യ ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ഉത്ഭവിച്ചു വരാം. പല കാരണങ്ങൾ കൊണ്ടും വ്രണങ്ങൾ രൂപപ്പെടാം. ത്വക്കിന് പുറത്ത് കാണപ്പെടുന്ന വ്രണങ്ങൾ വലിയ ആഴമുള്ള അൾസറുകളായി രൂപാന്തരം പ്രാപിക്കാം. ഇവ ത്വക്കിൽ മാത്രമല്ല, വായ്ക്കുള്ളിലും

ശരീരത്തിൽ ഉണങ്ങാത്ത വ്രണങ്ങൾ കാണപ്പെടുന്നു. അർബുദ രോഗവുമായി ബന്ധപ്പെട്ടും വ്രണങ്ങൾ ഉണ്ടാകാം. ചില വിരകൾ, സ്ട്രോഞ്ചൈലോയിഡ്സ്, ഫൈലേരിയൽ വിരകൾ തുടങ്ങിയവ വ്രണങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചില ബാക്ടീരിയകൾ പഴുപ്പുള്ള വ്രണങ്ങൾ ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. മുറിവുകൾ യഥാസമയം വൃത്തിയാക്കി സൂക്ഷിക്കാത്ത സാഹചര്യത്തിലും വ്രണങ്ങളായി അവ രൂപാന്തരപ്പെടാറുണ്ട്. കിടരോഗികൾക്ക് എപ്പോഴും കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിൽ ബെഡ്സോൾസ് അഥവാ ഉണങ്ങാൻ മടിക്കുന്ന ആഴത്തിൽ പോകുന്ന വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. മുറിവുകൾ ഉണങ്ങാൻ വേണ്ട വൈറ്റമിൻ സി, സിങ്ക്, പ്രോട്ടീൻ എന്നിങ്ങനെ ഉള്ള പോഷകാഹാരക്കുറവുകൾ വ്രണങ്ങൾ ഉണങ്ങാതെ തുടരാൻ കാരണമാകുന്നു. ചിലയിടങ്ങളിൽ തുടർച്ചയായി എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വ്രണങ്ങൾ രൂപപ്പെടാം. ഉദാഹരണത്തിന്, മൂർച്ചയുള്ള പല്ല് നിരന്തരമായ കവളിന്റെ ഉൾഭാഗത്ത് ഉരഞ്ഞുകൊണ്ടിരുന്നാൽ അവിടെ മുറിവുണ്ടാവുകയും കാലക്രമേണ അതൊരു വ്രണമായി മാറുകയും ചെയ്യും. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം കുടലിലും ആമാശയത്തിലും അൾസർ അഥവാ വ്രണങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നാഡീവ്യവസ്ഥയെ ബാധിച്ചു കഴിഞ്ഞാൽ പ്രമേഹം, കുഷ്ഠരോഗം എന്നിവ വ്രണങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. രക്തക്കുറവുള്ളവരിൽ വ്രണങ്ങൾ ഉണങ്ങാൻ കാലതാമസം നേരിടാറുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറയുന്ന ചില അവസ്ഥകളിൽ അണുബാധ രൂക്ഷമായി വ്രണങ്ങൾ ഉണ്ടാകാറുണ്ട്. പുകവലി, മദ്യപാനം, വേദന സംഹാരികളുടെ ഉപയോഗം എന്നിവ ആമാശയത്തിലും വ്രണങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഹെലിക്കോബാക്ടർ പൈലോറി എന്ന ബാക്ടീരിയ ആമാശയത്തിലെ വ്രണങ്ങൾ ഉണ്ടാകുന്നതിൽ നല്ല ഒരു പങ്ക് വഹിക്കുന്നതായി കാണുന്നു. വേദന സംഹാരികളുടെ ദുരുപയോഗവും അമിത ഉപയോഗവും ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മസാല ചേർന്നതും കരിഞ്ഞതും പൊരിച്ചതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഉദരസംബന്ധമായ വ്രണങ്ങൾക്കുള്ള ചികിത്സയുടെ ആദ്യപടി. ഇവയ്ക്ക് ഇന്ന് നൂതനമായ ഫലവത്തായ ചികിത്സാരീതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കപ്പെടുന്നു. വ്രണങ്ങൾക്ക്, പ്രത്യേകിച്ച് കാലപ്പഴക്കം ചെന്നവയ്ക്ക് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ടോ? ഉണ്ട്. ഹോമിയോപ്പതിയിലൂടെ വ്രണങ്ങൾ പൂർണ്ണമായി ഭേദമാക്കപ്പെട്ടവർ നിരവധിയാണ്. കാരണം കണ്ടെത്തി അതിനു വേണ്ട പരിഹാരം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹോമിയോപ്പതിയിൽ വ്രണങ്ങൾക്കുള്ള ചികിത്സ ആരംഭിക്കുന്നത്. വ്രണങ്ങൾ പഴുത്ത് ഒരു പരിധി കഴിഞ്ഞാൽ അതിലെ അണുക്കൾ രക്തത്തിൽ പ്രവേശിച്ച് ഗുരുതരമായി സെപ്റ്റിസീമിയ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാം. അതിനാൽ വ്രണമുള്ള അവയവം തന്നെ മുറിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ട ധാരാളം രോഗികളുണ്ട്. സെപ്റ്റിസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാതെ അതിനു മുമ്പായി തന്നെ രോഗിയെ സമഗ്രമായി അപഗ്രഥിച്ച് പഠിച്ച ശേഷം രോഗിക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്ന് സെലക്ട് ചെയ്തുകൊണ്ടാണ് ഹോമിയോ ചികിത്സ മുന്നോട്ടു പോകുന്നത്. രോഗിയുടെ കുടുംബത്തിലെ, പ്രത്യേകിച്ച് രക്തബന്ധത്തിൽപ്പെട്ടവരുടെ രോഗവിവരങ്ങൾ, രോഗിയുടെ ഭക്ഷണക്രമം, രോഗിയുടെ ശീലങ്ങൾ, ജോലിയുടെ പ്രത്യേകത, ഉപയോഗിക്കുന്ന മരുന്നുകൾ, മാനസിക സംഘർഷങ്ങൾ തുടങ്ങി രോഗിയെ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം ഏറ്റവും ഉചിതമായ മരുന്ന് തിരഞ്ഞെടുക്കുന്നു. പുകവലി പോലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുക. ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതായ ചെറുപയർ, കടലവർഗ്ഗങ്ങൾ, മുട്ടയുടെ വെള്ള എന്നിവ ക്രമീകരിച്ച് കഴിക്കുക. രക്തത്തിൽ അത്യാവശ്യമായി ചെയ്യേണ്ട പരിശോധനകൾ ചെയ്യുക. രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള വ്യായാമങ്ങൾ, ഫിസിയോതെറാപ്പി എന്നിവ ചെയ്യാൻ രോഗിയെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ചികിത്സയുടെ ആദ്യപടി. ആശുപത്രിയിൽ അഡ്മിറ്റായി തന്നെ ചികിത്സ തേടുന്നതാണ് ചില ആഴമുള്ള പഴുപ്പുള്ള വ്രണങ്ങൾക്ക് ഉത്തമം. മതിയായ വിശ്രമവും പരിചരണവും ഇവയ്ക്ക് ആവശ്യമാണ്. ഇന്ന് പല തരത്തിലുള്ള ഡ്രസ്സിംഗ് ഉപാധികൾ ലഭ്യമാണ്. വ്രണത്തിന്റെ സ്വഭാവവും തരവും അനുസരിച്ച് ഡ്രസ്സിംഗിന്റെ രീതികളും മാറുന്നു. വരണ്ട മുറിവുകൾക്ക് ജെൽ ഡ്രസ്സിംഗ്സ് ഉണ്ട്. പപ്പായയുടെ വെള്ളക്കറ നേർപ്പിച്ചത് വ്രണങ്ങൾക്കുള്ളിലേക്ക് ഇളകിമാറാത്ത പഴുപ്പ് മാറുന്നതിന് അവയുടെ മേൽ വയ്ക്കാറുണ്ട്. ഇത് വളരെ ഫലപ്രദമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ്. കൂടുതൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വായ്ക്കുള്ളിൽ തുടർച്ചയായി വ്രണങ്ങൾ വരുന്നവരുണ്ട്. ശുദ്ധമായ തവിട് ശർക്കരയിലോ പഴത്തിലോ കുഴച്ചു കഴിക്കുന്നത് ഇതിന് ഉത്തമ പരിഹാരമാണ്. മൂർച്ചയുള്ള പല്ല് കവളിൽ ഉരയുകയാണെങ്കിൽ ഒരു ഡെന്റൽ ഡോക്ടറിനെ കാണിച്ച് അതിന്റെ മൂർച്ച കുറയ്ക്കുക. തൈര്, മോര് തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പുഴുക്കളുള്ള വ്രണങ്ങളാണെങ്കിൽ അവയിൽ ടർപ്പന്റൈൻ ഓയിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവ ഉപയോഗിച്ച് അവയെ പൂർണ്ണമായും നീക്കം ചെയ്ത് വൃത്തിയാക്കുക. മൃതകോശങ്ങളുണ്ടെങ്കിൽ അതും മാറ്റേണ്ടതാണ്. ഈ ചികിത്സകളെല്ലാം തന്നെ ഇന്ന് ഗവൺമെന്റ് ഹോമിയോ കോളേജുകളിൽ ലഭ്യമാണ്. വ്രണങ്ങൾക്ക് വളരെയധികം ഫലപ്രദമായ, അതിശയകരമായ ഫലങ്ങൾ നൽകുന്ന ധാരാളം മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. ആൾസാൽബ്, ഹെപ്പാസെൽഫ്, മെർക്സോൾ, ഗ്രഫൈറ്റിസ്, ഹെക്ലാലാവ, സൈലീഷ്യ, നൈട്രിക് ആസിഡ്, സിഫ്ലിനം, ആൻഡ്രാസിനം, കാലിബൈക്ക്, ലാക്കസിസ് തുടങ്ങി ധാരാളം മരുന്നുകൾ വ്രണങ്ങൾക്കായി സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കൊളാജൻ ഡ്രസ്സിംഗ്, സൂപ്പർ അബ്സോർബൻ ഡ്രസ്സിംഗ് എന്നിവ വ്രണങ്ങളുടെ സ്വഭാവവും രീതിയും അനുസരിച്ച് ഉപയോഗിക്കാറുണ്ട്. കിടരോഗികളെ വ്രണങ്ങളുള്ള ഭാഗം കാറ്റും വെളിച്ചവും കിട്ടത്തക്ക രീതിയിൽ 2 മണിക്കൂർ ഇടവിട്ട് ചരിച്ചു കിടത്തുകയും വളരെ ശ്രദ്ധാപൂർവം ആ വ്രണങ്ങൾക്കും രോഗിയുടെ പൊതുവായ ആരോഗ്യത്തിനും വേണ്ട ചികിത്സകൾ നൽകുകയും ചെയ്യണം. രോഗിയെ കിടത്തുന്നതിന് വാട്ടർ ബെറ്റ്, എയർ ബെറ്റ് തുടങ്ങിയവ ഉപയോഗിക്കുക. നനവ് തട്ടാതെ ശ്രദ്ധിക്കുക. മലമൂത്ര വിസർജ്യങ്ങളൊന്നും തന്നെ കട്ടിലിൽ തങ്ങാതെ ശ്രദ്ധിക്കുക. കിടരോഗിയുടെ തൊലി അടർന്നു തുടങ്ങിയാൽ തന്നെ ഇത് ആഴമുള്ള വ്രണമായി മാറാതിരിക്കാൻ വേണ്ട ചികിത്സാവിധികൾ തേടണം.
കാലിലെ ഞരമ്പുകളെ ബാധിക്കുന്ന രോഗങ്ങൾ

0: ആർവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: കൊതുകുജന്യ രോഗങ്ങളായ ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, മലമ്പനി, മന്ത് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ഏക പോംവഴി കൊതുക് കൂത്താടി നിയന്ത്രണമാണ്. അതിനാൽ കൊതുക് നിവാരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ നാം ഓരോരുത്തരും പങ്കുചേർന്നാൽ മാത്രമേ കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കൂ.
2: ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് കൊതുകുകൾ ശുദ്ധജലത്തിലാണ് മുട്ടയിട്ട് പെരുകുന്നത്. നാം വലിച്ചെറിയുന്ന ടയറുകൾ, ചിരട്ടകൾ, പ്ലാസ്റ്റിക് തുടങ്ങിയ ദ്രവിക്കാത്ത മാലിന്യങ്ങൾ, ഉപയോഗശൂന്യമായ പാത്രങ്ങൾ തുടങ്ങിയവയാണ് ഇവയുടെ ഉറവിടം. ആഴ്ചയിലൊരിക്കൽ നമ്മുടെ തൊടിയിലും പറമ്പിലും നിന്ന് ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. വീടിന്റെ ടെറസിലും സൺഷെയ്ഡിലും കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുകിക്കളയുക.
1: ഫ്രിഡ്ജിന് പുറകിലെ ട്രേ, ചെടിച്ചട്ടികൾക്കടിയിലെ പാത്രം, വളർത്തുമൃഗങ്ങൾക്ക് വെള്ളം നൽകുന്ന പാത്രം തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ മാറ്റി കൂത്താടി വളരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക.
2: പറമ്പിൽ വെള്ളം കെട്ടിനിൽക്കാൻ സാധ്യതയുള്ള കരിക്കുംതൊണ്ട്, കമുകൻപാള, മരപ്പൊത്തുകൾ എന്നിവ നശിപ്പിക്കുകയും റബ്ബർ തോട്ടത്തിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കുകയും ചെയ്യുക.
1: സെപ്റ്റിക് ടാങ്കിന്റെ വെന്റ് പൈപ്പിന്റെ അഗ്രം കൊതുക് വല കൊണ്ട് മൂടി കെട്ടുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക.
2: ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുക് മനുഷ്യരെ കടിക്കുന്നത് പ്രധാനമായും പകൽ സമയത്തായതിനാൽ കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ദേഹം മുഴുവൻ മൂടുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് അഭികാമ്യമാണ്.
1: കൊതുകുകടിയിൽ നിന്ന് രക്ഷ നേടാൻ കൊതുക് നിവാരണ ലേപനങ്ങളോ റിപ്പലന്റുകളോ കൊതുക് വലകളോ ഉപയോഗിക്കുക.
2: തുറസായ സ്ഥലത്ത് കിടന്നുറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക.
1: പനി ഒരേ പ്രദേശത്ത് കൂടുതൽ പേർക്ക് വരുന്നെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കേണ്ടതാണ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ പോലീസ് നടപടിയുണ്ടായതായി ആരോപിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നിർത്തിവച്ച നടപടികൾ 12 മണിക്ക് പുനരാരംഭിക്കുകയായിരുന്നു. രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം മുദ്രാവാക്യം വിളികളുമായി ലോക്സഭയിൽ പ്രതിഷേധം ആരംഭിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം വഴങ്ങാത്തതിനെ തുടർന്ന് നടപടികൾ 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു.
2: നിയോജിത തരികെ സദാൻ കോ വേദാൻ കേദാ കരോ യേ ഉചിത് നഹീ ഹേ മൈ പുനഃ ആപ്സെ ആഗ്രഹ കർതാ ഹൂം കി പ്ലീസ് ആപ് അപ്നി അപ്നി സീറ്റ് പേ ബൈഠിയേ പ്രശ്നകാല കേ ബാദ് ഇസ് ചർച്ചാ മേ ഭാഗ് ലീജിയേ.
1: കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരങ്ങളായ ഹർജീന്ദർ കൌറിനും ഗുൽവീർ സിംഗിനും ലോക്സഭ ഇന്ന് അഭിനന്ദനം രേഖപ്പെടുത്തി. രാജ്യസഭയിലും സമാന രീതിയിലുള്ള പ്രതിഷേധമാണ് നടന്നത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ബഹളം തുടർന്നതിനാൽ 2 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. ജെ എൻ യു സ്റ്റുഡന്റ്സ് യൂണിയൻ മുൻ പ്രസിഡന്റ് ഐഷി ഹോഷിനെ അറസ്റ്റ് ചെയ്യുന്നു.

0: ായി ന്യൂഡൽഹിയിലെ സിപിഐഎം ആസ്ഥാനത്ത് ഇന്നലെ ഡൽഹി പോലീസ് എത്തിയ വിഷയം ജോൺ ബ്രിട്ടാസ് എംപി രാജ്യസഭയിൽ ഉന്നയിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട സാധാരണ നടപടിയാണെന്ന് സഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ മറുപടി നൽകി. പൊതുപരീക്ഷ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥകൾ സംബന്ധിച്ച കാര്യങ്ങളല്ല കോൺഗ്രസ് എംപിമാർ ചർച്ചയിൽ ഉന്നയിക്കുന്നതെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ബില്ലുമായി ബന്ധമില്ലാത്ത രാഷ്ട്രീയ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. പരീക്ഷാ ക്രമക്കേടുകളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക അകറ്റാനാണ് ബില്ല് കൊണ്ടുവന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാർ നയങ്ങളും തീരുമാനങ്ങളും ജനകേന്ദ്രീകൃതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായുള്ള രണ്ടാമത് ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു യോഗം. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. 16 ഇനങ്ങൾ അടങ്ങിയ ഓണക്കിറ്റ് വിതരണം അടുത്ത മാസം 10 ആരംഭിക്കുമെന്നും സംസ്ഥാന വ്യാപകമായി ഓണം വിപണന മേളകൾ സംഘടിപ്പിക്കുമെന്നും മന്ത്രിസഭാ യോഗത്തിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: മഞ്ഞകാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 600,000+ സൌജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. മുൻഗണനേതര വിഭാഗത്തിലെ നീലകാർഡുകാർക്ക് 10.90 രൂപ നിരക്കിൽ 3 കിലോ അരിയും 8.70 രൂപ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി വിതരണം ചെയ്യും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ഓഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റു 11 ജില്ലകളിൽ ഓഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും.
0: പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫണ്ടിന്റെ 1ാം ഗഡു ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്രപാതകളിലൂടെ സ്വതന്ത്രവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതവും വാണിജ്യവും പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് വെച്ച് എം വി എ ജി എൻ റാഗ്നർ എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കാണാതായ 2 ഇന്ത്യൻ പൌരന്മാർക്കായി തെരച്ചിൽ ഊർജ്ജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം. കപ്പലിലുണ്ടായിരുന്ന മറ്റ് 2 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നാവികരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകുന്നതായി യുക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കപ്പലിലെ മുഴുവൻ ഇന്ത്യൻ പൌരന്മാരുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി അധികൃതരുമായും ഏജൻസികളുമായും ബന്ധപ്പെട്ട് വരികയാണെന്നും എംബസി വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരം നൽകുന്നവരുടെ ഔദ്യോഗിക വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാ ദിനം. വന്യജീവി പ്രേമികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഭൂമിയിലെ കടുവകളുടെ 70% ഇന്ത്യയിലാണുള്ളതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ എക്സലൻസ് ആന്റ് പെർഫോമൻസ് അവാർഡ് പറമ്പിക്കുളം കടുവാ സങ്കേതത്തിലെ ഫോറസ്റ്റ് ഗൈഡ് എൻ മുരുകേശൻ ഏറ്റുവാങ്ങി. അന്താരാഷ്ട്ര കടുവാ ദിനമായ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് പുരസ്കാരം സമ്മാനിച്ചു. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. പ്രളയ സമാനമായ സാഹചര്യമാണ് വിവിധയിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. ഭദ്രക് ജില്ലയിലാണ് സ്ഥിതിഗതികൾ ഏറ്റവും മോശം നിലയിലുള്ളത്. ബൈതരണി നദിയിലെ ജലം അപകട നിരപ്പിലേക്കെത്തി. ജാജ്പൂരിനും ധാംനഗറിനുമിടയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. 8 ജില്ലകളിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ കാറ്റോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും

0: 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത്. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. കോമൺവെൽത്ത് ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ടത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുൽവീർ സിംഗ്. ആഗോള ഷിപ്പിംഗ് മേഖലയിൽ കൂടുതൽ നാവികരെ സംഭാവന ചെയ്യുന്ന ലോകത്തിലെ 2-ാമത്തെ വലിയ രാജ്യമായി ഇന്ത്യ. ആഗോള നാവിക തൊഴിൽ സേനയുടെ 12.16% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് സീ ഫെയറർ വർക്ക് ഫോഴ്സ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഫിലിപ്പീൻസാണ് ഇതിൽ 1-ാം സ്ഥാനത്ത്. ജപ്പാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 13. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് കുമമോട്ടോ മേഖലയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. മേഖലയിൽ വൈദ്യുതി വിതരണവും ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തടസ്സപ്പെട്ടിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ജപ്പാന് ഇന്ത്യ എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ആഫ്രിക്കയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെ മനുഷ്യക്കടത്തിലൂടെ ഓൺലൈൻ തട്ടിപ്പുകൾക്കായി എത്തിക്കുന്ന ക്രിമിനൽ സംഘങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ. ഏഷ്യൻ രാജ്യങ്ങളിലേക്കാണ് ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ തട്ടിപ്പ് ലക്ഷ്യമിട്ട് കെനിയ, എത്യോപ്യ, സൌത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്ന് അനധികൃതമായി ആളുകളെ എത്തിക്കുന്നത്. പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ റാവലകോട്ടിൽ പ്രതിഷേധക്കാർക്ക് നേരെ പാകിസ്ഥാൻ സുരക്ഷാസേന നടത്തിയ വെടിവയ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച ലോങ് മാർച്ചിനിടെയാണ് അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അതേസമയം പ്രതിഷേധക്കാർക്ക് നേരെ മാരക ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന റിപ്പോർട്ടുകളിൽ സ്വതന്ത്രവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്ന് അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനയായ ആംനെറ്റി ഇന്റർനാഷണൽ ആവശ്യപ്പെട്ടു. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. രാജ്യസഭ 2 മണിവരെ നിർത്തിവച്ചു. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചകൾ ലോക്സഭയിൽ പുനരാരംഭിച്ചു. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പദ്ധതികളുടെ കാലതാമസം ഒഴിവാക്കാൻ 5 സുപ്രധാന പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കടുവ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തി ഇന്ന് അന്താരാഷ്ട്ര കടുവാദിനം. ഒഡീഷയിൽ ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകൾ നേടി മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 1:00. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന വയലാർ, സംഗീതം ദേവരാജൻ.

എന്റെ ഗ്രാമം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ശ്രീമൂലനഗരം വിജയൻ, സംഗീതം വിദ്യാധരൻ, പാടിയത് യേശുദാസ്.

അടുത്ത ഗാനം കൂത്താട്ടുകുളം ശശി വരികൾ എഴുതി, നൂറനാട് കൃഷ്ണൻകുട്ടി സംഗീതം പകർന്ന് ചിത്ര പാടിയത്. ചിത്രം മഴമുകിൽ പോലെ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഒ എൻ വി കുറുപ്പ് വരികൾ എഴുതി ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയത് ചിത്രം നീ എത്ര ധന്യ.

0: Justices Joy Mallya Bagchi and V. Mohana accepted the CBI's closure report, giving a clean chit to the former PM and others. This is Akashwani giving you the news. For quick news updates round the clock, follow us on our X handle at EIR News Alerts. And for details of these stories and more, log on to our website www.newsoneir.gov.in and download the News on EIR app. Union Home Minister Amit Shah spoke with Assam Chief Minister Dr. Himanta Biswa Sarma and reviewed the ongoing relief efforts in the wake of the devastating floods in Upper Assam. In a social media post, Dr. Sarma said, Mr. Shah inquired about the situation on the ground and assured that the Government of India would continue to provide all necessary assistance for relief, restoration and rebuilding in the flood-affected areas. The Chief Minister added that the Union Home Minister reiterated that all agencies and resources of the central government are at the disposal of the people of Assam during this difficult time. More from our correspondent.
1: In Assam, the relief and rehabilitation efforts are continuing on a war footing in the worst flood-affected districts of Sivasagar, Golaghat, Soraideo and Jorhat. With the situations gradually returning to normal, floodwaters have receded from most affected localities, although some areas remain inundated. The Assam government has announced a series of relief and rehabilitation measures for people affected by the recent floods, including ex gratia assistance to the next of kin of those who have lost their lives, financial support for affected families, and educational assistance for students. The state government will begin the assessment of damages on the 3rd of August. Rakesh Tole, Akashwani News, Guwahati.
0: Odisha continues to grapple with a rapidly escalating flood emergency as swollen rivers inundate vast stretches, displacing thousands and disrupting normal life across several districts. Our correspondent reports that the flood situation remains critical, with more than 2 lakh people affected and authorities on high alert.
2: The flood situation in Odisha has assumed alarming proportions, claiming at least 4 lives and affecting over 2 lakh people across 6 districts. According to the Special Relief Commissioner of Odisha, more than 2,03,000 people in 748 villages have been impacted, while nearly 28,000 residents have been evacuated to safer locations. Jaspur, Bhadrak, Baleswar and Keunjar are among the most affected districts. In Bhadrak, several villages in Dhamnagar and Bhandari Pokhari blocks remain submerged, while road connectivity between Jaspur and Dhamnagar has been snapped. 17 teams of NDRF and ODRAF have been deployed for rescue and relief operations. Prakash Das for Akashwani News, Bhubaneswar.
0: The India Meteorological Department or IMD has forecast very heavy rainfall with isolated extremely heavy rainfall over Chhattisgarh, East Madhya Pradesh and Vidarbh for the day. The IMD has said that Arunachal Pradesh, Assam, Meghalaya, Delhi, Konkan, Goa, Kerala and Mahe may experience heavy rainfall till tomorrow. India has strongly condemned recent attacks on several maritime vessels in the Strait of Hormuz, saying targeting of commercial shipping and civilian infrastructure in the region must end. Permanent representative of India to the United Nations, Parvata Naini Harish, said after a brief pause in the ongoing conflict in the region, there has been a worrying resumption of attacks and escalation of hostilities. He said that free and unimpeded navigation and commerce through the international waterways must be restored.
3: Middle East, which is West Asia, is a region of immense importance to India. Our stakes in the security and stability of the region are high. India's trade and energy supply chains are strongly linked to this region. With bilateral annual trade of around $180 billion, accumulated foreign direct investment of over $31 billion and remittances of more than $52 billion from GCC alone,
0: At least 40 people were killed and dozens injured in Pakistan-occupied Jammu and Kashmir, POJK, over the last 2 days during a brutal crackdown by Pakistani forces amid escalating unrest in the region. Citing reports, the United Kashmir People's National Party on Wednesday alleged that around 40 civilians were killed while several others were injured and arbitrarily arrested between 27th and 28th of July in Rawalkot, Mirpur and other areas of the occupied territory. International Tiger Day is being observed across the world today to raise awareness about tiger conservation, protect natural habitats and address the declining numbers of wild tigers. Prime Minister Narendra Modi has extended his greetings saying India is home to 70% of the global tiger population. He noted that India's tiger conservation efforts are inspired by the nation's centuries-old culture of living in harmony with nature and powered by the collective will of the people. Addressing an event in New Delhi, Minister of Environment environment, forest and climate change, Bhupendra Yadav today said that tiger conservation is not merely about protecting one species, but about safeguarding the entire ecological system and preserving India's compassionate relationship with nature.
4: India has made significant strides in conservation under Prime Minister Narendra Modi's leadership. The tiger population has increased from 2,226 to over 3,600. Tiger reserves have expanded from 47 to 58, and elephant reserves have also gone up from 28 to 32. Underscoring the country's growing commitment to water conservation, designated Ramsar sites have also grown from 26 to 100.
5: Designated Ramsar sites ki sankhya 26 thi, jo badhkar ke ab 100 ho gayi.
0: During the event, he also launched ecotourism web portal developed by the National Tiger Conservation Authority. And now, before we end the bulletin, the headlines once again. Lok Sabha continues discussion on Public Examinations Prevention of Unfair Means Amendment Bill 2026. Government says bill aims to strengthen students' confidence in examination system. Home Minister Amit Shah reviews flood relief efforts in Assam, says centre to provide all help to Assam during difficult time. India strongly condemns recent attacks on several maritime vessels in Strait of Hormuz, says commerce through international waterways must be restored. Death toll reaches 40 in Pakistan-occupied Jammu and Kashmir following brutal crackdown by Pakistani forces. And International Tiger Day 2026 being observed today, India leads the world in tiger conservation efforts with nearly 70% global tiger population. And with that, we end the midday news.
6: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
7: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം
8: 4 ഭാഗം.
7: ശബ്ദം നൽകുന്നവർ എം കെ ഗോപാലകൃഷ്ണൻ, പി സി സോമൻ, ശ്രീകല, അരുൺ നായർ, വിനയൻ, മിനി ചന്ദ്രൻ. ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ. അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം. റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ.
9: എന്താ കുഞ്ഞൻ നീ ചെയ്തത്? നീ എന്തിനാ നിന്റെ അനിയനോട് മാപ്പ് ചോദിച്ചത്?
10: അത് ചോദിച്ചവനും കേട്ടവനും അറിഞ്ഞാ മതി.
9: അതെനിക്കൂടെ കേട്ടുകൂടെ?
10: കേൾപ്പിക്കാം വേണ്ടി വന്നാൽ.
9: നീ ചെയ്തത് കഷ്ടമാണ്. നിനക്ക് അവനെ ഉപദേശിക്കാനുള്ള അവകാശമില്ലേ? അത് കേൾക്കേണ്ടത് അവന്റെ കടമയും.
10: അന്യോന്യം വേണ്ടത് സ്വാതന്ത്ര്യമാണ്. അതിന് കുറുകെ നിൽക്കുന്ന കുറെ അവകാശവും കടമയുമല്ല.
9: അവൻ നിന്നോട് കാണിച്ചത് സ്വാതന്ത്ര്യമോ അതോ ധിക്കാരമോ?
10: ചിലർക്കത് ധിക്കാരമെന്ന് തോന്നും, മറ്റു ചിലർക്ക് സ്വാതന്ത്ര്യമെന്നും.
9: മോനെ ചന്ദ്ര,
10: എന്താ വേണ്ടത്?
9: നീ വന്ന് ഊണ് കഴിക്ക.
10: കഴിച്ചതുകൊണ്ട് മതിയായി.
9: എന്തിനാ മോനെ ഇങ്ങനെ വലയ്ക്കുന്നത്? മനസ്സിലിരുന്ന് തേങ്ങുന്നത് പുറത്ത് പറഞ്ഞൂടെ. ഞാൻ എത്ര തവണ ചോദിച്ചു?
10: ചോദിക്കാനുള്ളത് എനിക്കാണ്.
9: ചോദിക്കും മോനെ, നിനക്ക് എന്ത് വേണേ ചോദിച്ചുകൂടെ എന്നോട്?
10: മര്യാദ കരുതി മാത്രം ഞാൻ അടങ്ങുന്നു. ഈശ്വരൻ ചോദിച്ചോളും.
9: ഈശ്വരനെ മുൻനിർത്തിയേ ഞാൻ ഇന്നു വരെ ജീവിച്ചിട്ടുള്ളൂ.
10: എങ്ങനെ ജീവിച്ചെന്ന് വർണ്ണിക്കാതിരിക്കുകയാണ് ഭേദം.
9: ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുമെന്ന്.
10: ഇന്നല്ലാതെ കഴിഞ്ഞ 20 കൊല്ലത്തിനകം ഒരിക്കലെങ്കിലും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ?
9: ഒരു നാളെ ഇല്ലാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കാൻ അതിന് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ? അതെന്താണെന്ന് ഞാൻ അറിയാൻ പാടില്ലേ?
10: അറിയണമെന്ന് നിർബന്ധമാണെങ്കിൽ ചെന്ന് ചോദിക്കണം ആ ഘാതകനോട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ.
9: ഘാതകനോ? അതാരാ?
10: സ്വന്തം ഭാര്യയെ രക്തം ചിന്താതെ കുരുതി കൊടുത്തവൻ ആരെന്ന് പറഞ്ഞാലേ മനസ്സിലാവുമല്ലേ? അതും അതിനിടവരുത്തിയവർക്ക്.
9: നീ എന്നറിഞ്ഞു എന്റെ പാവം കുട്ടി?
10: അറിയേണ്ടതെല്ലാം
9: അറിയേണ്ടതെല്ലാം നീ അറിഞ്ഞിരുന്നെങ്കിൽ.
10: അറിഞ്ഞത് തന്നെ ധാരാളം, ഇനി എന്തിനധികം?
9: അല്പം അറിവ് അപകടമാണ് മോനെ.
10: വേദാന്തം കേൾക്കാൻ എനിക്ക് പ്രായമായിട്ടില്ല, കേട്ടാലൊട്ടും മനസ്സിലാവുകയുമില്ല.
9: വേദാന്തമോ? കണ്ട കുണ്ടും കുഴിയും താണ്ടി ഇഴയുന്ന ഈ പാവത്തിനോ വേദാന്തം? ഞാൻ ഇന്നുവരെ എന്റെ കുഞ്ഞിനോടൊന്നും അപേക്ഷിച്ചിട്ടില്ല. ഇന്ന് എന്റെ ചങ്കടത്ത് മുമ്പിൽ വെച്ച് യാചിക്കുകയാണ്. എത്ര നല്ല വെണ്ണക്കൽ പ്രതിമയും ഒറ്റയടിക്ക് തകർക്കാം, പക്ഷെ അതൊന്നുണ്ടാക്കിയെടുക്കാൻ അതെന്തെന്ത് ക്ലേശം! എത്ര വിയർപ്പ്, എത്ര നാളത്തെ കണ്ണും നട്ടിരിപ്പ്! നീ അത് തകർത്ത് കളയുമോ ചന്ദ്ര? കണ്ണിച്ചോരയില്ലാതെ
10: ചോരയും ഉയരുമുള്ള ഒരു മനുഷ്യ വിഗ്രഹം നിർദ്ദയം തല്ലി തകർക്കാൻ അരുന്നിട്ട് ഇപ്പൊ

0: കണ്ണീരൊഴുക്കുന്നു. ആരെ കാണിക്കാൻ?
1: ഈ കണ്ണീരിന്റെ നേരെ ഈശ്വരൻ അറിയട്ടെ. രായിക്ക് രാമാനന്ദ് എന്നിൽ നിന്ന് അകന്നു. ഞാൻ എന്നും പേടിച്ചിരുന്നതാണ് ഈ അകൽച്ച. എങ്കിലും എന്റെ കുഞ്ഞ്, എനിക്ക് ഈ ജന്മത്ത് നിങ്ങൾ അന്യരാവൂല. വെറുത്തു, ശപിച്ചു, ആക്ഷേപിച്ചു, എനിക്ക് പരാതിയില്ല. എന്റെ എല്ലാമായി കരുതുന്ന നിങ്ങൾ എന്നെ എന്ത് ചെയ്താലും ഞാനത് സഹിക്കും. മരിച്ചുപോയ നിങ്ങളുടെ അമ്മ ഒന്നുകൂടി ജനിച്ചാൽ അവർ പറയും ഞാൻ ആരാണെന്ന്. എനിക്കിനി ഒന്നും പറയാനില്ല.
0: ഇങ്ങോട്ട് പോകുന്നു.
1: അത്താഴത്തിനെതിരെ അരി അയലത്തൊന്ന് കടം വാങ്ങിക്കാൻ. നീ ചെന്ന് ഊണ് കഴിക്ക്, മാധവി വിളമ്പി തരും.
2: ചേട്ടാ, എവിടെയായിരുന്നു ചേട്ടൻ ഇതുവരെ? എത്ര നേരമായി അമ്മ ഒന്നും കഴിക്കാതെ ചേട്ടനെയും കാത്തിരിക്കുന്നു.
0: ഞാനിവിടെ ഇല്ലാത്ത ദിവസമൊക്കെ ആരും ഒന്നും കഴിക്കാതിരിക്കുകയാണോ പതിവ്?
2: അല്ലെങ്കിൽ ചേട്ടൻ ഇത്തവണ വന്നതേ കോള് പിഴച്ചാണ്. വന്നിട്ട് എത്ര ദിവസമായി, എന്നിട്ട് ഒരു വാക്ക് അമ്മയോട് സ്നേഹമായി സംസാരിച്ചോ? മറ്റാരോട് കാണിച്ചാലും അമ്മയുടെ ആവമോ ചേട്ടാ ഈ അധിക പ്രസംഗം?
0: ഇനി എന്തെല്ലാം ഉണ്ട് അനിയത്തിക്ക് ചേട്ടനെ കുറ്റപ്പെടുത്താൻ?
2: കുറ്റം പറയുന്നതാണോ അതിശയം? ദേ, അമ്മ മെനിഞ്ഞാൻ തനിച്ചിരുന്ന് കരയുന്നത് കണ്ടു. എന്നെ കണ്ട ഉടനെ കണ്ണീര് തുടച്ചു കളഞ്ഞു.
0: ഓ, നീയും കരഞ്ഞു പോകുന്നു പേടിച്ചായിരിക്കും.
2: സംശയമുണ്ടോ?
0: നിനക്കത് കണ്ട് സഹിക്കുന്നില്ല അല്ലേ? എന്നാ, നിന്റെ അമ്മ കുളിക്കാതെയും ഉണ്ണാതെയും ഒരേ കിടപ്പിൽ കിടന്ന് ഒരുകി ചത്തെന്നറിഞ്ഞ അത് നിനക്ക് സഹിക്കോ?
2: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
0: നിനക്ക് മനസ്സിലാവുന്ന ചിലത് ഞാൻ ചോദിക്കാം. നമ്മുടെ അമ്മയെ കണ്ട ഓർമ്മയുണ്ടോ നിനക്ക്?
2: എങ്ങനെ ഓർക്കാൻ, ആ ഭാഗ്യം ദൈവൻ തട്ടിക്കളഞ്ഞില്ലേ? എന്നാലും ഈശ്വരനെ എങ്ങനെ കുറ്റപ്പെടുത്തും? പ്രാണനേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന ഒരു അമ്മയെ തന്നില്ലേ നമുക്ക്? ആ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ?
0: പെറ്റമ്മയെ തുലച്ചിട്ടാണ് പോറ്റമ്മ ഈ വീട്ടിൽ കടന്നെന്ന് നീ അറിഞ്ഞെങ്കിൽ?
2: ഇതെന്ത് ശനി, തുലച്ചു പോലും. ദേ, നിന്നടുത്ത് തന്നെ താണു പോകും. എനിക്ക് കേൾക്കണ്ട ഒന്നും.
0: നിൽക്കനിയത്തി, നിനക്കോ എനിക്കോ കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് നേരല്ലാതാകുമോ? ആരെങ്ങനെ മറച്ചാലും സത്യത്തിന്റെ കണ്ണടയുമോ? അല്ലെങ്കിൽ ആ ആരും കൊല നടന്ന് 20 വർഷം കഴിഞ്ഞ് യാദൃശ്ചികമായി നാം പിറന്ന മണ്ണിൽ പോകാനും ആ നാട്ടുകാർ പറഞ്ഞ് ഈ സത്യം ഞാൻ അറിയാനും എങ്ങനെയിടയായി?
2: ഓഹോ, അപ്പോൾ ആരോ ചിലര് കൊളുത്തിവിട്ട പൊളിയും പൊക്കിയെടുത്ത് വന്നിരിക്കുകയാണ്. കഷ്ടം, ചേട്ടൻ ഇത്ര പാവമായി പോയല്ലോ.
0: അതെ, ആരോ പൊളി തട്ടിവിട്ടു.
2: അല്ലല്ല, പണ്ടത്തെ കാര്യം കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കുന്നു ചേട്ടനോട് പറയാൻ.
0: ഇങ്ങോട്ട് നോക്ക്, നിനക്ക് അടുത്തറിഞ്ഞുകൂടെ കേശവിള്ള മാമന്റെ ഭാര്യ മീനാക്ഷി മാമിയെ? അവരെന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞത് എന്താണെന്നോ? നിന്റെ അച്ഛനും രാഘവന്റെ അമ്മയും തമ്മിൽ പണ്ടേയുള്ള അടുപ്പം കാരണമാണ് ചന്ദ്ര നിനക്ക് നിന്റെ അമ്മ ഇല്ലാതായി പോയത്.
2: കൊള്ളാം, നന്നായി. വാവിലും കഷ്ടം 14. ഇതിലധികം വേണോ ചേട്ടാ? ചേട്ടന്റെ ശുദ്ധഗതിക്ക് തെളിവ്. ആരാണ് ചേട്ടാ ഈ മീനാക്ഷി മാമി? ഭർത്താവിന്റെ ജോലി നഷ്ടപ്പെട്ടെന്ന് അറിഞ്ഞ ഉടനെ മുന്നും പിന്നും നോക്കാതെ കടന്നു കളഞ്ഞ കക്ഷി. ആട്ടെ, ഇത്രയും കൊണ്ട് നിർത്തിക്കളഞ്ഞോ ആ കെട്ടപ്പെമ്പറന്നോര്? കേശവപിള്ള മാമന് അച്ഛനും കൂടി ഇപ്പോൾ ഒരു ഭാര്യയാണെന്ന് പറയാൻ വിട്ടുപോയോ അവര്? അല്ല, അങ്ങനൊരു കഥ പറഞ്ഞത് പരത്തുകയാണല്ലോ ഈയിടെ അവരുടെ തൊഴില്.
0: കഷ്ടം, അവരെന്തോ പറഞ്ഞു പരത്തുന്നു. അവരെന്നോട് പറഞ്ഞത് എന്താണെന്ന്, പറഞ്ഞത് എത്ര വേദനയോടെയാണെന്ന് നീ എങ്ങനെ അറിയും? ആരെന്ത് ധരിച്ചാലും ഞാൻ സഹിക്കാം. പക്ഷേ മനസ്സറിയാത്ത ഈ അപരാധം ഞാൻ ചെയ്തെന്ന് ഗോവിന്ദപ്പിള്ള ചേട്ടനും വീട്ടുകാരും വിശ്വസിച്ചാൽ എന്റെ ആത്മാവിന് എങ്ങനെ ഗതി കിട്ടും ചന്ദ്ര എന്ന് ഉഴറി പറഞ്ഞപ്പോഴേക്കും ആ സാധു തളർന്നു വീഴാൻ പോയി. ഞാനാണ് താങ്ങി നിർത്തിയത്.
2: അതൊക്കെ പോട്ടെ, നമുക്ക്.
0: ഞാൻ അത്ര വലിയ ബുദ്ധിമാനൊന്നുമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ മുന്നിൽ കണ്ടത് അപ്പാടെ അകത്താക്കുന്ന മരക്കഴുതയല്ല ഞാൻ. ഉരുത്തി പറഞ്ഞത് മാത്രം കേട്ട ഉടനെ നേരെ നെടുത്ത് ഇളകിച്ചാടി പുറപ്പെടുന്നവനുമല്ല. നാട്ടിൽ വെച്ച് കണ്ടതും കേട്ടതും എനിക്ക് മറക്കാനാവില്ല. എന്റെ ആപ്പീസിൽ ജോലി ചെയ്യുന്നൊരു സ്നേഹിതനുണ്ട്, അമ്മയുടെ നാട്ടുകാരൻ. ഓർമ്മ വെച്ചതിൽ പിന്നെ ഞാൻ കണ്ടിട്ടില്ലാത്ത നാട്ടിൽ വെറുമൊരു രസത്തിന് പോയതാണ് അയലമൊത്ത്. അവിടെ വെച്ച് വയസ്സായ പലർക്കും ഞാൻ ആരെന്ന് സ്നേഹിതൻ പറഞ്ഞുകൊടുത്തു. അവർക്കെല്ലാം ഏറ്റവും അടുത്തറിയാം അച്ഛനെയും അമ്മയും. ചിലരെന്റെ ദേഹത്ത് തലോടി, ചിലർ കൈപിടിച്ചു മുത്തി, ചിലർ ആളറിഞ്ഞപാടെ മാറോട് ചേർത്ത് പിടിച്ചു. അതിൽ ഒരുത്തരില്ല അമ്മയുടെ മനോഗുണം പുകഴ്ത്താതെ. ഭർത്താവിനെ സ്നേഹിച്ചു എന്ന ഒരു തെറ്റേ ആ പാവം ചെയ്തിട്ടുള്ളൂ എന്ന് നെടുവീർപ്പോടെ പറയുന്നത് ഞാൻ കേട്ടു. ആ ഗോവിന്ദപിള്ള ചേട്ടൻ ആൾ കേമൻ തന്നെ. പക്ഷെ എന്തു ചെയ്യാം, നല്ല മരത്തിൽ ഇത്തിള് പറ്റിപ്പോയി. മഹാലക്ഷ്മി പോലത്തെ ആ സ്ത്രീ കണ്ണീര് കുടിച്ച് മരിക്കേണ്ടി വന്നു ആ മനുഷ്യൻ നിമിത്തം എന്നൊരാൾ പറഞ്ഞപ്പോ അടുത്തു നിന്നവരെല്ലാം അത് ശരിവച്ചു. അച്ഛന്റെ പേര് കേട്ട ഉടൻ ഒരക്ഷരം പറയാതെ കാർക്കിച്ച് തുപ്പിയവരുമുണ്ട് ആ കൂട്ടത്തിൽ.
2: സംഭവിച്ചത് പോലെ തന്നെയാണ് ചേട്ടൻ പറയുന്നത്. എങ്കിൽ ചേട്ടാ,
0: നിനക്ക് ഇനിയും സംശയമോ? ആട്ടെ, കേശവുള്ള മാമനെ നിനക്ക് പൂർണ്ണ വിശ്വാസമല്ലേ?
2: ഇല്ലെന്നോ? ഈ കുടുംബത്തിന് മറക്കാൻ കഴിയുമോ അദ്ദേഹത്തെ? ഒന്നും അറിയാത്ത നമ്മുടെ അച്ഛന്റെ ചുമലിൽ ചില അടുത്ത സ്നേഹിതർ ചേർന്ന് പണാപഹരണ കുറ്റം ചുമത്തിയപ്പോൾ ആ കുറ്റം ഏറ്റുപറഞ്ഞതും പണം കെട്ടിവെച്ചതും കേശവപിള്ള മാമനല്ലേ? അങ്ങനെയല്ലേ മാമന് ജോലി നഷ്ടപ്പെട്ടത്? കേശവപിള്ള മാമന് മറക്കാൻ കഴിയുമോ?
0: ജീവിതകാലം മുഴുവൻ അച്ഛന്റെ വലം കൈയേറുന്ന മാമൻ എന്നും അച്ഛന്റെ പക്ഷത്തല്ലേ നിൽക്കൂ? മാമൻ അച്ഛനെതിരായി എന്തെങ്കിലും പറയുമോ?
2: ഒരിക്കലുമില്ല.
0: ആ മാമൻ എന്റെ മുമ്പിൽ സമ്മതിച്ചതാണ്. അമ്മ സുഖക്കേടായി കിടന്നിരുന്ന കാലത്ത് കാണാൻ ആശിച്ച് അമ്മ ആളയച്ചിട്ട് അച്ഛനൊന്ന് അന്വേഷിച്ച് ചെല്ലാൻ കരുണ കാണിച്ചില്ലെന്ന്. മാമൻ എത്ര ശാസിച്ചിട്ടും യാചിച്ചിട്ടും ആ കരിങ്കല്ല് കൊണ്ടുള്ള ഹൃദയം അലിഞ്ഞില്ലെന്ന്.
2: അയ്യോ, ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കണം?
0: നിനക്ക് മനസ്സുണ്ടെങ്കിൽ വിശ്വസിക്ക്.
2: അപ്പോൾ ചേട്ടാ, നമ്മുടെ അച്ഛൻ, നമ്മുടെ അമ്മയെ
0: എന്തു ചെയ്യാം മാധവി? ആ നിർഭാഗ്യവതി സ്നേഹിച്ചത് സ്നേഹം എന്തെന്നറിയാൻ വയ്യാത്ത ഒരു പുരുഷനെ ആയിപ്പോയി.
2: ആദ്യം ചെയ്ത അപരാധം, പിന്നെ ചെയ്ത നന്മ. ഞാൻ അന്ന് പറഞ്ഞത്,
0: അനിയത്തി, എനിക്കിനി നീ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, നിനക്ക് ഞാനും. എന്റെ ഉള്ളിലെറിയുന്ന തീ ഞാൻ ആരെ കാണിക്കും നിന്നെ അല്ലാതെ? തൊഴുകയ്യോടെ അപേക്ഷിച്ചിട്ടും വകവയ്ക്കാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധം പുലർത്തിയ ഭർത്താവിന്റെ തോന്നിയാസം കണ്ട് അശരണയായ ഒരു സ്ത്രീയുടെ ഉള്ളിൽ കത്തിക്കാളിയ തീയാണിത്.
2: മറ്റൊരു സ്ത്രീയോ? ആരാണേട്ടാ അങ്ങനെ ഒരുത്തി?
0: നീ അല്പം മുമ്പ് പറഞ്ഞില്ലേ നമ്മളെ ഒരുത്തി പ്രാണനേക്കാൾ സ്നേഹിക്കുന്നുവെന്ന്?
2: ആർക്കാണ് ചേട്ടാ? ചേട്ടനോ? അത് എനിക്കോ?
0: പെറ്റമ്മയുടെ ചോരപുരുടെ കൈകൊണ്ട് വെച്ചു വിളമ്പിയ ആഹാരമാണ് മാധവി 20 വർഷം നാം കഴിച്ചത്. ആ കൈയാണ് നമ്മെ താലോലിച്ചത്.
2: അയ്യോ, ഈ കേൾക്കുന്നത് പറയാതെ ചേട്ടാ, പച്ച ഉയിരോടെ ഇരിക്കുന്ന നമ്മുടെ അമ്മ.
0: ആ അമ്മയെ ഈശ്വരനായി കരുതിയവനാണ് ഞാൻ. കഷ്ടവും ദുരിതവും നീങ്ങി 10 ദിവസമെങ്കിലും സ്വസ്ഥമായി സുഖമായി കാണാൻ ഞാൻ എത്ര മനക്കോട്ട് കെട്ടി.
2: പക്ഷേ ആ അമ്മ, തനിക്ക് പറഞ്ഞ മകനേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന ആ അമ്മ, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത് ഈ പ്രായം വരെ എത്തിച്ച ആ അമ്മ
0: എന്ന് തന്നെ ഞാനും വിശ്വസിച്ചു. ആ നടുക്കുന്ന സത്യം ചെവിയിൽ ആദ്യം തറച്ചപ്പോ അത് പറഞ്ഞവരെ ദഹിപ്പിച്ച് കളയാനാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ നാറുന്ന ചരിത്രം മുഴുവൻ അറിഞ്ഞപ്പോ.
2: അറിഞ്ഞതും പറഞ്ഞതും കൊണ്ട് എന്ത് പ്രയോജനം ചേട്ടാ?
0: ഒന്ന് മാത്രം, അത് ചെയ്തേ തീരൂ. ഒരുങ്ങിക്കോ നീ അതിന്. ബാനിയത്തി, നമുക്ക് ഈ കൊലനിലം വിട്ട് പുറത്തു കിടക്കാം, എത്രയും വേഗം.
2: അയ്യോ, ഇവിടം വിടുകയോ? ഇവിടെ പോകാൻ?
0: ഇവിടുന്ന് എവിടേക്കെങ്കിലും. പെറ്റമ്മയോടുള്ള കടമ നിറവേറ്റാൻ.
2: മരിച്ചവരോടോ ജീവിച്ചിരിക്കുന്നവരോടോ ആരോടുള്ള കടമയാണ് ചേട്ടാ വലുത്? എന്നോ മരിച്ച കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത ഒരു നിഴല് മാത്രമല്ലേ ചേട്ടാ നമുക്ക് പെറ്റമ്മ?
0: തീർന്ന ചോരയോട് കൂറില്ലാത്തവളെ.
2: പറക്കം മുറ്റാറാക്കിയ തന്തയും തള്ളയും തടി തളർന്നു വീണാൽ ദാഹത്തിന് തുള്ളി വെള്ളം കൊടുക്കാൻ ആരുണ്ട് ചേട്ടാ? നമ്മളല്ലാതെ.
0: തണൽ വിരിച്ചു തന്നത് വിഷവൃക്ഷമാണെന്നറിഞ്ഞാൽ ഒന്നുകിൽ അതിന് മുറിച്ചു തള്ളണം, അതിന് ശേഷിയില്ലാത്തവൻ പൊരുവയിലേക്ക് ഓടി രക്ഷപ്പെടണം. രണ്ടും ചെയ്യാതെ അതിന്റെ ചുവട്ടിൽ വിശ്രമിച്ച് കളയാമെന്ന് വിചാരിക്കുന്നവൻ നശിച്ച് മണ്ണടിയും. ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. ഇവിടം വിട്ട് എന്നോടത്ത് വരാൻ നീ തയ്യാറുണ്ടോ? ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയുടെ, ദാരിദ്ര്യത്തിന്റെ, വേദനയുടെ ഒരു പങ്ക് എനിക്ക് തരാൻ കഴിയൂ. പക്ഷേ അത് ഈ നരകവാസത്തെക്കാൾ എത്രയോ ഭേദമാണ്.
2: ചേട്ടൻ എന്ത് തന്നാലും ഞാൻ 2 കൈയും നീട്ടി വാങ്ങും. പക്ഷേ ഈ കടുമയെ കാണിക്കാമോ ചേട്ട?
0: നിർത്ത്. എന്നേക്കാൾ, ജന്മം തന്ന അമ്മയേക്കാൾ നിനക്ക് വലുത് മറ്റു ചിലതാണ്, മറ്റു ചിലരാണ് അല്ലേ?
2: അയ്യോ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ.
0: ഞാൻ ഒറ്റപ്പെട്ടവനായി, എനിക്കതിന് സങ്കടമില്ല.

0: ഇനി എനിക്ക് ആരുണ്ട് ചേട്ടനേക്കാൾ വലുതായി?
1: അതിവിടെ ബോധ്യമായല്ലോ അനിയത്തി.
0: ഞാൻ എവിടെ വേണോ വരാം ചേട്ടാ, എവിടെയും എന്തുപേക്ഷിച്ചും.
1: ത്യാഗം ഇവിടെ ആരാവശ്യപ്പെട്ടു? നീ കേൾക്കുന്നില്ലേ? നീ കേൾക്കുന്നില്ല ആ ശബ്ദം? അകലു അകലു എന്ന് നമ്മുടെ അമ്മ വിളിച്ചു പറയുന്ന ആ ശബ്ദം നീ നീ കേൾക്കുന്നില്ലേ?
0: അമ്മേ, മാപ്പ്, മാപ്പ്.
2: മോളെ, എവിടെ നിന്റെ അമ്മ?
3: കുടത്തിലെ വിളക്ക് എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകത്തിന്റെ റേഡിയോ രൂപം നാലാം ഭാഗം സമാപിക്കുന്നു.
4: കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: ഗോവിന്ദപിള്ള എം കെ ഗോപാലകൃഷ്ണൻ, കേശവപിള്ള പി സി സോമൻ, പാർവതിയമ്മ ശ്രീകല, ചന്ദ്രൻ അരുൺ നായർ, രാഘവൻ വിനയൻ, മാധവി മിനി ചന്ദ്രൻ, ഏകോപനം ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മ, റേഡിയോ രൂപാന്തരം എസ് രാധാകൃഷ്ണൻ, അവതരണം എൻ കൃഷ്ണപിള്ള, നാടകവേദി തിരുവനന്തപുരം.
3: ഈ തുടർ നാടകത്തിന്റെ അഞ്ചാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
5: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. CAET സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഉമംഗ്.

0: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 3 മണി. ഗാനോപഹാരം കേൾക്കാം. ആദ്യം ഗുരു എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാലും സംഘവും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം.
1: ആകാശവാണി കവരത്തി 1152 കിലോഹെർട്സ്. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കുന്നതാണ്.

ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോ ഹെർട്സിൽ പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഷറഫുന്നിസ, പുളിയിനക്കീൽ.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം 5:05 മാപ്പിളപ്പാട്ടുകൾ, 5:25 ദ്വീപ് വിശേഷം, 5:30 അമ്മിനി ദ്വീപ് സ്വദേശി ബുഹാരി മാസ്റ്റർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും ഇന്നീ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: കാര്യം ശരിയായി.
1: ഏത് കാര്യം?
0: മോളുടെ ഫീസേ
1: കാണട്ടെ.
0: നേട് ഉടനടി 20,000 ലോൺ.
1: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ, ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്. കാര്യം ശരിയായി. ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
2: RBI പറയുന്നു,
1: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മണി വല്ല്യ ലോകം എന്ന പരിപാടിയിലൂടെ.

0: പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വല്യ ലോകത്തിലേക്ക്.
1: ഇപ്പോൾ ദീപ് വിശേഷം കേൾക്കാം.

ലക്ഷദ്വീപ് നിവാസികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. എഐ പോസ്റ്റർ നിർമ്മാണം, എഐ സാങ്കേതികവിദ്യയോ ഡിസൈൻ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ച് ലഹരിമുക്ത ലക്ഷദ്വീപ് എന്ന പ്രമേയത്തിൽ പോസ്റ്ററുകൾ തയ്യാറാക്കാം. റീൽസ് മത്സരം, 60 സെക്കൻഡിൽ കവിയാത്ത ലഹരിവിരുദ്ധ സന്ദേശമടങ്ങിയ ഹ്രസ്വ വീഡിയോകൾ നിർമ്മിച്ചയക്കാം. പെയിന്റിംഗ് മത്സരം, A4 അല്ലെങ്കിൽ A3 പേപ്പറിൽ വരച്ച പെയിന്റിംഗുകൾ കവരത്തി ഡെപ്യൂട്ടി കളക്ടറുടെ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ ക്വിസ്, വാട്സ്ആപ്പ്, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി ദിവസേന നടക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്വിസ് മത്സരങ്ങൾ. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവർ പോസ്റ്ററുകളും റീലുകളും lac-sdo@nic.in എന്ന ഇമെയിൽ വിലാസത്തിൽ അയക്കുക. എൻട്രികളോടൊപ്പം നിങ്ങളുടെ പൂർണ്ണമായ പേര്, മേൽവിലാസം, ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ അയക്കേണ്ടതാണ്. എൻട്രി സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ഓഗസ്റ്റ് 3 വൈകുന്നേരം 5 മണിവരെ. മത്സരങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി ഡെപ്യൂട്ടി കളക്ടർ ഓഫീസുമായി ബന്ധപ്പെടുക.

അറിയിപ്പ്. കവരത്തി പി എം ശ്രീ കേന്ദ്ര വിദ്യാലയത്തിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള പ്രവേശന നടപടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിവിധ ക്ലാസുകളിലായി ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ ഇനി പറയുന്നു. ബാലവാടിക 3, 18 സീറ്റുകൾ. ക്ലാസ് 3, 5 സീറ്റുകൾ. ക്ലാസ് 5, 17 സീറ്റുകൾ. ക്ലാസ് 7, 2 സീറ്റുകൾ. ക്ലാസ് 8, 2 സീറ്റുകൾ. ക്ലാസ് 9, 8 സീറ്റുകൾ. ക്ലാസ് 10, 12 സീറ്റുകൾ. ക്ലാസ് 11, 22 സീറ്റുകൾ. ക്ലാസ് 12, 29 സീറ്റുകൾ. പ്രവേശത്തിനായി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കവരത്തി .kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ kvkavarathi@gmail.com എന്ന ഇമെയിലിലോ, അല്ലെങ്കിൽ 0489626358 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക.

0: പഠിപ്പും പൊലിമയും.
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496283833 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

0: ബൈബിളിലെ മുതിർന്ന പൗരന്മാർ മനസ്സ് തുറക്കുന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്ന അതിഥി അമിനി ദ്വീപിൽ നിന്നുള്ള ബുഹാരി മാസ്റ്ററാണ്. ബുഹാരി മാസ്റ്ററിനെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആകാശവാണിയുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തുന്ന ആളാണ്. നമ്മുടെ ഫാട്ടുപെട്ടികളൊക്കെ എപ്പോഴും വിളിക്കുന്ന, ആകാശവാണിയുടെ പരിപാടികളൊക്കെ സ്ഥിരം കേൾക്കുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിന് ഏകദേശം 77 വയസ്സോളം പ്രായമുണ്ട്. അധ്യാപകനായിരുന്നു, അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ആളാണ്. അദ്ദേഹം തന്റെ 74-ാമത്തെ വയസ്സിൽ അക്യുപങ്ക്ചർ പഠിച്ച ആളുകൂടിയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്കായി നമുക്കിന്ന് കാത്തോർക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: എല്ലാ ദിവസവും ഇങ്ങനെ കേട്ട് പരിചയമുണ്ട് ഫാട്ടുപെട്ടിയിലൂടെ, അങ്ങനെ ആകാശവാണിയുമായിട്ട് നിരന്തരമായിട്ട് ബന്ധം പുലർത്തുന്ന ആളാണ്. എന്നാലും സാറിന്റെ കുടുംബത്തെ ഒന്ന് പരിചയപ്പെടാൻ ഞങ്ങൾക്ക് അതേ ആഗ്രഹമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ?
1: ഞാൻ ജനിച്ചത് വളരെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ്. വീട്ടുപേര് കല്ലക്കിയക്കൽ എന്നാണ്. അപ്പോ വളരെ എന്ന് പറഞ്ഞ കഷ്ടപ്പാടോടുകൂടി ഉള്ള ഒരു കുടുംബത്തിലാണ് ജനിച്ചത്. പക്ഷെ ആ കഷ്ടപ്പാടുകളെല്ലാം വളരെ നല്ല നിലയിൽ അതിനെ നമ്മുടെ പഠനത്തിലൂടെ ഉദ്യോഗമൊക്കെ വരിച്ചുകൊണ്ട് അതിനെയൊക്കെ ഇല്ലാണ്ടാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ അമേനിയിൽ എടുക്കാൻ, മറ്റു ദ്വീപിൽ എനിക്കറിയില്ല, അമേനിയിൽ എടുക്കാണ് ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള കുടുംബമാണ് കല്ലക്കിയക്കൽ എന്ന വീട്. ഞാൻ കല്ലക്കിയക്കല്ല് പുറാക്കര എന്നുള്ള ശേരിയില് കല്ലക്കിയക്കൽ എന്ന വീട്ടിലാണ് ഞാൻ ജനിച്ചത്.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: വീട്ടിൽ ഇപ്പോ ഉള്ളത് എന്റെ പെങ്ങളും അവരുടെ മക്കളും ഉണ്ട്. എന്റെ കുടുംബമാണെങ്കിൽ എനിക്ക് വൈഫ് മാത്രമേ ഉള്ളൂ, കുട്ടികളാരുമില്ല.
0: പിന്നെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് അധ്യാപകന്മാരുള്ള കുടുംബമാണ്. അധ്യാപക ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് സാറിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ തുടക്കത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ട് അങ്ങനെ തുടങ്ങാം.
1: വിദ്യാഭ്യാസത്തിന്റെ തുടക്കം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ നേരത്തെ വളരെ കഷ്ടപ്പാടുള്ള ഒരു കുടുംബമായിരുന്നു എന്റേത്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളില് വേണ്ടത്ര എനിക്ക് ശ്രദ്ധ ചെലുത്തി പഠിക്കുവാൻ കഴിഞ്ഞത് ചെറുപ്പത്തില്. കാരണം രാവിലെ അതിരാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മള് ഒന്നുകിൽ പാരം പൂത്തുക, അല്ലെങ്കിൽ പോയി ശബരിക്കുളത്തു നിന്ന് ശകരി കയറ്റി കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് ചിലപ്പോൾ വളരെ ചിലപ്പോൾ ലേറ്റ് ആയി പോകും. അങ്ങനെയോടെ വളർന്നത് കൊണ്ട് വലിയ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പിന്നെ ബാപ്പയും ഉമ്മയൊന്നും അത്ര വിദ്യാഭ്യാസമുള്ള ആളുകളില്ല. വീട്ടിൽ അന്തരീക്ഷവും ഇല്ല. പഠിക്കാനായിട്ട് മാത്രം നമുക്ക് വീട്ടിലെ തൊഴിൽ ചെയ്യാൻ, രാവിലെ എണീറ്റ് ചെയ്യാൻ തന്നെ നേരത്തെ പറഞ്ഞ് ഈ പണിക്ക് പോകണം. പിന്നെ അത് കഴിഞ്ഞ് വല്ല ചകിരി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കടലിൽ കൊണ്ടേ കഴുകണം, അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വരുത്തിയിട്ടാണ് പിന്നെയാണ് സ്കൂളിലേക്ക് പോകുക. അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ വിദ്യാഭ്യാസത്തിന് അതിന് കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ വീട്ടിൽ അതിന്റെ സാഹചര്യം ഉണ്ടായിരുന്നില്ല.
0: ഇടക്കൊന്ന് ചോദിച്ചോട്ടെ, അതായത് ഒരു കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, ഈ ചകിരി പൂത്ത് അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, കേട്ടറിവുണ്ട് ഒരുപാട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ, കൂട്ടമായിട്ട് ചെയ്യായിരുന്നു അതോ എങ്ങനെ ഒറ്റക്കൊറ്റക്കാണോ എങ്ങനെയാ ചെയ്യുന്നത്?
1: കൂട്ടമായിട്ടല്ല. ഇപ്പൊ ഓരോ കുടുംബത്തിൽ ഞങ്ങളെ കല്ലക്കേക്കൽ വീട്ടിന് തന്നെ കുറെ പാരം എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് ഷോറിനടുത്ത് തന്നെ കുറച്ച് ലേശം ഒരു 10-15 മീറ്റർ അകലെയായിട്ട് കല്ല് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ ഉണ്ടാക്കി അതിനകത്ത് തോടി കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് കുഴി പോലെ ആക്കി അതിന് തോടി ഇട്ടിട്ട് പിന്നെ മുകളിൽ വീണ്ടും കല്ല് വെച്ച് അത് കുറച്ച് മാസം കഴിയുമ്പോൾ നല്ല പോലെ പാകം എടുക്കാം. നമുക്ക് എടുത്തിട്ട് അത് കൊണ്ടുവന്നിട്ട് ചകിരി വിട്ടു. അപ്പോൾ ഞാനും എന്റെ ബാപ്പയും പിന്നെ എന്റെ അനിയനുണ്ടായിരുന്നു, കിടാവ് മരിച്ചു പോയപ്പോ ഞങ്ങൾ ബാപ്പ പാരം പൂത്തും ഞങ്ങളെ ചകിരി കൊണ്ടുവന്ന് കരക്ക് കൊണ്ടുവരും.
0: പാരം എന്ന് പറയുന്നത് പണ്ടുള്ള ആൾക്കാരുടെ ഈ പ്രൗഢിയുടെ അടയാളമായിരുന്നു.
1: അങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മള് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രൗഢിയുള്ള കുടുംബമൊന്നുമില്ല ഞങ്ങളത്. അത് കൂടുതലും ഉണ്ടാകുന്ന ഈ അധ്വാനിക്കുന്നതിനാണ് ഈ പാരമുള്ളത്. പിന്നെ ഈ പാരം എന്ന് പറയുന്ന വേറെ അർത്ഥത്തിൽ എന്തുകൊണ്ട് എനിക്കതറിയില്ല. ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാരം എന്ന് പറയുന്നത് സാധാരണ അധ്വാനിക്കുന്നവരാണ്, ചകിരിയൊക്കെ കൊട്ടുന്ന ആളുകൾക്കാണ് പാരമുള്ളത്.
0: ഓക്കെ, ഈ പാരം എന്തെങ്കിലും പ്രത്യേക പേരുകളിലോ എന്തെങ്കിലും കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ പ്രത്യേക ആറുകളുടെയൊക്കെ പേരിൽ അറിയപ്പെടുന്ന പാരങ്ങളുണ്ടോ അവിടെ?
1: ഇല്ല ഇല്ല, അതിപ്പോ കല്ലക്കേക്കലുള്ള പാരം, കപ്പാട്ടിച്ചിട്ടുള്ള പാരം, കിളാളച്ചിട്ടുള്ള പാരം, അങ്ങനെ പാരങ്ങൾ.
0: അതൊരു വീട്ടുപേരിന്റെ പേരിലല്ലേ ആ പേര് പാരങ്ങളൊക്കെ അറിയപ്പെടുന്നത്?
1: വീട്ടുപേരിലാണ്. ഞങ്ങളുടെ പാരം എന്റെ വീട്ടുകാർക്കുള്ള പാരം ഇനിയും അത് ഞാൻ മിനിയാന്ന് പോയി നോക്കിയിരുന്നത് ഒന്നും ഡാമേജ് ഒന്നും ആട്ട് അങ്ങനെ തന്നെയുണ്ട്.
0: ഏതായാലും നമുക്ക് തുടങ്ങാം, വിദ്യാഭ്യാസ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. സാറിന് വിദ്യാഭ്യാസം എങ്ങനെയായിരുന്നു?
1: വിദ്യാഭ്യാസ കാര്യം ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം അമേനിയിൽ പഠിച്ചതാണ്. ഒരുപാട് കഷ്ടപ്പാടുണ്ടായി. അപ്പൊ വീട്ടിലെ കഷ്ടപ്പാടിൽ പലപ്പോഴും ഭക്ഷണം കാര്യങ്ങളൊന്നും കിട്ടൂല. അങ്ങനെയാവുമ്പോൾ എനിക്ക് ഇംഗ്ലീഷിന് വലിയ താല്പര്യവും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഒരു പ്രാവശ്യം ഗവരത്തി 1966-67 തോന്നുന്നു. അപ്പോ നമ്മള് ദീക്ഷിത് എന്ന് പറഞ്ഞ പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു ഗവർത്തി ഹയർ സെക്കൻഡറി സ്കൂളില്. സോം ജി ദീക്ഷിത് എന്ന് പറയുന്നത്.
0: ദീക്ഷിത്
1: അദ്ദേഹം വന്ന് അമേനിയിൽ വന്നപ്പോ ടെസ്റ്റ് പേപ്പർ ടെസ്റ്റ് നടത്തി, അങ്ങനെ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടി. 1967 ഞാൻ കവരത്തി ഹയർ സെക്കൻഡറി സ്കൂൾ ചേർന്നു. പഠിക്കാനുള്ള ഒരു ഒരു സൗകര്യം കിട്ടും, മാത്രമല്ല ഭക്ഷണം കിട്ടുമല്ലോ. വീട്ടിൽ പലപ്പോഴും ഭർത്ത പട്ടിണിയും പട്ടിണിയുമാണ്. അവിടെ ചേർന്ന് പഠിച്ചതുകൊണ്ട് എന്റെ ജീവിതം മുഴുവനും എനിക്ക് ഇത്ര വരെ എന്റെ ആ സ്കൂളിനോടാണ്, എന്റെ സ്കൂളിനോടും ഞാൻ പഠിച്ച കവരത്തി ഹയർ സെക്കൻഡറി സ്കൂളിനോടും അതേപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സിനോടും ആ നാട്ടുകാരോടും കടപ്പെട്ടിരിക്കുകയാണ്. നാട്ടുകാരോട് കടപ്പെടാൻ കാരണം പലപ്പോഴും പല ആൾക്കാരും പോരാളെ മമ്പനെ പോലെയുള്ളവർ, അതേപോലെ പെണ്ടക്കാക്കട മുത്തുവാ സാറിനെ പോലെയുള്ളവർ, അവരെല്ലാം പലപ്പോഴും ഞങ്ങളെ വിളിച്ചുകൊണ്ട് ജുമാന്റെ സമയത്തൊക്കെ വിളിച്ചു അവരുടെ വീട്ടിൽ കൊണ്ട് ഭക്ഷണമൊക്കെ തരുമായിരുന്നു, ക്ഷേമങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. എല്ലാ കാര്യത്തിലും ഞങ്ങളെ ഹോസ്റ്റലുമായിട്ടും സ്കൂളുമായിട്ടൊക്കെ നല്ല സഹകരണമായിരുന്നു കവരത്തിയിലെ ആളുകൾ.
0: വീടുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? ഇപ്പൊ കണക്ടിവിറ്റി ഒന്നും ഇല്ലാത്ത സമയത്ത്, ഫോണോ അങ്ങനത്തെ സമയം?
1: കണക്ടിവിറ്റി ഇല്ലാത്ത സമയം അതിനെപ്പറ്റി പറഞ്ഞാൽ വളരെയധികം ഖേദകരമായ പല കാര്യങ്ങളും പറയാനുണ്ട്. കാരണം എന്റെ സിസ്റ്റർ 1970 എന്റെ സിസ്റ്റർ മരിച്ചപ്പോൾ എനിക്ക് ആ മരിച്ച വിവരം അറിയുന്നത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. എന്ന് പറഞ്ഞാല് അന്ന് ഈ സമയത്ത് കമ്പിയാണ്, വയർലെസ് ടെലഗ്രാമാണ്. അതിവിടുത്തെ ഈ ടെലഗ്രാം എന്തോ മോശമായിരുന്നു. അത് മാത്രമല്ല ഓപ്പറേറ്റർ കരയിലായിരുന്നു. പിന്നെ അയാൾക്ക് കപ്പൽ കിട്ടി വന്നതിന് ശേഷം അതൊക്കെ ശരിയാക്കി വരുമ്പോഴേക്കും 2-3 മാസം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് എന്റെ സിസ്റ്റർ, എന്റെ നേരെ തൊട്ട് മൂത്ത സിസ്റ്റർ ബിജലിമാൻ എന്ന് പറയുന്ന സിസ്റ്റർ മരിച്ച വിവരം എനിക്കറിയുന്നത് കവരത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുമ്പോഴാണ്, 1970. ഈ 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ വിവരം എനിക്ക് കിട്ടിയത്.
0: അമിനിയിലുള്ള വിവരം കവരത്തിയിലെത്താൻ 3 മാസം എടുത്തു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടുള്ള ഒരു ജീവിതമായിരുന്നു. അതിനുശേഷം ഈ കവരത്തിയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് എങ്ങനെയായിരുന്നു?
1: കവരത്തിയിലെ വിദ്യാഭ്യാസം, കവരത്തി സ്കൂളിൽ തന്നെ പഠിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് ദാരിദ്ര്യവും പഠിക്കാനുള്ള ആഗ്രഹവും എല്ലാം കൊണ്ടാണ് ഞാൻ പോയതെങ്കിലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിൽ ഒഴിത്തിരിവാണ് അന്ന് ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠിക്കാൻ 1967 പോയത്. അപ്പൊ പോയപ്പോഴെന്ന് പറഞ്ഞാൽ അവിടുത്തെ പഠിപ്പിന്റെ ഗുണം 1, 2 അവിടുത്തെ കൃത്യനിഷ്ഠത, മാത്രമല്ല ഏറ്റവും വലിയ അച്ചടക്കം, ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു വിദ്യാലയമായിരുന്നു ഞങ്ങളുടെ ഹയർ സെക്കൻഡറി സ്കൂൾ കവരത്തി. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടാണ് എനിക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് പോകാൻ പറ്റിയത്. ടീച്ചേഴ്സ് ആണെങ്കിൽ എല്ലാവരും എന്തോ അവരുടെ കുട്ടികളെ പോലെയാണ്. സി എം രാമേന്ദ്ര മാഷ് സാറ് മരിച്ചുപോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റേ എന്താ മേരി ടീച്ചർ, എക്കണോമിക്സ് എടുത്തിരുന്ന മേരി ടീച്ചർ, പിന്നെ അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷ് എന്നൊരു മാഷുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ എനിക്ക് വളരെയധികം കൂടുതൽ പറയാനുണ്ട്. കാരണം നല്ല പോലെ ശകാരിക്കുന്ന സാറാണ്. എല്ലാവർക്കും ഭയങ്കര പേടിയാണെങ്കിലും മക്കളോട് നല്ല സ്നേഹമുള്ള അധ്യാപകനായിരുന്നു രവീന്ദ്രൻ സാർ. അപ്പൊ ഞാൻ ഈ കണക്കിൽ മാത്രം ഇങ്ങനെ മോശമായി, മറ്റുള്ള വിഷയങ്ങൾക്കെല്ലാം നല്ല മാർക്കും കാര്യങ്ങളും. അങ്ങനെ ഞാൻ ഈ കണക്കിൽ മോശമായതുകൊണ്ട് പലപ്പോഴും സ്കൂൾ വിടാൻ തയ്യാറായി. അങ്ങനെ ആ അവസരത്തിൽ എനിക്കൊരു ബൂസ്റ്റപ്പ് തന്ന രവീന്ദ്രൻ മാഷാണ്. സാറ് വീട്ടിൽ കൊണ്ടുപോയി ട്യൂഷനൊക്കെ എടുത്ത് എന്നെ ശരിയാക്കി എടുത്തു. എനിക്ക് പിന്നെ അധികം ഡിഗ്രിക്കും എം എക്കും ഒന്നും കൂടുതൽ പഠിക്കേണ്ടി വന്നു. കാരണം ബേസ് എനിക്ക് കിട്ടിപ്പോയി. നല്ല ഒരു പാഠ്യപദ്ധതിയും നല്ല ടീച്ചേഴ്സും നല്ല ഇൻസ്റ്റിറ്റ്യൂഷനും നല്ല നാട്ടുകാരും.
0: അത് അടിസ്ഥാനപരമായിട്ട് സാറ് പറഞ്ഞത് അവിടുത്തെ ഒരു അച്ചടക്കം, ഡിസിപ്ലിൻ ഒക്കെ പഠിച്ചു. എന്നാലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാൻ ആരെങ്കിലും ഒരു സ്വാധീനം ചെലുത്തും, പ്രത്യേക ഒരു വ്യക്തികളോ അല്ലെങ്കിൽ സാഹചര്യങ്ങളോ. അങ്ങനെ ജീവിതത്തിൽ ഒരു സ്വാധീനം ചെലുത്തിയ വ്യക്തി ആരായിരുന്നു?
1: സ്വാധീനം ചെലുത്തിയ വ്യക്തികളെ പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ 11-ആം ക്ലാസ് 1972 പഠിച്ചത്. അന്ന് എനിക്കൊരു ടെലഗ്രാം കിട്ടി, നിങ്ങൾക്ക് ഡിഗ്രിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്ക് റിസർവേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അടുത്ത കപ്പലിൽ കയറി പോകണം, ഇല്ലെങ്കിൽ പോകുന്നില്ലെങ്കിൽ സീറ്റ് സറണ്ടർ ചെയ്യണം. അപ്പൊ എന്നെ വാപ്പ പറഞ്ഞു, മോനെ എനിക്ക് പഠിപ്പിക്കാനൊന്നും നിവൃത്തിയില്ല, നീ പോയി വേണ്ടെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. അങ്ങനെ ഞാൻ ലാസ്റ്റ് ആർഡ് പോയി, ഞാൻ തന്നെ എഴുതി ഞാൻ ഈ സീറ്റ് സറണ്ടർ ചെയ്ത്. വീട്ടിൽ പഠിപ്പിക്കാനുള്ള യാതൊരു സാഹചര്യവുമില്ല, അതിനാൽ ഞാനെനിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഈ സീറ്റ് സറണ്ടർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് ഞാൻ തന്നെ എഴുതിക്കൊണ്ടുപോയി അങ്ങോട്ട് കൊണ്ടുപോയി ലാസ്റ്റാൻഡ് ഓഫീസിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോയി ഞാൻ അവിടെ പോയി വാതിൽ അതിന് കടക്കുന്നതിന് മുമ്പ് എന്നെ വാതിൽക്കൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മക്കോടെ ചേട്ട അംസ, ഞങ്ങളെല്ലാം ബഹുമാനത്തോടുകൂടി വിളിച്ചിരുന്ന ഇക്കാക്ക എന്നാണ്. ഇക്കാക്ക അവിടെ വാതിൽക്കൽ നിന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താടാ ഈ കയ്യിലുള്ള കടലാസ്? ഞാൻ അവിടെ ഇക്കാക്ക എനിക്ക് ഇങ്ങനെ ഡിഗ്രിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, വിക്ടോറിയ കോളേജിലാണ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത്, പക്ഷേ എന്നെ പഠിപ്പിക്കാൻ വീട്ടിൽ ആരുമില്ല, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമാണ്, അതുകൊണ്ട് എനിക്ക് ഈ സീറ്റ് വേണ്ട, ഞാൻ ഈ സീറ്റ് സറണ്ടർ ചെയ്യുകയാണ് എന്ന് എഴുതി ദാസുദാർ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ അയാൾ പറഞ്ഞു കൊണ്ടല്ല ഞാൻ കൊടുത്തിട്ട്. ഞാൻ പിന്നെ വിചാരിച്ച ഇക്കാക്ക കൊടുക്കാൻ പോകുന്ന, ഇക്കാക്ക അവിടുന്ന് വാങ്ങിയിട്ട് 100 കഷ്ണമാക്കി കീറി എറിഞ്ഞു. എന്നോട് നീ പോയി പഠിത്തം നടത്തുന്ന, നീ പോയി നിന്നെ വീട് വിറ്റിട്ടെങ്കിലും പഠിക്കും. അങ്ങനെ അത് എന്റെ എനിക്കൊരു ഇതായി. അപ്പൊ എന്റെ മനസ്സിലേക്ക് വന്ന് അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഭയങ്കര കരച്ചിലും വിളിയൊക്കെ ആയി. പിന്നെ അങ്ങനെ വീട്ടിലെ എന്ന് പറഞ്ഞാല് തരാൻ എന്റെ അവർക്ക് വീട്ടുകാരുടെ കയ്യിൽ ഒന്നുമില്ല. എന്നെ എന്നെ ഏതായാലും കോളേജിൽ പഠിപ്പിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമാണ്. കാരണം എല്ലാ വിഷയങ്ങളും നല്ല മാർക്ക് കിട്ടിയാണ്, ഹയർ സെക്കൻഡറി ഡിസ്റ്റിങ്ഷൻ ഒക്കെ കൊണ്ട് പാസ്സായത്. അപ്പൊ ഇത് അപ്പോ ഏത് സമയത്തും കടപ്പുറത്തിലും അവിടെ ഇവിടെ എനിക്കുള്ള ജോലി കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അങ്ങനെ പാപ്പയ്ക്ക് ഒരു സ്ട്രൈക്കായ പാപ്പ പറഞ്ഞ ഒരു കാര്യം ചെയ്യുമ്പോൾ എന്റെ ഒരു ലാൻഡിന്റെ ഒരു പകുതി ഞാൻ വിൽക്കാം. അങ്ങനെ പാപ്പ തന്റെ ലാൻഡിന്റെ ഒരു പകുതി വിറ്റ് എന്നെ പഠിപ്പിച്ചു. പിന്നെ അങ്ങനെ ഞാൻ ഡിഗ്രി ബി എഡ് എം എ പിന്നെ ഒക്കെ പഠിച്ചു. ഞാൻ ഹയർ സെക്കൻഡറി പാസ്സായ ശേഷം ഡിഗ്രിക്ക് എനിക്ക് സെലക്ഷൻ കിട്ടുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലേക്കാണ്. 1972 മുതൽ 75 വരെയാണ് ഞാൻ ആ സ്ഥാപനത്തിൽ പഠിച്ചത്. പിന്നെ 75 to 76 എനിക്ക് അൺട്രെയിൻഡ് ടീച്ചറായിട്ട് അമീനിയിൽ ജോലി കിട്ടി. അൺട്രെയിൻഡ് ടീച്ചറായിട്ട് ജോലി കിട്ടിയപ്പോൾ പിന്നെ ഞാൻ ബി എഡിന് പോകാനുള്ള പൈസ അതിൽ നിന്ന് ആർജിച്ചു. അങ്ങനെ ഞാൻ വെച്ച് വെച്ച് ബി എഡിന് പോകാനുള്ള സാഹചര്യം ഒരുക്കി. പിന്നെ ബി എഡ് ഗവൺമെന്റ് ട്രെയിനിങ് കോളേജ് കാലിക്കറ്റില് 76-77 ഞാൻ ബി എഡ് കഴിഞ്ഞു. 78 എനിക്ക് പ്രൈമറി ടീച്ചറായിട്ട് അമീനി ജെ ബി സ്കൂൾ സെന്ററിൽ എനിക്ക് പ്രൈമറി ടീച്ചറായിട്ട് ജോലി കിട്ടി. പിന്നെ അതിനുശേഷമാണ് 1980 ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് മിനിക്കോയിൽ എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്നത്.
0: അങ്ങനെ ദീർഘകാലം ഒരു അധ്യാപകനായൊക്കെ ജോലി ചെയ്ത ആളാണ്. ഒരുപാട് വിദ്യാർത്ഥികളെ, ഒരുപാട് സുമനസ്സുകളെ പഠിപ്പിച്ച് ആഗ്രഹങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും. അധ്യാപന ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായി തോന്നുന്നത് എന്താണ്?
1: ശരിക്കും പറഞ്ഞാൽ അധ്യാപകനാവുക എന്നുള്ളത് തന്നെ ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്. എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നത് ഡോക്ടർ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഈ കുട്ടികളെ കൂടെ, ബയോളജി കുട്ടികളുടെ കൂടെ ഒക്കെ നടക്കലും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഗ്രൂപ്പ് എടുത്തപ്പോൾ എനിക്ക് ഹിസ്റ്ററിയിൽ മാർക്ക് കൂടുതലുണ്ട്. എന്നെ ഹിസ്റ്ററി സാറ് ഹ്യൂമാനിറ്റി ഗ്രൂപ്പിലേക്കാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ പിന്നെ അങ്ങനെ അത് ഹ്യൂമാനിറ്റി പഠിക്കാനിടയായി. എന്നിരുന്നാൽ ഡോക്ടർ ആകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതെന്ന് മനസ്സിൽ വെച്ചോണ്ടിരുന്നു ഞാൻ. പറ്റിയില്ലെന്ന് മാത്രം. അധ്യാപകനാവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബ്ലെസ്സിംഗ് ആണത്. അത് കാരണം എന്താ പറയുക, നമുക്കിപ്പോ നമ്മുടെ മറ്റുള്ളവരൊക്കെ ഇപ്പൊ ബാങ്കിലെ സമ്പാദ്യങ്ങളാണ് നോക്കുക. ഞങ്ങളുടെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ബാങ്കിൽ മാത്രമല്ല അവരുടെ സമ്പാദ്യം ഏറ്റവും വലിയ സമ്പാദ്യം അവർ കിടക്കുന്ന അവരെ പഠിപ്പിച്ച കുട്ടികളാണ്. ഞാൻ ഇന്ന് പഠിപ്പിച്ച കുട്ടികൾ പലരും എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെ പല ഫീൽഡിലും അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അവര് കാണിക്കുന്ന സ്നേഹമൊക്കെ നമ്മൾ കാണുമ്പോഴേ ഈ ജോലിയോട് എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു എന്താ പറയാ, ഈ ജോലി കിട്ടിയത് നന്നായി പോയി, നല്ല ജോലിയാണെന്ന് തോന്നിപ്പോകും. അതെ, ഒരു പ്രാവശ്യം ഞാന് കൊച്ചിയില് ഒരു യാത്രക്ക് ഇങ്ങനെ അവസാനം സാധനമൊക്കെ കൊണ്ടുവന്ന് പിന്നെ അവിടെ വെച്ച് സ്കാനിങ് സെന്ററിൽ വെച്ച് എന്റെ ഒരു 2-3 കാർബോർഡ് പെട്ടി അതിന് ഷിപ്പിംഗ് ബിൽ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. എന്റെ പെട്ടിയും ബാഗുകളൊക്കെ ഇപ്പുറത്ത് വെച്ചിട്ട് പോയത്. ഞാൻ വരുമ്പോഴേക്ക് ഇതൊന്നും കാണുന്നില്ല. ഞാൻ ഷിപ്പിംഗ് ബില്ലിന് എടുത്ത് പോയപ്പോ എന്റെ ബാഗും പെട്ടിയും ഒക്കെ ഒന്നും കാണുന്നില്ല. നോക്കും, പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കി നോക്കുമ്പോ ഞാൻ മീക്കോ എന്ന് പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി വണ്ടിയിൽ വെച്ച് വരിയിൽ നിൽക്കാണ്. എന്നെ കണ്ടപ്പോ പറഞ്ഞു, സാർ അവിടെ ഇരുന്നോ, ഞാനിത് കൊണ്ടുപോയി, ഞാൻ ചെക്കിങ്ങിന് മാത്രം സാർ വന്നാ മതി. അന്നൊരു ഹസൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അപ്പൊ എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഹസൻ എന്ന എന്റെ വിദ്യാർത്ഥി കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കയറ്റി അങ്ങനെ വെച്ചിട്ട് പോയി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികളുടെ അഭിനയം ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്.
0: കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ സംസാരിച്ചത് അമിനി ദ്വീപിൽ നിന്നുള്ള ബുഹാരി മാസ്റ്ററാണ്. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്ത ബുധനാഴ്ച ഇതേ സമയം കേൾക്കാം. ഈ പരിപാടി നിങ്ങൾക്കുവേണ്ടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 6 സെക്കൻഡ്.
1: ഫാട്ട് ഫെട്ടി

0: ആകാശവാണി കവരത്തിയുടെ പാട്ടുപറ്റുന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് മദീന പള്ളിയുടെ അടുത്താണ്. അവിടെ നിന്ന് ഒരാൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. നമുക്ക് അയാളൊന്ന് പരിചയപ്പെടാം. പേര് പറഞ്ഞോളൂ.
1: ലിറാർ ചണ്ടിപ്പുര.
0: ആ ലിറാർ എന്താ ചെയ്യുന്നത്?
1: നമ്മ സ്വന്തം തൊഴിൽ ചെയ്തു.
0: സ്വയം തൊഴിലാണല്ലേ?
1: സ്വന്തം തൊഴിൽ
0: തുടങ്ങിയിട്ട് എത്ര വർഷമായി? കുറെ വർഷമായി.
1: കുറെ വർഷമായി. ചെറിയ ചെറിയ കത്തിയൊക്കെ ചൂലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.
0: ചെറിയ ചെറിയ കത്തിയൊക്കെ അല്ലേ?
1: ആ കത്തിയൊക്കെ ഉണ്ടാക്കും, പിന്നെ ചൂലൊക്കെ ഉണ്ടാക്കും.
0: ചൂല് കത്തി അങ്ങനെയൊക്കെ അതൊക്കെ എന്നിട്ട് വിൽക്കാണല്ലേ?
1: വിൽക്കാണ്.
0: കവരത്തി ഒന്നുമില്ലേ സ്ഥലം?
1: ആ കവരത്തി ഒന്ന്.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഉമ്മയുണ്ട്, പെങ്ങളുണ്ട്, മൂന്ന് ജ്യേഷ്ഠന്മാരുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. സമസ്ത കുടുംബമാണ്.
0: കുട്ടികള് പഠിക്കാണോ? ഒരു കുട്ടിയാണോ ഉള്ളത്?
1: ആ ഒരു കുട്ടിയാണുള്ളത്, പഠിക്കാണ്. വേറെ ജോലി ഇരിക്കുകയാണ്.
0: പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ജോലിയൊക്കെ ആയില്ലേ?
1: ജോലി ഗവൺമെന്റ് ഇല്ല, മറ്റേണം.
0: ആ നമ്മുടെ ഇവിടെ ഇപ്പൊ ഗവൺമെന്റ് ജോലി തന്നെ കിട്ടണമെന്ന് നിർബന്ധം പിടിച്ചാൽ വീട്ടിലെത്തിയേ ഉള്ളൂ. ലിതാറിപ്പോ ഇവിടെ നിന്നാണോ നിസ്കരിക്കാറ്?
1: ഇല്ല, ഞാൻ അങ്ങോട്ട് തെക്കോട്ട് പോയപ്പോ മദീനപ്പള്ളി കയറി നിസ്കരിക്കണം. ഇങ്ങോട്ട് വന്ന് ചായ എടുക്കണമെന്ന് ഇറക്കിയാണ്.
0: കഴിഞ്ഞിട്ട് വീട്ടിലോട്ടാണോ അതോ? വീട്ടിലോട്ട് തന്നെയാണല്ലേ. ഈ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ട്? ആകാശവാണി
1: രാവിലെ കേൾക്കാറുണ്ട്.
0: രാവിലെ പാട്ടുപറ്റിയൊക്കെ കേൾക്കാറുണ്ട്. അപ്പോ നമ്മുടെ ഈ പരിപാടിയിൽ ലിറാറ് ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്?
1: നമ്മുടെ പഴയ ഗാനം മമ്മൂട്ടിയുടെ.
0: മമ്മൂട്ടിയുടെ
1: നിറക്കൂടിലെ ഒരു
0: നിറക്കൂടിലത്തെ നല്ലൊരു പാട്ടില്ലേ? തീർച്ചയായിട്ടും ലിറാറ് പറഞ്ഞതുപോലെ നിറക്കൂടുന്ന സിനിമയിലത്തെ ഒരു നല്ല പാട്ട്. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്?
1: ശ്രീരാമന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും വേണ്ടി.
0: സുഹൃത്തുക്കൾ എല്ലാവർക്കും വേണ്ടി ലിറാറ് പറഞ്ഞതുപോലെ നിറക്കൂടിയിട്ട് ഒരു നല്ല പാട്ട് വെച്ചുതരാം. ഏതായാലും ഞങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി. ഓക്കെ, താങ്ക് യു.
1: വെൽക്കം.

0: ഇന്നത്തെ പാട്ടുപെട്ടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് സലീം, മന്നായപുര.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ആകാശവാണി കവരത്തി. ഇപ്പോൾ ഒരു നാടൻ പാട്ട് കേൾക്കാം.

0: ഫെയിൻ ഫൂരിഷ. സ്ത്രീക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമുണ്ട്. ഉറച്ച ചുവടുവയ്പിലൂടെ അവളത് നേടിയെടുക്കുന്നു. വ്യത്യസ്ത മേഖലയിൽ വിജയവഴി നേടിയവർ, അവരുടെ ജീവിതാനുഭവങ്ങൾ, വിജയകഥകൾ, സ്ത്രീ ജീവിത സ്പർശിയായ മറ്റു വിഷയങ്ങൾ എല്ലാം പങ്കുവെക്കുന്ന പരമ്പര ഫെയിൻ ഫൂരിഷ. കേൾക്കാം ശനിയാഴ്ചകളിൽ രാവിലെ 7:45 വൈകിട്ട് 5:30 ആകാശവാണി കവരത്തി നിലയത്തിൽ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 9496282383 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കാം. സന്ദേശം അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 9496282383.
1: ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഷറഫുനിസ പുളിയനക്കയിൽ. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി. നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: സമ്പദ്വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനും കോവിഡിന് ശേഷമുള്ള തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾക്കൊപ്പം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കോവിഡ് മഹാമാരി സമയത്തെ തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനുമായാണ് കേന്ദ്ര സർക്കാർ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന ABRY പ്രഖ്യാപിച്ചത്. ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജിന്റെ ഭാഗമായി 2020 ഒക്ടോബർ 1 സ്കീം ഔദ്യോഗികമായി ആരംഭിച്ചത്. പദ്ധതി നടപ്പിലാക്കുന്നതും അതിന്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും തൊഴിൽ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൌണ്ടുകളിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് തൊഴിലുടമകൾക്ക് പ്രോത്സാഹനം നൽകുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം. പദ്ധതി പ്രകാരം പുതിയ ജീവനക്കാരുടെ EPF സംഭാവനകൾക്ക് സർക്കാർ സബ്സിഡി നൽകുന്നു. 2 വർഷത്തേക്കാണ് ഈ സബ്സിഡി നൽകുന്നത്. കൂടാതെ പ്രതിമാസം 15,000 രൂപയിൽ താഴെ വരുമാനമുള്ളവർക്ക് EPFലേക്കുള്ള തൊഴിലുടമകളുടെയും ജീവനക്കാരന്റെയും സംഭാവന കേന്ദ്ര സർക്കാർ നൽകുന്നു. അടിസ്ഥാന വേതനത്തിന്റെ 12% ഈ സംഭാവന. ഔപചാരിക മേഖലയിൽ മുമ്പ് ജോലി ചെയ്തിട്ടില്ലാത്ത പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് പ്രോത്സാഹനം നൽകാനും കോവിഡ് മഹാമാരി മൂലം തൊഴിൽ നഷ്ടം സംഭവിച്ചവർക്ക് തൊഴിൽ ലഭ്യമാക്കാനുമാണ് പദ്ധതിയുടെ പ്രാഥമിക ശ്രദ്ധ. ഔപചാരിക മേഖലയിലെ തൊഴിലുടമകൾക്ക് ഇത്തരം വ്യക്തികളെ നിയമിക്കുന്നതിന് പദ്ധതി പ്രോത്സാഹനം നൽകുന്നു. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 1,000 താഴെ ജീവനക്കാരുള്ളതുമായ എല്ലാ സ്ഥാപനങ്ങളെയും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2020 ഒക്ടോബർ 1 2021 June 30 ഇടയിൽ നിയമിക്കപ്പെട്ട ജീവനക്കാർ സ്കീമിന് യോഗ്യരാണ്. 2020 March 1 2020 September 30 ഇടയിൽ ജോലി നഷ്ടപ്പെടുകയും പിന്നീട് തൊഴിൽ നേടുകയും ചെയ്ത വ്യക്തികൾക്കും പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാകും. അതേസമയം PMRPY അല്ലെങ്കിൽ PMPRPY സ്കീമുകൾക്ക് കീഴിൽ ഗുണഭോക്താക്കളായ ജീവനക്കാരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. കൂടുതൽ തൊഴിലാളികളെ ഔപചാരിക മേഖലയുടെ കീഴിൽ കൊണ്ടുവരുന്നുവെന്ന് ഉറപ്പാക്കാൻ അധിക ധനസഹായത്തോടെ പദ്ധതി വിപുലീകരിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥ സർക്കാർ 2021 June അവതരിപ്പിച്ചു. കൂടുതൽ ജീവനക്കാരെയും സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി പദ്ധതി 2022 March സർക്കാർ ദീർഘിപ്പിച്ചു. പദ്ധതി പ്രകാരമുള്ള സർക്കാരിന്റെ സംഭാവന EPFO പരിപാലിക്കുന്ന യോഗ്യരായ ജീവനക്കാരുടെ യൂണിവേഴ്സൽ അക്കൌണ്ട് നമ്പറിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു എന്നത് സ്കീമിന്റെ പ്രത്യേകതയാണ്. എല്ലാ പേയ്മെന്റുകളും സംഭാവനകളും കാര്യക്ഷമമായും സുരക്ഷിതമായും നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് ജീവനക്കാർക്ക് ആധാർ സീഡഡ് UAN ഉണ്ടായിരിക്കണം. EPF സംഭാവനകളുടെ സാമ്പത്തിക ഭാരം കുറച്ചുകൊണ്ട് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പദ്ധതി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു. വർദ്ധിച്ച സാമൂഹിക സുരക്ഷാ കവറേജ് പദ്ധതിയുടെ മറ്റൊരു ഗുണഫലമാണ്. EPF സംവിധാനത്തിൽ കൂടുതൽ ജീവനക്കാരെ എൻറോൾ ചെയ്യുന്നതിലൂടെ തൊഴിലാളികൾക്ക് പെൻഷനും പ്രൊവിഡന്റ് ഫണ്ട് സംഭാവനകളും ഉൾപ്പെടെയുള്ള സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്കുള്ള വഴി ABRY ഉറപ്പാക്കുന്നു. അതുവഴി അവരുടെ സാമ്പത്തിക സുരക്ഷ മെച്ചപ്പെടുന്നു. നിലവിൽ ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അതിന്റെ പ്രാരംഭ തൊഴിൽ സൃഷ്ടിക്കൽ ലക്ഷ്യങ്ങളെ മറികടന്നിട്ടുണ്ട്. ഹ്രസ്വകാല തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുക മാത്രമല്ല, ഔപചാരിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മഹാമാരിക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വീണ്ടെടുക്കലിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന അഥവാ ABRY. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളിലേക്ക് തൊഴിലാളികളെ നയിച്ചുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക പുനരുജ്ജീവനത്തെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഒരു പ്രധാന സംരംഭമായി ABRY നിലകൊള്ളുന്നു.
0: പ്രധാനമന്ത്രി ആത്മനിർഭർ ഭാരത് തൊഴിൽ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ദിസ് ഈസ് ആകാശവാണി. ദ ന്യൂസ് റെഡ് ബൈ വത്സ വില്യംസ്. The Lok Sabha today passed the Public Examinations Prevention of Unfair Means Amendment Bill 2026. The bill seeks to amend the Public Examinations Prevention of Unfair Means Act 2024. The legislation incorporates several significant provisions, including stringent penalties such as imprisonment for up to 10 years, fines of up to 10 crore rupees, and the seizure of properties of convicted offenders. Replying to the discussion on the bill, Minister of State for Personnel, Public Grievances and Pensions, Dr. Jitendra Singh, said the new bill is a reaffirmation of the government's commitment to safeguard the welfare of students and youths.
3: The earlier bill and the amendment today are reaffirmation of this government's deep commitment to safeguard the welfare of the students and the youth of this country. And therefore, this bill can be described as a milestone legislation in the history of Indian Parliament.
2: Replying to Mr. Gandhi's accusation against Union Home Minister Amit Shah, Dr. Singh said the government repeatedly clarified that no shots were fired and only tear gas was used. He said since no shots were fired, the question of issuing an order does not arise, as the authority to issue such an order rests with the magistrate, not the minister. Parliamentary Affairs Minister Kiran Rijiju strongly objected to the remarks of Rahul Gandhi and demanded an apology from him in the House for his remarks. Earlier participating in the discussion, Congress MP Rahul Gandhi said students' protest on the NEET issue was not violence or hatred, but a deep expression of the youth, and all political parties must respect this expression. After the passage of the bill, the lower house was adjourned till tomorrow. The Rajya Sabha has passed the Prevention of Insults to National Honour Amendment Bill 2026. The bill will further amend the Prevention of Insults to National Honour Act 1971. The proposed legislation seeks to give Vande Mataram the same statutory protection as the national anthem Jan Gan Man. These offences are punishable with imprisonment up to 3 years, a fine, or both. After the passage of the bill, the upper house was adjourned till tomorrow. To address the deteriorating air quality challenge, the government has approved a vehicle fleet renewal initiative named Parivartan Program for accelerated renewal and incentivization of vehicle assets for reducing transport air pollution and network emissions. The scheme aims to replace old and high-emission trucks and buses in the Delhi National Capital Region with cleaner Bharat Stage BS6 compliant and electric vehicles. In Pakistan-occupied Jammu and Kashmir, the death toll has risen to 40, with several others injured following a crackdown by Pakistani security forces on protesters during a march organized by the Joint Awami Action Committee from Rawalkot to Muzaffarabad on Monday. Amid escalating unrest in the occupied territory, a human rights documentation and monitoring body has urged the Office of the United Nations High Commissioner for Human Rights to intervene over reports of lethal force being used against peaceful protesters. Union Home Minister Amit Shah has spoken with Assam Chief Minister Dr. Hemanta Biswa Sarma and reviewed the ongoing relief efforts in the wake of the devastating floods in Upper Assam. In a social media post, the Assam Chief Minister said Union Home Minister inquired about the situation on the ground and assured that the centre will continue to provide all necessary assistance. Odisha also continues to grapple with the rapidly escalating flood emergency as swollen rivers inundate vast stretches, displacing thousands. Benchmark domestic equity indices ended over 1% higher today. The Sensex surged 889 points to close at 77,655. The Nifty gained 265 points to settle at 24,250. At the ongoing Commonwealth Games in Glasgow, Indian boxer Sakshi Chaudhary confirmed another medal for the country on day 6. Sakshi defeated Caitlin Friars of Northern Ireland by a unanimous decision 5-0 to storm into the semi-finals of the women's 51-kilogram division. And with that, we end this news bulletin.
0: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എ നിസയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ജില്ലയിലെ വിവിധ വികസന പദ്ധതികളുടെ നിലവിലെ സ്ഥിതിയും പുരോഗതിയും യോഗത്തിൽ വിലയിരുത്തി. വിഴിഞ്ഞം റിംഗ് റോഡ് വാമനപുരം മണ്ഡലത്തിലെ തെന്നൂർ പാലത്തിന്റെ ശോചനീയാവസ്ഥ

0: ഹരിക്കൽ, വെഞ്ഞാറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിനായി വൈദ്യുതി പോസ്റ്റുകൾ മാറ്റിസ്ഥാപിക്കൽ തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി യോഗത്തിൽ വിലയിരുത്തി. എംഎൽഎമാരായ സി കെ ഹരീന്ദ്രൻ, വി മുരളീധരൻ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ബീന എം, എംഎൽഎമാരുടെയും എംപിമാരുടെയും പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പാറശാല നിയോജക മണ്ഡലത്തിൽ SSLC പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. സൂര്യകാന്തി മികവുത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മന്ത്രി CP ജോൺ ഉദ്ഘാടനം ചെയ്തു. പാറശാല മണ്ഡലത്തിൽ SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 515 വിദ്യാർത്ഥികൾക്കും പ്ലസ് ടു പരീക്ഷയിൽ വിജയം കൈവരിച്ച 268 വിദ്യാർത്ഥികൾക്കും പുരസ്കാരം നൽകി. സ്പെഷ്യൽ വിഭാഗത്തിലുള്ള 12 വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. 100% വിജയം നേടിയ 15 പൊതുവിദ്യാലയങ്ങൾക്ക് സൂര്യകാന്തി പുരസ്കാരവും നൽകി. CK ഹരീന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെയും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായി കളക്ട്രേറ്റിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വനാതിർത്തിയോട് ചേർന്നുള്ള പഞ്ചായത്തുകളിൽ ജനജാഗ്രതാ സമിതി യോഗങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ചേരുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ആശയവിനിമയം എളുപ്പമാക്കാൻ ഓരോ പഞ്ചായത്തിലും വനംവകുപ്പിന്റെ ലൈസൺ ഓഫീസർമാരെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. മന്ത്രി കെ മുരളീധരൻ വർക്കല ശിവഗിരി മഠം സന്ദർശിച്ചു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദസ്വാമി, ജനറൽ സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ തുടങ്ങിയവർ മന്ത്രിയെ ഷോളണിയിച്ച് സ്വീകരിച്ചു. മഹാസമാധിയിലെത്തി മന്ത്രി കെ മുരളീധരൻ ദർശനവും നടത്തി. തിരുവനന്തപുരം അയ്യങ്കാളി ജലോത്സവത്തിന്റെ ഭാഗമായി സ്വാഗത സംഘം രൂപീകരിച്ചു. എം വിൻസെന്റ് MLA അധ്യക്ഷതയിൽ വെള്ളായണിയിൽ നടന്ന യോഗത്തിലാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. നിലവിൽ പാലപ്പൂര് ഭാഗത്തുനിന്നും കുളങ്ങര ക്ഷേത്രഭാഗത്തേക്കാണ് മത്സരം നടത്തുന്നത്. നിർമ്മാണം പുരോഗമിക്കുന്ന വെള്ളായണി കല്ലിയൂർ പാലം അടുത്ത വർഷം പൂർത്തിയാകുന്നതോടെ കായലിൽ ഹൊറിസോണ്ടൽ ശൈലിയിൽ ട്രാക്ക് ഒരുക്കി വള്ളംകളി കൂടുതൽ ആവേശകരമാക്കി മാറ്റാനും യോഗത്തിൽ തീരുമാനമായി. ജലോത്സവത്തോടനുബന്ധിച്ച് DTPC നേതൃത്വത്തിൽ കാക്കാമൂലയിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. സ്വാഗത സംഘം ചെയർമാനായി എം വിൻസെന്റ് MLA ജനറൽ കൺവീനറായി ജില്ലാ കളക്ടർ അനുകുമാരിയെയും കൺവീനറായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രിയദർശിനിയെയും തിരഞ്ഞെടുത്തു. വെള്ളായണിക്കായലിൽ അടുത്ത മാസം 27 അയ്യങ്കാളി ജലോത്സവം നടത്തുന്നത്. സംസ്ഥാന ഭൂജല വകുപ്പ് പുതുതായി വാങ്ങിയ അത്യാധുനിക കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റിന്റെയും 16 വാഹനങ്ങളുടെയും ഫ്ളാഗ് ഓഫ് അമ്പലമുക്ക് ജലവിജ്ഞാന ഭവനിൽ മന്ത്രി മോൻസ് ജോസഫ് നിർവഹിച്ചു. പൊതുജനങ്ങളുടെ കുടിവെള്ള കാർഷിക ആവശ്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരദേശ മേഖലകളിൽ കുറഞ്ഞ ചെലവിൽ കുഴൽക്കിണർ നിർമ്മിക്കാനുള്ള യൂണിറ്റ്, ഡ്രില്ലിംഗ് സാമഗ്രികൾ എത്തിക്കാനുള്ള 7 ട്രക്കുകൾ, ഫീൽഡ് പരിശോധനകൾ വേഗത്തിലാക്കാൻ 9 LMV വാഹനങ്ങൾ എന്നിവയാണ് ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുന്നത്.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുള്ളക്കൽ, ആലപ്പുഴ.
1: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ഉമംഗ് സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൂർ എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.

0: കാരണമുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ധീൻ. പ്രധാന വാർത്തകൾ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ-പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിൽ 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടലും ഉൾപ്പെടെ കടുത്ത ശിക്ഷകൾ ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും അതിവേഗ കോടതികളും സ്ഥാപിക്കാനും ബില്ലിൽ നിർദ്ദേശമുണ്ട്. പരീക്ഷാ ക്രമക്കേടുകളിൽ അതിവേഗ നീതി ഉറപ്പാക്കുന്നതിനാണ് ഭേദഗതി ബിൽ കൊണ്ടുവന്നതെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. വിഷയത്തിൽ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ബിൽ വ്യക്തമാക്കുന്നതെന്നും ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാതെ പ്രതിപക്ഷം രാഷ്ട്രീയം കളിക്കുന്നതായും അദ്ദേഹം വിമർശിച്ചു. നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥി സമരത്തിന് നേർക്ക് വെടിവയ്പുണ്ടായിട്ടില്ലെന്നും കണ്ണീർവാതകം മാത്രമാണ് പ്രയോഗിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: ഗോലി ചലി ഹി നഹീ, ടിയർ ഗ്യാസ് കാ ഇസ്തമാൽ ഹുവാ, ലേക്കിൻ ജബ് ഗോലി ചലി ഹി നഹീ തോ ആദേശ് ദേനേ കാ സവാൽ ഹി പൈദാ ഹോതാ, ഓർ ആദേശ് ദേനേ കാ അധികാർ മജിസ്ട്രേറ്റ് കേ പാസ് രഹതാ ഹൈ, മന്ത്രി കേ പാസ് നഹീ.
1: നീറ്റ് വിഷയത്തിലെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമമോ വിദ്വേഷ പ്രകടനമോ അല്ലെന്നും ആഴത്തിലുള്ള അഭിപ്രായം അറിയിക്കാൻ അറിയിക്കില്ലെന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ബഹുമാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
3: I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the future generation of this country, and I feel that all political parties must respect this expression, including my friends in the BJP. There is nothing wrong with what has happened, and every Indian should be proud.
1: ഉദ്ദേശിച്ച ലക്ഷ്യം കൈവരിക്കുന്നതിന് ഭേദഗതി ബിൽ പര്യാപ്തമല്ലെന്ന് എൻ കെ പ്രേമചന്ദ്രൻ MP വിമർശിച്ചു. പ്രതിപക്ഷ ബഹളത്തിനിടെ 2 തവണ നിർത്തിവച്ച ലോക്സഭ ബിൽ പാസാക്കിയ ശേഷം ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ ഇന്ന് പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം ദേശീയ ഗീതമായ വന്ദേമാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. ഇന്ത്യയുടെ ദേശീയ ബോധത്തോടും സാംസ്കാരിക പൈതൃകത്തോടുമുള്ള പ്രതിബദ്ധതയാണ് നിയമനിർമ്മാണം പ്രതിഫലിപ്പിക്കുന്നതെന്ന് ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് പറഞ്ഞു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ വീണ്ടും ചേരും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടാൻ ലോക്സഭയുടെ അനുമതി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കും. ഓണക്കാലത്തെ വിലക്കയറ്റം തടയാൻ സർക്കാർ സജീവമായി ഇടപെടൽ നടത്തുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. 16 ഇനങ്ങളടങ്ങിയ 6 ലക്ഷത്തിലധികം സൌജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ 20 വരെ വിതരണം ചെയ്യുന്നതിന് പുറമെ

0: വിപണിയിൽ അരിയുടെയും ഗോതമ്പിന്റെയും സ്റ്റോക്കും ഉറപ്പാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. വരും മാസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടത്തി മുൻഗണന നൽകേണ്ട പ്രധാന പദ്ധതികളുടെയും നിക്ഷേപങ്ങളുടെയും അന്തിമ പട്ടിക തയ്യാറാക്കും. കൊച്ചി മെട്രോ രണ്ടാംഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റെസിലിയന്റ് കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ഈ മാസം 20-ന് നെറ്റ്വർക്ക് തകരാറിനെ തുടർന്ന് സംസ്ഥാനത്തുടനീളം റേഷൻ വിതരണം തടസ്സപ്പെടുകയും കടകൾ അടച്ചിടേണ്ടി വരികയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മന്ത്രി ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കൊല്ലം തങ്കശ്ശേരിയിൽ മത്സ്യബന്ധന വള്ളം തകർന്ന് കാണാതായ മത്സ്യത്തൊഴിലാളി റോയ്സനായി തെരച്ചിൽ തുടരുന്നു. നേവിയുടെ ഹെലികോപ്റ്റർ അല്പസമയം മുൻപ് നിരീക്ഷണ പറക്കൽ നടത്തി. തെരച്ചിലിനായി കോസ്റ്റ്ഗാർഡിന്റെ സേവനവും ജില്ലാ ഭരണകൂടം തേടിയിട്ടുണ്ട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപ്പുത്തിരിക്കായുള്ള നെൽക്കതർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതർ സമർപ്പിച്ചത്. രാവിലെ കൊയ്തെടുത്ത നെൽക്കതർ പുത്തിരിക്കണ്ടം മൈതാനത്ത് നിന്നും തലച്ചുമടായി ഏന്തിയാണ് മേയറും സംഘവും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര നടയിലെത്തിയത്. ക്ഷേത്രഭാരവാഹികൾ നെൽക്കതർ ഏറ്റുവാങ്ങി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ നാഷണൽ സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ഫ്രെയിംവർക്ക് പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ആദ്യഘട്ട ദക്ഷിണ മേഖലാ ശില്പശാലയ്ക്ക് തുടക്കമായി. രാജ്യത്തെ സ്വയം സഹായ സംഘങ്ങളിലെയും അയൽക്കൂട്ട അംഗങ്ങളുടെയും സാമ്പത്തിക സാമൂഹിക ക്ഷേമം ലക്ഷ്യമിട്ടുള്ള കർമ്മ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനാണ് രണ്ട് ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചത്. കേരളത്തിലെ സാഹസിക ടൂറിസം മേഖലയെ അന്താരാഷ്ട്ര ടൂറിസം ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്ന അന്തർദേശീയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവലിന് നാളെ തുടക്കം. ചാലപ്പുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമായി ഓഗസ്റ്റ് 2 വരെയാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: കയാക്ക്, സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൌൺ റിവർ എന്നീ മത്സര വിഭാഗങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ഇത്തവണത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ദേശീയ കയാക്കർമാരുടെ റാങ്കിംഗ് മത്സരം. നാളെ വൈകിട്ട് വിവിധ രാജ്യങ്ങളിലെയും സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ ദേശീയ അന്തർദേശീയ കയാക്കിംഗ് താരങ്ങൾ അണിനിരക്കുന്ന ഘോഷയാത്ര നടക്കും. മന്ത്രി ടി സിദ്ദീഖ് ഫ്ളാഗ് ഓഫ് ചെയ്യും. 31-ന് രാവിലെ നടക്കുന്ന അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം സി കെ കാസിംഗ് എംഎൽഎ നിർവഹിക്കും.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ നാളെയും പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കണ്ണൂർ, കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9-ാം സ്ഥാനത്ത് തുടരുന്നു. പരീക്ഷാ ക്രമക്കേട് തടയുന്നതിൽ കർശന നടപടികൾ ഉറപ്പുവരുത്തുന്ന പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ ഇന്ന് പാസാക്കി. ദേശീയഗീതമായ വന്ദേമാതരത്തെ അപമാനിക്കുന്നതിന് 3 വർഷം വരെ തടവ് ശിക്ഷ ഉറപ്പുവരുത്തുന്ന ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകി രാജ്യസഭ. പദ്ധതികൾ വൈകുന്നത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിച്ച് സംസ്ഥാന മന്ത്രിസഭായോഗം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ നിർദ്ദേശം നൽകി ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാനത്തെ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ 12 മെഡലുകളോടെ മുന്നേറ്റം തുടർന്ന് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി, നമസ്കാരം. വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോ നന്ദു BS. അവതരണം സീന ആന്റണി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവവും ഏറ്റവും പ്രധാനപ്പെട്ട രാസപ്രവർത്തന കേന്ദ്രവുമായ കരളിനെ ബാധിക്കുന്ന സങ്കീർണമായ രോഗബാധയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം വളർത്താനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം ആചരിക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിനെ കണ്ടെത്തുകയും അതിനുള്ള ആദ്യ വാക്സിൻ വികസിപ്പിക്കുകയും ചെയ്ത നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ ബാറൂക് ബ്ലംബർഗിന്റെ ജന്മദിനമാണ് ലോക ഹെപ്പറ്റൈറ്റിസ് ദിനമായി ആചരിക്കുന്നത്. 2026 ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം ഹെപ്പറ്റൈറ്റിസ് ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് പ്രതിബന്ധങ്ങൾ തകർത്തെറിയാം എന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് തടയുന്നതിനും പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്ന അജ്ഞത, സാമൂഹികമായ മാറ്റിനിർത്തലുകൾ, കൃത്യസമയത്ത് പരിശോധന നടത്താതിരിക്കൽ എന്നിവയെല്ലാം തകർത്തുകൊണ്ട് കരളാരോഗ്യമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുക്കുക എന്നതാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഹെപ്പറ്റൈറ്റിസ്? ലളിതമായി പറഞ്ഞാൽ കരളിനുണ്ടാകുന്ന വീക്കത്തെയും കോശക്ഷതത്തെയുമാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് വിളിക്കുന്നത്. പ്രധാനമായും വൈറസ് ബാധ മൂലമാണ് ഇതുണ്ടാകുന്നത്. കൂടാതെ അമിതമായ മദ്യപാനം, ചില മരുന്നുകളുടെ ദുരുപയോഗം, ഫാറ്റി ലിവർ, സ്വയം പ്രതിരോധ സംവിധാനത്തിലുണ്ടാകുന്ന തകരാറുകൾ എന്നിവയും കരൾ വീക്കത്തിന് കാരണമാകാം. വൈറസ് മൂലമുണ്ടാകുന്ന ഹെപ്പറ്റൈറ്റിസിനെ പ്രധാനമായും 5 തരങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. എ, ബി, സി, ഡി, ഇ. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. സാധാരണയായി പെട്ടെന്ന് വന്നു മാറുന്ന രോഗമാണിത്. രക്തത്തിലൂടെയും ശരീരസ്രവങ്ങളിലൂടെയും പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഗർഭിണിയായ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലൂടെയും അണുവിമുക്തമാകാത്ത സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നതിലൂടെയും ഇത് പകരാം. ഇത് ദീർഘകാല രോഗമായി മാറി ലിവർ സിറോസിസിനും കരൾ ക്യാൻസറിനും കാരണമായേക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി പോലെ തന്നെ രക്തത്തിലൂടെ പകരുന്നതാണ് ഹെപ്പറ്റൈറ്റിസ് സി. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ വർഷങ്ങളോളം ശരീരത്തിൽ തുടരാൻ ഇതിന് കഴിയും. ഹെപ്പറ്റൈറ്റിസ് ബി അണുബാധയുള്ളവരിൽ മാത്രം കാണപ്പെടുന്ന ഒന്നാണ് ഹെപ്പറ്റൈറ്റിസ് ഡി. ഹെപ്പറ്റൈറ്റിസ് ഇ ഹെപ്പറ്റൈറ്റിസ് എ പോലെ തന്നെ ശുചിത്വമില്ലാത്ത വെള്ളത്തിലൂടെയും ആഹാരത്തിലൂടെയുമാണ് പകരുന്നത്. ഗർഭിണികളെ ബാധിച്ചാൽ ഇത് കൂടുതൽ ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹെപ്പറ്റൈറ്റിസിന്റെ രോഗലക്ഷണങ്ങളും ഇതിന്റെ നിശബ്ദ ഭീഷണിയും. ഹെപ്പറ്റൈറ്റിസ് രോഗബാധ പലപ്പോഴും ഒരു നിശബ്ദ ഘാതകനാണ്. കാരണം രോഗം വന്ന് കരളിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുന്നതുവരെ പലരിലും വ്യക്തമായ ലക്ഷണങ്ങൾ കാണാറില്ല. എങ്കിലും പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ഡോക്ടറെ കണ്ട് രക്തപരിശോധന നടത്തേണ്ടതാണ്. അമിതമായ ക്ഷീണവും തളർച്ചയും കണ്ണുകളിലും ചർമ്മത്തിലും മൂത്രത്തിലും കാണപ്പെടുന്ന മഞ്ഞ നിറം, വിശപ്പില്ലായ്മ, ഓക്കാനം, ഛർദി, വയറിന്റെ വലതുവശത്ത് മുകൾ ഭാഗത്തായി ഉണ്ടാകുന്ന വേദന, വെളുത്ത അല്ലെങ്കിൽ ചാരനിറത്തിലുള്ള മലം, സന്ധിവേദനയും നേരിയ പനിയും. മഞ്ഞപ്പിത്തം എന്നത് ഹെപ്പറ്റൈറ്റിസിന്റെ ഒരു ലക്ഷണം മാത്രമാണ്. അതൊരു സ്വതന്ത്ര രോഗമല്ല. നാട്ടുചികിത്സകൾ മാത്രം തേടി സമയം കളയുന്നത് കരളിന് ശാശ്വതമായ തകരാറുകൾ വരുത്തി വച്ചേക്കാം. അപ്പോൾ എന്തായിരിക്കും ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ? പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന പഴഞ്ചൊല്ല് ഹെപ്പറ്റൈറ്റിസിന്റെ കാര്യത്തിൽ 100% ശരിയാണ്. ഒന്നാമതായി, ശുചിത്വപാലനം. ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ തടയാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. ഭക്ഷണത്തിന് മുൻപും ശൌചാലയ ഉപയോഗത്തിന് ശേഷവും കൈകൾ സോപ്പിട്ട് നന്നായി കഴുകുക. തെരുവോരങ്ങളിൽ നിന്ന് തുറന്നുവച്ച ഭക്ഷണങ്ങളും മലിനമായ വെള്ളത്തിലുണ്ടാക്കുന്ന പാനീയങ്ങളും ഒഴിവാക്കുക. രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അത് അംഗീകൃത ബ്ലഡ് ബാങ്കുകളിൽ നിന്ന് കൃത്യമായി പരിശോധിച്ചതാണെന്ന് ഉറപ്പുവരുത്തുക. ആശുപത്രികളിലും ലബോറട്ടറികളിലും ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന സൂചികളും സിറിഞ്ചുകളും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ടാറ്റു ചെയ്യുമ്പോഴും ബ്യൂട്ടി പാർലറുകളിൽ ഷേവ് ചെയ്യുമ്പോഴും ബ്ലേഡുകളും ഉപകരണങ്ങളും അണുവിമുക്തമാണെന്നും ഉറപ്പാക്കണം. ഹെപ്പറ്റൈറ്റിസ് ബി, സി എന്നിവ ലൈംഗിക ബന്ധത്തിലൂടെ പകരാൻ സാധ്യതയുള്ളതിനാൽ സുരക്ഷിത മാർഗങ്ങൾ സ്വീകരിക്കുക. ഹെപ്പറ്റൈറ്റിസ് ബി തടയാൻ തികച്ചും സുരക്ഷിതവും ഫലപ്രദവുമായ വാക്സിൻ ലഭ്യമാണ്. നവജാത ശിശുക്കൾക്ക് ജനന സമയത്ത് തന്നെ ആദ്യ ഡോസ് നൽകുന്നത് കുട്ടിയെ ജീവിതകാലം മുഴുവൻ ഈ രോഗത്തിൽ നിന്ന് സംരക്ഷിക്കും. മുതിർന്നവർക്കും പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർക്കും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എടുത്ത് സംരക്ഷണം ഉറപ്പാക്കാവുന്നതാണ്. ഹെപ്പറ്റൈറ്റിസ് എ രോഗത്തിനെതിരെയും വാക്സിനേഷൻ ലഭ്യമാണ്. പലരുടെയും ധാരണ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി ബാധിച്ചാൽ ചികിത്സയില്ല എന്നാണ്. എന്നാൽ അത് തെറ്റായ ധാരണയാണ്. ഇന്ന് മരുന്ന് രംഗത്ത് വൻ മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. വെറും 8 മുതൽ 12 ആഴ്ച വരെയുള്ള ഗുളികകൾ കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് സി പൂർണ്ണമായി ഭേദമാക്കാൻ ഇന്ന് സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി രോഗം പൂർണ്ണമായി മാറ്റാൻ സാധിച്ചില്ലെങ്കിലും ഫലപ്രദമായ ആന്റിവൈറൽ മരുന്നുകൾ വഴി രോഗത്തെ നിയന്ത്രിച്ച് കരൾ രോഗങ്ങളിലേക്കോ ക്യാൻസറിലേക്കോ പോകാതെ സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കും. അതുകൊണ്ട് രക്തപരിശോധന നടത്താൻ ഭയപ്പെടേണ്ടതില്ല. ഗർഭിണികൾ, ഇടയ്ക്കിടയ്ക്ക് രക്തം സ്വീകരിക്കുന്നവർ, കരൾ രോഗത്തിന്റെ ലക്ഷണമുള്ളവർ എന്നിവർ നിർബന്ധമായും ഹെപ്പറ്റൈറ്റിസ് ബി സി പരിശോധനകൾ HBsAg, anti-HCV എന്നിവ നടത്തേണ്ടതാണ്. ഈ വർഷത്തെ ലോക ഹെപ്പറ്റൈറ്റിസ് ദിന സന്ദേശം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ഭയവും നാണക്കേടും ഒഴിവാക്കുക. പരിശോധനകൾ നടത്താനും ചികിത്സ തേടാനുമുള്ള മടി ഒഴിവാക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യസമയത്ത് വാക്സിനേഷൻ നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക. മദ്യപാനവും അശാസ്ത്രീയമായ ഭക്ഷണ രീതികളും ഒഴിവാക്കി കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. ഒരു ലളിതമായ രക്തപരിശോധനയിലൂടെ നിങ്ങളുടെ കരളിന്റെ ആരോഗ്യം ഉറപ്പാക്കാൻ നിങ്ങൾക്കാകും. ഓർക്കുക, ആരോഗ്യപൂർണമായ കരൾ ആരോഗ്യപൂർണമായ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. ഈ സന്ദേശം ഉൾക്കൊണ്ട് നമുക്കൊന്നിച്ച് ഹെപ്പറ്റൈറ്റിസ് വിമുക്തമായ ഒരു കേരളത്തിനായി മുന്നേറാം. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം. ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. തയ്യാറാക്കിയത് SUT അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡോക്ടർ നന്ദു BS.

0: തലമുറയുടെ സ്വപ്നങ്ങൾക്ക് ചിറകേകി ഒരു പുതിയ ഭാരതം പണിതുയർത്താം. കളിപ്പാട്ടങ്ങൾക്കായുള്ള ദേശീയ കർമ്മ പദ്ധതിയിലൂടെ
1: നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒരേ സമിതി തന്നെ നിയമമുണ്ടാക്കുകയും ഫണ്ട് നൽകുകയും ചെയ്യുന്ന നിലവിലെ രീതി മാറുന്നു. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ 2025 പ്രകാരം നിയമങ്ങൾ ഉണ്ടാക്കാനും കോളേജുകളുടെ നിലവാരം പരിശോധിക്കാനും ഫണ്ട് വിതരണത്തിനുമായി പ്രത്യേകം കൌൺസിലുകൾ ഉണ്ടാകും.

നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, കഴിഞ്ഞു പോയതിനെ ഓർത്ത് ദുഃഖിക്കാതെ വരാനിരിക്കുന്നതിനായി കാത്തിരിക്കാതെ ഈ നിമിഷത്തിൽ പൂർണ്ണമായി ജീവിക്കുക. ഇവിടെയുണ്ട്

0: വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. വൈക്കോൽ തുറു. ഒരു കാലത്ത് കാർഷിക സംസ്കൃതിയുടെ ഭാഗമായിരുന്നു വൈക്കോൽ തുറു അഥവാ കച്ചിത്തുറു. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തുറുവും തുറുവിൻ കാലും. പഴയ കാലത്തുള്ള കാർഷിക കുടുംബങ്ങളിൽ മൂന്നും നാലും പശുക്കളും ഉഴവുകാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് തീറ്റയായി വൈക്കോൽ കൊടുക്കുമായിരുന്നു. ഈ വൈക്കോൽ കൊയ്ത്തുകാലത്തിന് ശേഷം ചിക്കി ഉണക്കി അടുത്ത കൊയ്ത്തുകാലം വരെ തുറുവിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. പണ്ട് കൃഷിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നതുകൊണ്ട് ഒരു കുടുംബത്തിന്റെ ധനസ്ഥിതി വിളിച്ചോതുന്നത് അവിടുള്ള വൈക്കോൽ തുറുവിന്റെ എണ്ണം നോക്കിയായിരുന്നു. ഒന്നും രണ്ടും പശുവുള്ളവർ പറമ്പിലെ ഏതെങ്കിലും മരത്തിൽ താൽക്കാലികമായി സ്ഥാപിച്ച കഴയിൽ തുറുവിടുമായിരുന്നു. കുറെയേറെ പശുക്കളുള്ളവർ തുറുവിടുന്നതിനായി ചെറിയ അടിത്തറയുണ്ടാക്കി സിമെന്റ് കൊണ്ട് വാർത്തുണ്ടാക്കിയ തുറുവിൻകാല് അഥവാ തൂണ് ബേസ്മെന്റിന്റെ മധ്യത്തിലായി ഉറപ്പിച്ചു നിർത്തുകയോ അല്ലെങ്കിൽ കനമുള്ള തേക്കിന്റെയോ മറ്റോ കഴ ഉറപ്പിക്കുകയോ ചെയ്യും. വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ജോലിയാണ് തുറുവിടൽ. വൈക്കോൽ അല്പാൽപമായി കഴയുടെ ചുറ്റുമായി വൃത്താകൃതിയിൽ നിരത്തുന്നു. കൈകൊണ്ട് കുടഞ്ഞു നിരത്തുകയും കാൽകൊണ്ട് ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നന്നായി ഉറപ്പിച്ചില്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം കിനിഞ്ഞിറങ്ങി വൈക്കോൽ അഴുകുകയും ചെയ്യും. യന്ത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് അരിവാൾ കൊണ്ട് കൊയ്തെടുക്കുന്ന നെൽമണിത്തണ്ടുകൾ കറ്റകളാക്കി കെട്ടി തലയ്ക്ക് ചുമന്ന് ചാണകം മെഴുകിയ കളങ്ങളിൽ അട്ടിയിടും. കാലുകൊണ്ട് ചവിട്ടിമെതിച്ചാണ് നെൽമണി വേർതിരിക്കുക. പിന്നെയും അവശേഷിക്കുന്ന വൈക്കോൽ തുമ്പിലെ നെൽമണി വേർതിരിക്കുന്നതും തുറുവിടാനുള്ള വൈക്കോൽ തയ്യാറാക്കുന്നതും വൈക്കോൽ തല്ലുകാർ എന്ന് പറയുന്ന വിഭാഗമാണ്. വൈക്കോലിന്റെ അളവിനനുസരിച്ചാണ് അതിന്റെ വട്ടവും ഉയരവും തീരുമാനിക്കുക. അവസാനം തുറുവിൽ നിന്നും വൈക്കോൽ കയർ പോലെ പിരിച്ച് അതായിരിക്കും ഏറ്റവും മുകളിലിട്ട് ചവിട്ടി ഒതുക്കുക. എങ്ങനെയിട്ടാൽ ഒരു തുള്ളി വെള്ളം പോലും അകത്തു കയറി നശിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനാകും. മഴയും വെയിലും കൊണ്ട് മാസങ്ങളോളം കേടുവരാതെ വൈക്കോൽ തുറു ഇങ്ങനെ നിലനിൽക്കുകയും ചെയ്യും. നെൽകൃഷിക്ക് വ്യാവസായിക പരിവേഷം ലഭിച്ചതോടെ യന്ത്രവൽക്കരണം നടപ്പിലാക്കാൻ തുടങ്ങി. ഞാറ് നടാനും കൊയ്യാനും വൈക്കോൽ വൈവിധ്യമാർന്ന രീതിയിൽ കെട്ടാനും വരെ യന്ത്രങ്ങളായി. ഇതോടെ വൈക്കോൽ തുറു എന്ന സാധാരണ കാഴ്ച ഗ്രാമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങി. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഓണത്തിനായി പൂക്കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ മറ്റു വിളകളും കൃഷി ചെയ്യുന്ന ഒരു കർഷകയെ നമുക്കിന്ന് പരിചയപ്പെടാം. അടൂർ അമ്മകണ്ടകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പ്. ലിസി ഫിലിപ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷിബു ജോർജ്.
1: ലിസി മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മേഡം, താങ്കള് സ്വന്തമായിട്ട് പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്, ഇതൊഴിച്ച് പൂക്കൃഷിയും ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെ കൃഷിയാണ് ചെയ്യുന്നത്?
2: ഞാന് ആദ്യമായിട്ട് പറയാൻ ഒത്തിരി ഉള്ളത് ബന്ദിത്തൈയാണ്. പിന്നെ 50 വാഴത്തൈ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഫലം എടുക്കാറായിട്ടുണ്ട് ഓണത്തിന്. പിന്നെ കപ്പയുണ്ട്, മഞ്ഞളുണ്ട്, ഇഞ്ചി. മഞ്ഞളാണ് ഏറ്റവും കൂടുതൽ. പിന്നെ പയറുവർഗ്ഗങ്ങൾ ഉണ്ട്, അത് അമരപ്പയറുണ്ട്, ബീൻസ് ഉണ്ട്, വെണ്ടയുണ്ട്, പിന്നെ കോവലുണ്ട്, പിന്നെ കപ്പ. കുറച്ച് കപ്പയേ ഉള്ളൂ.
1: അവിടെ പന്നിശല്യം ഒന്നും ഇല്ല?
2: പന്നിശല്യം എന്റെ വസ്തുവിന്, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള വസ്തുവിന്റെ അപ്പുറം ഇപ്പുറം എല്ലാം പന്നി കയറി മൊത്തം മറിച്ചിട്ട് അത് മൊത്തം തിന്നു. ഒരു മൂട് പോലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ ഭാഗ്യം, ഈ പ്രാവശ്യത്തെ എന്റെ കപ്പയിൽ ഇതുവരെ 2 മൂട് എടുത്തതേ ഉള്ളൂ. ബാക്കിയൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് തന്നിട്ടുണ്ട്.
1: ഇതുവരെ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്?
2: പ്രശ്നമൊന്നുമില്ലാതെ.
1: എത്ര സ്ഥലത്താണ് ഇത്? പാട്ടത്തിൽ ഭൂമി എടുത്തല്ലേ നിങ്ങൾ?
2: ഇതിപ്പം 2 ഏക്കർ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ബന്ദിത്തൈ നടാനായിട്ട് നമ്മള് 1 ഏക്കറിനകത്ത് പകുതിയോളം നട്ടിട്ടുണ്ട്.
1: അത്രയും ബന്ദിത്തൈ നട്ട്?
2: 2000 ബന്ദിത്തൈ നട്ടിട്ടുണ്ട്.
1: ഓക്കെ. അപ്പൊ ഇത്രയും പൂത്തൈ നടാനുള്ള ഒരു ആശയം എങ്ങനെയാണ് മനസ്സിൽ വന്നത്? ചെയ്യാൻ പറ്റുമോ?
2: ആശയം എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുമോ എന്ന്

0: ഞാൻ ചിന്തിച്ചത് എൻ്റെ കൂടെ എന്നെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണുള്ളത്. അപ്പൊ നമ്മൾ ഒരാൾ മുൻകൈ എടുത്തിറങ്ങിയാൽ, ഇപ്പൊ 5 പേരാണ് ആ ബന്ധിത്തയുടെ കൃഷി ചെയ്യുന്നത്. അപ്പൊ 5 പേർക്കും കുടുംബത്തിലെ എന്തെങ്കിലും ഒരു വരുമാനം എന്നിൽ കൂടി അവർക്കും കൂടെ ആകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ കുടുംബശ്രീയിൽ ഇത് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് കുടുംബശ്രീ അംഗങ്ങളൊക്കെ പറഞ്ഞു, വേണ്ട, ഇതൊത്തിരി പ്രയാസമാണ്, ഇത് ചെയ്യാനൊക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ നിങ്ങൾക്ക് വയ്യെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സൈഡിൽ നിന്നാൽ മതി, ഞാൻ ഇത് ഇറങ്ങുവാണെന്ന്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ വാർഡ് മെമ്പറിനെ ഞാൻ അറിയിപ്പിച്ചു. അറിയിച്ചപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും സി നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ ചെയ്യാം.
1: 5 പേര് കൂടിയാണ് ഈ ബന്ധു കൃഷി ചെയ്യുന്നത്.
0: 10 പേരെന്ന് പറഞ്ഞാൽ കുടുംബശ്രീയിലെ 10 പേരുണ്ട്.
1: അപ്പൊ 2000 മൂട് ബന്ധിത്തൈ നടണമെങ്കിൽ അത്രയും തൈ സംഘടിപ്പിക്കണം, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത്?
0: അതാണ് ആദ്യമേ നമ്മൾ മെമ്പറിനോട് കുടുംബശ്രീ ADSന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാര് അങ്ങനെ കൂടുന്നൊരു എല്ലാ മാസത്തിലും നമ്മൾ കുടുംബശ്രീയുടെ യോഗം കൂടാറുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അവതരിപ്പിച്ചു. അപ്പൊ അവര് തന്നെ എല്ലാ വാർഡിലും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. അപ്പൊ ഇത്രയും കൂടുതൽ ആരും ചെയ്തിട്ടില്ല. അപ്പം കൂടുതൽ ആദ്യം ഞാൻ 400 തൈക്കാണ് പറഞ്ഞത്. 400 തൈക്ക് പറഞ്ഞപ്പോൾ എന്റെ വാർഡ് മെമ്പർ പറഞ്ഞു, ലിസി അത് പോരാ, നമുക്ക് കുറച്ചും കൂടെ കൂട്ടാം എന്ന് പറഞ്ഞു. ഏതിനും നമ്മുടെ പഞ്ചായത്തിനുൾപ്പെടെ നമ്മുടെ കൃഷിഭവനും നമ്മുടെ വാർഡ് മെമ്പർ നല്ല സപ്പോർട്ട്. എല്ലാ കുടുംബശ്രീയിലെ അംഗങ്ങളും ഇപ്പം ഞങ്ങൾ 5 യൂണിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് തന്നെ 5 യൂണിറ്റ്. ഞങ്ങൾ ഈ തരിച്ചു ഭൂമികളൊക്കെ കിടക്കുന്നത് വാർഡ് മെമ്പറിന്റെ ഇതിൽ ചോദിച്ചിട്ട് വാർഡ് മെമ്പറിന് ഇടനില നിന്ന് തന്നെയാണ് കുടുംബശ്രീ വാർഡ് മെമ്പറിന്റെ വസ്തുവും കൊടുത്തിട്ടുണ്ട്.
1: പാട്ടത്തിലെടുത്ത് കൃഷി ചെയ്യും. അപ്പൊ ഈ ബന്ദിപ്പൂവിന്റെ കൃഷി ചെയ്യുന്ന ഓണവിപണിയെ ഉദ്ദേശം വെച്ചാണ്?
0: അതെ അതെ അതെ. ഓണവിപണിയിൽ നമ്മൾ എന്തായാലും ഒരു മലയാളിയും അത്തപ്പൂ ഇടാറ ഇല്ലാത്ത വീടുകളില്ല. അപ്പൊ അതിനെ അപേക്ഷിച്ച് നമുക്ക് നല്ലൊരു വരുമാന മാർഗമാവില്ല, പെട്ടെന്ന് വരും. അതായത് 3 മാസം കൊണ്ടാണ് ഇത് ഇതിന്റെ വിളവെടുപ്പ്. 3 മാസത്തിന് മുൻപേ നമ്മളത് തൈകള് പഞ്ചായത്തിൽ അറിയിപ്പിച്ചു. അവര് നമ്മുടെ ഉഷയെന്ന് പറഞ്ഞൊരു മേഡമുണ്ട് നമുക്ക് പഞ്ചായത്തില്, ആ മേഡത്തിന്റെ ഇതില് നമുക്ക് എത്ര തൈ വേണം, ആദ്യമേ കിട്ടത്തില്ലായിരുന്നു, എല്ലാ തൈകളും കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി ഇല്ല ലിസി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മേഡം ഇത്രയും സ്ഥലമുണ്ട്, എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു 400 തൈ തരാം. 400 തൈയുടെ പൈസ അടച്ചു. അപ്പോഴത്തേക്കിന് ഇനിയും തൈകളുണ്ട്, വാങ്ങിക്കുന്ന വേണ്ടവരൊക്കെ വേണ്ടെന്ന് പറയുന്നുണ്ട്, വേണമെന്ന് ചോദിച്ചു. അപ്പോഴെന്റെ വാർഡ് മെമ്പർ പറഞ്ഞു, കൊടുത്തേരെ, ലിസിക്ക് കൊടുത്തേരെന്ന് പറഞ്ഞു.
1: അങ്ങനെ 2000 തൈ വന്നു. അപ്പൊ ഇത് നടാനൊക്കെ എങ്ങനെയാണ് സ്ഥലമൊക്കെ ഒരുക്കിയത്? എപ്പോഴാണ് നട്ടത്?
0: June 5 കഴിഞ്ഞതിന് ശേഷമാണ്. അന്നേരം ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ 1-2 ജോലിക്കാരെ നിർത്തി. ജോലിക്കാരെ നിർത്തിയപ്പോഴത്തേക്കിന് അത് നീങ്ങുന്നില്ലത് കണ്ടപ്പോൾ ഞാൻ മെമ്പറിനോട് പറഞ്ഞു, മെമ്പറെ ഇത് നമ്മൾ തീരുമാനിച്ച് സക്സസ് ആവത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു, നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു JCV വിളിച്ചെങ്കിലേ വെക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ JCV ഇറക്കി അവിടെ ഉഴുതുമറിച്ച് അതിന്റെ കൂടെ ജോലിക്കാർ, ഞങ്ങള് പെണ്ണുങ്ങള് 10 പേരും, പിന്നെ ജോലിക്കാരെ നമ്മളെത്ര, നമുക്ക് വലുതായിട്ട് നമ്മുടെ ഈ സാമ്പത്തികം ഇല്ല. അപ്പൊ 1-2 ജോലിക്കാരെ വിളിക്കുക.
1: ഈ തൈ നടന്നതിന് മുന്നേ എങ്ങനെയാണ് വളപ്രയോഗം എല്ലാം ചെയ്തോ? അതോ
0: ആദ്യമേ നമ്മള് കിളച്ച് ഉഴുതു മറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ അതിനകത്ത് കുമ്മായപ്പൊടി ചേറി വസ്തുവിനകത്ത് ഈ പുഴുക്കളൊക്കെ പോകാനും അമ്ലത്വം നിലനിർത്തുവാനും വേണ്ടിയിട്ട് നമ്മൾ 10-20 ദിവസത്തോളം നമ്മൾ കുമ്മായം ഇട്ട് കഴിഞ്ഞിട്ട് വെറുതെ ഇട്ടും. അത് കഴിഞ്ഞിട്ട് ചാണാപ്പൊടി ചിതറി കഴിഞ്ഞിട്ടാണ് പിന്നെ വെട്ടിയിളക്കി നമ്മൾ പിന്നെ തടം പോലെ ആക്കിയിട്ട്, അതായത് നമ്മൾ കോരിയിട്ടു കോരിയിട്ട് നമ്മൾ ചെടി
1: ഒരു തൈയുടെ മറ്റേ തൈയായിട്ട് ഡിസ്റ്റൻസ് ഒക്കെ നല്ലപോലെ വെച്ചിട്ടാണ്
0: ചെയ്തിട്ടാണ്. പക്ഷെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കിന് കുറച്ച് തൈകളൊക്കെ എന്ന് വെള്ളമില്ലാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു, വെള്ളമില്ലാത്തത് കൊണ്ട് അപ്പോഴെനിക്ക് സ്വാഭാവികമായിട്ട് ഒത്തിരി പ്രയാസം തോന്നി. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് അവസാനം നമ്മളെ കണ്ണീരെല്ലാം ആഴ്ത്തുവെന്നുള്ളൊരു ബുദ്ധിമുട്ടില്ല. രാപകലില്ലാതെ 9 മണി വരെ ഞാൻ അതിനകത്തുണ്ട്. രാവിലെ 6:30-7 മണിയാകുമ്പോഴത്തേക്കും വീട്ടിലെ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സമയം കണ്ടെത്തി എന്റെ ജോലികളുണ്ട്, ഔട്ട് സൈഡിൽ കുറച്ച് വർക്കിന് പോകുന്നുണ്ട്.
1: അപ്പൊ ഇപ്പം ബന്ദിത്തൈയെല്ലാം നല്ലപോലെ വളർന്നു,
0: നല്ലപോലെ മൊട്ട് വന്നു. മൊട്ട് വീണ്ടും അത് നമ്മൾ ഓണ സമയത്തിന് എടുക്കാനായിട്ട് മൊട്ട് വന്നതെല്ലാം നമ്മൾ നുള്ളിയിട്ട് വീണ്ടും

0: ഇനിയിപ്പം ചെന്ന് ഇന്നും ഞാൻ അതിനകത്തോട്ട് കയറിയിട്ടില്ല. അപ്പൊ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള
1: ഇതിന് വേണ്ടി ട്രെയിനിങ് വല്ലതും എടുത്തായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അതിനുള്ളണം മുട്ടുകൾ അധികം വരും ഇങ്ങനത്തെ ഒക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അധികം അറിയാവുന്നോ അതോ എങ്ങനെയാണിത്?
0: ഇല്ല, ആദ്യം നമ്മള് ഇത് ഫസ്റ്റ് ടൈം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പൂവിനെ കുറിച്ച് എനിക്ക് യാതൊരു ചിന്തയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്, ഒരു ഐഡിയ ഇല്ല. അപ്പൊ എനിക്ക് ആദ്യമേ നമ്മുടെ വാർഡ് മെമ്പറും പഞ്ചായത്തിന്റെ ഷേ എന്ന് പറഞ്ഞൊരു മാഡം ഉണ്ട്, അതായത് ഇതിന്റെ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്തു കൊടുക്കുന്ന ആ മാഡം എന്റെ കൃഷി സ്ഥലം സന്ദർശിക്കുകയും എനിക്ക് വേണ്ടുന്ന എന്റെ ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് മൊത്തം വേണ്ടതായിട്ടുള്ള ഓരോ സമയത്തെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ഓരോ സമയത്തെ കുറിച്ച് എല്ലാം വിശദീകരിച്ച് ആദ്യമേ നമുക്ക് ക്ലാസ് എടുത്തു തന്നു. അത് കഴിഞ്ഞിട്ട് ഈ ക്ലാസ്സൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ട് മറ്റുള്ള ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്കിന് ഈ ക്ലാസ് പഠിച്ചതൊക്കെ മിസ്സാപ്പ്. അപ്പോഴത്തേക്കിന് ഓരോ സമയത്തേതും നമുക്ക് വാട്സപ്പിനകത്ത് ഗ്രൂപ്പിൽ ആഡ് ചെയ്തു തരും. അതിന് ഉപരി എനിക്ക് CDS എന്ന് പറഞ്ഞ സിന്ധു എന്ന് പറഞ്ഞൊരു എല്ലാ സമയത്തെ കാര്യങ്ങളൊക്കെ കൊച്ചെ നീ അത് ചെയ്തോ, അപ്പൊ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സിഗ്നലും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മള് ഓരോ സമയം ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോഴപ്പോഴും
1: ചെയ്തു പോകുന്നുണ്ട്. ഈ 2000 മൂടുണ്ടെങ്കിൽ ഇത് ഞുള്ളുമൊക്കെ ചെയ്യണമെങ്കിൽ നല്ലൊരു സമയമെടുക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾ 10 പേരുണ്ട്.
0: അതെ.
1: പിന്നെ ഇതിനൊക്കെ വളമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
0: വളം ചെയ്യാറുണ്ട്. ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടത്തിലും അതിന് വേണ്ടുന്ന വളങ്ങളും ഓരോ സമയത്തും, അതായത് മാസത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ എങ്കിലും നമ്മുടെ വിത്തുകള് വെള്ളത്തിന്റെ പോരായ്മയുണ്ട്. അപ്പം വിത്തും വളവും നമ്മൾ എപ്പോഴും കൊടുക്കണം. കൊടുക്കുന്നതിലുപരി നമ്മളെപ്പോഴും അതിനെ തലോടി എപ്പോഴും നമ്മുടെ സാന്നിധ്യമാണ് അതിന്റെ വളർച്ച.
1: ഏത് വളമാണ് നിങ്ങൾ ചെയ്തത്?
0: ചാണകം, പിന്നെ പിണ്ണാക്ക് 18-18, 19-19. പിന്നെ നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാടത്തോട് ചോദിച്ചിട്ട് ഇന്നതെന്ന് പറയും.
1: പിണ്ണാക്കൊക്കെ നമ്മൾ കലക്കി വെച്ച് വെള്ളത്തിന്
0: പുളിപ്പിച്ച് വെള്ളം നല്ല വൃത്തിക്ക് ആഡ് ചെയ്ത്
1: ചുവട്ടിലോട്ട് ഒഴിച്ചു. പിന്നെ 19-19 പറഞ്ഞാൽ അത് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഇച്ചിരി വില കൂടിയ ഇതാണ്.
0: ഞാൻ കഴിവിന്റെ പരമാവധി ജൈവവളങ്ങളെ തന്നെ ആശ്രയിച്ച് തന്നെ, പിന്നെ അതിനകത്ത് എന്തെങ്കിലും പുഴുക്കത്തുണ്ടെങ്കിൽ പൊയിലക്കഷായം വെച്ച് നമ്മൾ അടിക്കുന്നുണ്ട്. പിന്നെ മത്തിക്കഷായം അത് ചെയ്തിട്ട് അതിനകത്ത് ഡൈലൂട്ടാക്കി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്.
1: മത്തിക്കഷായം
0: നമ്മള് മത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിനകത്തിട്ട് അത് അങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ജൈവം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് 18-18 അടിക്കുന്ന പോലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് മുന്നോട്ടുള്ളൊരു നീക്കത്തിലാണ്.
1: എന്തായാലും ഓണം വരുമ്പോഴത്തേനും നല്ലപോലെ ഈ പൂവെല്ലാം വരട്ടെ, നിങ്ങൾക്ക് നല്ലൊരു സക്സസ് കിട്ടട്ടെ എന്നുള്ള ആശംസയുണ്ട്. ഇതൊഴിച്ച് നമ്മുടെ പച്ചക്കറികളും ചെയ്യുന്നുണ്ട് അല്ലെ? നിങ്ങൾ സൂചിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാ പച്ചക്കറിയും ഉണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ വെല്ലുവിളിയൊക്കെ വരാറുണ്ടോ?
0: ഭയങ്കര വെല്ലുവിളിയാണ്, അതിനെയൊക്കെ തരണം ചെയ്ത് പോണമെന്നാണ് എന്റെ ഒരു ഇത് കാഴ്ചപ്പാട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്ത് നമ്മൾ പച്ചക്കറി വാങ്ങിക്കുന്നത് മൊത്തം വിഷവസ്തുക്കളാണ്. അപ്പൊ അത് നമ്മൾ ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഒരു വെണ്ടയ്ക്ക് കായയെ കൊടുത്തുള്ളൂ അത് നല്ലതായിട്ട്, അത് കൊടുക്കണമെന്ന് എന്റെ ഒരു താല്പര്യം. പക്ഷെ അത് തന്നെയല്ല, ഇപ്പൊ നമ്മൾ ഏത്തയ്ക്ക 50 മൂടുണ്ട്, 50 മൂടില് എല്ലാ വാഴയ്ക്കകത്തും കൊലയുണ്ട്. അപ്പൊ അത് നമ്മൾ കൊടുക്കുമ്പോൾ മനസ്സമാധാനത്തോടെ കൂടുതലും. പിന്നെ എനിക്ക് വേറൊരു ഇതും കൂടെ ഉണ്ട്, വൻതേൻ ചെറുതേൻ ഞാൻ ചെയ്യുന്നുണ്ട്. അതും ഇങ്ങനെ
1: ക്ലാസ് പെട്ടിയൊക്കെ എവിടെയാണ് വെച്ചിരിക്കുന്നത്?
0: നമുക്ക് അവിടെ അടുത്തൊരു പള്ളിയുണ്ട്, പള്ളിയുടെ സ്ഥലത്താണ് ഇപ്പം വെച്ചേക്കുന്നത്.
1: എത്ര പെട്ടിയുണ്ട് ഇതിന്റെ?
0: ഇപ്പം 20 പെട്ടിയുണ്ട്. 20 പെട്ടിയുണ്ട്, അതിനകത്ത് 20 എണ്ണം നല്ലതായിട്ട് തന്നെ ഇരിക്കുന്നു. അത്
1: ആദ്യമായിട്ടാണ് ചെയ്യുന്നത്? അതിന്റെ വിളവ് ഇതിന്റെ മുന്നേ
0: എടുത്തിട്ടുണ്ട്. ഇത് നമ്മള് നമ്മുടെ കയ്യില് വേറൊരാൾക്ക് കൊടുത്താല് അതിനകത്ത് കെമിക്കൽ ഇല്ലെന്ന് പറയുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട്. 100 കിലോ, 200 കിലോ, 500 കിലോ, 1500 കിലോ ഒക്കെ ഒരു വർഷം ഞാൻ തേനായിട്ട് കൊടുക്കുന്നുണ്ട്.
1: 20 പെട്ടിന്ന് ഇത്രയും കിട്ടുമോ?
0: 20 പെട്ടിന്ന് അന്ന് എനിക്ക് ഇഷ്ടം പോലെ പെട്ടി ഉണ്ടായിരുന്നു, ഇപ്പം 20 പെട്ടിയേ ഉള്ളൂ.
1: ഇതിൽ നിന്ന് എത്ര ശരാശരി എത്ര കിട്ടാറുണ്ട്?
0: ഒരു പ്രാവശ്യം നമ്മൾ എടുക്കുമ്പോഴത്തേക്കിന് ഒരു 2 കിലോ 3 കിലോ തേനെയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. ചിലപ്പം കൂടി വന്നാൽ 5 കിലോ തേന്, അതിൽ കൂടുതൽ ആവറേജ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ പെട്ടി മേപ്പോട്ട് വെച്ച് നമ്മൾ ഇതിനെ തന്നെ പരിചരിക്കാമെങ്കിൽ 10 കിലോയല്ല, അതിൽ കൂടുതൽ നമുക്ക് വരും.
1: അതായത്
0: ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് നമുക്ക് വിളവെടുപ്പ് തേനിനെ കുറിച്ച്.
1: ഇപ്പൊ ഇനി മഴയൊക്കെ തുടങ്ങിയ ഒരു ക്ഷാമകാലം വരും, ആ സമയം
0: ക്ഷാമകാലം നമ്മൾ അതിന്
1: ആഹാരമൊക്കെ കൊടുക്കാറുണ്ടല്ലേ. ചെറുതേനീച്ച എങ്ങനെയാണ്, എത്ര എത്ര കൂടുണ്ട് അതിന്റെ?
0: 5 കൂടേ ഉള്ളൂ. ചെറുതേനീച്ച നമ്മള് പ്രത്യേകിച്ച് പരിചരണമൊന്നും വേണ്ട, ഇത് കൊണ്ടുവച്ച് അതിന് സേഫായിട്ട് ഒരു ഇടം മാത്രം കൊടുത്താൽ മതി, ആഹാരം കൊടുക്കണ്ട. അപ്പൊ ഞാൻ വിചാരിച്ച് എല്ലാം കൊണ്ടും അതാകണം നല്ലത്, പക്ഷെ തേന് ഗുണമുള്ളതും അതാണ്.
1: തേന്റെ ഉൽപാദനം അതിന്റെ കുറവായിരിക്കും,
0: കുറവായിരിക്കും. അത് ഒരു 100 ഗ്രാം 200 ഗ്രാം അല്ലെങ്കിൽ 250 ഗ്രാം ഒരു പെട്ടിക്ക് അതൊന്നും നമുക്ക് കിട്ടത്തുള്ളൂ.
1: വന്തേനീച്ചയുടെ പെട്ടികൾ ബന്ധിപ്പൂവൊക്കെ വളർന്നു കഴിഞ്ഞ് പൂവൊക്കെ വരുമ്പോ അവിടെ കൊണ്ട് വെക്കാമല്ലോ കുറച്ച്.
0: അത് ഞാൻ വിചാരിച്ചു, ഞാൻ എപ്പോഴും പറയുന്ന ദൈവമേ അങ്ങനെ വരല്ലേന്ന്. ഈ 19 അടിക്ക് വന്ന് എന്റെ ഈച്ച മരിച്ചു, അതിന് അതൊന്നും ഒക്കത്തില്ല. അപ്പൊ ഞാൻ അതാണ് ജൈവമായിട്ട് മുന്നോട്ട് പോവാ. ജൈവവളത്തോട് എനിക്കൊരു സ്നേഹം. അപ്പൊ എന്റെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, എനിക്കും ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നല്ല കായ്ഫലങ്ങള് നല്ലതായിട്ട് കൊടുത്താല് എവിടെയും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് വീഴ്ച വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ വിൽക്കുന്നതിലും ഒത്തിരിയൊന്നും നമുക്ക് കിട്ടത്തില്ല കൃഷി ആകുമ്പോഴത്തേക്കിന്. എന്നാൽ ചില കൃഷികൾ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാകുകയും ചെയ്യുന്നു.
1: വിപണി എങ്ങനെ, ആൾക്കാർ വന്ന് ഡയറക്റ്റ് വന്ന്
0: വിപണിന്ന് വാങ്ങിച്ചോണ്ട് പോകും? അത് തന്നെയല്ല, നമ്മള് എറണാകുളത്താണ് എന്റെ മരുമോള്. അപ്പൊ അവിടെ നമ്മള് നല്ല തേനൊക്കെ അവിടെ ഞാൻ കൊടുക്കുന്നത്
1: ആവശ്യക്കാരറിയാം.
0: എന്റെ തേനൊന്നും എന്റെ കൂടെ ഉള്ളവരുടെ തേനും ഞാൻ വാങ്ങിച്ച് വിപണനം നടത്തുന്നുണ്ട്. പക്ഷെ എന്റേത് ഇങ്ങനെ 2-3 വർഷമായിട്ട് ഇരിക്കുന്നില്ല.
1: നമുക്ക് മാർക്കറ്റ് കിട്ടുന്നുണ്ട്, വിപണി കിട്ടുന്നുണ്ട്, പോകുന്നുണ്ട്. നല്ല സാധനമാണെങ്കിൽ എന്തായാലും എപ്പോഴും ആവശ്യക്കാര് കാണുമല്ലോ അല്ലെ. അപ്പൊ ഇത് ഇനിയും എന്തെങ്കിലും വിപുലീകരിക്കാനുള്ള പ്ലാൻ ഉണ്ട്? ഇപ്പൊ ഇത്രയും 2000 ബന്ധിപ്പൂ ആദ്യമായിട്ട് ഇത്രയും വലിയ തോതിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതേമാതിരി ഇനിയും മാർക്കറ്റൊക്കെ കണ്ടിട്ട് പുതിയ കാര്യം കൂൺ കൃഷിയെ കുറിച്ചൊക്കെ?
0: കൂൺ കൃഷി നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുട്ടു മുറിയിലാണ് വേണ്ടത്. അപ്പൊ അതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടില്ല. മെമ്പർ പറയുന്നുണ്ട്, പക്ഷെ വേറെ കുടുംബശ്രീക്കാർ ചെയ്യുവാണെങ്കിൽ അവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും. നമ്മൾ കൃഷി എല്ലാ കാര്യത്തിലും നമ്മൾ ഒരു നോട്ടവും കാര്യങ്ങളും ഉണ്ടെങ്കിലേ ഒക്കും, പക്ഷെ അത് അവർ ചെയ്യുവാണെങ്കിൽ അവരുടെ കൂടെ ഞാനും ഉണ്ട്.
1: ലിസിമയുടെ ഇങ്ങനെ നമ്മള് സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ള താല്പര്യം കാണിച്ചാല് നമുക്ക് എന്തായാലും ഒരു നേട്ടം കിട്ടും.
0: തീർച്ചയായിട്ടും ഈ കൃഷി എന്ന് പറയുമ്പോഴത്തേക്ക് മണ്ണിനോട് പൊരുതിയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാൻ ഒക്കൂ. അത് 10-20 വർഷം കൊണ്ട് ആരും അറിയാത്തൊരു കർഷകയാണ് ഞാൻ. എന്റെ കാര്യങ്ങളല്ല, എന്റെ 2 മക്കളുണ്ട്, അവർക്കുള്ള വിദ്യാഭ്യാസം, അവർക്കുള്ള വളർച്ച, ഇതിൽ കൂടിയും കൂടെയാണ്. ഇത് മാത്രമാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ഇത് ഒരു, അതായത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒത്തിരിയും പേരെ സഹായിച്ചിട്ടുണ്ട്. ഒന്നുമില്ലെന്ന് പറയുമ്പോഴത്തേക്കിന് നീ വന്നി ഒരു കൊല കൊണ്ടു അല്ലെങ്കിൽ കപ്പ കൊണ്ടു എന്ന് പറയാനുള്ളൊരു മനസ്സും നമുക്കുണ്ട്. അത് ചെയ്യാൻ നമുക്ക് ഈ ഒരു സാഹചര്യമാണ് ഒരുക്കിയത്.
1: പ്രാവശ്യം ഓണം വരുമ്പോൾ പൂക്കളെല്ലാം കിളിച്ച് ബന്ധിപ്പൂ നല്ലൊരു ബിസിനസ് ആവട്ടെ എന്നുള്ളൊരു ആശംസകൾ. താങ്കൾ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു.
2: പൂക്കളിലൂടെയും മറ്റു വിളകളിലൂടെയും വരുമാനം കണ്ടെത്തുന്ന അടൂർ അമ്മകണ്ടകരയിലുള്ള ശ്രീമതി ലിസി ഫിലിപ്പുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ലിസി ഫിലിപ്പിന്റെ ഫോൺ നമ്പർ പറയാം. 8943071610

0: പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. ജലം കൃഷിയുടെ ജീവനാഡിയാണ്. കൃഷിയിൽ ജലസേചനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനും കാർഷിക ഉൽപ്പാദനം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, ചുരുക്കത്തിൽ PMKSY. ഹർ ഖേത് കോ പാനി, എല്ലാ വയലുകൾക്കും വെള്ളം എന്നതാണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം. പൊതുവെ കൃഷി എപ്പോഴും വലിയ തോതിൽ മൺസൂണിനെ ആശ്രയിച്ചിരിക്കുന്നു. അനിശ്ചിതമായ മഴയും വരൾച്ചയും ജലക്ഷാമവും കർഷകർക്ക് വലിയ വെല്ലുവിളികളാണ്. പുതിയ ജലസേചന സ്രോതസ്സുകൾ സൃഷ്ടിക്കുക, നിലവിലുള്ളവ ശക്തിപ്പെടുത്തുക, ജലം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് PMKSY ലക്ഷ്യമിടുന്നത്. പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ തുടങ്ങിയ സൂക്ഷ്മ ജലസേചന രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ വെള്ളം പാഴാക്കൽ കുറയ്ക്കുകയും ജല ഉപയോഗക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കുറച്ച് വെള്ളം ഉപയോഗിച്ച് കൂടുതൽ വിളവുണ്ടാക്കാൻ ഇതിലൂടെ കർഷകർക്ക് സാധിക്കുന്നു. അതോടൊപ്പം കൃഷിച്ചെലവ് കുറയുകയും വരുമാനം മെച്ചപ്പെടുകയും ചെയ്യുന്നു. മഴവെള്ള ശേഖരണം, വാട്ടർഷെഡ് വികസനം, പരമ്പരാഗത ജലാശയങ്ങളുടെ നവീകരണം എന്നിവയ്ക്കും ഈ പദ്ധതി പിന്തുണ നൽകുന്നു. ഇതിലൂടെ ഭൂഗർഭ ജലനില പുനഃസ്ഥാപിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടാനുള്ള കർഷകരുടെ ശേഷി വർദ്ധിപ്പിക്കാനും കഴിയും. വിവിധ വകുപ്പുകളുടെ ഏകോപിത പ്രവർത്തനത്തിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന സൌകര്യങ്ങൾ മാത്രം നൽകുന്ന ഒരു പദ്ധതിയല്ല. ഇന്ത്യൻ കൃഷിയുടെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു ഭാവി കാഴ്ചപ്പാടാണ് ഇത്. സമയബന്ധിതവും കാര്യക്ഷമവുമായ ജലസേചനം ഉറപ്പാക്കുന്നതിലൂടെ കർഷകരെ ശക്തിപ്പെടുത്തുകയും സ്ഥിരതയുള്ള കാർഷിക വികസനം കൈവരിക്കാനും ഈ പദ്ധതി സഹായിക്കുന്നു. ഇന്ന് തന്നെ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വ്യാപിപ്പിക്കാം. ഇന്ന് സംരക്ഷിക്കുന്ന ഓരോ തുള്ളിവെള്ളവും നാളെയുടെ ഭക്ഷ്യസുരക്ഷയാണ്.
1: വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, പഞ്ചഗവ്യം തയ്യാറാക്കാൻ എന്തൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: പഞ്ചഗവ്യം എന്നത് പശുവിൽ നിന്ന് ലഭിക്കുന്ന 5 ദ്രവ്യങ്ങളുടെ സംയോജനമാണ്. പാല്, തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം എന്നിവയാണ് ഈ 5 ദ്രവ്യങ്ങൾ. നൂറ്റാണ്ടുകളായി ആത്മീയ ആചാരങ്ങളിലും ആയുർവേദത്തിലെ ചില ചികിത്സാരീതികളിലും ഇത് ഉപയോഗിച്ചു വരുന്നു.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
1: ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
4: വയലും വീടും സമാപിക്കുന്നു.

0: നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണപ്പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, കിസാൻ സർവീസ് സൊസൈറ്റി, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ വയനാട് ഹിൽസ് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി സംഘടിപ്പിക്കുന്ന അവക്കാഡോ ഫെസ്റ്റ് ആന്റ് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് 2026 ജൂലൈ 31 സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യുന്നു. 2026 ജൂലൈ 31, ഓഗസ്റ്റ് 1 തീയതികളിലായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ 20 സയന്റിസ്റ്റുകൾ പങ്കെടുക്കുന്ന വയനാട് ഇൻവെസ്റ്റേഴ്സ് മീറ്റും കൂടാതെ അവക്കാഡോ കൃഷി പരിശീലനം, പരിപാലന സംരംഭം, സംസ്കരണം എന്നീ വിഷയത്തിൽ ക്ലാസുകളും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9845580223. മറ്റൊരു ഫോൺ നമ്പർ 7012621314. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി പെരുമ്പാവൂർ മുനിസിപ്പൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനത്തിൽ കർഷകരെ ആദരിക്കുന്നതിലേക്കായി അപേക്ഷ ക്ഷണിച്ചു.

10 വിവിധ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. മുൻ വർഷങ്ങളിൽ ആദരിച്ച കർഷകരെ അവാർഡിനായി പരിഗണിക്കുന്നതല്ല. അപേക്ഷിക്കുന്ന കർഷകർ കൃഷിവകുപ്പിന്റെ കദർ ഐഡി നമ്പർ അപേക്ഷയിൽ രേഖപ്പെടുത്തണം. താൽപര്യമുള്ള കർഷകർ കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറത്തിൽ അപേക്ഷകൾ ജൂലൈ 31-നകം കൃഷിഭവനിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9383470860 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. തൃശൂർ ജില്ലയിലെ കർഷകർക്കായി കേരള സംസ്ഥാന കാർഷിക യന്ത്രവൽക്കരണ മിഷൻ മണ്ണൂത്തി കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ കാർഷിക യന്ത്ര പരിരക്ഷണം ക്യാമ്പ് 2026 ഓഗസ്റ്റ് 3 മുതൽ 14 വരെ സംഘടിപ്പിക്കുന്നു. ക്യാമ്പിൽ പെട്രോൾ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കാർഷിക യന്ത്രങ്ങളുടെയും പരിശോധന, സർവീസിംഗ്, അറ്റകുറ്റപ്പണികൾ എന്നിവ വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 8281200673 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വെള്ളായണി കാർഷിക കോളേജിലെ പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് വിഭാഗം പഴം പച്ചക്കറി സംസ്കരണം എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് 4 പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 8089076698 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇതോടെ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു. ഇനി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 24,800, ചെങ്ങന്നൂർ 26,000 രൂപ, കോട്ടയം 27,000, പാലാ 26,700, ആലുവ 27,300 രൂപ. കൊപ്ര ക്വിന്റലിന് കൊല്ലം 16,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850 രൂപ. ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ 3,700, എറണാകുളം 3,900, വടക്കൻപറവൂർ 3,800 രൂപ. ഉഴുന്ന് പിളർപ്പ് ക്വിന്റലിന് തിരുവനന്തപുരം 12,000 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100, തൊടുപുഴ 3,400, കട്ടപ്പന 3,100 രൂപ. ഇതോടെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ സമാപിച്ചു.

0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ലഹരി ഉപയോഗത്തിനെതിരായുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനം.

0: വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. 2024 നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ലിൽ കുറ്റക്കാരുടെ സ്വത്ത് വകകൾ കണ്ടെത്താനും വ്യവസ്ഥയുണ്ട്. കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്നും ബില്ലിൽ പറയുന്നു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് ലോക്സഭയിൽ പറഞ്ഞു.
1: कि कोई भी बच्चा अगर सुसाइड करता है तो जितना आपको उसका खेद है उससे ज्यादा हमें है. रेट ऑफ सुसाइड रिलेटेड टू पेपर लीकेज ऑल्सो हैज रिड्यूस ओवर द लास्ट फ्यू इयर्स.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആശങ്കകളാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ മാനിക്കണമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.
2: I'd like to say that I was reassured by what the future of this country did on our streets. This was not anger, this was not violence, this was not hatred, this was an expression of the youth of this country, of the future generation of this country, and I feel that all political parties must respect this expression.
0: ബിൽ ശബ്ദവോട്ടോടെ പാസാക്കിയ ശേഷം ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി പാർട്ടിയുടെ സമിതിയുടെ കാലാവധി നീട്ടി ലോക്സഭ. ശീതകാല സമ്മേളനത്തിന്റെ അവസാന ആഴ്ചയുടെ ആദ്യ ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. പി പി ചൌധരിയാണ് സമിതി ചെയർമാൻ. വന്ദേ മാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. പുതിയ ബിൽ പ്രകാരം വന്ദേ മാതരത്തെ മനഃപൂർവ്വം അപമാനിച്ചാൽ 3 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ 2 കൂടിയോ ശിക്ഷ ലഭിക്കും. രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലഹരി ഉപയോഗത്തിനെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യും. മൈ ഭാരത് പ്ലാറ്റ്ഫോമിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി 100 ആഴ്ച നീളുന്ന പ്രചാരണ പരിപാടിയാണ് നടക്കുന്നത്. 1 കോടിയിലധികം പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, കായിക മത്സരങ്ങൾ, വാക്കത്തോണുകൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസ് അന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. കേസ് അവസാനിപ്പിച്ചതായി പരമോന്നത കോടതി അറിയിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര കടുവ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയെ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് അഭിസംബോധന ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ കടുവകളുടെയും കടുവ സങ്കേതങ്ങളുടെയും എണ്ണത്തിൽ ശ്രദ്ധേയ വർധനയുണ്ടായതായി അദ്ദേഹം പറഞ്ഞു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. കേരളത്തിലെ വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കൊച്ചി മെട്രോ 2ാം ഘട്ടം, ഖരമാലിന്യ സംസ്കരണ പദ്ധതി, പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള റിസിലിയൻ കേരള പ്രോഗ്രാം, അണക്കെട്ടുകളുടെ പുനരധിവാസ പദ്ധതി എന്നിവയിൽ ബാങ്ക് നിലവിൽ കേരളവുമായി സഹകരിക്കുന്നുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർക്രാഫ്റ്റ് മച്ചിലിപ്പട്ടണം വിജയകരമായി നീറ്റിലിറക്കി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നടന്ന ചടങ്ങിൽ നാവികസേന വൈസ് അഡ്മിറലിന്റെ പത്നി ഗുൽരൂഖ് ആനന്ദ് കപ്പലിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. 78 മീറ്റർ നീളവും ഏകദേശം 900 ടൺ ഭാരവുമുള്ള കപ്പലിൽ മണിക്കൂറിൽ 25 നോട്ടിക്കൽ മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാനാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും. ഭരണപരിഷ്കാരങ്ങളുടെ ഭാഗമായി പദ്ധതികൾ വൈകുന്നതിലെ സാമ്പത്തിക നഷ്ടം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മുൻഗണനാ പദ്ധതികളുടെ നിർവഹണത്തിനും വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനത്തിനുമായി സെക്രട്ടറിമാരുടെ എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അറിയിച്ചു. വിവിധ ജില്ലകളിൽ ഓണം മെഗാ ട്രേഡ് ഫെയറുകളും ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഴിമതിയെ തുരത്താൻ യുവജനതയെ സജ്ജരാക്കിക്കൊണ്ട് വിജിലൻസ് വകുപ്പും വിജിലൻസ് ആന്റി കറപ്ഷൻ ബ്യൂറോയും ചേർന്ന് നടപ്പിലാക്കുന്ന പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. മേഖലയിലെ വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് ആവശ്യപ്പെട്ടു.
4: Middle East, which is West Asia, is a region of immense importance to India. India's trade and energy supply chains are strongly linked to this region. With bilateral annual trade of around $180 billion, a cumulative foreign direct investment of over $31 billion and remittances of more than $52 billion from GCC alone, around 10 million Indians live and work in the Gulf region. Their safety and well-being are a key priority for us.
0: കോമൺവെൽത്ത് ഗെയിംസിൽ 2 സ്വർണവും 7 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 12 മെഡലുകൾ നേടി ഇന്ത്യ പട്ടികയിൽ 9th സ്ഥാനത്ത് തുടരുന്നു. ഭാരോദ്വഹനത്തിൽ ഹർജീന്ദർ കൌറും പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ഗുൽവീർ സിംഗും വെള്ളി മെഡൽ നേടി. അതേസമയം പുരുഷന്മാരുടെ 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തലിൽ മലയാളി താരം സജൻ പ്രകാശിനും അനീഷ് ഗൌഠയ്ക്കും ഫൈനൽ യോഗ്യത നേടാനായില്ല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 889 പോയിന്റ് ഉയർന്ന് 77,655 നിഫ്റ്റി 265 പോയിന്റ് നേട്ടത്തിൽ 24,250 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 480 രൂപ താഴ്ന്ന് 1,05,240 രൂപയും ഗ്രാമിന് 13,155 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. വന്ദേമാതരത്തിന് ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭയുടെ അംഗീകാരം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. യുവജനക്ഷേമത്തിനുള്ള പ്രതിബദ്ധതയുടെ തുടർച്ചയാണ് പൊതുപരീക്ഷാ ഭേദഗതി ബില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ലഹരി ഉപയോഗത്തിനെതിരെയുള്ള രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഞായറാഴ്ച തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. കേരളത്തിൽ വൻകിട വികസന പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
5: ആകാശവാണി.
6: തൊഴിലാളി മണ്ഡലം.
7: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RSമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം.
8: ഇപ്പൊ നമുക്കറിയാം, ഒരുപാട് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. ഗൂഗിൾ ചെയ്ത അല്ലെങ്കിൽ AIയോട് ചോദിച്ച എല്ലാ കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഒരു ജിം സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇനിയിപ്പോ ഒരു വർക്കൗട്ട് സെലക്ട് ചെയ്യുക, എല്ലാ കാര്യത്തിനും നമ്മൾ ആദ്യം ഒന്ന് പഠിക്കും, എന്നിട്ടായിരിക്കും വരിക. അങ്ങനെ വരുമ്പോ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നോർമലി
9: ആക്ച്വലി ഒരു ക്ലയന്റിന് സ്വന്തം ലിമിറ്റേഷൻസ് എന്താണെന്ന് നല്ലൊരു ബോധ്യം ഉണ്ടാവണം.
5: ഇപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് അഭിപ്രായങ്ങൾ പറയുന്നവരായാലും എക്സസൈസിനെ കുറിച്ച് സംശയങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, പക്ഷെ അവര് കുറച്ച് മുൻധാരണകളുണ്ട് അവർക്ക്. അതെന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അത് പറ്റുമോ ഇല്ലയോ എന്ന് പോലും അവരെ ചിന്തിക്കുന്നില്ല. അവർക്ക് അതിന്റെ ആവശ്യം ഉണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നില്ല. ഹൈലി അത്ലറ്റിക് ആയിട്ട് ഒരാൾക്കുള്ള ഒരു എക്സസൈസ് ഒരിക്കലും ഒരു സാധാരണക്കാരൻ ആവശ്യമില്ല, അല്ലെങ്കിൽ ബോഡി ബിൽഡർ ചെയ്യുന്ന എക്സസൈസ് ഒരിക്കലും ഒരു സാധാരണക്കാരൻ ആവശ്യമില്ല. അയാൾക്ക് അയാളുടേതായ രീതിയിലുള്ള എക്സസൈസുകൾ കൊടുക്കാം. അപ്പം അതെന്ന് പറയുന്നത് ഈ ഒരു റിസ്ക് റേഷ്യോ എന്നൊരു സാധനമുണ്ട്. റിസ്ക് റേഷ്യോ എന്ന് പറയുന്നത് ചില എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗെയിനിനെ കാട്ടി അതിന് റിസ്കുകളുണ്ട്. പക്ഷെ ഗെയിൻസ് ഉണ്ട് എങ്കിലും റിസ്കിലൂടെ ആയിരിക്കും നമുക്ക് ആ ഗെയിൻസ് കിട്ടുന്നത്. ഒരു സാധാരണ ഒരു നോർമൽ ഡെയിലി ലൈഫ് നയിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ആ ഒരു റിസ്കിലൂടെ ഒരു വർക്കൗട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അത്രയും ഡിഫിക്കൽറ്റി ലെവൽ പുഷ് ചെയ്തുകൊണ്ട് ഒരു വർക്കൗട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വരുന്ന ഇപ്പോൾ ലൈക്ക് യങ് ജനറേഷൻ വന്നിട്ട് കാണിക്കുന്നതെന്ന് പറയുന്നത് അവർ തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ റെഫറൻസ് എടുക്കുമ്പോൾ അത് എന്തിനാണ് എടുക്കുന്നതെന്ന് മാത്രം അവർ ചിന്തിക്കുന്നില്ല. ഈ റെഫറൻസുകൾ ഒരുപാട് കിട്ടും, കാര്യം ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഓൺലൈൻ യൂട്യൂബിൽ നോക്കിയാൽ മെറ്റീരിയൽസ് കിട്ടും, പക്ഷേ അയാൾക്ക് അത് ആവശ്യമുണ്ടോ എന്ന് മാത്രം അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് വെറൈറ്റി വർക്ക്ഔട്ട്സ് വേണം, വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാം, പക്ഷെ അയാൾക്ക് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ള സ്വന്തം വിലയിരുത്തലുകൾ വേണം. അത് കൂടാതെ തന്നെ അത് കാണുമ്പോൾ നമ്മൾക്കത് പറയാം, നമുക്കൊരു സജഷൻസ് കൊടുക്കാൻ തോന്നും, ആ സജഷൻസ് അവർ അംഗീകരിക്കുകയും വേണം. ഇത് രണ്ടും ഉണ്ടായാൽ മാത്രമേ നമുക്കൊരു ലൈക്ക് ആ ക്ലയന്റിനോടൊരു അയാൾക്ക് അയാളുടേതായ രീതിയിലുള്ള റെഫറൻസ് കൊടുത്ത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. ചില ആൾക്കാർക്ക് ആൾറെഡി അറിയാം എന്ത് ചെയ്യണമെന്ന്, അയാൾക്ക് ആ മുൻധാരണ കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട്. പിന്നെ അയാളൊന്ന് നമ്മളത് സംശയം കൂടെ ചോദിക്കും. അപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അയാളുടെ സേഫ്റ്റി രീതിയിലായിരിക്കും. അപ്പൊ അയാൾക്ക് അത് ബോറായിട്ട് തോന്നും, അല്ലെങ്കിൽ അയാൾക്ക് ഈ
8: എനിക്ക്
5: അറിഞ്ഞൂടെ ഈ ട്രെയിനർ ഔട്ട്ഡേറ്റഡ് ആണോ, അങ്ങനെ ഒരു ചിന്ത വരും. ആക്ച്വലി ട്രെയിനർ ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ട്രെയിനറിന് ഇതിനെ കുറിച്ച് അറിഞ്ഞാത്തത് കൊണ്ടോ അല്ല, പക്ഷേ ഈ ട്രെയിനറിനെ സംബന്ധിച്ച് അയാൾക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. കാര്യം ഒരു പ്രായമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ പ്രായമുള്ളവരെ പൊതുവെ അങ്ങനെ കൊണ്ടുവരാറില്ല, പക്ഷേ കൊണ്ടുവരുന്നത് കൂടുതലും യങ് ജനറേഷനാണ്. മീൻസ് കോളേജ് പിള്ളേരുകൾ അല്ലെങ്കിൽ ഒരു 25 ബിലോ ഉള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. പക്ഷേ പ്രശ്നമെന്ന് പറയുന്നത് അവരതിൽ നെഗറ്റീവായിട്ടാണ് നമ്മളത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർ കാണുന്നത് ആ ഒരു സംഭവത്തിന്. അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ആൾക്കാർക്ക് ഇഞ്ചുറി വരുന്നതിന് സാധ്യത കൂടുതലൊരു മേഖലയാണ് അത്. എന്ന് വെച്ചാൽ ഈ ആവശ്യമില്ലാത്ത എക്സസൈസിലോട് പോകുമ്പോഴത്തേക്ക് ഇഞ്ചുറി അതിന് കൂടപ്പുറപ്പായിട്ട് തന്നെ വരും. അതിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് കൗണ്ടറായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇഞ്ചുറീസ് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഓട്ടം, ആ ഓട്ടം എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും, പക്ഷേ ഈ ഓട്ടത്തിന്റെ കൂടെ തന്നെ നമുക്ക് മുട്ടിന് പല തേയ്മാനങ്ങളും മസിലിനുള്ള വലിവുകൾ അങ്ങനെ വളരെ വലിയ വലിയ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും അതിന്റെ കൂടെ വരാറുണ്ട്. അതിന് കൗണ്ടറായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സ്ട്രെങ്ത് ഗെയിനിങ് അല്ലെങ്കിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകളുണ്ട്. അപ്പൊ അത് ചെയ്താൽ മാത്രമേ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. അതൊക്കെ പറയുന്നതെന്ന് പറയുന്നത് അവർക്ക് നല്ലതിനായിട്ട് തന്നെ, പക്ഷെ അത് ഒരു പക്ഷേ പലരും അശ്രദ്ധിക്കാറില്ല. അതുപോലെ പല എക്സസൈസിനും പല കാര്യങ്ങൾക്കും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് യൂട്യൂബിൽ നോക്കി വർക്കൗട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത് ശരിയാണോ എന്ന് ആദ്യം സ്വയം ഒന്ന് വിലയിരുത്തണം. അവർക്കത് ആവശ്യമുണ്ടോ എന്ന് സ്വയം വിലയിരുത്തണം. അവർക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തമായിട്ടൊരു ഗോളുണ്ട്, അതിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് പടിപടിയായിട്ട് തന്നെ പോകണം. അല്ലാതെ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഒരു പ്രത്യേക മെറ്റീരിയൽ നോക്കിയിട്ട് അത് കംപ്ലീറ്റ് കോപ്പി അടിച്ചാൽ അത് ഒരിക്കലും ഒരു നല്ല ജേണിയിൽ ആയിരിക്കത്തില്ല അത് വരുന്നത്. അതൊരു ലോങ് പ്രോസസ് തന്നെയാണ്.
8: പൊതുവിൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റയിൽ റീൽ വരുമ്പോ നമ്മൾ ഈ ഓരോന്ന് നോക്കിയിട്ട് ഓക്കെ ഓരോന്നിലും ഓരോന്നാണല്ലോ വരുന്നത്, പക്ഷെ അത് പെട്ടെന്ന് കാണുമ്പോ ഇവര് അതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ട്.
5: അതെന്ന് പറയുന്നത് അവരുടെ പ്രസന്റേഷൻ രീതി തന്നെയാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പ്രസന്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇവൻ ഞാനാണെങ്കിൽ പോലും പെട്ടെന്ന് നോക്കി ഇത് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ചിന്തിക്കുന്നതിന് മുമ്പ് ചെയ്ത് നോക്കിയാലോ എന്ന് തന്നെയായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ നമുക്കിപ്പം ഇതിനെക്കുറിച്ച് പഠിക്കുന്നത് കൊണ്ടായാലും നമ്മൾ ഇതിന്റെ അകത്ത് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ടായാലും നമ്മൾ ഒന്ന് ചിന്തിച്ച് ചെയ്തു നോക്കും. ബേസിക്കലി ഇതിപ്പോ എങ്ങനെയാണ് ചെയ്തതെന്നും അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ചെയ്തു നോക്കും. അപ്പം ചില എക്സസൈസുകൾ നല്ല രസമുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്താൽ നമുക്ക് പറ്റുമായിരിക്കും, റിസ്ക് കുറവായിരിക്കും. ചിലതൊക്കെ ഹെവി റിസ്ക്കുള്ള കാര്യങ്ങൾ പലരും കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സ്വന്തമായിട്ടൊരു ബോധ്യത്തിൽ ചെയ്യുക, എന്താണ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു അറിവുണ്ടാവുക, അത് ബേസിക് ആയിട്ടൊരു നോളജ് കീപ്പ് ചെയ്തിട്ട് തന്നെ ഈ പുതിയ പുതിയ എക്സസൈസ് ചെയ്യുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
8: പിന്നെ ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, കോമ്പറ്റീഷൻസ് അങ്ങനത്തെ ഈ ഫിറ്റ്നസ് ട്രെയിനർ എന്ന ഇതിലുപരി നമുക്ക് ഇത് ഓഫർ ചെയ്യുന്ന വേറെ സാധ്യതകൾ എന്തൊക്കെയാണ്?
5: ആക്ച്വലി കോമ്പറ്റീഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പം നമുക്കിപ്പം എന്താ പറയുക, മിസ്റ്റർ കേരള അല്ലെങ്കിൽ മിസ്റ്റർ ഇന്ത്യ, സൗത്ത് ഇന്ത്യ, അതുപോലെ കേരളയ്ക്ക് താഴോട്ട് വേണമെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്, അതുപോലെ എൻഹാൻസ്ഡ് ആയിട്ട് ചെയ്യുന്നവരും ഉണ്ട്. ഇത് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇപ്പൊ സെൽഫ് ഡെവലപ്മെന്റിന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ ഇപ്പം എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡറിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്, ആ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാനായിട്ട് നല്ല എക്സ്പെൻസീവ് ആണ്. ആ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു കോമ്പറ്റീറ്റീവ് ലെവൽ ഇന്റർനാഷണൽ ലെവലിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലൊരു മാറ്റം തന്നെ അയാളുടെ പേഴ്സണൽ ലൈഫിനെ വരുത്തും. ലൈക്ക് പേഴ്സണൽ ആയാലും കരിയറിലായാലും അത് നല്ല രീതിയിൽ തന്നെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. പക്ഷേ ഇതൊരു 20% ആൾക്കാർക്ക് പോലും സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇന്റർനാഷണൽ ലെവലിലായാലും വലിയ രീതിയിൽ ഈ ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെ യൂസ് ചെയ്തിട്ട് മുൻപോട്ട് പോകുന്നത് വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അത്രയും നല്ല രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. അതേസമയം നാച്ചുറലി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോമ്പറ്റീഷൻസ് തന്നെ നാച്ചുറലി ഉണ്ട്. ഈ നാച്ചുറലി ചെയ്യുന്ന അതിൻ്റെതായ രീതിയിൽ, മീൻസ് കള്ളത്തരമൊന്നും ഇല്ലാതെ ചെയ്താൽ നമുക്ക് നല്ലതായ രീതിയിൽ ബോഡിക്ക് അതിൻ്റെതായ രീതിയിലുള്ള മാറ്റം വരുത്താനായാലും നമുക്കൊരു ശരീരഭംഗി നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാനും സാധിക്കും. ദൂഷ്യവശങ്ങൾ എന്ന രീതിയിലോട്ട് പോവുകയാണെങ്കിൽ പല രീതിയിലുള്ള നെഗറ്റീവ് സൈഡ്സ് ഈ എൻഹാൻസ്ഡ് രീതി ഇതിൽ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെതായ കൗണ്ടർ ആയിട്ട് കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇതൊരിക്കലും സേഫാണോ എന്ന് വെച്ചാൽ അല്ല. ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ നോക്കുക. ഞാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാം, എന്റെ സെൽഫ് നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചെയ്തു. അത് എന്തൊക്കെയാണെന്ന് പഠിക്കാനായാലും അതിന്റെ പ്രക്രിയകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതൊരു നല്ല കാര്യമായിട്ട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പിന്നെ ഇതിന്റെ അകത്ത് നോളജ് ബേസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമായാലും അത് നല്ലത് തന്നെയാണ്.
8: ഇതിലിപ്പം പറഞ്ഞു നമുക്ക് കുറെ കാര്യങ്ങള്, ഓരോ ദിവസവും ഇൻഫർമേഷൻ ആണെങ്കിലും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. കണ്ടിന്യൂസ് ഒരു പഠനവും കൂടെ ഇതിൽ ആവശ്യമാണ്. അപ്പൊ അത് എങ്ങനെയാണ് അതിനൊരു ടൈം കണ്ടെത്തുന്നത് ഈ ഷെഡ്യൂളിനിടയിൽ?
5: ഷെഡ്യൂളിനിടയിൽ കണ്ടെത്തുന്നത് എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ പുതിയ ജനറേഷൻ പിള്ളേർ ഓരോന്നൊന്ന് കൊണ്ട് കാണിച്ചു തരുമെന്ന്. അത് ആക്ച്വലി നമ്മളെ സംബന്ധിച്ച് അതൊരു ഇൻഫർമേഷൻ ആണ്. എല്ലാവരും അങ്ങനെ അല്ലാതെ എടുക്കുന്നത്. പക്ഷെ എന്റെ പെർസ്പെക്ടീവിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒരു കാര്യം മുമ്പ് കൊണ്ട് വരുമ്പോഴായിരിക്കും നമുക്ക് ഇതിന്റെ അകത്തൊരു വേറെ സാധ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. പിന്നെ അവർ ഒരുപാട് റെഫർ ചെയ്യും. ലൈക്ക് എല്ലാവരും അല്ല, ചില ആൾക്കാർ നല്ല രീതിയിൽ റെഫർ ചെയ്യും, എന്നിട്ട് ചിലർ അവർ നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും. അപ്പം ആ ഒരു പോയിന്റ് നമുക്ക് സ്ട്രൈക്ക് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ റിസർച്ച് ചെയ്യാൻ നോക്കുക. അത് റിസർച്ച് ചെയ്താൽ മാത്രമേ അയാൾക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. അപ്പം നമ്മൾ അങ്ങനെ തന്നെയാണ് ഓരോരോ കാര്യങ്ങൾ മുമ്പോട്ട് പഠിക്കാൻ ശ്രമിക്കുന്നത്. അല്ല ഇപ്പം നമുക്ക് അതിൻ്റെതായ സർട്ടിഫിക്കേഷൻസ് ആയാലും വേറെ പോലെ ഉന്നതമായിട്ട് പഠിക്കാനായിട്ടായാലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടായാലും എടുക്കണമെങ്കിൽ അതിന് പ്രത്യേക സമയം തന്നെ കണ്ടെത്തിയേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ അത് സർട്ടിഫൈഡ് കോഴ്സസ് ആണ്, അതിൻ്റെതായ സമയം അതിനാവശ്യമാണ്. പലതും 3 മാസം 4 മാസം ചിലത് 2 മാസം അങ്ങനെ വരുന്ന കോഴ്സസ് ആണ്. അങ്ങനത്തെ കോഴ്സസ് എടുക്കും. എന്തായാലും നമുക്കിപ്പം നമ്മുടെ കരിയർ ഒരു പാർട്ട് മാറ്റി വെച്ച് മാത്രമേ നമുക്ക് ആ ഒരു ലേണിംഗ് ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റൂ. പിന്നെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഇതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒക്കെ റെഫർ ചെയ്യാനുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് അവേഴ്സ് ആയാലും അല്ലെങ്കിൽ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ടൈമിൽ റെഫർ ചെയ്യാൻ പറ്റും. ഇത് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പം ഇടയിൽ ഇപ്പൊ കറന്റ് പോസിബിൾ ആയിട്ടുള്ളൊരു രീതിയുള്ളൂ.
8: ഇപ്പോ ജിമ്മിൽ ആക്ച്വലി ഇപ്പം നമ്മൾ ഓരോരുത്തരും വരുന്നത് ഇപ്പൊ ചിലപ്പോ 1 മണിക്കൂർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്താണ് വരുന്നത്. ആക്ച്വലി ഇപ്പം ഒരു ജിം ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ട് ഈ പറഞ്ഞ പോലെ ഉണ്ടാവും. ഈ വർക്കൗട്ടൊക്കെ മിക്കവാറും കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പം സിമിലർ വർക്ക്ഔട്ട്സ് തന്നെ ചെയ്യുന്നത്. അപ്പൊ അതിനകത്തൊരു ബോറടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ വരാറുണ്ടോ?
5: അതെ, അതാണ് ആക്ച്വലി പാഷനേറ്റ് ആണോ എന്ന് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് പാഷനായിട്ട് ഒരു കാര്യം ചെയ്യാൻ ഒരിക്കലും നമുക്ക് ബോറടിക്കില്ല. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ലൈക്ക് നമുക്ക് ഇഷ്ടമാണെങ്കിൽ, അയാൾക്ക് ആ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു താല്പര്യം ഉള്ളിൽ ഉണ്ടെങ്കിൽ അയാൾ എത്ര ചെയ്താലും നമുക്ക് അത് മടിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അയാളെ പോലെ ഒരാളായിരുന്നു ആദ്യം. ഓക്കെ, അപ്പൊ അയാൾക്ക് അത് പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരിക്കലും നമുക്കൊരു മടുപ്പ് തോന്നില്ല. പക്ഷേ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പറഞ്ഞ കണക്ക് നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് അവർക്ക് പൂർണ്ണ ധാരണ ഇല്ലാതായി പോകുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. ബുദ്ധിമുട്ടെന്നല്ല, നമ്മളുടെ ഒരു വിഷമമാണ്. നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ പറ്റൂ. നമുക്ക് അതിൽ കൂടുതലൊന്നും അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ. ചില ആൾക്കാർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അവർക്കത് കറക്റ്റ് ചെയ്യത്തില്ല. അവരുടെ സെൽഫ് ഈഗോ ഉണ്ട്, അവരിങ്ങനെ ചെയ്യുമെന്നൊരു ഈഗോസ്. എനിക്ക് പേഴ്സണലി തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി, അയാൾക്ക് അത് പോയി പറഞ്ഞു കൊടുത്തു. അപ്പൊ അയാൾ ഫസ്റ്റ് റെസ്പോണ്ടായിട്ട് പറഞ്ഞത് എങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പം അയാളുടെ ഹെൽത്ത് ആണോ നമ്മൾ നോക്കേണ്ടത്, അയാളുടെ ആറ്റിറ്റ്യൂഡ് ആണോ നോക്കേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് വന്ന് കൺഫ്യൂഷൻ ആവും അവിടെ. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്ക് അങ്ങനെ ചെയ്യണതിന് ഇഷ്ടമെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയൊന്നും പറയാനില്ല, മനസ്സിലായില്ലേ? അതേസമയം ആണോ കറക്റ്റ് ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ വരുമ്പോഴല്ലേ നമുക്ക് കൂടുതലായിട്ടും അയാളുടെ ഹെൽപ്പ് ചെയ്യാനായാലും അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായാലും അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്നെങ്കിൽ അതിന് കൗണ്ടറായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനേ തോന്നത്തുള്ളൂ. ഇപ്പൊ അയാൾ ആദ്യമേ നമ്മുടെ അടുത്ത് പറയുന്നത് എനിക്ക് ഇത് ചെയ്യാനാണ് ഇഷ്ടം, ഇങ്ങനെ ചെയ്യത്തേ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരിക്കലും നമുക്കത് മുൻപോട്ട് പോകത്തില്ല. ഓക്കെ,
8: ഇതുവരെ നമ്മൾ സംസാരിച്ചത് മെയിൻലി വെയിറ്റ് ഗെയിൻ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് അങ്ങനെയുള്ള കാര്യങ്ങളെ വർക്ക്ഔട്ടിനെ പറ്റിയാണ്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഡയറ്റ്. കാരണം നമ്മൾ പലപ്പോഴും സാധാരണക്കാർ നോർമലി ചെയ്യുന്നത് വെച്ചാൽ കുറെ കഴിച്ചിട്ട് അവിടെ പോയി വർക്ക്ഔട്ട് ചെയ്ത് കളയാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഇല്ലാതെ ചെയ്യാം. അതിനെ കുറിച്ചൊന്ന് പറയാം.
5: ആക്ച്വലി നമുക്ക് ഇപ്പം ഡയറ്റിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് ശരീരഭാരം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊരു കലോറി എന്ന് പറയും. ആ ഒരു രീതിയിലുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മാത്രമേ ഇപ്പം നമ്മൾ എന്താണ് അവസ്ഥ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതെന്താ പറയുന്നത്, നമുക്ക് കറക്റ്റായ എമൗണ്ട് എല്ലാം ഒരു പ്രൊപ്പോർഷൻ ഉണ്ട്. ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെ മുമ്പോട്ട് പോകണം. ഇപ്പൊ നമുക്കിപ്പോ ഡയറ്റിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഉണ്ട്, ഗുഡ് ഫാറ്റ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫൈബേഴ്സ് ഉണ്ട്, പല പല കാര്യങ്ങളുണ്ട്, മാക്രോസ് ആൻഡ് മൈക്രോസ് അങ്ങനെ തന്നെ പറയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെതായ രീതിയിൽ ശരീരത്തിൽ വന്നാൽ മാത്രമേ അതിൻ്റെതായ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള മാറ്റം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഈ ക്വാളിറ്റി ആയിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്, ചില ആൾക്കാരുടെ ധാരണ എന്ന് പറയുന്നത് ഇപ്പം വെയിറ്റ് കുറയ്ക്കാൻ പട്ടിണി കിടക്കാം, വെയിറ്റ് കുറയ്ക്കാൻ പട്ടിണി കിടന്നാൽ അയാൾക്ക് ഭാരം കുറയും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതൊരിക്കലും ഒരു നല്ല രീതിയിലായിരിക്കില്ല. പട്ടിണി കിടക്കുമ്പോൾ വേറെ കുറെ അസുഖങ്ങൾ അതിന്റെ കൂടെ വരും, അൾസർ പോലത്തെ പല പല ആരോഗ്യ പ്രശ്നങ്ങൾ അതിന്റെ കൂടെ വരും.
8: പിന്നെ ചില സമയം നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ രാവിലെ കുറെ നേരം കഴിക്കാതിരുന്നിട്ട് വൈകിട്ട് വന്നിട്ട് പോകും.
5: അതെ അതെ, ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ എടുക്കും, എന്നിട്ട് രാത്രി അപ്പൊ പോയി ഭാഗ്യ വലിച്ച് തിന്നും. അതെന്ന് പറയുന്നത് അയാൾക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുമോന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ അയാൾ അതിൻ്റെതായ രീതിയിൽ എഫേർട്ട് ഇട്ട് പയ്യെ പയ്യെ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ള രീതിയിൽ കഴിച്ചിരുന്നെങ്കിൽ അയാൾക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം ഈ ക്രേവിംഗ് എന്ന് പറയുന്ന സാധനം, രാത്രി ആകുമ്പോഴത്തേക്ക് മധുരം കഴിക്കാനുള്ള ക്രേവിംഗ്, അതെന്നൊക്കെ പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മാത്രമേ അത് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. വലിയ കാര്യമായിട്ട് ചിന്തിക്കാത്ത, എല്ലാം ചെറുതായിട്ട് ചെറുതിൽ നിന്ന് തുടങ്ങാൻ ശ്രമിക്കുക. ഇപ്പം ഒത്തിരി വർണ്ണമുള്ള ഒരാൾ അയാളുടെ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് എടുക്കുമ്പോൾ അയാൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന ആളാണെങ്കിൽ അത് വളരെയധികം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ആണ്, പക്ഷേ നമുക്ക് അത് കുറയ്ക്കാൻ ശ്രമിക്കാം ആദ്യം. ഇപ്പം ഉച്ചയ്ക്കുള്ള ഊണ് വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ബെറ്റർ. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഊണിൽ കാലറി ഇല്ലെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ നമുക്ക് അതിൽ നിന്നും തുടങ്ങാം, മനസ്സിലായില്ലേ? ആദ്യം അതിൽ നിന്ന് തുടങ്ങാം, പുറത്തുനിന്ന് കഴിക്കുന്നതിനെ പകരം വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇപ്പം പ്രോട്ടീൻ ആയിട്ടായാലും ഫൈബേഴ്സ് ആയിട്ടായാലും ഫാറ്റ് ആയിട്ടായാലും കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പം ചെറുതിൽ നിന്ന് ചെയ്ത് തുടങ്ങി നമുക്ക് നല്ലൊരു ഡയറ്റിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഒരുപാട് ഇതിനെക്കുറിച്ച് കൺസേൺ ആണെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടാൽ കൺസിഡർ ചെയ്യുക, പുള്ളിയുടെ അടുത്ത് സംസാരിക്കുക, നമ്മളുടെ ലിമിറ്റേഷൻസ് പറയുക, നമ്മളുടെ ലൈഫ് സ്റ്റൈല് പറയുക, നമ്മളുടെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അത് പറയുക. അതെല്ലാം അനുസരിച്ചായിരിക്കും ഒരു ഡയറ്റീഷ്യൻ അയാളുടെ ആരുടെയാണ് ആവശ്യം അയാൾക്കുള്ള ഡയറ്റ് കൊടുക്കുന്നത്. ഷുഗർ പ്രശ്നമുള്ള ഒരാൾക്ക് നമുക്ക് വിശന്നിടിക്കാൻ പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ആ ഒരു ടൈം ഇന്റർവൽ കീപ്പ് ചെയ്ത് ഫുഡ് കഴിക്കണം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ നമുക്ക് ഡയറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേ പറ്റും. അയാൾ അതിൻ്റെതായ രീതിയിൽ ഫുഡ് കഴിച്ചാൽ മാത്രമേ അയാൾക്ക് ആ ഷുഗർ എന്നുള്ള പ്രശ്നം മാറത്തുള്ളൂ, അതുപോലെ തന്നെ അയാളുടെ ശരീരം അതിൻ്റെതായ മെച്ചപ്പെട്ട് വരത്തുള്ളൂ. അപ്പം എല്ലാം അതിൻ്റെതായ രീതിയിൽ സമയത്ത് ക്രമീകരണം അനുസരിച്ച് ക്രമത്തിൽ കഴിക്കുക. അതുപോലെ ഉറക്കമുണ്ട് ഇതിൻ്റെ അകത്തൊരു ഭാഗമായിട്ട് വരുന്ന, ഡയറ്റിന്റെ ഭാഗം പോലെ ഒരു സംഭവമാണ് ഈ ഉറക്കം. ഈ ഉറക്കം ശരീരഭാരം കുറയ്ക്കാനായാലും കൂട്ടാനായാലും ഒരുപോലെ ആവശ്യമുള്ള സാധനമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. അതുപോലെ വെള്ളം കുടിക്കുന്നത്, അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കുന്നത് മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ശരീരം മാറ്റിയെടുക്കുന്നതിൽ ഇതെല്ലാം ഒരു ഘടനയാണ്. ഓക്കെ, അപ്പം അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ റിസൾട്ട് വരത്തുള്ളൂ. അതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്.
8: ഫിറ്റ്നസ് മേഖലയെ പറ്റി ഒരുപാട് പേര് പഠിക്കുന്ന കാലമാണ്, ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന കാലം കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ളവരോടായിട്ട്, ഒരു ട്രെയിനർ ആവാൻ ആഗ്രഹിക്കുന്നവരോടായിട്ട് പറയാനുള്ള കാര്യം എന്താണ്?
5: ആക്ച്വലി നല്ല കാര്യം തന്നെയാണ്, എല്ലാവരും ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഫിറ്റ്നസിനെ കുറിച്ച്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ നിൽക്കുന്നവരോട് പറയുന്നതെന്ന് വെച്ചാൽ അവരുടെ ആവശ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. അവർക്ക് പുറത്തു പോയി ജോലി ചെയ്യാനാണോ, അത് സ്വന്തം നേരത്തിൽ ജോലി ചെയ്യാനാണോ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാണോ, അവരുടെ മനസ്സനുസരിച്ച് അവരുടേതായ കഴിവ് നോക്കിയിട്ട് വേണം ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ. എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ട് ഇന്റർനാഷണൽ ഡിപ്ലോമ എടുത്തുകൊണ്ട് നമുക്ക് പുറത്തു പോകാമെന്ന് വിചാരിച്ചാൽ സ്കില് ആദ്യം ഉണ്ടാവണം. സ്കില് നമുക്ക് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ക്വാളിറ്റി ഉള്ള സർട്ടിഫിക്കേഷൻ ചൂസ് ചെയ്യുക, അത് അതിൻ്റെതായ രീതിയിൽ പഠിക്കുക, മെറ്റീരിയൽസ് എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുക, എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, ഏത് തരം സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കുക. വെറുതെ ചവറ് കണക്ക് ഒരു സർട്ടിഫിക്കേഷൻ എടുത്തുകൊണ്ട് ഉപയോഗമില്ല, അതിൻ്റെതായ രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസ്. ഇത് ആക്ച്വലി കുറച്ച് ചിലവുള്ള പരിപാടിയാണ്. കുറച്ച് ചിലവ് എന്ന് പറയുമ്പോൾ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊരു സംഭവമുണ്ട്. ലൈക്ക് ഇപ്പോൾ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വർഷാവർഷം നമുക്കതിനെ ലൈസൻസ് പോലെ പുതുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പം UAE റെപ്സ് അല്ലെങ്കിൽ UAE സർട്ടിഫിക്കേറ്റ് ആയിട്ടുള്ള റെപ്സ് പോലെ സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ വർഷാവർഷം നമ്മളത് പുതുക്കണം, അതിന് കുറച്ച് കോസ്റ്റ് ആവുന്നതാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഇപ്പം നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ജിം ഇടാനുള്ള ഒരാളാണെങ്കിൽ ബേസിക് ആയിട്ടൊരു പേഴ്സണൽ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കേഷൻ എടുത്താൽ മതിയാവും. അയാൾക്ക് സ്വന്തമായിട്ടൊരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നും എന്താ കാര്യങ്ങളെന്ന് മനസ്സിലാക്കാനും മാത്രമാണെങ്കിൽ അതിനെന്റെ ആവശ്യമേ ഉള്ളൂ. അതേസമയം അയാൾക്ക് പുറത്തു പോകണം, US, UK അല്ലെങ്കിൽ UAE പോലുള്ള സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കുക, ആരടുത്താണെന്ന് വെച്ചാൽ അത് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ റെഫർ ചെയ്യുക, ഓൺലൈൻ നോക്കി അതിന് റെഫറൻസ് ഉണ്ടാവും, ആ റെഫറൻസ് നോക്കുക, അവർ തരുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കുക, അതിൽ ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന സ്ഥലത്ത് എടുക്കുക. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്.
8: അപ്പൊ താങ്ക് യു സോ മച്ച്. അപ്പോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പല തെറ്റിദ്ധാരണകളും ഉണ്ടാവാറുണ്ട് പലപ്പോഴും പല കാര്യങ്ങളെ കുറിച്ചും, അതിനെല്ലാം ഒരു ക്ലാരിറ്റി കിട്ടി. താങ്ക് യു സോ മച്ച്.
5: താങ്ക് യു. താങ്ക് യു.
7: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് ഫിറ്റ്നസ് ട്രെയിനർ കണ്ണൻ RS ഉമായി സെവിൽജിഹാൻ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗം. നിർവഹണം മൃദുൽ ജേക്കബ്. നിർവഹണ സഹായം സുനിത ആനന്ദ്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്രഗാനങ്ങൾ. പ്രജ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ചത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

നാളെ ശാസ്ത്രലോകത്തിൽ കാവ് പ്രകൃതിയുടെ പച്ചത്തുരുത്തുകൾ ചിത്രീകരണം. ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

0: Adjourning the proceedings, the chair warned the protesting members not to enter the well of the House. However, when House met at 12 after an adjournment for about 40 minutes, the opposition continued its protest, demanding Home Minister Amit Shah's presence in the House. Following this, Chairman C.P. Radhakrishnan adjourned the House till 2 p.m. The Rajya Sabha has been witnessing repeated disruptions since the beginning of the monsoon session on July 20. The government on Wednesday informed the Rajya Sabha that cyber frauds have nearly tripled in the country from 10,395 in 2020 to 29,758 in 2024, with Telangana accounting for the highest numbers of cases in 2024. In a written reply to a question in the Rajya Sabha, Minister of State for Home Affairs Bandi Sanjay Kumar said data published by the National Crime Records Bureau NCRB showed that the number of cyber fraud cases were 10,395 in 2020, 14,007 in 2021, 17,470 in 2022, 19,466 in 2023, and 29,758 in 2024. Among the identified categories in 2024, online banking fraud accounted for the highest number of cases at 4,659, followed by credit or debit card fraud, 3,829, marketing or investment fraud at 3,044, ATM fraud at 1,659, fraud call or wishing 1,264, gaming app or website fraud 1,019, OTP fraud 965 and e-wallet or UPI fraud at 723. The minister said separate data under gaming apps or websites, marketing or investment fraud, fraud call or wishing and e-wallet or UPI fraud has been maintained only since 2024. State-wise data showed that Telangana recorded the highest number of cyber fraud cases in 2024 at 18,922, followed by Bihar at 4,020, Maharashtra 2,827 and Odisha 1,546. The minister said the NCRB does not maintain data on the amount of money lost or recovered in cyber fraud cases. He said the Ministry of Home Affairs has set up the Indian Cybercrime Coordination Centre, I4C, to tackle cybercrimes in a coordinated manner. The government has taken measures to strengthen cyber policing, which includes the Samanvay platform for data sharing and analytics, the Cyber Fraud Mitigation Centre, the Sahyog portal, the Joint Cyber Coordination Teams, the Cyber Criminal Suspect Registry, the Cyber Commando Program, National Digital Investigation Support Centres, a standard operating procedure for complaint handling, and nationwide public awareness campaigns. And that's all in Parliament Review.
1: Agashvani. Pathathikal Jananmakke. പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ച് കേൾക്കാം.
2: നമ്മുടെ രാജ്യത്തെ കയർ വ്യവസായം അസംഘടിതമായ ഒരു മേഖലയാണ്. പരിശീലനത്തിന്റെ അഭാവത്താലും അസംഘടിത മേഖലയായതിനാലും ഈ വ്യവസായം ഉൽപ്പാദനവും ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു. വ്യവസായത്തിന്റെ ആകെയുള്ള പുരോഗതി കൈവരിക്കുന്നതിനുള്ള ഏകോപിത ശ്രമങ്ങൾക്ക് ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ തിരിച്ചടിയാകും. അതിനാൽ തന്നെ ഈ വ്യവസായ മേഖല പ്രതിസന്ധി നേരിടുന്നു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി കയർ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൃത്യമായ പരിശീലനം നൽകേണ്ട ആവശ്യകതയുണ്ട്. ഇതുവഴി ഗുണനിലവാര ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുകയും ഇതിന്റെ ഗുണം ഈ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലഭിക്കുകയും ചെയ്യും. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയത്തിന് കീഴിലുള്ള കയർ ബോർഡ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കയർ വികാസ് യോജന. ആഭ്യന്തര വിദേശ കയർ വിപണികളുടെ വികസനം, അസംസ്കൃത വസ്തുക്കളുടെ കൃത്യമായ ഉപയോഗം, സംരംഭകത്വ വികസനം, സ്ത്രീ ശാക്തീകരണം, കയർ തൊഴിലാളികളുടെ നൈപുണ്യ വികസനം, ക്ഷേമപ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. പ്രധാനമായി 6 ഉപപദ്ധതികളിലൂടെയാണ് കയർ വികാസ് യോജന നടപ്പിലാക്കുന്നത്. നൈപുണ്യ വികസനത്തിനായി സ്കിൽ അപ്ഗ്രേഡേഷൻ, സ്ത്രീകൾക്കായി മഹിളാ കയർ യോജന, കയറ്റുമതി വിപണി വികസനം, ആഭ്യന്തര വിപണി വികസനം, ഉൽപ്പാദന അടിസ്ഥാന സൌകര്യ വികസനം, വ്യാപാര വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിന്തുണ നൽകുന്ന സേവനങ്ങൾ, പുതിയതും നൂതനവുമായ കയർ സംസ്കരണം

0: യൂണിറ്റുകൾ സ്ഥാപിക്കുക, നിലവിലുള്ള കയർ യൂണിറ്റുകളെ നവീകരിക്കാൻ സഹായിക്കുക എന്നിവയൊക്കെ ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഗ്രാമീണ മേഖലയിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് മികച്ച തൊഴിലവസരങ്ങൾ നൽകുന്നുവെന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ പദ്ധതി. ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കാനും ഇത് സഹായിക്കുന്നു. ഇതുകൂടാതെ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കയർ വ്യവസായത്തിലേക്ക് പുതുതലമുറ ബിസിനസ്സുകാരെയും സംരംഭകരെയും ആകർഷിക്കാനും സഹായിക്കും. ഉൽപാദന യൂണിറ്റുകളുടെ അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തും. നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി കയർ വ്യവസായം കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കും. മഹിളാ കയർ യോജനയുടെ കീഴിൽ 75% സബ്സിഡിയോടെ യന്ത്രങ്ങൾ, സാമഗ്രികൾ, മറ്റ് അവശ്യ വസ്തുക്കൾ എന്നിവ നൽകുന്നു. മികച്ച ഗുണനിലവാരവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെട്ട വരുമാനവും കൈവരിക്കുന്നതിനായി കയർ അധിഷ്ഠിത ഉൽപാദന യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും നിലവിലുള്ള യൂണിറ്റുകൾ നവീകരിക്കുന്നതിനുമായി സംരംഭകർ, നാളികേര കർഷകർ, മറ്റു പങ്കാളികൾ എന്നിവർക്കിടയിൽ അവബോധമുണ്ടാക്കും. വ്യവസായത്തെ പാരമ്പര്യേതര മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആകെയുള്ള വികസനം കൈവരിക്കുന്നതിനും നൈപുണ്യ വികസനം നിർണായക ഘടകമാണ്. നാളികേര കൃഷിയുമായി ബന്ധപ്പെട്ട പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ മേഖലകളിൽ നിലവിലെ വ്യവസായത്തിനാവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിനായി നൈപുണ്യ വികസനം പരിപാടിക്ക് രൂപം നൽകി. കയർ തൊഴിലാളികളുടെ സൌകര്യമനുസരിച്ച് കയർ ബോർഡ് വിവിധ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങളിൽ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. കയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ, അസോസിയേഷനുകൾ, ക്ലസ്റ്ററുകൾ എന്നിവയുടെ സഹായത്തോടെ ഫീൽഡ് പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് കയർ വികാസ് യോജനയെക്കുറിച്ചാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നവനീത. പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിപക്ഷ ബഹളം. ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെടുത്തി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു. വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ നിയമസംരക്ഷണം വ്യവസ്ഥ ചെയ്യുന്ന ഭേദഗതി ബില്ലിന് രാജ്യസഭ അംഗീകാരം നൽകി. ദേശീയ ചിഹ്നങ്ങളെ ഇകഴ്ത്തുന്നത് തടയുന്ന 1971 നിയമമാണ് ഭേദഗതി ചെയ്തത്. കൽക്കരിപ്പാടം അനുമതിയുമായി ബന്ധപ്പെട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരായ ക്രിമിനൽ കേസ് അവസാനിപ്പിക്കാൻ സുപ്രീംകോടതിയുടെ അനുമതി. അദ്ദേഹത്തിനെതിരെ പുറപ്പെടുവിച്ച സമൻസും കോടതി റദ്ദാക്കി. കേസന്വേഷണം അവസാനിപ്പിച്ചുകൊണ്ടുള്ള സിബിഐയുടെ റിപ്പോർട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് അംഗീകരിക്കുകയായിരുന്നു. അസമിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവലോകനം ചെയ്തു. ദുരിതാശ്വാസം, പുനരധിവാസം എന്നിവയ്ക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയതായി അസം മുഖ്യമന്ത്രി അറിയിച്ചു. ഛത്തീസ്ഗഡിലെ ബീജാപൂർ ജില്ലയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 8 മാവോയിസ്റ്റുകൾ ഇന്ന് കീഴടങ്ങി. ഇവരെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് 49 ലക്ഷം രൂപയുടെ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്ത് വൻകിട നിക്ഷേപ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപത്തിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് സന്നദ്ധത അറിയിച്ചതായി സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ ഉന്നതതല സംഘം സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം നാളെ അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കും.

തിരുവനന്തപുരം വലിയമല IISTയുടെ 14th ബിരുദദാന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നാളെ മുഖ്യാതിഥിയാകും. 332 പേർക്ക് ബിരുദം സമ്മാനിക്കും. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് എക്സലൻസ് സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡും വിതരണം ചെയ്യും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് നാളെ 2 വർഷം. ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ നാളെ സർവമത പ്രാർത്ഥനയും പുഷ്പാർച്ചനയും നടക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ CSI പള്ളിക്ക് സമീപം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിൽ ഓറഞ്ച് ജാഗ്രത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പുതിയ കാലഘട്ടത്തിന് അനുസരിച്ച് ചുമട്ടു തൊഴിലാളി നിയമം പരിഷ്കരിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ. വിവിധ മേഖലകളിലെ കയറ്റിറക്ക കൂലികൾ പരിഷ്കരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കോട്ടയം തീക്കോയിൽ നവജാത ശിശുക്കളെ വിൽപ്പന നടത്തുന്നതിനായി യുവതികളെ പാർപ്പിച്ച സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. കൊല്ലം സ്വദേശി അനീന ആണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അധ്യാപകൻ MK റാമിനെ കോളേജിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിതിൻ രാജ് വീണു മരിച്ച സ്ഥലവും അന്വേഷണ സംഘം പരിശോധിച്ചു. ഓപ്പറേഷൻ സൈഹണ്ട് 3.0യുടെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി പരിശോധന നടന്നത്. പോൽ ബ്ലഡ് സംവിധാനത്തിലൂടെ 60,626 യൂണിറ്റ് രക്തം ആവശ്യക്കാർക്ക് ഇതിനകം ലഭ്യമാക്കാൻ കഴിഞ്ഞതായി കേരള പോലീസ്. രക്തം ആവശ്യമുള്ളവർക്കും സ്വമേധയാ രക്തം ദാനം ചെയ്യാൻ സന്നദ്ധരായവർക്കും ഈ സേവനം ഉപയോഗിക്കാം. റേഷൻ വിതരണത്തിനായുള്ള ഇ പോസ് മെഷീൻ സംവിധാനത്തിലെ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കാൻ ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഓണക്കാലത്ത് റേഷൻ വിതരണം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വിജിലൻസ് വകുപ്പിന്റെ പ്രോജക്ട് 0 വിജിലൻസ് വിസിൽ പദ്ധതിക്ക് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ചലച്ചിത്ര താരം നിവിൻ പോളിയും ചേർന്ന് വിജിലൻസ് വിസിൽ മുഴക്കി പദ്ധതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. അഴിമതി സംബന്ധമായ വിവരങ്ങൾ 1064 എന്ന ടോൾ ഫ്രീ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. വിവരാവകാശ നിയമം ഫലപ്രദമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാളെ തിരുവനന്തപുരത്ത് സെമിനാർ നടത്തും. തിരുവനന്തപുരം വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം നിയോജക മണ്ഡലങ്ങളിലെ വിവിധ സർക്കാർ ഓഫീസുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അപ്പലേറ്റ് അതോറിറ്റികൾക്കുമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ തിരുവനന്തപുരം മേയർ VV രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസ്

അതോറിറ്റികൾക്കുമായാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിറപുത്തിരിക്കായുള്ള നെൽക്കതിർ സമർപ്പണം നടന്നു. ക്ഷേത്രത്തിന്റെ കിഴക്കേനടയിൽ തിരുവനന്തപുരം മേയർ വി വി രാജേഷും കൌൺസിലർമാരും ചേർന്നാണ് നെൽക്കതിർ സമർപ്പിച്ചത്. കോമൺവെൽത്ത് ഗെയിംസിൽ രണ്ട് സ്വർണവും ഏഴ് വെള്ളിയും മൂന്ന് വെങ്കലവും ഉൾപ്പെടെ